ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 26, കൊല്ലവർഷം 1202, കന്നിമാസം 1, 2026 സെപ്റ്റംബർ 17 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 38 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 ഇമീറ്ററുകളിൽ 1161, 576 കിലോ ഹെഡ്സിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡിടിഎച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിച്ചു.

0: ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. കരിപ്പൂര് ജി വി നായർ അവതരിപ്പിക്കുന്നു.
1: ഇന്ന് വിശ്വകർമ്മ ജയന്തിയാണ്. ആരാണ് വിശ്വകർമാവ്? ഭാരതീയമായ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും സുപ്രധാനമായ സ്ഥാനം വഹിച്ച് വിരാജിക്കുന്ന ഒരു ശ്രേഷ്ഠ സങ്കല്പജനാണ് വിശ്വകർമാവ്. ദേവലോകത്തിലെ ആസ്ഥാന ശില്പിയായിട്ടാണ് ഇദ്ദേഹത്തെ ഗണിച്ചു പോരുന്നത്. പക്ഷേ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായതിൻ്റെയൊക്കെ ആവിഷ്കർത്താവാണ് വിശ്വകർമാവ് എന്ന് പറയാം. സർവ്വതിൻ്റെയും സ്രഷ്ടാവ് എന്ന് പറഞ്ഞാലും അധികമാവില്ല. ലോകത്തിൻ്റെ സ്രഷ്ടാവായ ബ്രഹ്മാവിൻ്റെ രൂപകൽപ്പനകളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ആകർഷണീയമായ ശില്പസൗന്ദര്യം നൽകി സാക്ഷാത്കരിക്കുന്ന കർമ്മമാണ് വിശ്വകർമാവിൻ്റേത്. ദൈവികത്വമാർന്ന ഒരു മഹർഷിയുടെ രൂപത്തിലാണ് വിശ്വകർമാവിനെ ആരാധിക്കുന്നത്. വിശ്വകർമാവ് എന്നതിന് ബ്രഹ്മാവ് എന്നൊരു പര്യായവും ഉണ്ട്. സവിശേഷമായ മറ്റൊരറിവുള്ളതിതാണ്, ബ്രഹ്മാവ് കുംഭകർണന് സമ്മാനിച്ചതും കുംഭകർണനിൽ നിന്ന് സഹോദരൻ രാവണൻ അപഹരിച്ചതും സീതയെ കട്ടുകൊണ്ടുപോകാൻ രാവണൻ ഉപയോഗിച്ചതുമായ പ്രശസ്തമായ പുഷ്പക വിമാനം നിർമ്മിച്ചത് വിശ്വകർമാവാണ്. രാവണവധം കഴിഞ്ഞ ശേഷം രാമലക്ഷ്മണന്മാർ ഇതിൽ കയറിയാണ് അയോധ്യയിലെത്തിയത്. അങ്ങനെ രാമായണമെന്ന സർഗസമ്പന്നമായ ഇതിഹാസത്തിൻ്റെ പുരോഗതിയിൽ മുഖ്യ പങ്കുവഹിച്ച പുഷ്പക വിമാനത്തിലൂടെ വിശ്വകർമാവും അനിഷേധ്യമായ ഒരു സ്ഥാനം വഹിക്കുന്നു. രാമായണത്തിൽ തന്നെ മറ്റൊരിടത്ത് വിശ്വകർമാവിൻ്റെ മഹിമാതിരേകം വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട്. വനവാസത്തിന് യാത്ര തിരിച്ച ശ്രീരാമനെ മടക്കിക്കൊണ്ടുവരുന്നതിന് പുറപ്പെട്ട ഭരതനെ ഭരദ്വാജ മഹർഷി തൻ്റെ ആശ്രമത്തിൽ സ്വീകരിച്ച് സത്കരിക്കുന്നു. ഈ സുമുഹൂർത്തത്തിൽ വിശ്വകർമാവിൻ്റെ മഹനീയ സാന്നിധ്യവും ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹത്തെ ഭരദ്വാജൻ ക്ഷണിച്ചു വരുത്തുന്നു. ഇനി, ലങ്ക നിർമ്മിച്ചത് വിശ്വകർമാവാണെന്ന് ഉത്തര രാമായണത്തിൽ പറയുന്നു. ദേവേന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ച് ത്രികൂടാചലത്തിൻ്റെ മുകളിൽ പണിത അതിവിശാലമായ ആ അത്ഭുത നഗരം പിൽക്കാല

0: കാലത്ത് രാവണൻ്റെ അധീനതയിലായി. ദേവലോകത്തിലെ അതിസുന്ദരിമാരായ അപ്സര സ്ത്രീകളിൽ ഒരുവളാണ് തിലോത്തമ. വിശ്വകർമാവാണ് തിലോത്തമയെ സൃഷ്ടിച്ചത്. ലോകത്തിലുള്ള സകല ചരാചരങ്ങളിൽ നിന്നും സുന്ദരമായ എല്ലാ വസ്തുക്കളെയും ശേഖരിച്ച് അവയുടെ സാരാംശം കൊണ്ടാണത്രേ തിലോത്തമയെ സൃഷ്ടിച്ചത്. പാണ്ഡവരാജധാനിയായ ഇന്ദ്രപ്രസ്ഥം പണിത മയൻ വിശ്വകർമാവിൻ്റെ ഒരവതാരമായിരുന്നു എന്ന് ഒരഭിപ്രായമുണ്ട്. വിശ്വകർമാവ് ഒരിക്കൽ സൂര്യനെപ്പോലും കടഞ്ഞു എന്ന് പുരാണ പരാമർശമുണ്ട്. സംഭവം ഇതാണ്, സൂര്യൻ്റെ പത്നിയായ സപ്ന വിശ്വകർമാവിൻ്റെ പുത്രിയാണ്. ഭർത്താവായ സൂര്യൻ്റെ ചൂട് അസഹ്യമാണെന്ന് സപ്ന അച്ഛനോട് പരാതിപ്പെട്ടു. വിശ്വകർമാവ് എന്ന പിതാവ് സൂര്യനെ തൻ്റെ ഉരകല്ലിൽ കയറ്റിവച്ച് കടഞ്ഞു സൂര്യൻ്റെ തേജസ് കുറയ്ക്കുന്നതിനു വേണ്ടി. പക്ഷേ ആ തേജസ്സിൻ്റെ എട്ടിലൊരംശം കുറയ്ക്കാനേ ആ വിശ്വശില്പിക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ കടഞ്ഞെടുത്ത സൂര്യൻ്റെ എട്ടിലൊന്ന് തേജസ്സുകൊണ്ടാണ് വൈഷ്ണവചക്രം, തൃശൂലം, പുഷ്പക വിമാനം, സുബ്രഹ്മണ്യൻ്റെ ശക്തി എന്ന ആയുധം എന്നിവ നിർമ്മിച്ചത്. എന്തു തന്നെ ആയാലും പ്രപഞ്ച സ്രഷ്ടാവിനോളം മഹത്വമാർന്ന ഒരു ദേവൻ തന്നെയാണ് വിശ്വകർമാവ്. അർത്ഥസമ്പുഷ്ടമായ ഒരു സങ്കല്പശില്പി, ആരാധ്യനായ ഒരു വിശ്വശില്പി.
1: കരിപ്പൂർ ജി വി നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ഈ സുഭാഷിതം വീണ്ടും രാത്രി 11 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി സമയം ഇപ്പോൾ 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് എസ് ജയ.

0: Joint Commission, saying that Pakistan has no locus standi to enter into arrangements concerning Indian territory under its illegal and forcible occupation. Responding to media queries, Ministry of External Affairs MEA spokesperson Randhir Jaiswal said the ministry has seen reports in this regard and India's position on this matter is clear and consistent. He said there is no boundary between Pakistan and China. Mr. Jaiswal said New Delhi rejects the Pakistan-China Boundary Joint Commission, which is without any legal basis. MEA spokesperson reiterated that the entire Union Territories of Jammu and Kashmir and Ladakh have been, are and will always remain integral and inalienable parts of India. He said India has never recognized the so-called China-Pakistan Boundary Agreement of 1963 and have consistently maintained that it is illegal and invalid. The US Federal Reserve has raised its benchmark interest rate for the first time since 2023 in an effort to lower persistent higher inflation. The central bank also signaled that another rate hike could occur later this year. The quarter point increase lifts the Fed's key rate to about 3.9% and over time could result in higher borrowing costs for mortgages, auto loans and credit cards. In a set of quarterly projections, the Fed also signaled that its rate cutting committee expects to hike rates a second time to 4.1%. In men's cricket, India will play the final match of the three-match T20 International Series against Afghanistan at the Arun Jaitley Stadium in Delhi today. The match will begin at 7:30 p.m. Indian Standard Time. India has already secured the series with convincing wins in the first two matches, while Afghanistan has only managed brief moments of resistance. And that is the end of this news bulletin.
1: Akashvani. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, മധു ബാലകൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗുഡ് ഇംഗ്ലീഷ്, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 143 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 വാർത്താ തരംഗിണി. 9:15 ഹെലോ സന്ദേശഗാനം. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 മുതൽ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നടക്കുന്ന സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടന ചടങ്ങിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം ഡൽഹിയിലെ. ഉച്ചയ്ക്ക് 12:20 ലളിത ഗാനങ്ങൾ കേൾക്കാം. റിജിൻ എസ് പാടുന്നു. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര. കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങൾ ഇല്ല എന്നുറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾ ഡോക്ടർ ജാസ്മിൻ എൽബി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 ഒരു വട്ടം കൂടി. 2:15 മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകത്തിന്റെ 20 ഭാഗം. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CET സ്പോൺസർ പരിപാടി. 3 ഗാനോപഹാരം. 4 മായാമുദ്രകൾ. 4:30 മഴവില്ല്. 5 ഹിന്ദി പാഠം. 5:15 തുടിതാളം. ഇതിൽ ഏവൂർ മധുസൂദനൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന മദ്ദളകേളി കേൾക്കാം. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ശ്രീജ പി കെ പാടിയ ഭക്തിഗാനങ്ങൾ. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. സന്ധ്യാഗീതം 6:40. 6:50 കിസാൻ വാണി. അക്വാപോണിക്സ് അറിയേണ്ടതല്ല. ഡോക്ടർ സി പി അൻസാറുമായി അഭിമുഖം.

7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി, ഇതിൽ യുവസാഹിതി. 8:00 സ്പെഷ്യൽ പ്രോഗ്രാം ഓൺ ഏഷ്യൻ ഗെയിംസ് സെന്റർ 26, ചിയർ ഫോർ ഭാരത് ഡെലിറിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇതിൽ മനുഷ്യ ശരീരം അത്ഭുതങ്ങളുടെ കൂടാരം, കലാ ജോൺ നടത്തുന്ന പ്രഭാഷണം. 9:30 നാടകം ഏഴാമത്തെ ആത്മകഥ, നാടകരചന കെ ടി ബാബുരാജ്, സംവിധാനം കെ പി ശരത്ചന്ദ്രൻ, അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം, കരിപ്പൂർ ജീവി നായർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡെല്ലിറിലേ.

0: ഇന്ന് രാവിലെ 10:30 മുതൽ ന്യൂഡൽഹിയിലെ ശോഭൂമിയിൽ നടക്കുന്ന സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടന ചടങ്ങിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതാണ്. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ നോക്കാം. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഇപ്പോൾ ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ശ്രീ വിശ്വകർമ്മണേ അഗണിത ഗുണഗണേ ആദിപരമ്പുരുളേ ദേവദേവ എന്നു തുടങ്ങുന്നു ആദ്യ ഗാനം.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങളില്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു.

0: ആകാശവാണി സമയം ഇപ്പോൾ 6:30. പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. സംസ്ഥാനത്തേക്ക് പുതിയ നിക്ഷേപങ്ങളും ബിസിനസ് സംരംഭങ്ങളും ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് സരൾ കേരളം പദ്ധതി നടപ്പാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഒരു സംസ്ഥാനം ഒരു അനുമതി ഒരു രേഖ എന്ന നയത്തിലൂന്നി ആവശ്യമായ ലൈസൻസുകളും അനുമതികളും അതിവേഗം ഏകജാലകത്തിലൂടെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് ആനുകൂല്യങ്ങൾക്കുള്ള ശമ്പള പരിധി 15,000 രൂപയിൽ നിന്നും 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പുതിയതായി 51 ലക്ഷത്തിലധികം ജീവനക്കാർക്ക് ആനുകൂല്യം ലഭിക്കും. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വിഖ്യാത കന്നഡ നടൻ അനന്ത് നാഗിന്. 22-ന് ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കുന്ന ചടങ്ങിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കൊപ്പം രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ധീരതയ്ക്കുള്ള സേനാ മെഡൽ, നാവികസേനാ മെഡൽ, വ്യോമസേനാ മെഡൽ എന്നിവ നേടിയവർക്കും ആശ്രിതർക്കും ഇനി ട്രെയിനിൽ സൌജന്യ യാത്ര. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് എ സി ചെയർകാർ എന്നിവയിൽ ആജീവനാന്തം സൌജന്യം അനുവദിച്ചുള്ള ഉത്തരവ് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കി. ആഴക്കടലിൽ വീണ്ടും പാകിസ്ഥാൻ നാവികസേനയുടെ പ്രകോപനം. വടക്കൻ അറബിക്കടലിൽ രാജ്യാന്തര സമുദ്രമേഖലയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിൽ പാക് നാവികസേനയുടെ PNS ഹുനൈൻ എന്ന ഓഫ് ഷോർ പട്രോളിംഗ് വെസൽ ഇടിച്ചു. പാക് കപ്പൽ അതിവേഗത്തിൽ പാഞ്ഞെത്തുകയായിരുന്നുവെന്ന് ഇന്ത്യൻ നാവികസേന വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് കെറോഗി സ്പോർട്സ് പാർക്കിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശും ചൈനയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ രാവിലെ ജപ്പാനുമായാണ്.
1: സാനിറ്ററി മാലിന്യങ്ങളുടെ സുരക്ഷിതമായ സംസ്കരണത്തിനായി കേന്ദ്രീകൃത പ്ലാന്റുകൾക്ക് പകരം മേഖലാ പ്രാദേശിക പ്ലാന്റുകളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പും ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ദിനംപ്രതി 20 ടൺ വീതം ശേഷിയുള്ള 4 സംസ്കരണ പ്ലാന്റുകളാണ് സജ്ജമാക്കുന്നത്. 1300 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പ്രവർത്തിക്കുന്ന ഡബിൾ ചേംബർ ഇൻസിനറേറ്ററുകൾ വഴി വായു മലിനീകരണം തടഞ്ഞ് പ്രതിദിനം 120 ടൺ മാലിന്യം സംസ്കരിക്കാൻ ലക്ഷ്യമിടുന്ന ഈ പുതിയ സാനിറ്ററി മാലിന്യ സംസ്കരണ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനത്തെ പ്രതിദിന സാനിറ്ററി മാലിന്യ സംസ്കരണ ശേഷി 120 ടണ്ണാക്കി ഉയർത്തുന്ന ഈ കേരള മോഡൽ പദ്ധതിയുടെ ഘടനയെക്കുറിച്ച് സംസാരിക്കുന്നു ക്ലീൻ കേരള കമ്പനി മാനേജിംഗ് ഡയറക്ടർ GK സുരേഷ് കുമാർ.

0: നമ്മുടെ സംസ്ഥാനത്ത് പ്രതിദിനം 100 ടണ്ണിലധികം സാനിറ്ററി വേസ്റ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ന് കേവലം 20 ടൺ വരെ സംസ്കരിക്കുന്നതിനുള്ള ഫെസിലിറ്റിയാണ് കേരളത്തിൽ ഉള്ളത്. അതുതന്നെ എല്ലാ ലോക്കൽ ബോഡികളിലും അതിനുള്ള ക്രമീകരണം ഇല്ല. ആ ഒരു കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് റീജ്യണലായി 4 ഫെസിലിറ്റികൾ സാനിറ്ററി പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ക്ലീൻ കേരള കമ്പനിക്ക് നിർദ്ദേശം നൽകുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. കണ്ണൂര്, പാലക്കാട്, എറണാകുളം, കൊല്ലം ഈ ജില്ലകളിൽ പ്രതിദിനം 20 ടൺ സംസ്കരിക്കാൻ ശേഷിയുള്ള 1300 ഡിഗ്രിയിലധികം ചൂടിൽ ഇൻസിനറേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ ആണ് ഈ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്നുള്ള നിലയിൽ സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാലക്കാട് കിൻഫ്ര പാർക്കിൽ പണിപൂർത്തിയായ സാനിറ്ററി ഇൻസിനറേഷൻ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്.
1: 1300 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സാനിറ്ററി പാഡുകളും ഡയപ്പറുകളും വായു മലിനീകരണമില്ലാതെ സംസ്കരിക്കുന്ന ഡബിൾ ചേംബർ ഇൻസിനറേഷൻ സാങ്കേതിക വിദ്യയെക്കുറിച്ച് വിശദീകരിക്കുന്നു ക്ലീൻ കേരള കമ്പനി പ്രോജക്ട് എക്സിക്യൂട്ടീവ് ഫൗസിയ ജലാലുദ്ദീൻ.
2: നിലവിലെ നമ്മുടെ സാനിറ്ററി പാലക്കാട് വരുന്ന സാനിറ്ററി ഇൻസിനറേറ്റർ ഫെസിലിറ്റിക്കകത്ത് യൂസ് ചെയ്യുന്നത് ഡബിൾ ചേംബർ ഇൻസിനറേറ്റേഴ്സ് ആണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമപ്രകാരം ഡബിൾ ചേംബർ ഇൻസിനറേറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ എന്നൊരു മാനദണ്ഡം നമുക്കുള്ളതാണ്. ഡബിൾ ചേംബർ ഇൻസിനറേറ്റേഴ്സിൽ എങ്ങനെ പ്രവർത്തനം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 2 മെയിൻ ചേംബേഴ്സ് ആണ്. ഒന്ന് പ്രൈമറി ചേംബർ, ഒന്ന് സെക്കൻഡറി ചേംബർ. നമ്മളുടെ വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന വേസ്റ്റ് ഡയറക്ട്ലി നമ്മൾ പ്രൈമറി ചേംബറിലേക്ക് ഫീഡ് ചെയ്യാണ്. ഈ പ്രൈമറി ചേംബർ വർക്ക് ചെയ്യുന്നത് 850 to 950 degrees Celsius ടെമ്പറേച്ചറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ വേസ്റ്റിന്റെ അകത്ത് കൂടുതലും മോയ്സ്ചർ കണ്ടന്റ്, 30 to 45% വരെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. ഈ മോയ്സ്ചർ കണ്ടന്റിനെ എല്ലാം ഡ്രൈ ആക്കി ഇതിനെ കത്തിക്കലാണ് പ്രൈമറി ചേംബർ പ്രധാനമായും ചെയ്യുന്നത്. ഇത് കത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറെ ആഷ് ലഭ്യമാവും. ഈ ആഷിന് നമ്മൾ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് അത് പിന്നീട് ലാൻഡ്ഫില്ലിലേക്ക് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ബാക്കി കത്താത്തതും ബാക്കി ഫ്യൂംസും ആയ ഫ്യുവൽ ഗ്യാസ് സെക്കൻഡറി ചേംബറിലേക്ക് എത്തുന്നു. സെക്കൻഡറി ചേംബറിലെ ഡിഗ്രി എന്ന് പറയുന്നത് 1050 ഡിഗ്രി ആണ് മിനിമം വേണ്ടത്. 1050 ഡിഗ്രി to 1200 ഡിഗ്രി വരെ ആണ് സെക്കൻഡറി ചേംബറിൽ ടെമ്പറേച്ചർ പോകുന്നത്. അവിടെ നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് കമ്പഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് കമ്പഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് പോലെയും മറ്റ് ഡേഞ്ചറസ് ഗ്യാസസും പ്രൊഡ്യൂസ് ആവും. അതിനെ നമ്മൾ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്ത് കംപ്ലീറ്റ് കമ്പഷൻ നടത്തി വേസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടെ കത്തിച്ചു മാറ്റുക ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ഈ സെക്കൻഡറി ചേംബറിൽ നിന്ന് ഫ്ലൂ ഗ്യാസ് പുറത്തോട്ട് പോകുന്നത് എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസിലേക്കാണ്. ഈ എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസ് ആണ് നമ്മളുടെ മലിനീകരണത്തിനെ പ്രധാനമായും നിയന്ത്രിക്കുന്നത്.
1: വീടുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും കിലോഗ്രാമിന് 27 രൂപ യൂസർ ഫീ നിരക്കിൽ സുരക്ഷിത പാക്കിംഗ് കവറുകളിൽ മാലിന്യം ശേഖരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു ക്ലീൻ കേരള കമ്പനി എറണാകുളം ജില്ലാ മാനേജർ സുബിൻ ബേബി.
3: ക്ലീൻ കേരള കമ്പനി പുതിയ കാൽവെപ്പ് സാനിറ്ററി മേഖലയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജില്ലകളിൽ നിന്നും അതായത് സാനിറ്ററി മാലിന്യം 4 ജില്ലകളായി ക്ലസ്റ്ററുകളായിട്ട് നിലവിൽ തിരിച്ചിട്ടുണ്ട്. എറണാകുളം, പാലക്കാട്, കൊല്ലം, കണ്ണൂര്. അതിൽ എറണാകുളം ജില്ലയിലും 4 ജില്ലകളിലെ സാനിറ്ററി വേസ്റ്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ അത് നമ്മൾ 27 രൂപ 90 പൈസ എന്ന നിരക്കിലാണ് നമ്മൾ ശേഖരിക്കുന്നത്. അതായത് നമ്മൾ വീടുകളിൽ നിന്ന് നമുക്ക് ഇവർക്കൊരു ആപ്പ് നമ്മൾ കൊടുക്കും. ആപ്ലിക്കേഷൻ ക്ലീൻ കേരള കമ്പനി നമ്മൾ കൊടുക്കും. ആ ആപ്ലിക്കേഷൻ ത്രൂ നമുക്കൊരു മെസ്സേജ് വന്നു കഴിയുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ വീടുകളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും സാനിറ്ററി ശേഖരിക്കാൻ എത്തുകയും കൃത്യമായി തൂക്കി കിലോയ്ക്ക് 27 രൂപ 90 പൈസ എന്ന നിലയിൽ നമ്മളത് കളക്ട് ചെയ്യുകയും ചെയ്യും.
1: പ്ലാന്റുകൾ പുറത്തുവിടുന്ന വായുവിന്റെ ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കുന്നതിനും മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനെയും കുറിച്ച് വിവരിക്കുന്നു സംസ്ഥാന ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനോദ് ജെ.
4: സാനിറ്ററി മാലിന്യത്തിന്റെ ശാസ്ത്രീയമായ സംസ്കരണത്തെക്കുറിച്ചും ഇതിനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയായ ഡബിൾ ചേംബർ ഇൻസിനറേറ്ററിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാകും. പ്രൈമറി സെക്കൻഡറി ചേംബറുകളിലൂടെ കടന്നു വരുന്ന ദഹനശേഷമുള്ള വാതകങ്ങൾ ഒരു സ്ക്രബിംഗ് സിസ്റ്റത്തിലൂടെ കടന്നുപോകും. സ്ക്രബ്ബറിൽ നിന്ന് വരുന്ന വാതകങ്ങൾ സ്റ്റാക്ക് അഥവാ 30 മീറ്റർ ഉയരമുള്ള ചിമ്മിനിയിലൂടെ ആണ് പുറത്തേക്ക് വിടുന്നത്. പുറന്തള്ളുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിൽ ശരിയായ രീതിയിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നതിനാണ് ഇത്രയും ഉയരം ചിമ്മിനിക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ പുറത്തു പോകുന്ന വാതകങ്ങൾ നിലവിലെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് ചിമ്മിനിയിൽ സാമ്പിളിംഗ് പോർട്ട് നൽകിയിരിക്കുന്നു. ഇതിലൂടെ അധികൃതർക്ക് സ്റ്റാക്ക് എമിഷന്റെ സാമ്പിൾ പീരിയോഡിക്കലായി ശേഖരിച്ച് വിശദമായ പരിശോധന നടത്താൻ സാധിക്കും. അതോടൊപ്പം ഒരു കണ്ടിന്യൂസ് എമിഷൻ മോണിറ്ററിംഗ് സിസ്റ്റം വഴി പ്രധാന എമിഷൻ പാരാമീറ്റേഴ്സ് തത്സമയം നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ പാർട്ടിക്കുലേറ്റ് മാറ്റർ, മറ്റ് ബാധകമായ വാതകങ്ങളുടെ സാന്നിധ്യം, സാന്ദ്രത എന്നിവ തുടർച്ചയായി നിരീക്ഷിക്കാൻ കഴിയും. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും

0: റെഗുലേറ്ററി അധികാരികൾക്ക് തത്സമയം ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇത് എമിഷൻ കംപ്ലയൻസ് ഉറപ്പാക്കുന്നതിൽ വളരെ സഹായകരമാണ്. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് നമുക്ക് പ്ലാന്റിന്റെ ദൈനംദിന പ്രവർത്തനത്തിന്റെ തത്സമയ ചിത്രം നൽകുമ്പോൾ പീരിയോഡിക് ടെസ്റ്റിംഗ് അതിന്റെ സ്വതന്ത്രമായ പരിശോധനയും സ്ഥിരീകരണവും നൽകുന്നു. കൂടാതെ അവസാനം ലഭിക്കുന്ന ചാരം സുരക്ഷിതമായി ശേഖരിച്ച് ബാധകമായ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംസ്കരിക്കുന്നു. സാനിറ്ററി മാലിന്യത്തിന്റെ ശാസ്ത്രീയ സംസ്കരണം എന്നത് ഒരു ഇൻസിനറേറ്ററിൽ മാലിന്യം കത്തിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ശരിയായ ശേഖരണം മുതൽ നിയന്ത്രിത ദഹനം, മലിനീകരണ നിയന്ത്രണം, നിരീക്ഷണം, ചാരം സുരക്ഷിതമായി കൈകാര്യം ചെയ്യൽ എന്നിവ വരെ ഉൾപ്പെടുന്ന ഒരു സമ്പൂർണ്ണ സംവിധാനമാണ്.
1: സാനിറ്ററി മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ തള്ളുന്നതും കുഴിച്ചിടുന്നതും തടഞ്ഞ് പ്രാദേശിക തലത്തിൽ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനെ കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ ഹുസൈൻ തൃത്താല.
2: നമ്മുടെ സമൂഹത്തിൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രകൃതിക്ക് വളരെ വിരുദ്ധമായ രീതിയിൽ ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ അതിക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രകൃതിയെ അതിക്രമിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ ഏറ്റവും അധികം അശുദ്ധീകരണം നടക്കുന്നത് നമ്മുടെ കുടിവെള്ളങ്ങളിലും ജലാശയങ്ങളിലാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ കണ്ടുവരുന്ന ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കെല്ലാം നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മളെ സാനിറ്ററി നാപ്കിൻസ്, നെക്കി, അതുപോലെ വിളിക്കുന്ന പാമ്പ് തുടങ്ങിയുള്ള യൂസ് ചെയ്യുന്ന ചില ഐറ്റംസ്. അത് ഉണ്ടാക്കിയിട്ട് വിൽക്കുക എന്നുള്ളതല്ലാതെ അതിന് വ്യക്തമായ ഒരു സംസ്കരണ രീതി, അത് എങ്ങനെ നശിപ്പിക്കണം, എങ്ങനെ നമ്മുടെ പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ അത് എങ്ങനെ ഒഴിവാക്കിയെടുക്കാം എന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് ചിലയിടത്തെല്ലാം ചില മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുന്ന ഒരവസ്ഥയുണ്ട്. എല്ലാത്തിടത്തും ഇത് ഒഴിഞ്ഞ ജലാശയങ്ങളും പുഴകളും അതുപോലുള്ള സ്ഥലങ്ങളിലും കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇത് ഭയങ്കരമായിട്ട് ആരോഗ്യ വിഷയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് പലരും ചിന്തിക്കുന്നില്ല. കാരണം ഒരു തരത്തിൽ നശിച്ചു പോകുന്നില്ല. നശിച്ചു പോവാത്ത പ്ലാസ്റ്റിക്കിനകത്ത് മനുഷ്യന്റെ ഏറ്റവും വൃത്തിഹീനമായ വിസർജ്യം, അത് ബ്ലഡ് ആയിക്കോട്ടെ, മലമായിക്കോട്ടെ, വേറെന്തെങ്കിലും ആയിക്കോട്ടെ, ആ വക സാധനങ്ങളെല്ലാം തന്നെ അതിൽ അങ്ങനെ പറ്റിപ്പിടിച്ച് അതിൻ്റെതായ രീതിയിൽ ചില പ്രത്യേക തരം ബാക്ടീരിയകൾ വളർന്നുകൊണ്ട് നമ്മുടെ നാടിലെ എല്ലാ ശുചീകരണ അവസ്ഥയും പരാജയപ്പെടുന്ന രീതിയിലേക്ക് അത് വളർന്നു വരിക. ഇത് എങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആക്കാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇതിന് സംസ്കരണത്തിന് വേണ്ടി ഇപ്പൊ നമ്മുടെ 4-5 ജില്ലകളിൽ പുതിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ സജ്ജീകരണങ്ങളിൽ അപ്പൊ നമ്മളെ മെഡിസിൻ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പോഴും സിറിഞ്ചുകളും മറ്റു ഹോസ്പിറ്റൽ അവശിഷ്ടങ്ങളും എല്ലാം തന്നെ എനിക്ക് നേരിട്ടറിയാം. എന്റെ നാടായ പട്ടാമ്പിയിലെ പുഴയോരത്തെല്ലാം സുന്ദരമായിട്ട് ഇതിങ്ങനെ കെടുക്കുന്നത് കാണാം. അതിന്റെ മറ്റു രൂപമാണ് ഇപ്പൊ ഈ പാഡിന്റെ രൂപത്തിലും മറ്റുള്ളതിലും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനൊരു അറുതി വേണം. അതിന് ഏറ്റവും അധികം വേണ്ടത് ജനങ്ങളെ ഉത്ബോധരാക്കുക എന്നുള്ളതാണ്.
1: കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ പ്രാദേശിക പ്ലാന്റുകൾ വരുന്നതോടെ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ വി ആർ സുധീർ.
3: കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സെൻട്രലൈസ്ഡ് പ്ലാന്റാണ് നമുക്ക് നിലവിലുള്ളത്. കമ്പനി നമ്മുടെ സംസ്ഥാനത്തെ പല ജില്ലകളിൽ തുടങ്ങുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. നടപടിക്രമങ്ങൾ എടുത്തോളം എത്തി എന്നുള്ളത് വേറെ വിഷയം. അതോടൊപ്പം തന്നെ അത് വന്നതിന് വളരെ നല്ല കാര്യമാണ്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും എക്സ്പെൻഡിച്ചർ മുടക്കിയിട്ടാണ് നമ്മൾ ബ്രഹ്മപുരത്ത് സംസ്കരിക്കുക. അത് ഒഴിവായിക്കിട്ടും. നല്ല കാര്യമാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിനും ഭാവി കേരളത്തിനും കൊച്ചി നഗരത്തിനും വളരെ അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും തെൻ കേരള കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വളരെ ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമാണ്. ഈ സാനിറ്ററി മാലിന്യങ്ങളും ഡയപ്പറുകളും ഒക്കെ ഈ സംസ്കരിക്കുന്ന ആധുനിക രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. കാരണം അല്ലാതെ വലിച്ചെറിയുന്ന സംവിധാനത്തെ മാറി ഇപ്പോൾ നമ്മൾ ആധുനിക രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും.
1: സാനിറ്ററി മാലിന്യങ്ങളുടെ ശാസ്ത്രീയവും സുരക്ഷിതവുമായ സംസ്കരണം പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. കേന്ദ്രീകൃത സംസ്കരണ സംവിധാനങ്ങളുടെ പരിമിതി മറികടന്ന് നൂതന സാങ്കേതിക വിദ്യയോടെ മേഖലാടിസ്ഥാനത്തിൽ ഉയരുന്ന ഈ ഇൻസിനറേറ്റർ പ്ലാന്റുകൾ സംസ്ഥാനത്തിന് പുതിയൊരു ദിശാബോധമാണ് നൽകുന്നത്. ഹരിതകർമ്മസേനയോടും തദ്ദേശ സ്ഥാപനങ്ങളോടും സഹകരിച്ച് വീട്ടകങ്ങളിലെ സാനിറ്ററി മാലിന്യങ്ങൾ സുരക്ഷിതമായി കൈമാറാൻ നാം ഓരോരുത്തരും തയ്യാറാകണം.
4: പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ 6:30. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ

0: വരെ ഉച്ചയ്ക്ക് 2:30.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.

0: സമയം 6:44. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322 1052 2322 1042.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമി കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളിലെ ആഗോള ഇന്ത്യൻ കമ്പനികൾ, നയരൂപകർത്താക്കൾ, നിക്ഷേപകർ, ഗവേഷകർ, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിലും പ്രദർശനത്തിലും ഒത്തുചേരും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകൾക്ക് പുറമെ 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകൾ, സ്റ്റാർട്ടപ്പ് പവലിയൻ, ഇന്നോവേഷൻ ഷോക്കേസ്, സ്റ്റുഡന്റ് ഹാക്കത്തോൺ, വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് പവലിയൻ എന്നിവയും പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ ചേർന്നാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്.
0: സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്തമാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി 7 ഒക്ടോബർ പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവും അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പൊതുസേവന കാലയളവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ഡെസ്ക് വോയ്സ്.
1: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയത്തിൽ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയായ ഇന്ന് മുതൽ BJPയുടെ നേതൃത്വത്തിലും ഒരു മാസത്തെ സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. പൊതുസേവന രംഗത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത എടുത്തുകാണിക്കുകയും പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ലക്ഷ്യമിട്ടാണ് പ്രചാരണം. ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാ ദിവസമായി ആചരിക്കുകയും രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. വൈകിട്ട് ആശീർവാദ് കാ ദിയ പരിപാടി നടക്കും. പ്രചാരണത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അംഗൻവാടി കേന്ദ്രങ്ങളിൽ എത്തുകയും ജീവനക്കാരെ ആദരിക്കുകയും ചെയ്യും. യുവാക്കളെ ഉൾപ്പെടുത്തി ശുചിത്വ ഡ്രൈവുകളും വൃക്ഷത്തെ നടിയിലും നടത്തും. ബ്ലോക്ക് തലത്തിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന സേവാ സേതു അഭിയാനും സംഘടിപ്പിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി ഗവൺമെന്റും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സേവനം, സമർപ്പണം, ജനപങ്കാളിത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 4 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി ഗതാഗതം, റോഡുകൾ, ഓവുചാൽ നിർമ്മാണം, ജലശുദ്ധീകരണം, വിദ്യാഭ്യാസം, വൈദ്യുതി, പൊതുസൌകര്യങ്ങൾ, നഗര സൌന്ദര്യവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും ഡൽഹി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മിനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 1:30 പരിപാടി. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചരക്കുനീക്കം മുതൽ ടൂറിസവും സീഫുഡ് കയറ്റുമതിയും വരെ സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ മിഷൻ സമുദ്രയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 600 കിലോമീറ്റർ തീരപ്രദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ടെർമിനൽ, 18 ചെറുകിട തുറമുഖങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു പോർട്ട് ശൃംഖലയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചരക്കുനീക്കത്തിന്റെ 50% ജലപാതകളിലേക്കും തീരദേശ പാതകളിലേക്കും മാറ്റും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പുലർച്ചെയാണ് ആന്റോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് ആന്റോയുമായി സംഘം പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിരുന്നുവെന്നും അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോ ഗവൺമെന്റോ പറയേണ്ടതില്ലെന്നും റെയ്ഡിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വിശ്വകർമ്മ ദിനം. ലോകമെമ്പാടുമുള്ള വിശ്വകർമ്മജർ ഭാദ്രപാദ മാസത്തിലെ കന്നി സംക്രാന്തിയിലാണ് വിശ്വകർമ്മ ദിനം ആചരിക്കുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടത്തും. യൂണിയൻ ശാഖാ മന്ദിരങ്ങളിലും വിശ്വകർമ്മ ദേവക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളുണ്ടാകും. VSS സംസ്ഥാന കമ്മിറ്റി കോട്ടയത്ത് വിശ്വോദയം വിശ്വകർമ്മ ദിനാഘോഷവും മഹാസമ്മേളനവും നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിനായക ചതുർത്ഥി ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവനന്തപുരത്ത് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് ശംഖുമുഖം ആറാട്ടുകടവിൽ 10008 നാളികേരം സമർപ്പിച്ച് നടന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷം വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു. 9 ദിവസത്തെ പൂജകൾക്ക് ശേഷമാണ് ആചാരപരമായി ഗണേശ വിഗ്രഹ നിമജ്ജനം നടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MT വത്സമ്മ വിശിഷ്ടാതിഥിയാവും. കോഴിക്കോട് നിന്ന് AC നസീർ ബാബു.
2: കായിക രംഗത്തും അത്ലറ്റിക്സിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനവും മികവും വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് സമഗ്ര കായിക സമുച്ചയം. വേൾഡ് അത്ലറ്റിക്സ് Class 2 സർട്ടിഫിക്കേഷനോട് കൂടിയ 400 മീറ്റർ 3-ലൈൻ സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ഗ്രാസ് ഫുട്ബോൾ ഗ്രൌണ്ടും ഒരുക്കിയിട്ടുണ്ട്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾക്കായി

0: പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും ജമ്പിംഗ് ത്രോയിങ് ഏരിയകളും ലോങ് ജംപ് ട്രിപ്പിൾ ജംപ് ഇനങ്ങൾക്കായി 4 ലാൻഡിംഗ് പിറ്റുകളും 2 ദിശകളിൽ ഉപയോഗിക്കാവുന്ന പോൾ വോൾട്ട് സൌകര്യവും 2 ഹൈ ജംപ് ഏരിയകളും സുരക്ഷാ കേജ് ഉൾപ്പെടുത്തിയ ഡിസ്കസ് ആമർ ത്രോ ഏരിയകളും 2 ജാവലിൻ 4 ഷോർട്ട് പുട്ട് കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1000 പേർക്ക് ഒരേ സമയം മത്സരം വീക്ഷിക്കാവുന്ന ഗാലറിയും സ്ത്രീ പുരുഷ കായിക താരങ്ങൾക്ക് വെവ്വേറെ ഡ്രസ്സിംഗ് റൂമുകളും ഭിന്നശേഷി സഹോദര ശൌചാലയങ്ങളും VIP റൂം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വിപുലമായ സ്റ്റോറേജ് സൌകര്യങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സമഗ്രമായ കായിക വികസനത്തിനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ പര്യാപ്തമാണെന്ന് അധികൃതർ പറഞ്ഞു.
1: കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് ഉൾപ്പെടെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് സിറാജുദ്ദീനെ ആക്രമിച്ചെന്ന പരാതിയിലാണ് നടപടി. 2024 കേസിനാസ്പദമായ സംഭവം. അതേസമയം CPIM നേതാവ് എം ഗിരീഷിനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു. ഇതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം യശോഭൂമി ഇത്യത്ര ഐഷമ സെമികോൺ ഇന്ത്യ ഇത്യസ്യ ഉദ്ഘാടനം കരിഷ്യതി. അസ്മിന് അവസരെ പ്രധാനമന്ത്രി ഉപസ്ഥിതാൻ ജനാൻ അപ്പി സംബോധയിഷ്യതി. ത്രിദിവസീയസ്യ സമ്മേളനസ്യ പ്രദർശന്യാഹ ച ആയോജനം സിലിക്കോൺ ടു സിസ്റ്റം ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം ഇത്യസ്മിൻ വിഷയെ ഭവിഷ്യതി. അസ്മിൻ സമ്മേളനെ അർദ്ധചാലക വിദ്യുത് പ്രൌദ്യോഗികീ മൂല്യശൃംഖലയാ സംബദ്ധാഃ വൈശ്വികാഃ ഭാരതീയാശ്ച ഉദ്യോഗാഃ നീതിനിർമ്മാതാരഃ നിവേശകാഃ അനുസന്ധാനകർത്താരഃ നവോദ്യമാഃ ശൈക്ഷണിക സംസ്ഥാഃ ഛാത്രാശ്ച ഏകത്രിതാഃ ഭവിഷ്യന്തി. ഉദ്ഘാടനാത് പൂർവം പ്രധാനമന്ത്രി ഹ്യഃ നവദില്യാം പ്രമുഖൈഃ വൈശ്വിക മുഖ്യ കാര്യപാലകൈഃ സഹ അർദ്ധചാലക സംബന്ധസ്യ വിശിഷ്ടോപവേശനസ്യ അധ്യക്ഷതാം കൃതവാൻ. ശ്രീമോദി ഭാരതസ്യ അർദ്ധചാലകക്ഷേത്രസ്യ സുദൃഢീകരണായ പ്രശാസനസ്യ ഉദ്യോഗക്ഷേത്രസ്യ ച മധ്യെ ഘനിഷ്ഠ സഹകാര്യസ്യ ആവശ്യകതായൈ ബലം പ്രദത്തവാൻ. ഭാജ്പേതി ദലം പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ജന്മദിവസസ്യോപലക്ഷ്യേ അദ്യ ആരഭ്യ മാസൈകപര്യന്തം രാഷ്ട്രവ്യാപി സേവാസങ്കല്പ അഭിയാനം ആയോജയിഷ്യതി. അസ്യ അഭിയാനസ്യ കേന്ദ്രേ ജനസേവായാം പ്രധാനമന്ത്രിണഃ പ്രതിബദ്ധതായാഃ പ്രകാശനം തഥാ വിശേഷതഃ യുവജനാനാം സേവാകാര്യേഷു പ്രവൃത്യർത്ഥം പ്രോത്സാഹനം ഭവിഷ്യതി. അനേന അഭിയാനേന ഗുജറാത്ത് രാജ്യസ്യ മുഖ്യമന്ത്രിരൂപേണ ശ്രീമോദിനഃ ഏകാധിക ദ്വിസഹസ്രതമസ്യ വർഷസ്യ അക്ടൂബര മാസസ്യ സപ്തമേ ദിനാങ്കേ ശപഥഗ്രഹണസ്യ പഞ്ചവിംശതി വർഷ പൂർത്തിരപി സ്മരിഷ്യതേ. പ്രധാനമന്ത്രിണഃ ജന്മദിവസഃ അദ്യ സേവാദിവസരൂപേണ ആചരിഷ്യതേ തഥാ ദേശസ്യ വിഭിന്നേഷു ഭാഗേഷു രക്തദാനശിബിരാണി ആയോജയിഷ്യന്തേ. അദ്യ സായങ്കാലേ ആശീർവാദ് കാ ദിയ ഇതി കാര്യക്രമമപി ആയോജയിഷ്യതേ. അസ്മിൻ കാര്യക്രമേ പരിവാരാഃ പ്രധാനമന്ത്രിണഃ പഞ്ചവിംശതി വർഷീയ ജനസേവായൈ കൃതജ്ഞതാം പ്രകടയന്തഃ ദീപാഃ പ്രജ്വാലയിഷ്യന്തേ. അദ്യ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയാഃ ത്രിവർഷാഃ പൂരിതാഃ. അസ്യാഃ യോജനായാഃ അന്തർഗതം 30 ലക്ഷലാഭാർത്ഥിനാം പഞ്ചീകരണേന മഹത്വപൂർണം സോപാനം അധിഗതമസ്തി. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ 23 അധിക 2000 വർഷേ അസ്യാഃ യോജനായാഃ ശുഭാരംഭഃ കൃതഃ ആസീത്. അസ്യാഃ യോജനായാഃ ഉദ്ദേശ്യം 18 നിർദ്ദിഷ്ടേഷു പാരമ്പരിക വ്യവസായേഷു സംലഗ്നേഭ്യഃ കർമ്മിഭ്യഃ ശില്പകാരേഭ്യശ്ച ആരംഭാത്

0: അന്തിമചരണപര്യന്തം സർവവിധ സഹായതാം പ്രദാതും അസ്തി. തമിഴ്നാടുരാജ്യേ മധുരാന്തകം ധാരാപുരം ചേത്യേതയോഃ വിധാനസഭാ നിർവാചനക്ഷേത്രയോഃ ആയോക്ഷ്യമാനേഭ്യഃ ഉപനിർവാചനേഭ്യഃ അദ്യ നാമാങ്കനപത്രപ്രസ്തുതേഃ അന്തിമഃ ദിവസഃ അസ്തി. മതദാനം ആഗാമിമാസസ്യ ഷഷ്ഠേ ദിനാങ്കേ ഭവിഷ്യതി. മതഗണനാ ച ആഗാമിമാസസ്യ നവമേ ദിനാങ്കേ ഭവിഷ്യതി. ഭാരതേന സ്വഘോഷിതഃ പാകിസ്ഥാന ചീന സീമാ സംയുക്തായോഗഃ അസ്വീകൃതഃ. ഭാരതസ്യ കഥനമസ്തി യത് അവൈധേന ബലപൂർവകേണ ച ആധിപത്യേന അധീന ഭാരതീയ പ്രദേശ സംബദ്ധാസു വ്യവസ്ഥാസു പ്രവേശായ പാകിസ്ഥാനസ്യ കശ്ചിദപി വൈധാനികാധികാരഃ നാസ്തി. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന അദ്യ ബിഹാർ ഉപഹിമാലയ പശ്ചിമബംഗാൾ കേരളം തമിഴ്നാടു പ്രദേശേഷു പൂർവോത്തര ഭാരതസ്യ കേഷുചിത് ഭാഗേഷു ച പ്രചണ്ഡ വൃഷ്ടിഃ ഭവിഷ്യതി ഇതി പൂർവാനുമാനം കൃതമസ്തി. പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സായം സാർധ സപ്തവാദനെ ദില്ല്യാഃ അരുണ ജെയ്റ്റ്ലി ക്രീഡാംഗണെ ശൃംഖലായാഃ തൃതീയാന്തിമായാം വിംശതി പ്രതിവിംശതി അന്താരാഷ്ട്രീയ ക്രീഡായാം ഭാരതം അഫ്ഗാനിസ്ഥാന ദലം സമ്മുഖീകരിഷ്യതി ഇതി വാർത്താഃ.
1: ആകാശവാണി സമയം 7 മണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിശ്വകർമ്മ ജയന്തി. സൃഷ്ടിയുടെയും ശില്പവൈദഗ്ധ്യത്തിന്റെയും നിർമ്മാണ മികവിന്റെയും മഹത്വം ഓർമ്മപ്പെടുത്തുന്ന ദിനം. സ്വപ്നങ്ങൾക്ക് രൂപം നൽകി അധ്വാനത്തിലൂടെ അത്ഭുതം തീർക്കുന്ന കരവിരുതിന്റെ സൌന്ദര്യം പകരുന്ന ശക്തികൾക്ക് ആദരമർപ്പിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും വിശ്വകർമ്മ ജയന്തി ദിന ആശംസകൾ നേർന്നുകൊണ്ട് പുലർവെട്ടത്തിലേക്ക് കടക്കാം നമുക്ക്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറയുന്ന ഈ പ്രഭാതത്തിൽ അറിവുകളും ചിന്തകളും സംഗീതവും വാർത്തകളുമായി പുലർവെട്ടം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം കൃഷിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കായി ഇതാ
1: കാർഷിക മേഖലാ വാർത്തകൾ. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 23-24 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-276-3473 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി നാളെ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0489-239-323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുക. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-243-819. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവയെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st prize 20,000 രൂപ, 2nd prize 10,000 രൂപ, 3rd prize 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695-0003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-09-5860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. തെങ്ങിലെ കൂമ്പുചിയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കോയർപിത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കേക്ക് 1 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547-67-5124 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഭരണിക്കാവ് ശിവകുമാർ രചിച്ച് എ ടി ഉമർ ഈണം നൽകി യേശുദാസ് രാജപരമ്പര എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഗർഭിണികളുടെ ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഡോക്ടർ ഹീര ആർ സംസാരിക്കുന്നു.
4: വളരെ സമഗ്രവും ചിട്ടയായതുമായ പരിചരണം ആവശ്യമുള്ളൊരു കാലമാണ് ഗർഭാവസ്ഥ. ഗർഭാവസ്ഥയിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഹോർമോൺ വ്യതിയാനം കാരണമാണ് ഉണ്ടാകുന്നത്. ഗർഭാവസ്ഥയിലെ പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ സാധാരണ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്യാൻ പ്രയാസമോ മടിയോ ഒക്കെ കാണിക്കും. വായിലുണ്ടാകുന്ന അണുബാധ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെയും ദോഷമായി ബാധിക്കാവുന്നതുകൊണ്ടാണ് ഈ സമയത്ത് വായുടെയും പല്ലിന്റെയും ശുചിത്വവും ആരോഗ്യവും പ്രാധാന്യം അർഹിക്കുന്നത്. ഹോർമോൺ വ്യതിയാനം, ഉമിനീർ കുറവുകൊണ്ട് വായിലുണ്ടാകുന്ന വരൾച്ച, പൂപ്പൽ രോഗം, ഗർഭാവസ്ഥയിലെ ഡയബറ്റിസ് മുതലായ കാരണങ്ങൾ കൊണ്ട് വായ ദുർഗന്ധം ഉണ്ടാകാം. എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിന് യോജിച്ച ചികിത്സ തേടേണ്ടതാണ്. സാധാരണ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ജലദോഷം പ്രശ്നമില്ലെങ്കിലും ഇൻഫെക്ഷൻസ് കടുത്താൽ പനി വരാം. ഗർഭാവസ്ഥയിൽ പനി വന്നാൽ സാധാരണഗതിയിൽ മാറുമെന്ന് വിചാരിച്ചിരിക്കാതെ ഒരു ഫിസിഷ്യനെ കണ്ട് പരിശോധനകളും ചികിത്സയും തേടുക. ഗർഭാവസ്ഥയിൽ എപ്പോൾ എന്ത് ചികിത്സകൾ ചെയ്യാമെന്ന് നോക്കാം. എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അഭിപ്രായം തേടി അനുവാദത്തോടും കൂടി ചെയ്യുന്നതാണ് നല്ലത്. ആദ്യത്തെ 3 മാസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ, 1st trimester, പല്ല് ക്ലീൻ ചെയ്യുക, പല്ലിലെ ചെറിയ പോടുകൾ അടയ്ക്കുക എന്നിവ ചെയ്യാവുന്നതാണ്. 2nd 3 മാസം, 2nd trimester, പല്ല് ക്ലീൻ ചെയ്യുക, അത്യാവശ്യമെങ്കിൽ പല്ലെടുക്കാം, റൂട്ട് കനാൽ ചികിത്സ, വലിയ പോടുകൾ അടയ്ക്കുക മുതലായ ചികിത്സകൾ എടുക്കാവുന്നതാണ്. അവസാനത്തെ 3 മാസം അഥവാ 3rd trimesterൽ നേരത്തെ പറഞ്ഞ ചികിത്സകൾക്കൊപ്പം തന്നെ വളരെ അത്യാവശ്യമായ സർജറികൾ കൂടി ചെയ്യാം, ഇലക്റ്റീവ് സർജറീസ് എന്ന് പറയും. 3rd trimesterന്റെ 2nd പകുതിയിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പലപ്പോഴും പല്ലിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാണ് ചികിത്സാ രീതി നിശ്ചയിക്കേണ്ടതും പ്രശിഷ്യ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആകുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയാണ് ചികിത്സയുടെ പുരോഗതിയും നിശ്ചയിക്കുക. അതുകൊണ്ട് പല്ലില് പോട് വരുമ്പോൾ അതിനെ ഉടനെ തന്നെ അടച്ച് സംരക്ഷിക്കുകയും അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോയി ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക. എക്സ്റേ എടുക്കുന്നത് കഴിയുന്നതും ഗർഭാവസ്ഥയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വളരെ പ്രധാനമാണ് പോഷകസമ്പുഷ്ടമായ ആഹാരം. പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം, വൈറ്റമിൻ എ, സി എന്നിവ കൂടുതലുള്ള പാല്, മുട്ട, തൈര്, പയർവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം മുതലായവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തവിട് കളയാത്ത കുത്തിരിയാണ് നല്ലത്. വൈറ്റമിൻ ബി, ഇ എന്നിവ തവിടുള്ള അരിയിൽ കൂടുതലാണ്. മാംസ്യം അഥവാ പ്രോട്ടീൻ കൂടുതലുള്ള പയർവർഗ്ഗങ്ങൾ അധികമായി കഴിക്കുക. ഗർഭിണികളിൽ സാധാരണയായി കാണുന്ന വിളർച്ചയ്ക്ക് ഇലക്കറികൾ ധാരാളമായി കഴിക്കുക. സമീകൃതമായ ആഹാരം കഴിക്കേണ്ടത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്നറിയാമല്ലോ. അവസാനമായി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദന്തപരിശോധനയും ദന്തപരിചരണവും

0: പ്ലാൻ ചെയ്ത് വേണ്ട ചികിത്സയും നിർദ്ദേശങ്ങളും നേടേണ്ടതാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അറിവും അനുവാദത്തോടും കൂടി മാത്രം മറ്റു ചികിത്സകൾ തേടുക. ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്നുകൾ മാത്രം കഴിക്കുക.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഗർഭിണികളുടെ ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഹീര ആർ.
2: ഇനി നമുക്ക് സെപ്റ്റംബർ 17-ന്റെ ചരിത്ര വിശേഷങ്ങൾ അറിയാം. കേൾക്കാം റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: 1948 സെപ്റ്റംബർ 17-നാണ് ഹൈദരാബാദ് നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ഔദ്യോഗികമായി ലയിച്ചത്. ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. 5 ദിവസം നീണ്ടുനിന്ന സൈനിക നടപടികൾക്കൊടുവിൽ 1948 സെപ്റ്റംബർ 17-ന് വൈകുന്നേരം ഹൈദരാബാദ് നിസാം മിർ ഉസ്മാൻ അലിഖാൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഇന്ത്യൻ യൂണിയന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. ഈ ദിവസം തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ ഹൈദരാബാദ് വിമോചന ദിനം അല്ലെങ്കിൽ മുക്തി ദിവസമായി ആചരിച്ചു വരുന്നു. തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പിതാവായ പെരിയാർ ഇ വി രാമസ്വാമി ജനിച്ചത് 1879 സെപ്റ്റംബർ 17-നാണ്. സെപ്റ്റംബർ 17 തമിഴ്നാട് സർക്കാർ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ സാമൂഹിക നീതി ദിനമായി ഔദ്യോഗികമായി ആചരിക്കുന്നു. ജാതിരഹിത സമൂഹത്തിനും സമത്വത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെ മുൻനിർത്തിയാണ് ഈ ദിവസം സാമൂഹിക നീതി ദിനമാക്കിയത്. 1787 സെപ്റ്റംബർ 17-നാണ് അമേരിക്കൻ ഭരണഘടന ഫിലാഡൽഫിയയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷനിൽ ഔദ്യോഗികമായി അംഗീകരിച്ച് ഒപ്പുവച്ചത്. ജോർജ് വാഷിംഗ്ടൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജെയിംസ് മാഡിസൺ, അലക്സാണ്ടർ ഹാമിൽട്ടൺ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ഭരണഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ഈ ചരിത്രപരമായ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ 17 അമേരിക്കയിൽ ഭരണഘടനാ ദിനമായും പൌരത്വ ദിനമായും ആചരിക്കുന്നു. നിലവിലുള്ളതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും പഴയതും ഇന്നും നിലനിൽക്കുന്നതുമായ ലിഖിത ഭരണഘടനയാണ് US ഭരണഘടന. ആധുനിക റോക്കറ്റുകളുടെയും ബഹിരാകാശ യാത്രയുടെയും പിതാവായി അറിയപ്പെടുന്ന റഷ്യൻ ശാസ്ത്രജ്ഞൻ കോൺസ്റ്റന്റീൻ സിയോൾകോവിസ്കി 1857 സെപ്റ്റംബർ 17-നാണ് ജനിച്ചത്. റോക്കറ്റുകളുടെ ചലനത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ഗണിതശാസ്ത്ര സമവാക്യം അദ്ദേഹം വികസിപ്പിച്ചു. ഇന്നും ബഹിരാകാശ വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ ഇത് ഉപയോഗിക്കുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണം മറികടക്കാൻ ഒന്നിലധികം ഘട്ടങ്ങളുള്ള റോക്കറ്റുകൾ വേണമെന്ന ആശയം മുന്നോട്ട് വച്ചത് അദ്ദേഹമാണ്. റോക്കറ്റുകളിൽ ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനും ഇന്ധനമായി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ആദ്യമായി പ്രവചിച്ചു. എല്ലാ വർഷവും സെപ്റ്റംബർ 17-നാണ് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോക രോഗി സുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. ചികിത്സാരംഗത്തെ പിഴവുകൾ ഒഴിവാക്കാനും രോഗികളുടെ സുരക്ഷയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്താനുമാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. 2019 മെയ് മാസത്തിൽ നടന്ന 72-ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി പ്രമേയത്തിലൂടെയാണ് WHO ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തുടർന്ന് 2019 സെപ്റ്റംബർ 17 മുതൽ ഇത് ആഗോളതലത്തിൽ ആചരിച്ചു പോരുന്നു. ഈ വർഷത്തെ ലോക രോഗി സുരക്ഷാ ദിനത്തിന്റെ പ്രധാന പ്രമേയം സാംക്രമികേതര രോഗങ്ങൾക്ക് സുരക്ഷിതമായ പരിചരണം എന്നതാണ്. മലയാള നാടക ചലച്ചിത്ര ശാഖകൾക്ക് എക്കാലവും ഓർമ്മിക്കാനാവുന്ന നിരവധി ശക്തമായ രചനകൾ നടത്തിയ SL പുരം സദാനന്ദൻ അന്തരിച്ചത് 2005 സെപ്റ്റംബർ 17-നാണ്. മലയാള നാടക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട ജനപ്രിയമായ കാട്ടുകുതിര എന്ന നാടകത്തിന്റെ രചയിതാവും സംവിധായകനും അദ്ദേഹമാണ്. നാടക പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം കൽപ്പന തിയേറ്റേഴ്സ്, സൂര്യസോമ തിയേറ്റേഴ്സ് എന്നീ പ്രമുഖ നാടക സമിതികൾ സ്ഥാപിച്ചു. ഒരാൾ കൂടി കള്ളനായി, വില കുറഞ്ഞ മനുഷ്യൻ, കുരുക്ഷേത്രം, കാക്കപ്പൊന്ന് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകങ്ങളാണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രമായ ചെമ്മീൻ എന്ന സിനിമയുടെ സംഭാഷണം നിർവഹിച്ചത് അദ്ദേഹമാണ്. കാവ്യമേള, അഗ്നിപുത്രി എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാ രചനയ്ക്ക് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.

0: കേരള സർക്കാർ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: പുലർവെട്ടത്തിലിനി
5: തൊഴിൽ ദർശനം.
6: എറണാകുളം ഉദ്യോഗ മണ്ഡലിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ ലിമിറ്റഡിൽ ഓൺ ദി ജോബ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 40 ഒഴിവുണ്ട്. ഉദ്യോഗ മണ്ഡൽ കോംപ്ലക്സ്, കൊച്ചിൻ ഡിവിഷൻ, ഹെഡ് ഓഫീസ്, സബ്സിഡിയറി സ്ഥാപനങ്ങൾ, പ്രോജക്ട് സൈറ്റുകൾ എന്നിവിടങ്ങളിൽ 2 വർഷമാണ് പരിശീലനം. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സപ്പോർട്ട് ഫംഗ്ഷൻസ് ഒഴിവ് 15. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കൊമേഴ്സ്യൽ പ്രാക്ടീസിലുള്ള ഡിപ്ലോമയും. ലീഗൽ ഒഴിവ് 1. യോഗ്യത നിയമബിരുദം. മാർക്കറ്റിംഗ് R&D ഒഴിവ് 3. യോഗ്യത അഗ്രികൾച്ചർ ബിരുദം. പബ്ലിക് റിലേഷൻസ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഒഴിവ് 1. യോഗ്യത ബിരുദാനന്തര ബിരുദം, ദ്വിവത്സര പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒഴിവ് 2. യോഗ്യത ബിരുദാനന്തര ബിരുദം, ദ്വിവത്സര പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. HR ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഒഴിവ് 4. യോഗ്യത ബിരുദാനന്തര ബിരുദം, ദ്വിവത്സര പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. HR പേഴ്സണൽ മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ വെൽഫെയർ, സോഷ്യൽ വർക്ക്, HR പേഴ്സണൽ സോഷ്യലൈസേഷൻ, ബിസിനസ് മാനേജ്മെന്റ്, HR പേഴ്സണൽ സ്പെഷ്യലൈസേഷൻ. കെമിക്കൽ പ്രോസസ് എഞ്ചിനീയറിംഗ് ഒഴിവ് 2. യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം. കെമിക്കൽ, പെട്രോകെമിക്കൽ, കെമിക്കൽ ടെക്നോളജി, പെട്രോകെമിക്കൽ ടെക്നോളജി. മെക്കാനിക്കൽ ഒഴിവ് 2. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. ഇലക്ട്രിക്കൽ ഒഴിവ് 1. യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം. സിവിൽ ഒഴിവ് 1. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം. ഇൻസ്ട്രുമെന്റേഷൻ ഒഴിവ് 1. യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം. IT ഒഴിവ് 4. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ IT കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിരുദാനന്തര ബിരുദം. പ്രായം 18-26 ഇടയിൽ. ഫാക്ടിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് പ്രിന്റൌട്ട് എടുത്ത് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് മുഖേന അയക്കണം. വിലാസം: സീനിയർ മാനേജർ ട്രെയിനിംഗ്, ഫാക്ട് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ പിൻ 683501. വിലാസം ഒരിക്കൽ കൂടി: സീനിയർ മാനേജർ ട്രെയിനിംഗ്, ഫാക്ട് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ പിൻ 683501. ഗൂഗിൾ ഫോം മുഖേന അപേക്ഷിക്കേണ്ട അവസാന തീയതി September 20. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി September 25. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.fact.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.fact.co.in. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842567583 അല്ലെങ്കിൽ 2567424. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 04842567583 അല്ലെങ്കിൽ 2567424. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ 28 ഒഴിവ്. റെഗുലർ തസ്തികകളും ഒഴിവും ജനറൽ മാനേജർ 1, ഡെപ്യൂട്ടി മാനേജർ 1, ഡെപ്യൂട്ടി ജനറൽ മാനേജർ 1, ഡെപ്യൂട്ടി മാനേജർ 2, സിവിൽ 1, IT 1, അക്കൌണ്ട്സ് ഓഫീസർ ഫിനാൻസ് 1, ഓഫീസർ HR അഡ്മിൻ 2, എഞ്ചിനീയർ കോർപ്പറേറ്റ് പ്ലാനിംഗ് 1. കരാർ തസ്തികകളും ഒഴിവും ഓഫീസർ ലീഗൽ 1, സീനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ 11, ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ സിവിൽ പോളിസി ആൻഡ് റെഗുലേറ്ററി കമ്മീഷനിംഗ് റൂഫ് ടോപ്പ് 7. അപേക്ഷാ ഫീസ് 500 രൂപ. റെഗുലർ ഒഴിവുകൾക്ക് 1000 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 23. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.scci.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.scci.co.in.
5: തൊഴിൽ ദർശനം.
7: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര.

0: ഇന്നുച്ചയ്ക്ക് 12:40.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
3: ഹാപ്പി
1: ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: എന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ. ആരാ ഇത്?
1: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281-4203-05.
1: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: പ്രിയശ്രോതാക്കളെ, പുലർവട്ടം തുടരും 7:35. സമയം ഇപ്പോൾ 7 കഴിഞ്ഞ് 24:56. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് മേളയുടെ ലക്ഷ്യം. സെമി കണ്ടക്ടർ സാമഗ്രികൾ, ഉപകരണങ്ങൾ, ചിപ്പ് ഡിസൈൻ എന്നിവയിൽ തുടങ്ങി നിർമ്മാണം, നൂതന പാക്കേജിംഗ്, ഇലക്ട്രോണിക്സ് വരെയുള്ള ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ മൂല്യ ശൃംഖല സൃഷ്ടിക്കാൻ മേള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 600-ലധികം പ്രദർശകരും 600-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 52-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലൻഡ്സ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകളും 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായി നടന്ന സെമി കണ്ടക്ടർ റൌണ്ട് ടേബിളിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ കഴിവുകളും അടിസ്ഥാന സൌകര്യവും കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളിലെ വ്യവസായ പങ്കാളിത്തത്തിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ 1 മാസം നീളുന്ന സേവാസങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാസങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന്

0: കാര്യസഹമന്ത്രി ധോക്കർ സാഹു എന്നിവർ ചേർന്നാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വർഷത്തെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ് പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി EPFO പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരുകളുടെ പ്രാഥമിക കർത്തവ്യമാണെന്ന് ഗുട്ടറസ് വ്യക്തമാക്കി. ആന്ത്രോപിക് CEO ഡാരിയോ അമോഡി, ഓപ്പൺ AI CEO സാം ഓൾട്ട്മാൻ, SpaceX മേധാവി ഇലോൺ മസ്ക് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ AI വികസനത്തിന്റെ വേഗത കുറയ്ക്കണമെന്ന നിലപാട് അടുത്തിടെ സ്വീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാന് നിയമപരമായി യാതൊരുവിധ അവകാശവുമില്ലെന്ന് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ചൈന അതിർത്തി സംയുക്ത കമ്മീഷനെയും ഇന്ത്യ തള്ളി. പാകിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പ്രമുഖ സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ 18 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. വിശദാംശങ്ങളിലേക്ക്.
2: നാളെ ഉച്ചയ്ക്ക് 1:30 രാജ്യരക്ഷാമന്ത്രി വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ അക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി പല വിഷയങ്ങളിൽ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ച നയിക്കും. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചരക്കുനീക്കം മുതൽ വിനോദസഞ്ചാരവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയും വരെയുള്ള സമുദ്ര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2000 വർഷം മുൻപ് കേരളത്തിനുണ്ടായിരുന്ന സമുദ്ര വ്യാപാര പാരമ്പര്യത്തെ ആധുനിക സാധ്യതകളുമായി കൂട്ടിയിണക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന റീഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടന്നത്. പ്രധാന വാർത്തകൾ.

0: വീണ്ടും സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തനുണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി, സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു.

മലയാള നാടകവേദിക്ക് മറക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും സമ്മാനിച്ച പ്രതിഭ എസ് എൽ പുരം സദാനന്ദന്റെ ഓർമ്മ ദിനമാണിന്ന്. 1965 ചെമ്മീനിന് സംഭാഷണം രചിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശം. 1967 അഗ്നിപുത്രി എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. മലയാള ചിത്രത്തിലെ കഥയ്ക്കും സംഭാഷണത്തിനും തന്റെ തൂലികയിലൂടെ മികവുറ്റ ഭാഷയും ജീവിതഗന്ധമുള്ള ഭാവങ്ങളും പകർന്നു നൽകിയ ആ പ്രതിഭയുടെ സംഭാവന നൽകിയ ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിലെ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് പി. സുശീല.

0: കാലം സാക്ഷി.
1: വെൺമണി ഹരിദാസ്, കഥകളി സംഗീതജ്ഞനായിരുന്ന കലാമണ്ഡലം വെൺമണി ഹരിദാസ് 1946 സെപ്റ്റംബർ 16 ആലുവയിലെ വെൺമന മനയിൽ ജനിച്ചു. ചെറുപ്പത്തിലെ കഥകളിയോട് താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു മുണ്ടക്കൽ ശങ്കരവാര്യരാണ്. കൂടാതെ നീലകണ്ഠൻ നമ്പീശൻ, ശിവരാമൻ നായർ, കലാമണ്ഡലം ഗംഗാധരൻ എന്നിവരുടെ ശിഷ്യത്വത്തിൽ കഥകളി സംഗീതം അഭ്യസിച്ചു. കലാമണ്ഡലത്തിലെ പഠനത്തിന് ശേഷം 1968 അഹമ്മദാബാദിൽ മൃണാളിനി സാരാഭായിയുടെ ദർപ്പണ, തുടർന്ന് തിരുവനന്തപുരം മാർഗി എന്നിവിടങ്ങളിൽ കഥകളി സംഗീതാധ്യാപകനായി. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം, സ്വം എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ട ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഭാവഗായകൻ. 2005 സെപ്റ്റംബർ 17 വെൺമണി ഹരിദാസ് അന്തരിച്ചു. വെൺമണി ഹരിദാസ് ആകാശവാണിയിൽ അവതരിപ്പിച്ച കഥകളി സംഗീതത്തിന്റെ ഒരു ഭാഗം ഇന്ന് കാലം സാക്ഷിയിൽ നമുക്ക് കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പൊന്നാരം എന്ന ചിത്രത്തിനു വേണ്ടി രാജാമണിയുടെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനമാണ് നാം ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി. ഇനി നമുക്ക് ചുറ്റും ശ്രദ്ധിക്കാം. മികവിന്റെ കേന്ദ്രങ്ങളായി PM ഫൌണ്ടേഷൻ തിരഞ്ഞെടുത്തിട്ടുള്ള രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 2026 അഡ്മിഷൻ എടുത്ത ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് PM ഫൌണ്ടേഷൻ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് നൽകും. ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും www.pmfonline.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.

0: ശിക്ഷിക്കുക. അവസാന തീയതി ഒക്ടോബർ 20. കേന്ദ്രീയ സാംസ്കാരിക നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നവംബറിൽ നൽകുന്ന കുഞ്ഞുണ്ണിമാഷ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. ബാലകഥ, ബാലകവിത, ബാലനാടകം, ബാലനോവൽ, ബാലവൈജ്ഞാനികം, പുനരാഖ്യാനം, ചിത്രപുസ്തകം, കുട്ടികളുടെ രചന എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 8129929281. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 81 29 92 91. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മൈ ഭാരത് എന്ന പ്ലാറ്റ്ഫോം വഴി 30 വരെ അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2301206. കഴക്കൂട്ടം സർക്കാർ വനിതാ ഐടിഐയിലെ NCVT ട്രേഡുകളിൽ സീറ്റൊഴിവ്. ചൊവ്വാഴ്ചയ്ക്കകം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9744900536 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. വട്ടൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിലുള്ള വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ 1 KGTE പ്രിന്റിംഗ് റെഗുലർ കോഴ്സിലേക്കും സായാഹ്ന കോഴ്സിലേക്കും അപേക്ഷ ക്ഷണിച്ചു. ചൊവ്വാഴ്ചയ്ക്കകം അപേക്ഷ നൽകണം. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9895283025. ഇനി നമുക്ക് കേൾക്കാം പിളർവെട്ടത്തിൽ ഗുഡ് ഇംഗ്ലീഷ്.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: ഗുഡ് മോർണിംഗ് എവരിവൺ, ഐ ആം ഡോക്ടർ വിഷ്ണു നാരായണൻ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ്. ടുഡേ ലെറ്റ് അസ് ലുക്ക് അറ്റ് സംതിങ് ഡിഫറെന്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. വാട്ട് ഇഫ് വൺ ഇംഗ്ലീഷ് വേർഡ് കുഡ് മീൻ ടു കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് തിങ്സ്? സൗണ്ട്സ് കൺഫ്യൂസിംഗ്, ഡസന്റ് ഇറ്റ്? ബട്ട് ഇംഗ്ലീഷിൽ അങ്ങനെ ചില വാക്കുകളുണ്ട്. ദ സെയിം വേർഡ് ക്യാൻ ഹാവ് ടു മീനിങ്സ് ദാറ്റ് പോയിന്റ് ഇൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡിറക്ഷൻസ്. ദീസ് വേർഡ്സ് ആർ കോൾഡ് കോൺട്രോനിംസ്. CONTRONYMS. കോൺട്രോനിംസ്. സോ ലെറ്റ് എസ് ലുക്ക് അറ്റ് സം ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ്. ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ വേർഡ് സാങ്ഷൻ. സപ്പോസ് ഐ സേ ദ ഗവൺമെന്റ് സാങ്ഷൻഡ് ദ പ്രോജക്ട്. ഹിയർ സാങ്ഷൻ മീൻസ് അപ്രൂവ്ഡ് ഓർ ഒഫീഷ്യലി പെർമിറ്റഡ്. ബട്ട് നൗ കൺസിഡർ അനദർ സെന്റൻസ്. ദ കൺട്രി ഇമ്പോസ്ഡ് സാങ്ഷൻസ് ഓൺ അനദർ കൺട്രി. ഹിയർ സാങ്ഷൻസ് മീൻസ് പെനാൽറ്റീസ് ഓർ റെസ്ട്രിക്ഷൻസ്. സോ ദ സെയിം വേർഡ് ഈസ് കണക്റ്റഡ് വിത്ത് ടു ഡിഫറെന്റ് ഐഡിയാസ്, അപ്രൂവൽ ആൻഡ് റെസ്ട്രിക്ഷൻ. ഒരു വശത്ത് അനുവാദം കൊടുക്കുകയാണ്, മറ്റൊരു വശത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? സോ ദ വേർഡ് ഹാസ് എ ലോങ് ഹിസ്റ്ററി ഇൻവോൾവിംഗ് ദ ഐഡിയാസ് ഓഫ് മേക്കിംഗ് സംതിങ് ഒഫീഷ്യലി വാലിഡ് ആൻഡ് ഇമ്പോസിംഗ് എ പെനാൽറ്റി. ഓവർ ടൈം ഇംഗ്ലീഷ് ഡിവലപ്ഡ് ദീസ് ടു കോൺട്രാസ്റ്റിംഗ് യൂസസ്. സോ വെൻ യു ഹിയർ സാങ്ഷൻ, യു ഹാവ് ടു ലുക്ക് അറ്റ് ദ കോണ്ടെക്സ്റ്റ്. അപ്രൂവൽ ആണോ പണിഷ്മെന്റ് ആണോ എന്ന് കോണ്ടെക്സ്റ്റ് ആണ് തീരുമാനിക്കുന്നത്. നൗ ലെറ്റ്സ് ടേക്ക് എ മച്ച് മോർ ഓർഡിനറി വേർഡ്, ഡസ്റ്റ്. DUST. വി നോർമലി തിങ്ക് ഓഫ് ഡസ്റ്റ് ആസ് സംതിങ് വി വോണ്ട് ടു റിമൂവ്. ഐ ഡസ്റ്റഡ് ദ ടേബിൾ. ദാറ്റ് മീൻസ് ഐ റിമൂവ്ഡ് ദ ഡസ്റ്റ് ഫ്രം ദ ടേബിൾ. ബട്ട് ഇംഗ്ലീഷ് ഓൾസോ അലോസ് അസ് ടു യൂസ് ഡസ്റ്റ് ഇൻ ദ ഓപ്പോസിറ്റ് സെൻസ്. ദാറ്റ് ഈസ് ടു പുട്ട് എ ഫൈൻ പൗഡർ ഓൺ ടു സംതിങ്. ഫോർ എക്സാമ്പിൾ, ഡസ്റ്റ് ദ കേക്ക് വിത്ത് ഷുഗർ. ഹിയർ യു ആർ നോട്ട് റിമൂവിംഗ് എനിത്തിങ്, യു ആർ ആക്ച്വലി ആഡിംഗ് എ ഫൈൻ പൗഡർ. അപ്പോൾ ഡസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് കളയുന്നതുമാകാം, ഡസ്റ്റ് ഇടുന്നതുമാകാം. വൺ വേർഡ്, ടു ഓപ്പോസിറ്റ് മീനിങ്സ്. നൗ കൺസിഡർ അനദർ വേർഡ്, ബോൾട്ട്. ഇഫ് ഐ സേ ബോൾട്ട് ദ ഡോർ, ഐ മീൻ സെക്യൂർ ദ ഡോർ ഫേംലി സോ ദാറ്റ് ഇറ്റ് കനോട്ട് ബി ഓപ്പൺഡ് ഈസിലി. ബട്ട് ഇഫ് ഐ സേ ദ ഹോഴ്സ് ബോൾട്ടഡ്, വി ഹാവ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മീനിങ്. ദ ഹോഴ്സ് റൺ അവേ സഡൻലി. സോ ബോൾട്ട് ക്യാൻ മീൻ ടു സെക്യൂർ സംതിങ് ഓർ ടു റൺ അവേ സഡൻലി. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി, വി യൂസ് ദ വേർഡ് ഇൻ ബോത്ത് സെൻസസ് ക്വൈറ്റ് നാച്ചുറലി വിതൌട്ട് സ്റ്റോപ്പിംഗ് ടു തിങ്ക് അബൌട്ട് ദ ഡിഫറൻസ് ഇൻ മീനിങ്. ദെൻ ദർ ഈസ് അനദർ വേർഡ്, ക്ലിപ്പ്. CLIP. We use clip when we attend

0: attach things together. For example, clip these papers together. Here you are joining or fastening the papers. But we can also say, clip the ends of the plant. Here you are cutting something off. So, clip can mean attach or cut away. ഒന്ന് കൂട്ടിച്ചേർക്കുന്നു, മറ്റൊന്ന് മുറിച്ചു മാറ്റുന്നു. Again, the context does all the work. And that is one of the fascinating things about language. We don't usually become confused because we automatically understand the intended meaning from the situation. Now, here is one that can be interesting because we use it all the time. Left, L-E-F-T. There are two people left in the room. But if I say, the two people left the room, now they have gone away. So left can mean remained and also departed. ഒരേ വാക്കാണ്. ഒരു സെന്റൻസിൽ അവരവിടെ ബാക്കി നിൽക്കുന്നു, മറ്റൊരു സെന്റൻസിൽ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞു. ആൻഡ് അഗെയിൻ, there is no real confusion here because the context tells us what the word means. Contonyms remind us of something very important about language. A word does not always carry its meaning by itself. The words around it, the situation and the context all help us understand what it means. ഒരു വേർഡ് ഡിക്ഷണറിയിൽ നോക്കിയാൽ പല മീനിങ്സ് കാണാം. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് അർത്ഥമാണ് വേണ്ടത് എന്ന് കോണ്ടെക്സ്റ്റ് ആണ് തീരുമാനിക്കുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ഈസ് ഫുൾ ഓഫ് ദീസ് ലിറ്റിൽ സർപ്രൈസസ്. എ വേർഡ് ലൈക്ക് സാങ്ഷൻ ക്യാൻ അപ്രൂവ് സംതിങ് ആൻഡ് പണിഷ് സംവൺ. എ വേർഡ് ലൈക്ക് ഡസ്റ്റ് മീൻ റിമൂവിംഗ് ഡസ്റ്റ് ഓർ ആഡിംഗ് പൗഡർ. എ വേർഡ് ലൈക്ക് ബോൾട്ട് ക്യാൻ മീൻ സെക്യൂറിംഗ് സംതിങ് ഓർ റണ്ണിംഗ് എവേ. ക്ലിപ്പ് ക്യാൻ മീൻ attaching something or cutting it away. Also, left can mean remaining or departing. Perhaps English is not always as logical as we think. Sometimes a word can argue with itself. But that's also what makes language interesting. Languages are not mathematical systems. They grow, they change, they borrow and develop through centuries of human use. So keep listening, keep learning and keep discovering the wonderful world of English. Thank you.
1: Good English.
2: Umang CIT sponsored paripadi Tingal mudal velli vare uchike 2:30
3: ini namukku Muttashi enna chithrathinu vendi പി ഭാസ്കരൻ രചിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: U.S. House of Representatives passes package of sanctions targeting Russian officials and key pillars of its economy. And in men's cricket, third and final T20 international to be played in Delhi this evening. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
3: എന്താ ഹിൽഡാക്ക ആലോചിച്ചുകൊണ്ട് അങ്ങനെ പോണത്? പിന്നിൽ നിന്ന് കേട്ട ആ ചോദ്യം അവരെ ആലോചനയിൽ നിന്നുണർത്തി. ആര്? ലാസറേട്ടനോ? അവർ മുഖമുയർത്തി വണക്കത്തോടുകൂടി പുഞ്ചിരിക്കൊള്ളുകയും ചെയ്തു. സ്വതേ വണക്കമുള്ളവരാണ് ഹിൽഡാക്ക. ലാസറേട്ടനോട് വിശേഷിച്ചു. ലാസറേട്ടന് മുതലാളിയുടെ കുടുംബത്തിൽ പിടിയുണ്ട്, അതാണ് കാര്യമായിട്ടുള്ളത്. കമ്പനിയിലും കമ്പനിയുടെ പരിസരത്തും കമ്പനി തൊഴിലാളികളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുതലാളിയുടെ കുടുംബത്തിൽ കുശുകുശുക്കുന്നത് അയാളാണ്. ചെവികടിക്കുന്ന ഈ ഏർപ്പാടുകൊണ്ട് സമ്പാദ്യവുമുണ്ട്. കൂടാതെ അച്ഛന്മാർക്കെല്ലാം ലാസറേട്ടനെ വലിയ മതിപ്പാണ് താനും. ഇത്രയും ശക്തിയുള്ള ആ മനുഷ്യനെ ഹിൽഡാക്ക എപ്പോഴും താഴ്ന്നു വന്ദിച്ചു. ഹിൽഡാക്ക മീറ്റിംഗിനൊന്നും പോകുന്നില്ലേ എന്നായല്ലോ ലാസറേട്ടൻ. പള്ളിയിലൊന്നും പറഞ്ഞില്ലല്ലോ. പള്ളിയിലല്ല, അല്ലെങ്കിൽ പള്ളിയിൽ പറയുന്നതല്ലോ ഇപ്പോൾ കാര്യം. തിരുസഭയെക്കാട്ടിലും അച്ഛന്മാരെക്കാട്ടിലുമെല്ലാം അറിവും മിടുക്കുമുള്ള ആളുകൾ നാട്ടിലുണ്ടല്ലോ. ആ ചോട്ടിൻ്റെ അർത്ഥം ഹിൽഡാക്ക മനസ്സിലാക്കി. വികൃതി മക്കളായാൽ എന്ത് ചെയ്യും ലാസറേട്ടാ? അമ്മയും മക്കളും കഷ്ടപ്പെടുക. ആട്ടെ, എവിടെ മീറ്റിംഗ്? മൈതാനത്താണെന്നൊക്കെ കേട്ടു. ഇവർ മീറ്റിംഗ് കൂടിയതുകൊണ്ടും കൊടി പിടിച്ചതുകൊണ്ടും ഒന്നും മുതലാളി കുഴങ്ങൂല. തമ്പുരാൻ കൊടുത്തതല്ലേ, ആ ഓർമ്മ നിങ്ങളുടെ മകനുണ്ടോ? മറുജാതിക്കാർ മറുത്തു നിൽക്കുന്നതിലല്ല മുതലാളിക്ക്, സത്യവിശ്വാസികളായിട്ടുള്ളവര്. അതും ഹിൽഡാക്കയുടെ മകൻ. ഇന്നലെ മൂപ്പര് പറഞ്ഞു. എന്ത്? ഹിൽഡാക്ക എന്തൊരു വിശ്വാസമുള്ള സ്ത്രീ. ലാസറേട്ടാ, എനിക്കതാണ് പഴക്കം. മക്കളിങ്ങനെയാകാവോ? പറയാനല്ലാതെ എന്ത് ചെയ്യാൻ? കർത്താവേ, ഞാൻ കുഴങ്ങി. ഇന്ന് മീറ്റിങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞേക്കിൻ. ഞാൻ പറയാത്ത തിരക്കേടാണോ ലാസറേട്ട? ആ അമ്മ ഒരു നെടുവീർപ്പോടെ നടന്നു. ലാസറേട്ടൻ മുൻപിൽ പോകുന്ന ഒരു സൂട്ടുകാരൻ്റെ ചെവി കടിക്കാനും പോയി. പോകുന്ന വഴിക്ക് വേറെയും ഒന്ന് രണ്ടു പേർ ഹിൽഡാക്കയോട് മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് നഗരത്തിലെ പല മൂലകളിലും അതുതന്നെയായിരുന്നു സംഭാഷണ വിഷയം. തൊഴിൽ മുടക്കം അന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്ത ഒരായുധമാണ്. തൊട്ടാൽ പൊള്ളുന്ന ഒരു രാഷ്ട്രീയ കാര്യമായിട്ടേ ആളുകൾക്കത് കണക്കാക്കാൻ കഴിഞ്ഞുള്ളൂ. വാസ്തവത്തിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് അതിൽ സ്വൽപ്പം രാഷ്ട്രീയമുണ്ടായിരുന്നു താനും. ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ രണ്ടു ചേരികൾ, മുതിർന്നവരും ചെറുപ്പക്കാരും. അന്താരാഷ്ട്രീയമായ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ കുറച്ചു പേർ. അവർ സോഷ്യലിസത്തിൽ വിശ്വസിച്ചു. അകത്ത് കമ്മ്യൂണിസവും പുറത്ത് സോഷ്യലിസവുമായി വേറെ കുറച്ചു പേർ. തുടർച്ചയായ ജയിൽ ജീവിതം ഫലപ്രദമായ സ്റ്റഡി ക്ലാസുകൾക്ക് സൗകര്യം നൽകി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനു മാത്രമല്ല എല്ലാ സാമ്രാജ്യത്വത്തിനും എതിരായുള്ള പ്രത്യയശാസ്ത്രം അണച്ച് മൂർച്ച കൂട്ടുകയായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അഗ്നികുണ്ഠം എരിഞ്ഞു നിന്നതുകൊണ്ട് ഏതും അടിക്കാനും പരത്താനും മൂർച്ച കൂട്ടാനും സൗകര്യം കൂടുകയും ചെയ്തു. ഈ യുവാക്കൾ പുറത്തു വന്നപ്പോൾ ഒരു പുതിയ കാറ്റു വീശി. എല്ലാവരെയും ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ എല്ലാവരുടെ താൽപ്പര്യങ്ങൾക്കും പരിഗണന നൽകണം എന്നായി മുദ്രാവാക്യം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി, ഇപ്പോൾ സമയം 8:35. പ്രേക്ഷോതാക്കളെ, സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം.

കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും അഞ്ചാമത്തെ ദിവസമാണ് പഞ്ചമി. നിലാവിൻ്റെ നനുത്ത വെളിച്ചം പോലെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന പഞ്ചമിയുടെ സംഗീതഭാവവുമായി ചേർന്ന് ഗാനങ്ങൾ ഇന്ന് നമുക്ക് ആസ്വദിക്കാം. ആദ്യം ചെന്നായി വളർത്തിയ കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും പട്ടണക്കാട് പുരുഷോത്തമനും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി ചെണ്ട എന്ന ചിത്രത്തിന് വേണ്ടി മാധുരി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഭരണിക ശിവകുമാർ, സംഗീതം നൽകിയത് ദേവരാജൻ.

0: പ്രിയശ്രോതാക്കളെ, ഭാർഗവി നിലയം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച എം എസ് ബാബുരാജ് സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പഞ്ചമിയുടെ സംഗീത ഭാവവുമായി ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിലൂടെ നാം ആസ്വദിച്ചത്. ആകാശവാണി ഇപ്പോൾ
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗ തെറാപ്പി, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
3: യോഗ എന്നാൽ വെറുമൊരു വ്യായാമമുറയോ ശ്വസനക്രിയകളോ മാത്രമല്ല, സമഗ്രമായ ഒരു ജീവിത ശൈലിയാണ് യോഗ. ഹഠയോഗ, രാജയോഗ, ഭക്തിയോഗ, കർമ്മയോഗ എന്നിങ്ങനെ നിരവധി ശാഖകളുണ്ട് യോഗയ്ക്ക്. ഹഠയോഗയിലെ 8 അംഗങ്ങളാണ് അഥവാ ശാഖകളാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നിവ. ഇന്ന് ഇവയിലെ ആസനം, പ്രാണായാമം, ധ്യാനം മുതലായവയും മുദ്ര, ബന്ധ തുടങ്ങിയ രീതികളും ശരീര മനസ്സുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒഴിവാക്കാനും രോഗപ്രതിരോധം മെച്ചപ്പെടുത്താനും മറ്റുമായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഇതോടൊപ്പം യോഗ ഒരു തെറാപ്പി അഥവാ ബദൽ ചികിത്സാ മാർഗമായും ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. യോഗയിലെ ആസനങ്ങൾ, പ്രാണായാമങ്ങൾ, ധ്യാനം, മുദ്ര, ബന്ധാസ്, ഷഡ്കർമ്മങ്ങൾ, യോഗയിലെ ആഹാര രീതികളും പഥ്യങ്ങളും മുതലായവ പ്രത്യേക രോഗാവസ്ഥകൾക്കനുസൃതമായി രോഗിയുടെ ആരോഗ്യസ്ഥിതി കൂടി മനസ്സിലാക്കി ഒരു ബദൽ സംവിധാനമായോ അഥവാ രോഗശമനം വേഗത്തിലാക്കുവാനുള്ള സമാന്തര രീതിയായിട്ടെല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. ഇതാണ് യോഗ തെറാപ്പി എന്നറിയപ്പെടുന്നത്. ഹഠയോഗയിലെ ഷഡ്കർമ്മങ്ങൾ ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകൾക്ക് സമാനമായ ശരീര ശുദ്ധീകരണത്തിനായി പറയുന്ന ക്രിയകളാണ്. ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളി ശരീരത്തിലെ ത്രിദോഷങ്ങളെ സമാവസ്ഥയിലാക്കാൻ ഇവ സഹായിക്കുന്നു. ഷഡ്കർമ്മങ്ങളിലെ ധൗതി ദഹനവ്യവസ്ഥയെ സംബന്ധിച്ച രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ മുതലായവയിൽ ഫലപ്രദമാണ്. നേതിക്രിയ നാസാദ്വാരങ്ങളെ ശുദ്ധീകരിക്കുക വഴി അലർജി സംബന്ധമായ രോഗങ്ങൾ, ജലദോഷം, തുടർച്ചയായ കഫക്കെട്ട്, ടോൺസിലൈറ്റിസ്, ചുമ, സൈനസൈറ്റിസ് പോലെയുള്ള തലവേദന എന്നിവയ്ക്ക് ഫലപ്രദമാണ്. ത്രാടകം കണ്ണിന്റെ ചില രോഗങ്ങളിലും ഏകാഗ്രത മുതലായ കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കപാലഭാതി ശ്വാസകോശ സംബന്ധമായ ചില രോഗങ്ങളിലും തലവേദനയിലും മറ്റും ആശ്വാസകരമായി ഉപയോഗപ്പെടുത്തുന്നു. യോഗാസനങ്ങൾ, പ്രാണായാമങ്ങൾ, ധ്യാനം, മുദ്ര, ബന്ധാസ് മുതലായവ ആർത്രൈറ്റിസ്, സന്ധിവാദം, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ അസ്ഥിസന്ധിഗത രോഗങ്ങൾ, പേശീവാദം, സൈക്കോസൊമാറ്റിക് അഥവാ ശാരീരിക മാനസിക രോഗങ്ങൾ, സ്ത്രീരോഗങ്ങൾ, മെറ്റബോളിക് അഥവാ ഉപാപചയ പ്രക്രിയയെ ബാധിക്കുന്ന രോഗാവസ്ഥകളായ തൈറോയിഡ്, PCOD, അമിതവണ്ണം മുതലായവയിലും, ശ്വാസകോശ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം, വിഷാദം, അമിതമായ ഉത്കണ്ഠ എന്നിങ്ങനെയുള്ളവയിലും ആശ്വാസം ലഭിക്കാനായി നിർദ്ദേശിക്കാറുണ്ട്. അസ്ഥിസന്ധിഗത രോഗങ്ങൾ, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ മുതലായവയിൽ പുനരധിവാസ വ്യായാമങ്ങളിൽ ഉൾപ്പെടുത്തി പേശികൾക്ക് സ്ട്രെച്ചിങ്ങും ബലവും നൽകാനായി യോഗാസനങ്ങളിൽ ചിലത് ഉൾപ്പെടുത്താറുണ്ട്. കൂടാതെ നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ശീതളി മുതലായ പ്രാണായാമങ്ങൾ, ധ്യാനം മുതലായവ രോഗസംബന്ധമായോ അല്ലാതെയോ ഉള്ള മാനസിക പിരിമുറുക്കം കുറച്ച് മനസ്സിനെ റിലാക്സ് ചെയ്യുന്നതിനാൽ അതുമൂലം വേദനകൾക്കും അല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നതായി കണ്ടുവരുന്നു.
2: യോഗ തെറാപ്പി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കഥ തുടരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച് ഇളയരാജ സംഗീതം നൽകി വിജയ് യേശുദാസും ശ്വേതയും പാടിയതാണ് ഈ ഗാനം.

0: ബ്രേക്ക് ശകരെ സൂക്ഷിക്കുക. ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
1: RBI പറയുന്നു.

0: ോ ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനം ആകാശഗംഗ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: സമയം 9 മണി.
1: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കേരളവും വൈദ്യുതി പ്രതിസന്ധിയും. സെപ്റ്റംബർ മാസത്തിൽ കേരളം അസാധാരണമായ ഉഷ്ണതരംഗത്തിനും അന്തരീക്ഷ താപവർദ്ധനവിനുമാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വേനൽക്കാലത്തിന് സമാനമായി ചൂട് ഉയർന്നതോടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗവും ഗ്രിഡിലെ പരമാവധി ആവശ്യകതയും ചരിത്രത്തിലില്ലാത്ത വിധം ഉയർന്ന നിലയിലെത്തി. നിലവിൽ വൈകുന്നേരങ്ങളിലെ പരമാവധി ആവശ്യകത 5000 MW മുകളിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. ഉയർന്ന ചൂടും ആവശ്യത്തിന് മഴ ലഭിക്കാത്തതും ആഭ്യന്തര ഉൽപാദനത്തിലുണ്ടായ കുറവുമാണ് സംസ്ഥാനത്തെ ഈ വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആവശ്യകതയുടെ 25 മുതൽ 40% മാത്രമാണ് സ്വന്തമായി ഉൽപാദിപ്പിക്കുന്നത്. ഈ പ്രശ്നപരിഹാരത്തിനായി ഒരു വൈദ്യുതി നയം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
2: വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുള്ള ഒരു പ്ലാനാണ് തയ്യാറാക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് മഴക്കുറവ് മാത്രമല്ല, വർദ്ധിച്ച ഉപഭോഗം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഉൽപാദനത്തിന്റെ പരിമിതികൾ, പിന്നെ രാത്രിയിലെ ഉയർന്ന ഡിമാൻഡ്, ഇതെല്ലാം നമുക്ക് സ്റ്റോറേജ് സംവിധാനങ്ങൾ ഇല്ലാത്ത, ഇപ്പോൾ 2500 MW റിന്യൂവബിൾ എനർജി നമ്മൾ ചെയ്യുന്നുണ്ട്, സോളാർ എനർജി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല, അത് പകല് മാത്രം ഉപയോഗിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിലേക്ക് എത്താൻ പറ്റും. ഒക്ടോബർ 1 മുതൽ നമുക്ക് അടുത്ത ഈ പറഞ്ഞല്ലോ എൽനിനോ ഇഫക്റ്റിന്റെ പ്രകാരം ജനുവരി മുതലും അടുത്ത മൺസൂൺ വരെ വലിയ ചൂടാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൂടുതൽ കൺസംപ്ഷനും വരും. അപ്പോൾ അതിനുള്ളൊരു പ്ലാൻ വേറെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 1 മുതൽ അടുത്ത മൺസൂൺ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം പ്ലാനും ഉണ്ട്, ലോങ് ടേം പ്ലാൻ. അപ്പോൾ ഒരു പവർ പോളിസി തന്നെ, ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള പുതുക്കിയ ഒരു പവർ പോളിസി, ഒരു വൈദ്യുതി നയം തന്നെ നമ്മൾ പ്രഖ്യാപിക്കും.
0: വൈദ്യുതി ബോർഡിന് നൽകാൻ കഴിയുന്നതിലും ഉയർന്ന അളവിലേക്ക് വൈദ്യുതി ആവശ്യകത ഉയർന്നതോടെ സംസ്ഥാനത്ത് പ്രാദേശികമായി സമയബന്ധിതമായ ലോഡ് ക്രമീകരണങ്ങളും പവർ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ അധികൃതർ നിർബന്ധിതരായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഗ്രിഡ് തകരാറുകൾ ഒഴിവാക്കാനും അപ്രതീക്ഷിത ലോഡ് ഷെഡിംഗ് തടയാനും പൊതുജനങ്ങളുടെ സഹകരണവും സ്വയം നിയന്ത്രിത ഉപഭോഗവുമാണ് ഏറ്റവും പ്രധാനം. സാധാരണയായി മൺസൂൺ അവസാനത്തോടനുബന്ധിച്ച് തണുത്ത അന്തരീക്ഷം പ്രതീക്ഷിക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ ഇത്തരമൊരു വൈദ്യുതി പ്രതിസന്ധി രൂപപ്പെട്ടതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. അന്തരീക്ഷ താപനിലയിലെ പെട്ടെന്നുള്ള വർദ്ധനവ്, തെക്കുപടിഞ്ഞാറൻ മൺസൂണിലുണ്ടായ മഴക്കുറവും ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണം താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. ഇത് വീടുകളിലും ഓഫീസുകളിലും എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ എന്നിവയുടെ തടസ്സമില്ലാത്ത ഉപയോഗത്തിലേക്ക് വഴിതെളിച്ചു. മഴ കുറഞ്ഞതോടെ ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നതും ജലസംഭരണികളിലെ കുറഞ്ഞ ജലനിരപ്പും ആശങ്കയ്ക്ക് വക നൽകുന്നു. ഇത് ആഭ്യന്തര ഉൽപാദനത്തെ ബാധിച്ചു. കേരളത്തിൽ അപ്രതീക്ഷിതമായി സെപ്റ്റംബറിൽ വൈദ്യുതി ആവശ്യം വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് KSEB ചെയർമാൻ MG രാജമാണിക്യം.
3: ഒക്ടോബറിനുള്ള എല്ലാ ടൈപ്പും കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വാപ്പ് തീരുന്നുണ്ട്, നമുക്ക് 500 MW പവർ പുതിയതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഏകദേശം അവിടെ തന്നെ നമുക്ക് 800-900 MW ഇപ്പൊ കുറവുള്ള മെഗാവാട്ട് നമുക്ക് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒക്ടോബർ ആകുമ്പോൾ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഈ സെപ്റ്റംബറിലെ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് വന്നു, അതായത് ഈ എൽനിനോ വന്നത് ആരുടെ കൂട്ടം കൊണ്ടല്ല, മഴ കുറവായത് ആരുടെ കൂട്ടമല്ല, സെൻട്രൽ ഗ്രിഡിലിരുന്ന് കോൾ കുറവ് കാരണം പവർ കുറഞ്ഞത് നമ്മളുടെ കുറ്റമല്ല. ഈ അവർക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന LTE ലോങ് ടേം അഗ്രിമെന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന 130 MW അവരുടെ പവർ പ്ലാന്റ് ഷെഡായത് നമ്മളുടെ കുറ്റം കൊണ്ടല്ല. ഇത് കൂടാതെ പവർ നമ്മൾ പോയി പൈസ കൊടുത്ത് 10 രൂപ കൊടുത്ത് വാങ്ങിച്ചാലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കുറ്റം കൊണ്ടല്ല. സെപ്റ്റംബർ 30 വരെ നമ്മൾ നിയന്ത്രിച്ചാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 4500 MW വരെ ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 5200 കി

0: പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സെപ്റ്റംബർ മാസം കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. 4200 ഉണ്ടായിരുന്നത് 5200. അപ്പോൾ ആ ഡിമാൻഡ് കൂടുന്നുണ്ട്. എല്ലാവരും ഒരു കാര്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളം ഉൽപ്പാദിപ്പിക്കുന്നത് വെറും 25% മാത്രമാണ്. നമ്മൾ സ്വന്തം സ്വയം ഉൽപ്പാദനം അറ്റ്ലീസ്റ്റ് ഇനി ഫ്യൂച്ചറിലേക്ക് ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇന്റേർണലി നമ്മൾ ശക്തിപ്പെടാനുണ്ട്. അതിനുള്ള മാർഗ്ഗങ്ങളാണ് പമ്പഡ് സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ KCB അതിന് മുൻകൈ എടുത്ത് DPR ഒക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാലും September 30 നമ്മൾ നിയന്ത്രിച്ചാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 4500 MW വരെ ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 5200 പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സെപ്റ്റംബർ മാസം കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. 4200 ഉണ്ടായിരുന്നത് 5200. അപ്പോൾ ആ ഡിമാൻഡ് കൂടുന്നുണ്ട്. എല്ലാവരും ഒരു കാര്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളം ഉൽപ്പാദിപ്പിക്കുന്നത് വെറും 25% മാത്രമാണ്. നമ്മൾ സ്വന്തം സ്വയം ഉൽപ്പാദനം അറ്റ്ലീസ്റ്റ് ഇനി ഫ്യൂച്ചറിലേക്ക് ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇന്റേർണലി നമ്മൾ ശക്തിപ്പെടാനുണ്ട്. അതിനുള്ള മാർഗ്ഗങ്ങളാണ് പമ്പഡ് സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ KCB അതിന് മുൻകൈ എടുത്ത് DPR ഒക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്.
1: മുൻകാലങ്ങളിൽ വൈകുന്നേരം 7 മുതൽ 10 വരെയായിരുന്ന പീക്ക് സമയം ഇപ്പോൾ എയർ കണ്ടീഷണറുകളുടെ അമിത ഉപയോഗം കാരണം പുലർച്ചെ 2 മണിവരെ നീളുന്നു. ചൂട് കാരണം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചു. ഇന്ത്യയിലെ കൽക്കരി അധിഷ്ഠിത താപനിലയങ്ങളിൽ ഏകദേശം 1/3 ഇന്ധനശേഖരം കുറഞ്ഞ് ആശങ്കാജനകമായ അവസ്ഥയിലാണുള്ളത്. വിതരണം തടസ്സപ്പെട്ടാൽ ഏതാനും ദിവസത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കൽക്കരിയെ സ്റ്റോക്കുള്ളൂ എന്നാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. താപനിലയങ്ങളിലെ ഉൽപ്പാദനക്കുറവും ഇന്ധന ലഭ്യതക്കുറവും കാരണം കേന്ദ്ര പൂളിൽ നിന്നും പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും ഉയർന്ന വില നൽകിയാൽ പോലും വൈദ്യുതി വാങ്ങാൻ കിട്ടാത്ത അവസ്ഥയുണ്ട്. നേരത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട സമയമാണിപ്പോൾ. കേരള എനർജി മാനേജ്മെന്റ് സെന്റർ രജിസ്ട്രാർ സുഭാഷ് ബാബു:
2: കേരളത്തിൽ നിലവിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ വൈദ്യുതി ക്ഷാമത്തിന് പ്രധാന കാരണം വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ ഗണ്യമായ വർധനവാണ്. ഉയർന്ന അന്തരീക്ഷ താപനിലയെ തുടർന്ന് വീടുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള പീക്ക് ലോഡ് സമയങ്ങളിൽ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗത്തോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും വർദ്ധിക്കുന്നത് വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇതിനു പുറമെ മഴയുടെ കുറവിനെ തുടർന്ന് ജലാശയങ്ങളിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞത് സംസ്ഥാനത്തെ ജലവൈദ്യുതി ഉൽപ്പാദനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതിയുടെ ലഭ്യതയിലുണ്ടായിട്ടുള്ള കുറവും നിലവിലുള്ള പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കുന്നതിനായി ഓരോ ഉപഭോക്താവിനും നിർണായകമായ പങ്ക് വഹിക്കാനാകും. വീടുകളിലും സ്ഥാപനങ്ങളിലും എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുമ്പോൾ താപനില സാധ്യമാവുന്നത്ര 26 ഡിഗ്രി സെൻറ്റിഗ്രേഡായി ക്രമീകരിക്കുന്നതിന് വൈദ്യുതി ലാഭിക്കുവാനായിട്ട് സഹായിക്കും. എയർ കണ്ടീഷണറിൻ്റെ താപനില 26 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്ന് 1 ഡിഗ്രി കുറച്ച് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആക്കുമ്പോൾ തന്നെ വൈദ്യുതി ഉപഭോഗത്തിൽ ഏകദേശം 6% വരെ വർധനയുണ്ടാകും. ആയതിനാൽ ആവശ്യത്തിന് മാത്രം എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുകയും ACക്കൊപ്പം സീലിംഗ് ഫാൻ കുറഞ്ഞ വേഗതയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൂടുതൽ ഊർജ്ജകാര്യക്ഷമമായ മാർഗമാണ്. മുറി ആവശ്യമായ രീതിയിൽ തണുത്തു കഴിഞ്ഞാൽ എയർ കണ്ടീഷണറുകൾ ഓഫ് ചെയ്ത് സീലിംഗ് ഫാൻ മാത്രം ഉപയോഗിക്കുന്നതും വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. ഇത്തരത്തിലുള്ള ചെറിയ കരുതലുകൾ ഓരോ ഉപഭോക്താവിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായാൽ വൈദ്യുതി ആവശ്യകത കുറയ്ക്കുവാനും പീക്ക് ലോഡ് നിയന്ത്രിക്കുവാനും അതുവഴി വൈദ്യുതി നിയന്ത്രണങ്ങളിലും പവർ കട്ട് ഒഴിവാക്കുന്നതിനും നമുക്ക് സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി ലാഭിക്കും, വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കും എന്ന സന്ദേശം ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കേണ്ട സമയമാണ്.
1: പകൽ സമയത്ത് സോളാർ പാനലുകൾ വഴി വൈദ്യുതി ലഭിക്കുന്നുണ്ടെങ്കിലും സൂര്യൻ അസ്തമിക്കുന്നതോടെ സോളാർ ഉൽപ്പാദനം പൂജ്യമാവുകയും അതേസമയം വൈകുന്നേരത്തെ പീക്ക് ലോഡ് ഉയരുകയും ചെയ്യുന്നു. സർക്കാർ പിന്തുണയും സബ്സിഡിയും നിരവധി പേർ വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനായി മുന്നോട്ട് വന്നു. എന്നാൽ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രിയിലേക്ക് സംഭരിച്ചു വയ്ക്കാനുള്ള വലിയ ബാറ്ററികളുടെ ഉയർന്ന നിർമ്മാണ ചെലവും സാങ്കേതിക പരിമിതികളും വലിയൊരു പ്രതിസന്ധിയാണ്. പകൽ സമയത്ത് സോളാർ വൈദ്യുതി ഉൽപ്പാദനം ഉയർന്നതാണെങ്കിലും വൈകുന്നേരവും രാത്രിയിലുമാണ് വൈദ്യുതി ആവശ്യകത കൂടുതൽ. സോളാർ വൈദ്യുതി സംഭരിക്കാൻ വേണ്ടത്ര സൌകര്യമില്ല. പകൽ സമയത്ത് സോളാർ പാനലുകൾ വഴി വലിയ തോതിൽ വൈദ്യുതി ഗ്രിഡിലേക്ക് എത്തുമ്പോൾ വൈദ്യുതിയുടെ ആവശ്യം വളരെ കുറവാണ്. എന്നാൽ വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് വൈദ്യുതി ആവശ്യം കൂടുന്നത് പവർ ഗ്രിഡുകളെ പ്രതിസന്ധിയിലാക്കുന്നു. ഗ്രിഡ് കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങളുമുണ്ട്. കൂടിയ

0: ചൂടും ഈർപ്പവും ഫാനുകളും എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം കൂട്ടി. എൽനിനോ പ്രതിഭാസം ഇതിന് ആക്കം കൂട്ടി. ഇന്ത്യയിലെ ആകെ ഇലക്ട്രിക് വാഹനങ്ങൾ 1 കോടിയിലേക്ക് അടുക്കുന്നു. പ്രതിവർഷം 25 ലക്ഷത്തിലധികം പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. ഡാറ്റാ സെന്ററുകൾക്ക് വൻതോതിൽ ഊർജ്ജം ആവശ്യമാണ്. ഗതാഗതം, വ്യവസായങ്ങൾ, വൻകിട കെട്ടിടങ്ങൾ, തെരുവ് വിളക്കുകൾ എന്നിവയ്ക്കായും വൻതോതിൽ വൈദ്യുതി ആവശ്യമാണ്. തിരുവനന്തപുരത്ത് നിന്നും വീട്ടമ്മയായ ശ്രീമതി പ്രഭ.
1: സഹിക്കാൻ പറ്റാത്ത തീക്ഷ്ണമായ ചൂടാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ മാസങ്ങളിലേക്കാളും കൂടുതൽ ചൂടിപ്പോ അനുഭവപ്പെടുന്നുണ്ട്. കറണ്ട് കൂടെ ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഫാനും ഒക്കെ ഇടാതെ അവരെ കൊണ്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇലക്ട്രിക് വാഹനം ഉണ്ടെങ്കിലും അത് ചാർജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സമയം മാറ്റിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ 7 മണി സമയത്ത് എല്ലാ വീടുകളിലും കറണ്ട് ആവശ്യമുള്ളപ്പോഴും സ്ഥാപനങ്ങളിലും ഒക്കെ കറണ്ട് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ EV ചാർജ് ചെയ്യാറില്ല. KCB നിർദ്ദേശിക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി കറണ്ടിനെ സൂക്ഷിച്ച് ഇപ്പോഴത്തെ സന്ദർഭങ്ങളിൽ മാനേജ് ചെയ്ത് പോകത്തക്കവണ്ണം ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുന്നു.
0: ഓരോ വർഷവും ഉപഭോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉൽപാദനം വർദ്ധിക്കുന്നില്ല. രാജ്യത്ത് വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യകതയുടെ വേഗത്തിനൊപ്പമെത്താൻ കഴിയുന്നില്ല. ഉപഭോഗത്തിലും സ്വയം നിയന്ത്രണം കൊണ്ടുവരികയും ഉൽപാദനത്തിനും സംഭരണത്തിനും സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയുമല്ലാതെ വഴിയില്ല. വൈകുന്നേരം 6 മുതൽ രാത്രി 11 വരെയുള്ള സമയമാണ് ഗ്രിഡിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടുന്ന പീക്ക് അവറുകൾ. ഈ സമയത്ത് വീടുകളിലെ ലൈറ്റ്, ടെലിവിഷൻ, എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ എന്നിവ ഒരേ സമയം പ്രവർത്തിക്കുന്നു. വൈദ്യുതി ആവശ്യകത ലഭ്യതയേക്കാൾ കൂടുമ്പോൾ ലൈനുകളിലെ വോൾട്ടേജ് കുത്തനെ താഴുകയും സബ്സ്റ്റേഷനുകളിൽ ട്രാൻസ്ഫോമറുകൾ ഓവർലോഡായി ട്രിപ്പാവുകയും ചെയ്യുന്നു. ഒരു വലിയ പ്രദേശം മുഴുവൻ ഇരുട്ടിലാകുന്ന ഗ്രിഡ് തകരാറുകൾ ഒഴിവാക്കാനാണ് അധികൃതർ നിർബന്ധിത ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കുന്നത്. KCB ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ ശ്രീ ശിവദാസ് എസ്.
2: കേരളത്തിലെ വൈദ്യുതി ആവശ്യകത ഏറ്റവും കൂടുതലായി കാണുന്നത് എല്ലാ ദിവസവും പീക്ക് ഹവേഴ്സായ വൈകുന്നേരം 6:30 മുതൽ പിറ്റേ ദിവസം പുലർച്ചെ 2 മണി വരെയാണ്. ഇപ്പോൾ നിലവിലുള്ള വൈദ്യുതി പ്രശ്നത്തെ മറികടക്കുന്നതിനായി ഉപഭോക്താക്കളുടെ ഭാഗത്ത് നിന്ന് വൈദ്യുതിയുടെ കൂടുതൽ കാര്യക്ഷമമായ ഉപയോഗം, പീക്ക് സമയങ്ങളിലുള്ള വൈദ്യുതിയുടെ ആവശ്യകത കുറച്ചുകൊണ്ടും ഈ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കുവാനായി സാധിക്കും. അതായത് ഉപഭോക്താക്കളുടെ ഭാഗത്ത് നിന്നും ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിംഗ് പരമാവധി സോളാർ അവേഴ്സ്, അതായത് പകൽ സമയത്ത് ആക്കുക. അത് കഴിവതും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയങ്ങളിൽ ചെയ്യാതിരിക്കുക. എയർ കണ്ടീഷൻ ടെമ്പറേച്ചർ 25 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുക. എയർ കണ്ടീഷൻ ടെമ്പറേച്ചർ 25 ഡിഗ്രിയിലൂടെ സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വൈദ്യുതിയുടെ ആവശ്യകത വളരെയധികം കുറയ്ക്കുവാനായിട്ട് കഴിയും. കൂടാതെ ഓട്ടോമാറ്റിക് വാട്ടർ പമ്പുകൾ പ്രവർത്തനം രാത്രിയുള്ള 6 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങൾ കഴിവതും നിയന്ത്രിക്കുക. കൂടുതൽ വൈദ്യുതി വേണ്ടി വരുന്ന ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് അയൺ എന്നിവ കഴിവതും ഈ പറയുന്ന 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നത് വഴി നമുക്ക് വൈദ്യുതിയുടെ ആവശ്യകത കുറവരുത്തുവാനും അപ്രകാരം വൈദ്യുതി നിയന്ത്രണം, ഇപ്പോഴുള്ള ഈ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കുവാനും സാധിക്കും. വൈദ്യുതി നിയന്ത്രണങ്ങൾ ഇനിയും ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും KCB നടത്തി വരുന്നുണ്ട്. ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും അതിനുള്ള എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു.
0: വൈദ്യുതി എന്നത് വെറുമൊരു സേവനമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെയും നാടിന്റെയും വികസനത്തിന്റെയും നട്ടെല്ലാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഒരു ഉത്തരവാദിത്തമുള്ള പൌരനായി ഊർജ്ജ സംരക്ഷണത്തിൽ പങ്കാളിയാകാൻ ഓരോരുത്തരും തയ്യാറാകണം. രാത്രി 6 മുതൽ 2 മണി വരെയുള്ള സമയത്ത് അനാവശ്യ ഉപഭോഗം കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ വീടുകളിൽ തടസ്സമില്ലാത്ത വൈദ്യുതി ഉറപ്പാക്കാനും ഗ്രിഡിനെ സുരക്ഷിതമാക്കാനും സാധിക്കും. ഓർക്കുക, ലാഭിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്ക് തുല്യമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: കിസാൻ വാണി.
1: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: ആകാശവാണി. ഹലോ സന്ദേശഗാനം.

0: സ്നേഹത്തിന്റെ മഷിപുരണ്ട വാക്കുകളും ഓർമ്മകളുടെ വളപ്പൊട്ടുകൾ മിന്നിക്കുന്ന ആനന്ദവുമായി ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ അമൃതം പൊഴിക്കുന്ന പ്രിയ നിമിഷങ്ങൾ സമ്മാനിക്കാൻ പ്രിയമുള്ള പാട്ടുകളും ഇണപിരിയാക്കൂട്ടുമായി നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. ഹലോ ആകാശവാണി സന്ദേശഗാനം പരിപാടി, എന്റെ പേര് സന്ധ്യ. ഞാൻ ആലപ്പുഴ തുമ്പോളിയിലാണ് താമസം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആലീസ് എന്ന് ഞാൻ വിളിക്കുന്ന സരിതയെ ഒന്ന് വിളിച്ചു പറ്റിക്കണം. അവൾ നല്ലൊരു തയ്യൽക്കാരിയാണ്. അവളുടെ ഭർത്താവ് ടോണി, മക്കൾ അനീറ്റ, ആൻമരിയ. തൃശൂർ കൂർക്കഞ്ചേരിയാണ് സ്ഥലം. എന്നെ അവൾ സന്ധ്യാമ്മ എന്നാണ് വിളിക്കുന്നത്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, സരിത തയ്യലിലാണോ? തയ്യലിന്റെ തിരക്കാ? പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഷർട്ട് അടിച്ചു കിട്ടുവോ? അതെന്താ? ആ പക്ഷേ ഈ ഷർട്ട് ഒരു സന്ധ്യാമ്മയ്ക്കാണ്, എങ്കിൽ തയ്ക്കൂ. ഏത് നമ്പര്? മൊത്തം നമ്പരാണ്. സന്ധ്യാമ്മ സ്റ്റേഷൻ ഡയറക്ടർ അറിഞ്ഞാ? ഞാൻ പറഞ്ഞില്ലേ സന്ധ്യാമ്മ സ്റ്റേഷൻ ഡയറക്ടറായി. കണ്ട, സ്വന്തം കൂട്ടുകാരി അത്രക്കൊക്കെ ഒരു വിലയുള്ളൂ. അതെന്താ, അത് കുറച്ച് ലോ ലെവലാണോ? ഇങ്ങനെയൊക്കെ പറയാവോ? ഈ കൂർക്കഞ്ചേരി നിന്ന് തുമ്പോളി കടപ്പുറം വരെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നിട്ടും രണ്ടും ഒരു റേഞ്ചിലാണല്ലോ. ഈ കറിവേപ്പിലകൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? എന്തായിരുന്നു ആ കറുത്ത ദിനം? എന്നിട്ട് അതിന്റെ വാർഷികമൊക്കെ ആഘോഷിക്കാറുണ്ടോ? ആണല്ലേ, അങ്ങനെ മനസ്സിലിരുന്നാ പറ്റൂ, കുറച്ചൊക്കെ പ്രകടിപ്പിക്കണ്ടേ?
1: അതൊക്കെ ഞങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ.
0: എന്നാൽ ഇപ്പൊ ഒരു പാട്ട് പാടി പ്രകടിപ്പിച്ചാലോ?
1: എന്ത് പാട്ട്?
0: അതെനിക്കറിഞ്ഞൂടാ. നിങ്ങൾ കൂട്ടുകാരികൾ തമ്മിലുള്ള കാര്യം എനിക്കെങ്ങനെ അറിയാം?
1: അങ്ങനെ പാട്ട് അങ്ങനെയൊന്നുമില്ല.
0: അന്നൊന്നും ഞാൻ വിശ്വസിക്കൂല.
1: പാട്ട് എന്ന് പറയാനായിട്ട്
0: അനീറ്റയോ അന്മരിയോ ഉണ്ടോ അടുത്ത് ചോദിക്കാൻ?
1: അനീടെ അന്മരി സ്കൂളിലേക്ക് പോയിരിക്കുക.
0: ആ അപ്പൊ പിന്നെ സ്വന്തമായിട്ട് ആലോചിച്ച് പറഞ്ഞേ പറ്റൂ. അതോ ഇനി ടോണിച്ചേട്ടൻ അടുത്തുണ്ടോ ചോദിക്കാൻ?
1: ടോണിച്ചേട്ടൻ
0: അടുത്തുണ്ട്, കൊടുക്കണ്ട, ചോദിച്ചു പറഞ്ഞാ മതി. ഹലോ, പാട്ട് ചോദിക്കാൻ പോയ ആൾ അത് വഴി അങ്ങ് പോയോ? ആ അപ്പൊ പാട്ട് പോരട്ടെ. ഇതിപ്പോ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി വേണോ? ഓർമ്മകൾ ഓടി കളിക്കുവാൻ എത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ വേണം. ഉറപ്പിച്ച്?
1: ആ
0: ഇത് എവിടെ നിന്നാന്ന് പറഞ്ഞിട്ടാ സന്ധ്യമ്മയുടെ പേരിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റാണ് ചെയ്തത്, നിങ്ങൾക്ക് ഗിഫ്റ്റ് അല്ല തന്നത്. നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് പാട്ട് കേൾപ്പിക്കും.
1: സന്ധ്യാമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ.
0: അപ്പൊ ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടി എന്ന് വിളിച്ചാരുന്നു, മനസ്സിലായി കാണുമല്ലേ?
1: മനസ്സിലായി. ഞാൻ കണ്ടു, അതാ ഞാൻ ഇങ്ങനത്തെ കോളെന്ന് വിചാരിച്ചു.

0: എന്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ആലീസിന് വിളിച്ച് ആശംസകൾ അറിയിക്കണം, ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു സന്ദേശം അയച്ചിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ എന്തായാലും മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ നിന്ന് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ പാട്ട് കേൾക്കാം.
1: ഓക്കേ,
0: ശരി, ഓക്കേ.

എനിക്കേറെ പ്രിയപ്പെട്ട ഹലോ സന്ദേശ ഗാനത്തിന് ഞാൻ ബിജു ദേവൻ എന്ന സംഗീതാധ്യാപകനാണ്. സ്ഥലം തിരുവനന്തപുരം. മലപ്പുറം പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ സ്റ്റെറിലൈസേഷൻ സെക്ഷനിൽ ട്രെയിനിയായി വർക്ക് ചെയ്യുന്ന മുഹമ്മദ് അൻഷിഫിനെ ഒന്ന് വിളിച്ച് സർപ്രൈസ് കൊടുക്കണം. ഒരുവിധം

0: പാടുന്ന അൻഷിഫ് സ്വന്തം വീട്ടിലിരുന്ന് പാടാറില്ല, ഫോൺ വിളിക്കാറുമില്ല. ഇതൊക്കെ ചെയ്യുന്നത് പുറത്തിറങ്ങി എന്നെ ഫോൺ വിളിക്കുമ്പോൾ മാത്രമാണ്. സായൂജ്യം എന്ന ചിത്രത്തിലെ മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ എന്ന ഗാനം സൂചനയായി പറഞ്ഞാൽ ഞാൻ ആരെന്ന് പുള്ളിക്കാരന് പിടികിട്ടും. എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അൻഷഫ് എന്ന് സ്നേഹപൂർവം ബിജു ദേവൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, മുഹമ്മദ് അൻഷിഫ് അല്ലേ? അൻഷിഫ്, ഇത് മടിച്ചു നിൽക്കാതെ പാട്ട് പാടൂ എന്ന് പറയുന്ന ഒരു പരിപാടിയാണേ. അപ്പൊ മടിച്ചു നിൽക്കാതെ അൻഷിഫ് പാട്ട് പാടൂ. നിങ്ങളൊരു പാട്ടുകാരനല്ലേ, അപ്പൊ മടിച്ചു നിൽക്കാതെ പാട്ട് പാടൂ എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞങ്ങ് പാടണ്ടേ? മടിച്ചു നിൽക്കാതെ പാട്ട് പാടൂ, കൂട്ടുകൂടു. അൻഷിഫ്, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ ഒരു പാട്ടല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലാതെ അൻഷിഫിന്റെ കിഡ്നി അല്ലല്ലോ ചോദിച്ചത്. അപ്പൊ ലൈറ്റ് ആയിട്ട്, ചെറുതായിട്ട്, സാധാരണ ഫോണിൽ ഇങ്ങനെ ഒളിച്ചു വെച്ചല്ലേ പാടുന്നത്, അതുപോലൊന്ന് പാടിയാ മതി. നിങ്ങള് ഭയങ്കര തൊട്ടാവാടിയാണല്ലേ. മുഹമ്മദ് അൻഷിഫ് ആശുപത്രിയിലെ സ്റ്റെറിലൈസിംഗ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആള് ഇങ്ങനെ തൊട്ടാവാടിയായ രോഗാണുക്കളെല്ലാം കൂടി നിങ്ങളെ പിടികൂടൂലേ? ഈ മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നി എന്നുള്ള പാട്ട് ഈ ഒളിച്ചു പാടുന്നത് കൊണ്ടാണോ എപ്പോഴും ഇഷ്ടം?
1: ഓ, ദേവടൻ തന്നാ.
0: ഏതേട്ടൻ തന്നതായാലും പാടാൻ പറ്റുമോ? ഇപ്പം
1: ആ പാട്ട് എനിക്കറിയില്ല, ഓർമ്മയില്ല.
0: ഛേ, അങ്ങനെ പറയല്ലേ. എന്നാ ഈ ദേവേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാണ് നിങ്ങളെ കൊണ്ട് ഈ പാട്ട് പാടിക്കണമെന്ന്. ദേവേട്ടന് വേണ്ടപ്പെട്ട ആളാണെന്ന് മനസ്സിലായില്ലേ? ആ, ചില സിനിമകളിലൊക്കെ ഉള്ള കോഡ് വേർഡ് പോലെ പാട്ടിന്റെ വരി പറയുമ്പോഴത്തേക്ക് ആൾക്കാരെയൊക്കെ തിരിച്ചറിയുന്നു. അടിപൊളി.
1: അത് ഈ പാട്ട് എനിക്ക് പാടുന്ന ഒരേ ഉള്ള ദേവേട്ടനാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ആദ്യം ഫോൺ അടിച്ചപ്പോ എടുത്തത് എന്റെ ഇൻചാർജ് ആണ്. ആദ്യം ഫോൺ നോക്കിയത്
0: അങ്ങനെ
1: സ്റ്റേഷൻ ഡയറക്ടർ ഏറുന്നുണ്ടപ്പോ, കാരണം ഇവിടെ ഫോണിൽ യൂസ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
0: ആണോ? അപ്പോഴേ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിന്ന് വിളിച്ചതാണ്.
1: ഞാനിപ്പോ ആരാമർ കൊടുത്തിട്ടുള്ളതാണ്
0: ബിജു ദേവൻ. അദ്ദേഹമാണ് ഒരു സന്ദേശം അയച്ചിരുന്നു ആകാശവാണിക്ക്. പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലെ സ്റ്റെറിലൈസേഷൻ സെക്ഷനിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് അൻഷിഫ് എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. പാട്ടൊക്കെ പാടുന്ന ആളാണ്, പക്ഷെ പാടാൻ മടിയുള്ള ആളാണ്. അയാളെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പാടുന്നത് ഈ ലോകം മുഴുവൻ കേൾക്കണമെന്ന് താല്പര്യമുള്ള ഒരാള് ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സന്ദേശം അയച്ചത്. പക്ഷെ നിങ്ങൾ പാടുന്നില്ല, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് വെച്ചു കൊടുക്കാം. ഏത് പാട്ട് വെച്ചു കൊടുക്കാം? സായൂജ്യത്തിലെ മറിഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നി. യൂസഫ് അലിയുടെ വരികളാണ്, കെ ജെ ജോയുടെ സംഗീതമാണ്, ഐശ്വദാസ് പാടിയ പാട്ടാണ്. അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് നമുക്ക് സംസാരിക്കാനും പാട്ടൊക്കെ കേൾക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, പാട്ട് കേൾക്കാം.

0: മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ.
1: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, ഞാൻ ധന്യലക്ഷ്മി. പത്തനംതിട്ട ജില്ലയിൽ തട്ടയിലാണ് എന്റെ വീട്. എന്റെ അനുജത്തി ഹരിതയുടെ പിറന്നാൾ സെപ്റ്റംബർ 14-നാണ്. ലക്ഷ്മി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ലക്ഷ്മിയെ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തി പിറന്നാൾ ആശംസ പറഞ്ഞ് ഒരു പാട്ട് വെച്ചു കൊടുക്കുമോ? ലക്ഷ്മി പാട്ട് പാടി ഞങ്ങൾ കേട്ടിട്ടില്ല. ലക്ഷ്മിയുടെ മകളുടെ പേര് തന്മയ എന്നാണ്. ലക്ഷ്മിയുടെ ഭർത്താവ് രതീഷ് എനിക്ക് സർപ്രൈസുകൾ തരാറുണ്ട് ലക്ഷ്മി, വിളിക്കും എന്ന പ്രതീക്ഷയിൽ ധന്യലക്ഷ്മി തട്ടയിൽ. ധന്യലക്ഷ്മിയുടെ അനിയത്തി ഹരിതലക്ഷ്മി, വിളിച്ചു നോക്കാം. ഹലോ.
2: ഹലോ
1: ഹലോ, ഇത് ധന്യലക്ഷ്മിയുടെ അനിയത്തി ഹരിതലക്ഷ്മിയാണോ?
2: ഹരിതയാണ്.
1: അതെന്താ, ഹരിതമില്ലാത്ത ലക്ഷ്മിയാണോ അതോ ലക്ഷ്മി ഇല്ലാത്ത ഹരിതയാണോ?
2: അല്ലല്ല, ഹരിതയാണ്.
1: ഹരിതയാണെങ്കിൽ
2: ഇത് മനീഷ് സാർ അല്ലേ?
1: അതാരാ?
2: അത് ആകാശവാണിയിലെ.
1: ആകാശവാണിയിലെ ആരെങ്കിലും എന്തിനാ ഹരിതയെ വിളിക്കുന്നത്?
2: സാറായത്.
1: ഏത് സാറ്?
2: മനീഷ് സാറ്.
1: ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാന്ന് വിചാരിച്ച് വിളിച്ചതാണ്. അപ്പോഴേ വേറെ ആരാന്നൊക്കെ പറയുന്നു. ഇതിപ്പോ ഹാപ്പി ബർത്ത്ഡേ വേണോ വേണ്ടേ?
2: വേണം വേണം.
1: വേണമല്ലേ?
2: വേണം വേണം.
1: ഉറപ്പായിട്ടും.
2: പൊളിഞ്ഞു സാറേ, പൊളിഞ്ഞു.
1: ഇല്ല, പൊളിഞ്ഞു എന്നുള്ളതല്ല. ഹാപ്പി ബർത്ത്ഡേ തന്നാൽ അവിടെ നിന്ന് ഒരു പാട്ട് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
2: ഇല്ല സാറേ, ഇല്ല സാറേ. പാട്ട് പറയല്ലാതെ എനിക്ക് പാട്ട് പാടാൻ ഒരു കഴിവില്ല സാറേ.
1: ആണോ? ഇത്രയും ദയനീയമായി ഇത് ആദ്യമായിട്ടായിരിക്കും എന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് പാട്ട് പാടാൻ ഒരു കഴിവില്ല.
2: ഇല്ല സാറേ, ഇല്ല. സാറിനെ ഓർമ്മ ഉണ്ടോന്ന് അറിയത്തില്ല, ഞാന് സാറിന് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. അങ്ങനെ ധന്യ ചേച്ചിയെ സാറ് വിളിച്ചായിരുന്നു.
1: ആണോ? അത് ശരി, അതിനുള്ള മറുപടിയാണ് ഇതിപ്പോ.
2: അതെ അതെ അതെ, സാറിന്റെ പരിപാടി സ്ഥിരം കേക്കാം. എല്ലാ പരിപാടികളും ഒരുമാതിരി കേക്കുന്നുണ്ട്. സാറിന്റെ പരിപാടി ഞങ്ങൾ മിസ് ചെയ്യാറേ ഇല്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ റേഡിയോയ്ക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് ചേച്ചി എനിക്ക് എല്ലാ വ്യാഴാഴ്ച സാറിന്റെ പരിപാടി ഫോണിൽ റെക്കോർഡ് ചെയ്ത് എന്നെ കേൾപ്പിക്കും, അല്ലെ വിളിച്ച് കേൾപ്പിക്കും. ഞങ്ങൾ മിസ് ചെയ്യാറേ ഇല്ലാത്ത പരിപാടിയായത്.
1: അത് ശരി,
2: വളരെ നല്ല പരിപാടിയാണ് സാറേ. എന്താ പറയാ, സാറ് സംസാരിക്കുമ്പോ നമുക്കൊരു പരിചയക്കുറവോ അല്ലെ, അത്രേ സമയം നമ്മളുടെ വീട്ടിൽ ആരോ വന്ന് നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്ത് പോകുന്ന ഒരു നല്ല ഫീലാണ് സാറിന്റെ പരിപാടി.
1: ഞാൻ ആ വീട്ടിൽ തന്നെ ഉള്ള ആളല്ലേ?
2: അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വെക്കേണ്ടേ?
2: എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ട കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്നുള്ള പാട്ട്.
1: മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം.
2: അതെ അതെ.
1: ഏകാന്തം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്പുറം വിശ്വനാഥൻ ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ട് അല്ലേ?
2: അതെ അതെ.
1: അപ്പോ ഭർത്താവ് രതീഷിനും മകൾ തന്മയക്കും പിന്നെ ഈ പരിപാടിയെ കോപ്പിച്ച ധനലക്ഷ്മിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്
2: ശരിക്കും സർപ്രൈസ് ആയി പോട്ടോ.
1: അങ്ങനെയാണ്, നമ്മൾ പ്രിയപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോ അങ്ങനെ കൃത്യമായിട്ട് തന്നെ വിളിക്കണമല്ലോ.

0: അതെ, സാറ് അന്ന് ചേച്ചിയെ വിളിച്ചപ്പോഴും അവരുടെ വെഡിങ് ആനിവേഴ്സറി വെച്ചിട്ടായിരുന്നു, അതപ്പോ കഴിഞ്ഞിട്ടാ സാറ് വിളിച്ചേ. ഭയങ്കര സന്തോഷമായിരുന്നു.
1: നമുക്ക് ആഘോഷങ്ങളിൽ ഒരല്പം ലേറ്റ് ആയിട്ടാലും നമ്മൾ ആഘോഷിക്കണം അല്ലേ?
0: നമ്മൾ
1: ജീവിതം സന്തോഷകരമാക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. എല്ലാവരോടും അന്വേഷണം പറയുക. വീണ്ടും പിറന്നാൾ ആശംസകൾ. ജീവിതം അടിപൊളിയായിട്ട് ഇനി കുറെ കുറെ വർഷങ്ങൾ മുന്നോട്ട് പോട്ടെ. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ആശംസകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം.
0: താങ്ക് യു സാറേ.
1: പാട്ട് കേൾക്കാം നമുക്ക്.
0: ശരി, ഓക്കെ.

0: സ്നേഹത്തോടെ ഹലോ സന്ദേശ ഗാനത്തിന് ഞാൻ രമ്യ കിഷോർ. സെപ്റ്റംബർ 23 അമ്മയുടെ പിറന്നാളാണ്. ആകാശവാണിയുടെ വർഷങ്ങളായുള്ള ശ്രോതാവാണ് അമ്മ. പാട്ടുകളുടെ ആരാധികയും ആകാശവാണിയിലൂടെ കേട്ട ലളിതഗാനങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് സ്കൂളിൽ ഹീറോ ആയിട്ടുണ്ട് ആൾ. ഇപ്പോൾ ഞങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് നാഗപട്ടണത്താണ് താമസിക്കുന്നത്. ഇവിടെ ഞാനും എൻ്റെ മകൻ ഭഗത് കിഷോറും അമ്മയുമാണുള്ളത്. അമ്മയ്ക്ക് രണ്ട് മക്കളാണ്, കിഷോർ, കിരൺ. ഇവിടെ ഫോണിൽ റേഡിയോ മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. നാട്ടിൽ അവധി ദിവസങ്ങളിൽ ഞങ്ങളെ കാത്ത് 30 വർഷം പ്രായമായ ഒരു റേഡിയോ വിശ്രമിക്കുന്നുണ്ട്. അമ്മയുടെ ഈ പിറന്നാൾ മറക്കാത്ത ഒരു ഓർമ്മയാക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുണ്ട്. ഒരു റേഡിയോ സമ്മാനമായി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അമ്മയുടെ പേര് നിർമ്മല, നിമ്മി എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പ്രതീക്ഷയോടെ ഞാൻ രമ്യ കിഷോർ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ,
1: ഹലോ,
0: നിമ്മി ബിബിയാണോ? ഹലോ നിമ്മി ബേബി, തിരക്കിലാണോ? ബർത്ത്ഡേ പരിപാടികളൊക്കെ എന്തൊക്കെയായി? ഇത് ആരാണ്, ആരാന്ന് ചോദിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഉന്തിത്തള്ളി വിടുന്നത്? രമ്യയാണോ? കിഷോറിന്റെ കിരണിന്റെ അമ്മയല്ലേ? ഏ, മരുമോളുടെ പേര് രമ്യ എന്നല്ലേ? അത് ശരി, ആലോചിക്കണോ മരുമോളുടെ പേര് എത്രയാ? ആലോചിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇല്ല, പറയൂല. എന്ത് ചെയ്യും, അതൊക്കെ പോട്ടെ. ഈ പണ്ട് എഴുതിയെടുത്ത് പഠിച്ച ഒരു ലളിതഗാനം പാടിത്തരൂ. ഞാൻ ഇത്രയും ഓർത്തിരുന്ന് ബർത്ത്ഡേ ഒക്കെ ആശംസിച്ചില്ലേ? ഏ, അപ്പൊ പകരം എനിക്ക് പണ്ട് പഠിച്ച ഒരു ലളിതഗാനം പാടിത്തന്നൂടെ? സ്കൂൾ ടൈമിൽ പഠിച്ച കാര്യങ്ങൾ വല്ലതും നമ്മൾ മറക്കൂ. ചുമ്മാ കള്ളം പറയല്ലേ, കള്ളം പറഞ്ഞ പൂച്ചാണ്ട് പിടിച്ചോളൂ. അന്ന് പറഞ്ഞ അതൊക്കെ മറന്നുപോയൊന്നുമില്ല. ഞാൻ തത്വശാസ്ത്രം ഒന്നും ചോദിച്ചില്ല. ഒരു പാട്ട് പാടിത്തരാൻ പറ്റുമോ ഇല്ലേ? ഇല്ലെങ്കിൽ ആ വീട്ടില് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ആ പഴയ റേഡിയോ ഇരുന്ന് കരയും. ആ കരയിട്ട് ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാത്ത ഒരാളാണോ? ഷു, പാവം. കണ്ണില് മാത്രം ചോരയില്ലാതെ. പണ്ട് ഈ പാട്ടൊക്കെ പാടി സ്കൂളില് ഹീറോയിൻ കളിച്ച് നടന്ന ഒരാൾക്ക് അതൊക്കെ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞാല് ഞാൻ വിശ്വസിക്കില്ല. കൂടെയുള്ള വളരെ രമ്യമായ വല്ല കൈകളുമായിരിക്കും. ആളെയൊക്കെ വെളിപ്പെടുത്തി തരാം, പക്ഷെ പാട്ട് പാടണം. ഞാൻ ഒരു പാവമല്ലേ? ആദ്യമായിട്ടല്ലേ നമ്മള് സംസാരിക്കുന്നത്? അപ്പൊ ഉറങ്ങുമ്പോ പോലും പാവമല്ലേ എന്ന് എങ്ങനെ പറയും? ഈ പറഞ്ഞതല്ല ഞാൻ സമ്മതിച്ചു. എനിക്ക് പാട്ട് പാടിത്ത, പാട്ട് പാടിത്തന്നാ അപ്പ ഞാൻ പറയാം ആരാന്ന്. 1 2 3 4. അത് ഓട്ട മത്സരത്തിന്റെ 1 2 3 4 ഇങ്ങനെയാണ് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലും അറിഞ്ഞൂടാ നിമ്മി ബേബിക്ക്. എന്റെ അടുത്ത് ഈ വാശി പിടിച്ച് നിന്ന സമയം മതിയായിരുന്നല്ലോ എനിക്കൊരു പാട്ട് പാടിത്തരാൻ. ഏതാണ്, ഓടക്കുഴിൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിലാണോ പാടിത്തരാൻ പോകുന്നത്? ആകാശവാണിയിലെ മനീഷ് എംപിക്ക് ആണെങ്കിൽ പാടിക്കൊടുക്കൂ. ആ, എന്നാ പിന്നെ പാടിക്കൂ. സത്യമായിട്ടും രമ്യ അടുത്ത് നിപ്പുണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. ഹലോ, അന്ന് എത്ര നേരം കൊണ്ട് ഞാൻ പറയുന്നത്? ആ, ഞാൻ ചോദിച്ചപ്പോ തന്നെ പാട്ട് പാടിയിരുന്നെങ്കിൽ ഈ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നേ?

0: ശരി ശരി ശരി, ആ എക്സൈറ്റ്മെന്റ് എല്ലാം മനസ്സിലാക്കുന്നു, സമാധാനായിട്ട് പറഞ്ഞു.
1: ലക്ഷ്യം ഞാൻ എന്നുള്ള സിനിമയിലെ മധു ബാലകൃഷ്ണൻ പഴയ പാടുന്നല്ലോ.
0: ആ കുട്ടി പാവം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പാട്ടൊക്കെ എഴുതി അയച്ചപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ പറയാമോ, പാവമല്ലേ രമ്യ. അതൊന്നും പറ്റത്തില്ല, അതാണ് ബാക്കിയുള്ളവരുടെ അവസ്ഥ കേൾക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ടല്ലേ.
1: കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പാട്ടൊക്കെ പാടാനുള്ള തയ്യാറെടുപ്പോടെ രണ്ടു വരിയൊക്കെ നന്നായി പഠിച്ചൊക്കെ വെച്ച്.
0: ആണെന്നും പറ്റില്ല, ആണെന്നും പറ്റില്ല. അപ്പൊ എന്തായാലും പിന്നെ ഒരിക്കൽ പാട്ട് കേൾക്കാൻ പറ്റട്ടെ നമുക്ക്. യക്ഷിയും ഞാനും എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം. സംവിധായകൻ വിനയനാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം സാജൻ മാധവ്, മധു ബാലകൃഷ്ണനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും പിറന്നാൾ ആശംസകൾ. എനിക്ക് പാടിത്തരാത്ത ഒരു പാട്ടിന്റെ കടമുണ്ട്, ഇത് എപ്പോഴെങ്കിലും ഞാൻ പിടിച്ചോളാം. പാട്ട് കേൾക്കാം.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശകാരത്തിന്, ഞാൻ രശ്മി, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എന്റെ അമ്മയുടെ 75-ാം പിറന്നാളാണ് സെപ്റ്റംബർ 24. ഹലോ സന്ദേശഗാനത്തിലൂടെ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഒരു പാട്ട് കേൾപ്പിക്കണം എന്ന് ഒരാഗ്രഹമുണ്ട്. അമ്മ ഗുരുവായൂരപ്പന്റെ ഭക്തയാണ്. അതുകൊണ്ട് ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനം വെച്ചുതരണം. തൃശൂർ ജില്ലയിലെ കടവല്ലൂർ നിന്നാണ് എഴുതുന്നത്. അമ്മയുടെ പേര് ഭാനുമതി. നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, ഭാനുമതി അമ്മയല്ലേ?
1: പറയൂ.
0: എന്നാണ് ഇനി ഗുരുവായൂർക്ക് പോകുന്നത്?
1: മനസ്സിലായില്ല.
0: ഈ 24-ാം തീയതി ഗുരുവായൂർക്ക് പോകുന്നില്ലേ?
1: ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല.
0: ചോദിച്ചതിന്റെ കാര്യം, അന്ന് പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഗുരുവായൂർ പോകുന്നില്ലേ എന്ന്.
1: നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല എനിക്ക്.
0: 75 വയസ്സ് പൂർത്തിയാകുന്ന ആളല്ലേ 24-നല്ലേ പിറന്നാള്?
1: നിങ്ങൾക്ക് എങ്ങനെയാ അറിയണത്?
0: അറിയും, അത്ര അടുത്ത ഒരാളാണ്, എപ്പോഴും അടുത്തുള്ള ഒരാളാ. പക്ഷെ ഇത്രയും ദേഷ്യകാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: വളച്ചൊടിക്കാതെ കാര്യം പറയൂ.
0: ഞാൻ പിറന്നാൾ ആശംസ പറയാൻ വിളിച്ചതല്ലേ.
1: ആരാ പറയൂ, പേരും നാളൊന്നും
0: ഇല്ല.
1: ഓക്കേ, താങ്ക് യു.
0: അയ്യോ, അങ്ങനെ പറയല്ലേ. നിർബന്ധമാണെങ്കിൽ ഉണ്ണി എന്ന് വിളിച്ചോളൂ. ഹലോ,
1: പോയോ?
0: ആരാന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ രശ്മി എന്ന് വേണമെങ്കിൽ വിളിച്ചാലും കുഴപ്പമില്ല.
1: രശ്മി എങ്ങനെ അറിയാം?
0: രശ്മി ആരാ?
1: നിങ്ങൾക്ക് എങ്ങനെ അറിയാം രശ്മിയെ?
0: അമ്മക്ക് എങ്ങനെ അറിയാം രശ്മിയെ?
1: കൊറേ രശ്മികളുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രശ്മി ആരാന്ന് എനിക്ക് അറിയില്ലല്ലോ.
0: അമ്മ ഉദ്ദേശിച്ച അതേ രശ്മി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്.
1: എന്തായാലും വിളിച്ചതിന് നന്ദി.
0: കടവല്ലൂരിലെ ലക്ഷ്മിയല്ലേ?
1: അല്ല, ഇത്രയൊക്കെ പറയാമെങ്കിൽ നിങ്ങൾ ആരാന്ന് പറഞ്ഞൂടെ. രശ്മി എങ്ങനെയാ അറിയാന്നൊക്കെ പറഞ്ഞൂടെ.
0: രശ്മിയെ അറിയാം, അമ്മയെ അറിയാം, അമ്മ ഗുരുവായൂർ ഭക്തയാണെന്നറിയാം, അമ്മയുടെ പിറന്നാള് സെപ്റ്റംബർ 24 അത് 75-ാമത്തെ പിറന്നാളാണെന്നറിയാം. അന്ന് അമ്മയ്ക്ക് എന്ത് സമ്മാനം തരണമെന്ന് ഇങ്ങനെ രശ്മി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണെന്നറിയാം. ഇനി എന്തറിയണം?
1: നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
0: ഇത്രയൊക്കെ അറിയുന്ന ആളാ, മനസാക്ഷി.
1: ഓക്കേ, താങ്ക് യു.
0: അയ്യോ, പിറങ്ങി വെക്കല്ലേ. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി എന്ന് വിളിച്ച.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്റെ മോളുണ്ട് ഒരാള് രശ്മി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രശ്മി അതാണോ എനിക്ക് അറിയില്ലല്ലോ.
0: ആ മോള് രശ്മി തന്നെയാണ് ഞങ്ങൾക്ക് സന്ദേശം അയച്ചത്. അമ്മയുടെ പിറന്നാളാണ് 24-ാം തീയതി. അമ്മയെ വിളിച്ച് പിറന്നാൾ ആശംസകൾ അറിയിക്കണം, ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടത്?
1: മോളുടെ ഇഷ്ടം ഏതാണെങ്കിൽ അത് വെച്ചു കൊടുത്താൽ.
0: രശ്മി ഒരു പാട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നവകാഭിഷേകം കഴിഞ്ഞു എന്നുള്ള പാട്ട്. പാട്ട് വെക്കട്ടെ.
1: ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അറിയാത്തത് കൊണ്ട് പറഞ്ഞതാട്ടോ ഞാൻ. കാരണം
0: വെണ്ടൂല, ഞാൻ പിണങ്ങി. ഇനി ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഗുരുവായൂരപ്പൻ ബാക്കി പറഞ്ഞുതരും എന്റെ പിണക്കം.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. ഗുരുവായൂർ കേശവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജനീണ നൽകി, യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുമ്പോൾ അടുത്ത് ഞാൻ വീണ്ടും വിളിക്കുവേ. ആശംസകൾ.
1: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം കവിത അജിത്.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
3: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
4: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരമ്മയെ സംബന്ധിച്ച് മാതൃത്വത്തിന്റെ ഏറ്റവും പവിത്രവും സുന്ദരവുമായ നിമിഷങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ. അത് തന്റെ കുഞ്ഞിന് ആദ്യമായി മുലയൂട്ടുന്ന നിമിഷങ്ങളാവും. മുലയൂട്ടുക എന്നത് ഓരോ അമ്മയ്ക്കും തന്റെ കുഞ്ഞിന് അമൃത് പകർന്നു നൽകുന്നതിന് തുല്യമാണ്. അമ്മയുടെ പാൽ എന്നത് വെറുമൊരു ഭക്ഷണമല്ല, മറിച്ച് അത് കുഞ്ഞിന്റെ ആദ്യത്തെ വാക്സിനേഷനാണ്. കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് മുലപ്പാൽ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം കുഞ്ഞിന് നിർബന്ധമായും മുലപ്പാൽ തന്നെ നൽകണമെന്നാണ് ലോകാരോഗ്യ സംഘടന പോലും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് മുലപ്പാലിന്. മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മുലയൂട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. ഒപ്പം ചേരുന്നു അഞ്ജു ജി പ്രസാദ്.
2: നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. മുലയൂട്ടുക എന്നത് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അനിർവചനീയമായ നിമിഷങ്ങൾ തന്നെയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണല്ലോ ഇത്. സർ, ഒന്ന് ചോദിക്കട്ടെ, മുലയൂട്ടന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഈ അവസരത്തിൽ ഒന്ന് വിശദീകരിക്കാമോ?
3: നമുക്കറിയാം, ഇന്നത്തെ കുഞ്ഞാണ് നാളത്തെ ഭാവി എന്ന് പറയുന്നത്. അവരാണ് നാളത്തെ തലമുറ എന്ന് പറയുന്നത്. അവരുടെ ബുദ്ധിയും ശക്തിയും വളരെ മെച്ചപ്പെട്ടതായിരിക്കണം. ഈ മെച്ചപ്പെട്ടതാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ഫുഡാണ് മുലപ്പാലെന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമുണ്ട്, വളരെ അഡ്വർടൈസ്മെന്റും വരുന്നൊരു കാര്യമാണ്, ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. അതിൻ്റെ അർത്ഥം എന്താണ്? 6 മാസം മുലപ്പാൽ മാത്രം മതി. ഒരു കുഞ്ഞിനെ ജന്മം കൊണ്ടതിന് ശേഷം ആദ്യത്തെ 6 മാസം വേറെ ഏതൊരു ഫുഡിൻ്റെയും ആവശ്യം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സ്ഥിരപ്പെടുത്തൽ കൂടെയാണ് ഈ വാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന് ഇപ്രാവശ്യത്തെ തീമിനെ പറ്റി ഒന്ന് നോക്കാം. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ് സ്ട്രെങ്തൻ വാട്ട് ഓക്സ്. ഉദ്ദേശിക്കുന്നത് നമുക്കൊരു എന്തിനൊരു തുടക്കം പ്രധാനമാണ്. ഏതൊരു സംരംഭം നടക്കുമ്പോഴും ഒരു തുടക്കമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ തുടക്കം, ഒരു കുഞ്ഞിന്റെ ജീവിതചക്രം തുടങ്ങുന്നത് ജനിച്ച ഉടനെ. ഈ ജനിച്ച ഉടനെ ഏറ്റവും വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരിക്കണം കുഞ്ഞിന് കിട്ടേണ്ടതും നടക്കേണ്ടതും. അതിലേറ്റവും പ്രധാനമുള്ളത് കുഞ്ഞിന്റെ ഭക്ഷണമാണ്. ഒരു ജീവൻ നിലനിൽക്കാനായിട്ട് നമുക്ക് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, ഏത് ജീവനും ആയിക്കോട്ടെ, 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. 1 വായു, 2 ജലം, 3 ഭക്ഷണം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പ്രസവിച്ച കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യുന്നത് കരയലാണ്. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് ഏത് സെക്സ് എന്നുള്ളതല്ല നോക്കുന്നത്, കുഞ്ഞ് കരഞ്ഞോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ആദ്യം നോക്കുന്നത്. കരയുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്നു കഴിഞ്ഞു, അതായത് ശ്വാസം കിട്ടിക്കഴിഞ്ഞു. 2 കുഞ്ഞിന് വേണ്ടത് ജലമാണ്. 3 വേണ്ടത് ഭക്ഷണമാണ്. ഈ ജലവും ഭക്ഷണവും ഒന്നിച്ച് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ് മുലപ്പാൽ വഴി. അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ ഒരു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇപ്പൊ നമുക്ക് ഇവൻ ഒരു ഫ്ലൈറ്റിനെ നോക്കിക്കഴിഞ്ഞാലും, ഒരു എയ്റോപ്ലെയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി വളരെ കൂടുതലാണ്. ഏറ്റവും ഡേഞ്ചറസ് ടൈം എന്ന് പറയുന്നത് അതിന്റെ ടേക്ക് ഓഫ് ടൈമിലും ലാൻഡിങ് ടൈമിലുമാണ്. അപ്പം സ്റ്റെബിലിറ്റി എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെ 6 ഈ ടേക്ക് ഓഫ് ടൈമായിട്ട് കണക്കാക്കണം. ആ ടേക്ക് ഓഫ് ടൈമിൽ വേറെ യാതൊരു വിധ കണ്ടാമിനേഷനും പാടില്ല. ആ കണ്ടാമിനേഷൻ ഇല്ലാതെ ഒരു കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് മുലപ്പാലാണ്.
2: സർ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ യുവതലമുറയിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാസ്റ്റ് ലൈഫാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുലയൂട്ടലിന് എത്രത്തോളം സമയവും അതോടൊപ്പം തന്നെ പ്രാധാന്യവും നൽകാൻ സാധിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ദീർഘകാലത്തെ അങ്ങയുടെ അനുഭവ സമ്പത്തിന്റെ

0: വെളിച്ചത്തിൽ ഒന്ന് വിലയിരുത്താമോ?
1: ആദ്യം നമ്മൾ യുവതലമുറയെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ അവരെ വലുതായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഡേ ടു ഡേ സർവൈവൽ, നമ്മളുടെ ചിന്താഗതിയാണെങ്കിൽ, പണ്ട് സ്ത്രീകളാണെങ്കിൽ പുറത്ത് അവരുടെ വീട്ടിന് പുറത്ത് പോകുന്നില്ലായിരുന്നു. വർക്ക് ചെയ്യുന്നതെല്ലാം വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിനെ വളർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അതിനോടൊപ്പം ഉള്ള ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അവർ ഏണിംഗ് മെമ്പേഴ്സായി. അങ്ങനെ വന്നപ്പം പ്രാധാന്യം ഏതിന് കൂടുതൽ കൊടുക്കണം? പക്ഷേ ഇതിൽ സഫർ ചെയ്യുന്ന ആരാണ്? കുട്ടികളാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാലത്തിനൊത്ത് മോഡിഫിക്കേഷൻ വരുത്തേണ്ട സമയമായി കഴിഞ്ഞു. ഇനി എല്ലാ യുവതലമുറയും ഇതിലൊരു കാര്യം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ഓരോ ജോലിക്കും പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ. അതായത് ഒരു കുഞ്ഞിനെ മുലപ്പാല് 6 മാസം കൊടുക്കാതെ ആ അമ്മ വേറൊരു ജോലിയുടെ കാരണം കൊണ്ട് ഇതിന് ഈ ഒരു മുലപ്പാലിനെ കുഞ്ഞിന് കൊടുക്കാതെ പോകുമ്പോൾ കുഞ്ഞിന് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് കുടല് സംബന്ധമായിട്ടുള്ള കാര്യവും പ്രതിരോധ സംബന്ധമായ കാര്യവും ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതായത് നമ്മളിതിനെ കാണേണ്ടത് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുത്താൽ. കാരണം അതൊരു ബാങ്കിലെ പൈസയുടെ നിക്ഷേപം പോലെ തന്നെ കാണണം. നമ്മളൊരു ജോലി എന്ന് പറയുമ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അത് സർവൈവലിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാലും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ജോലിയിൽ 6 മാസം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റാണോ മെച്ചം, അതോ സ്വന്തം കുഞ്ഞിനെ ആദ്യത്തെ 6 മാസം മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നതാണോ മെച്ചം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കുമുള്ള എക്കണോമിക്സ് അല്ലെങ്കിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാഭകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മുലപ്പാൽ കൊടുക്കുന്നതായിരിക്കും. ഒരു ജോലി കിട്ടി അതിനോടനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഒരു 6 മാസം കുഞ്ഞിനെ മുലപ്പാല് മാത്രം കൊടുത്ത് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന അസുഖം വരാതിരിക്കുമ്പോൾ, അതായത് വേറെ എക്സ്പെൻഡിച്ചർ ഇല്ല, അസുഖം വരാത്തതിൻ്റെ കാര്യം മാത്രമല്ല ഒരു ഫോർമുല ഫീഡിലോട്ട് പോകുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ശരിയായ രീതിയിൽ ഫോർമുല ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ ഒരു ടിന്ന് തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ ഒരു ടിൻ ഫോർമുല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1000 രൂപയോളം വരും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 6 മാസം ഈ 1000 രൂപ ഏകദേശം ഒരു 3-4 ദിവസത്തേക്ക് ഇടവിട്ട് ചിലവാക്കുന്നതും അതേ സ്ഥാനത്ത് താൽക്കാലികമായിട്ട് ജോലിയെ നിർത്തി വെച്ചിട്ട് ഒരു അമ്മ മുലയൂട്ടുന്നതും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്കലി നോക്കിയാലും ലാഭകരം എന്ന് പറയുന്നത് മുലയൂട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ്റുകളെല്ലാം സ്ത്രീകൾക്ക് അവരുടെ എംപ്ലോയീസിന് 6 മാസം മെറ്റേണിറ്റി ലീവ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ റോങ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അതായത് അതൊരു സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കുന്ന കംഫർട്ടായിട്ട്, അതല്ല യഥാർത്ഥത്തിൽ. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല, അങ്ങനെ ഒരു ധാരണ തെറ്റാണ്. അത് ഭാവി തലമുറയ്ക്കുള്ള ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണണം. അപ്പൊ ഇതിന്റെ എക്കണോമിക് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ പാർട്ട് പിന്നെ കൺഫ്യൂഷൻസ് ആർക്കും ഇല്ല, വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. നമുക്ക് പല സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തലച്ചോറ് മുതലാണ്. ബുദ്ധിയുടെ വളർച്ച എപ്പോഴും കൂടുന്നത് മുലയൂട്ടുന്ന കുട്ടിയൊക്കെ ആയിരിക്കും. ഏകദേശം 30 അളവ് മടങ്ങ് അതിൻ്റെ പ്രധാനപ്പെട്ട പദാർത്ഥങ്ങൾ ഒരു മുലയൂട്ടുന്ന ഒരു കുഞ്ഞിനും അതേസമയം പശുവിൻ്റെ പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബുദ്ധിവികാസത്തിൻ്റെ 30 ഇരട്ടിക്കുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി മുലപ്പാലിലാണ് കൂടുതലുള്ളത്. അതൊരു പോയിന്റ്. 2, ടെസ്റ്റുകൾ നടത്തുമ്പോൾ IQ ലെവൽ ആർക്കാണ് കൂടുതലെന്നുള്ളത്, ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയും. അത് നോക്കുമ്പോഴും മുലയൂട്ടൽ മാത്രം ചെയ്ത് ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം കൊടുത്ത ഒരു കുട്ടിയും അതല്ലാതെ പശുമ്പാലോ ഫോർമുല എന്ന് പറയുമ്പോൾ അത് പശുമ്പാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ പാലായാലേ പറ്റൂ, അങ്ങനെ കൊടുത്ത കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് 8 ഇരട്ടി കൂടുതലാണ് IQ, ബുദ്ധിയുടെ വികാസം 8 ഇരട്ടിയാണ് കൂടുതൽ ആർക്ക്? മുലപ്പാൽ മാത്രം 6 മാസം കൊടുത്ത് വളർത്തിയ കുട്ടികൾക്ക്. പിന്നെ ഇതിനോടൊപ്പം പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ കുടല്, അതായത് ആമാശയത്തിൻ്റെ മെച്ചൂരിറ്റി 4.5 മാസം ആകുമ്പോഴേ ആകുന്നുള്ളൂ. 4.5 മാസം വരെ എടുക്കും അതിൻ്റെ മെച്യൂരിറ്റി വരാനായിട്ട്. അപ്പോഴൊരു വേറെ ഫോറിൻ സാധനം എന്ത് നമ്മുടെ ആമാശയത്തിലോട്ട് പോയാലും അവിടെ മുറിവുകൾ വരാനായിട്ട് മൈക്രോ ഇഞ്ചുറീസ് എന്ന് പറയും. ചെറിയ കുഞ്ഞു കുഞ്ഞു മുറികൾ, കാണാൻ പറ്റുന്നതല്ല, മൈക്രോ ഇഞ്ചുറീസ് വരാം. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കൗസ് മിൽക്കിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പശുക്കുട്ടിയാണെങ്കിൽ ജനിച്ച അന്ന് മുതൽ പുറത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കും. പക്ഷേ നടക്കാനോ ഇരിക്കാനോ ഒന്നും

0: കഴിയാത്തതാണ് മനുഷ്യക്കുട്ടി എന്ന് പറയുന്നത്. ഒരു വയസ്സെങ്കിലും ആകാതെ കുഞ്ഞിനെ എണീറ്റിരിക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പം പൂർണ്ണമായിട്ട് മദറുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗവും ഉണ്ട്, കംഗാരു. കംഗാരു മദർ, കംഗാരു എന്ന് പറയുമ്പോൾ ഒരു തമ്പിന്റെ സൈസ്, പെരുവിരലിന്റെ സൈസ് മാത്രമേ ഉള്ളൂ ജനിക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ അതിന്റെ സഞ്ചിയിലിട്ടാണ് വളർത്തുന്നത്. നമുക്കൊരു 6 മാസം മുതൽ 1 വയസ്സ് വരെ ആ ഒരു സഞ്ചി ഇല്ലെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അമ്മയെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് ഒരു കുഞ്ഞെന്ന് പറയുന്നത്. ഒരു അമ്മ ഒരു കുഞ്ഞിന് പ്രസവം നൽകുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഭാഗമായിട്ട് തന്നെ മുലയൂട്ടുന്നത് നമ്മൾ കാണണം. 6 മാസം എന്നുള്ളത് മിനിമമാണ്. അത് 6 മാസം കഴിഞ്ഞും കൊടുക്കണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 2 വയസ്സ് വരെയെങ്കിലും മുലപ്പാൽ കൊടുക്കണം. എന്നാൽ 6 മാസം വരെ ഇതിനെ പൂർണ്ണമായിട്ടും ജലവും ഭക്ഷണവുമായിട്ട് കാണാൻ പാടുള്ളൂ. അത് പറയാനുള്ള കാരണമുണ്ട്. 6 മാസം പൂർണ്ണ നന്നായിട്ട് വെയിലുള്ള കാലഘട്ടത്തിലായാൽ പോലും നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് റെക്കമെൻഡേഷൻ ഇല്ല. കൊടുക്കാൻ പാടുള്ളത് അമ്മയുടെ മുലപ്പാൽ മാത്രം. പച്ചവെള്ളമോ ചൂടാക്കി തണുപ്പിച്ച വെള്ളമോ ഒന്നും 6 മാസം വരെ ആവശ്യമില്ല. എന്നാൽ 6 മാസം കഴിയുമ്പോൾ മറ്റു ഭക്ഷണങ്ങളും കൊടുത്തു തുടങ്ങണം. അത് ആദ്യത്തെ ഒരു 3 മാസം, 6 മാസം മുതൽ 9 മാസം വരെ 4 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 9 മാസം മുതൽ 1 വയസ്സ് വരെ 4 മുതൽ 5 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 1 വയസ്സ് കഴിഞ്ഞാൽ ഫാമിലി പോട്ട് എന്ന് പറയും. അതായത് വീട്ടിലെല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെ കുഞ്ഞിനും കൊടുക്കാം. ഇതൊരു സപ്ലിമെൻ്റ് ആയിട്ടാണ് കാണേണ്ടത്. ഏതിനെ? മുലപ്പാലിനെ. ആ 1 വയസ്സ് കഴിഞ്ഞാൽ മുലപ്പാൽ ഒരു നോർമൽ ഭക്ഷണമായിട്ട് കാണരുത്. അത് ആഡ് ഓൺ ഫുഡായിട്ട് മാത്രമേ കാണാവൂ. മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട്, അവരുടെ ബന്ധം വർദ്ധിപ്പിക്കാനുള്ള ഒരു ബോണ്ടായിട്ടാണ് മുലപ്പാലിനെ കാണേണ്ടത്. ആ 2 വയസ്സ് കഴിഞ്ഞിട്ടും മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളെ എൻ്റെ എക്സ്പീരിയൻസും കൂടെ വെച്ച് പറയുകയാണ്, അസുഖങ്ങൾ വരുന്നതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. കമ്പയർ ചെയ്യുമ്പോഴും മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വളരെ കുറവാണ്. എന്നാൽ 6 മാസത്തിന് മുമ്പേ തന്നെ മൃഗത്തിൻ്റെ പാല് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കുന്നയോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ, ചുമ, മാത്രമല്ല വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു യുവതലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാന കാര്യം, പറയേണ്ട കാര്യം, അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, മുലപ്പാൽ കൊടുക്കുന്നതാണോ അതോ ജോലിക്ക് പോകുന്നതാണോ എക്കണോമിക്കലി നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തീർച്ചയായിട്ടും എക്കണോമിക്കലി ഫിനാൻഷ്യലി നല്ലതെന്ന് പറയുന്നത് മുലപ്പാൽ കൊടുക്കുന്നതാണ് ലോങ് റണ്ണിൽ. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ഒരമ്മ ആഗ്രഹിക്കുന്നില്ല അസുഖമുള്ള ഒരു കുഞ്ഞ് തന്നെ എനിക്ക് വേണമെന്ന്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാ പാരൻസും ആഗ്രഹിക്കുന്നത് തങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിരിക്കണം തങ്ങളുടെ കുഞ്ഞുങ്ങളെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാരൻസും 6 മാസം വരെ ഉള്ള മുലപ്പാൽ ഒരു കാരണവശാലും മുടക്കാനായിട്ട് പാടില്ല.
1: മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, വളരെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഹർഷി എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇന്ന് ഉച്ചയ്ക്ക് 12:40 നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാരയിൽ, കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങളില്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ജാസ്മിൻ എൽബി സംസാരിക്കുന്നു.

ഇനി നമുക്ക് കൈതപ്രം ഗാനരചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനം കേൾക്കാം. പാഴി ദേശുദാസും ചിത്രം ഉദയപുരം സുൽത്താൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി. അല്പസമയത്തിനുള്ളിൽ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നടക്കുന്ന സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടന ചടങ്ങിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം കേൾക്കാം ഡൽഹിയിലെ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ശിവുവും ശ്രീരഞ്ജിനിയും പാടിയ ഗാനം ചിത്രം മീലി.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി. ഇപ്പോൾ റിജിൻ എസ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ബെൻജി മോഹൻ. മധുപാത്രം എനിക്കു നീ തിരിച്ചു തരൂ തോഴി എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം. രചന സലീം ചെറുവാടി.

0: സലീം ചെറുവാടി, തിരുവിട രാജഗോപാൽ എന്നിവർ വരികളെഴുതി ബെൻ ഇ മോഹൻ ഈണം നൽകി റിജിനസ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമികണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ. വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ടു പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KSEB ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യത്തോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നത്.

0: അവസരങ്ങൾ തുറക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ സഹകരണം, നിക്ഷേപം, നൂതനാശയങ്ങൾ, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് 3 ദിവസം നീളുന്ന സമ്മേളനം ലക്ഷ്യമിടുന്നത്. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നെഹീമ പി.
1: നാളെ ഉച്ചയ്ക്ക് 1:30 മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. കോൺക്ലേവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ടെത്തി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു.
0: NIT കാലിക്കറ്റിൽ നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MD വത്സമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലെത്തി. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമങ്ങൾ പാലിച്ചാണ് റെയ്ഡ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിരുന്നെന്നും മന്ത്രി ആരോപിച്ചു. റെയ്ഡിനിടെ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KCB ചെയർമാൻ ചർച്ച നടത്തും. പ്രതിസന്ധിക്ക് അയവില്ലെന്നും ചർച്ചകൾ തുടരുകയാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. ഇന്നലെയും വൈദ്യുത ഉപയോഗം ഉയർന്ന നിലയിലായിരുന്നുവെന്ന് KCB അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ ഇന്നലെ 900 മെഗാവാട്ടിന്റെ കുറവാണ് ഉണ്ടായത്. ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ശിക്ഷാവിധി ഉച്ചയോടെ പ്രസ്താവിക്കും. ഔദ്യോഗിക കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു കേസ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാസങ്കൽപ്പ് അഭിയാൻ സംഘടിപ്പിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാസങ്കൽപ്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കുന്നു. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാനും ഇന്ന് തുടക്കമായി. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. പരിപാടിയുടെ ഭാഗമായി ക്ഷേമ സേവന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ BJP ദേശീയ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദേശമായ ഗുജറാത്തിലെ വഡ്നഗറിൽ നടക്കുന്ന മഹാആരതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് പദയാത്രയും വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് ബൈക്ക് റാലിയും ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിലെ പരിപാടി ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിച്ച 25 വർഷത്തിനിടെ രാഷ്ട്രനിർമ്മാണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രപതി മുർമു പ്രശംസിച്ചു. മോദിയുടെ ദാർശനിക നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി.

0: മാറിയെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ BJP പ്രവർത്തകർ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി. വടക്കേനടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ പായസ വിതരണമുണ്ടായിരുന്നു. V മുരളീധരൻ MLA പങ്കെടുത്തു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. കണ്ണൂർ ആറളത്തെ ആനമതൽ നിർമ്മാണം December 31 പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രവൃത്തി പുരോഗതി ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ആനമതിലിനോട് ചേർന്ന് വരുന്ന ജണ്ടകൾ മാറ്റുന്നതിനും പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് RRT യുടെ നിരീക്ഷണം ശക്തമാക്കണം. ആറളം മേഖലയിലെ സോളാർ ഫെൻസിംഗിലേക്കുള്ള വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നതിന് അനർട്ടിനെ ചുമതലപ്പെടുത്തി. 6 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തിയാക്കിയതായും ബാക്കിയുള്ള 3 കിലോമീറ്ററിൽ പ്രവൃത്തി പുരോഗമിക്കുന്നതായും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് കടുത്ത ചൂടിനാശ്വാസമായി മഴ വരുന്നു. ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരെയും കുറിച്ച് മോശമായി സംസാരിക്കാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു KG മാരാറെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം വ്യക്തികളെ കണ്ടെത്തുക പ്രയാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാറുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉണ്ണീക്കാനായി നിർമ്മിച്ച KG മാരാറുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥാ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ടു പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KCB ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
3: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
4: കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങളില്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ LB സംസാരിക്കുന്നു.
5: പ്രായം കൂടുന്നതനുസരിച്ച് കാഴ്ചശക്തിയിൽ മാറ്റങ്ങളും വിവിധ നേത്രരോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. പ്രായമായവരിൽ ശ്രദ്ധിക്കേണ്ട പലതരം നേത്രരോഗങ്ങളുണ്ട്. 40 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക മാറ്റങ്ങളുടെ ഭാഗമായി കണ്ണിലെ ലെൻസിനും ചെറുപേശികൾക്കും മാറ്റം വരുന്നതിന്റെ ഫലമായി അടുത്തുള്ള വസ്തുക്കൾ കാണാനുള്ള കഴിവ് ക്രമേണ കുറയുന്നു. ഇതാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. അടുത്തുള്ള അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ട്, പുസ്തകം കുറച്ച് അകലത്തിൽ പിടിച്ചാൽ മാത്രമേ വ്യക്തമായി കാണാൻ കഴിയൂ എന്ന അവസ്ഥ, വായിക്കുമ്പോൾ കണ്ണിന് ക്ഷീണം, തലവേദന, ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ കൂടുതൽ വെളിച്ചം ആവശ്യമായി വരിക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവർ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ശരിയായ പരിശോധനയ്ക്ക് ശേഷം കണ്ണട വയ്ക്കാവുന്നതാണ്. വാർദ്ധക്യത്തിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തിമിരം.

നമ്മുടെ കണ്ണിലെ സ്വാഭാവിക ലെൻസ് സുതാര്യമാണ്. അത് ക്രമേണ പ്രായം കൂടുന്നതനുസരിച്ച് സുതാര്യത നഷ്ടപ്പെടുകയും കാഴ്ച മങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് തിമിരം അഥവാ കാട്രാക്ട് എന്ന് പറയുന്നത്. കാഴ്ച മങ്ങുക, വായിക്കാനും ദൂരെയുള്ള വസ്തുക്കൾ കാണാനും പ്രയാസം വരിക, നിറങ്ങൾ മങ്ങുക, വെളിച്ചത്തിന് ചുറ്റും പ്രകാശവലയം കാണുക, ഇടയ്ക്കിടെ കണ്ണടയുടെ പവർ മാറുന്നതായി തോന്നുക, രാത്രി വാഹനം ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നിവയാണ് തിമിരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. തിമിരം വന്നാൽ മരുന്നോ കണ്ണിലൊഴിക്കുന്ന തുള്ളിമരുന്നോ കൊണ്ട് മങ്ങിപ്പോയ ലെൻസ് വീണ്ടും സുതാര്യമാക്കാൻ സാധിക്കില്ല. ശസ്ത്രക്രിയയാണ് ഫലപ്രദമായ ചികിത്സ. ശസ്ത്രക്രിയയിലൂടെ മങ്ങിയ സ്വാഭാവിക ലെൻസ് നീക്കം ചെയ്ത് പകരം ഒരു കൃത്രിമ ലെൻസ് ആ സ്ഥാനത്ത് വയ്ക്കുന്നു. ഇന്നത്തെ തിമിര ശസ്ത്രക്രിയകൾ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. പ്രായമായവരിൽ കാണുന്ന മറ്റൊരു നേത്രരോഗമാണ് ഗ്ലോക്കോമ. കാഴ്ചയെ നിശബ്ദമായി കവർന്നെടുക്കുന്ന രോഗം എന്നാണ് ഗ്ലോക്കോമയെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് കാഴ്ചയുടെ സന്ദേശം എത്തിക്കുന്ന ഒപ്റ്റിക് നാഡിക്ക് ഉണ്ടാകുന്ന കേടുപാടാണ് ഗ്ലോക്കോമ. കാഴ്ചയ്ക്ക് കുഴപ്പമില്ല, അതിനാൽ ഗ്ലോക്കോമ ഇല്ല എന്ന ധാരണ തെറ്റാണ്. ഗ്ലോക്കോമയുടെ ഏറ്റവും അപകടകരമായ പ്രത്യേകത തുടക്കത്തിൽ പലർക്കും യാതൊരു ലക്ഷണവും ഉണ്ടാകില്ല എന്നതാണ്. രോഗം പതുക്കെ പുരോഗമിക്കുമ്പോൾ ആദ്യം വശങ്ങളിലെ കാഴ്ച നഷ്ടപ്പെടുന്നു. അത് രോഗിക്ക് എളുപ്പത്തിൽ മനസ്സിലാകണമെന്നില്ല. രോഗം പുരോഗമിക്കുമ്പോൾ കാഴ്ചയുടെ പരിധി ക്രമേണ ചുരുങ്ങുകയും പിന്നീട് പൂർണ്ണ അന്ധതയിലേക്ക് പോകുകയും ചെയ്യും. ഒരിക്കൽ കേട് സംഭവിച്ചാൽ കാഴ്ച നാഡിയുടെ കേട് പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണ്. പ്രായം ആയവർ, കുടുംബത്തിൽ ഗ്ലോക്കോമ ഉള്ളവർ, പ്രമേഹമുള്ളവർ, ഉയർന്ന പവർ കണ്ണട ധരിക്കുന്നവർ, കണ്ണിന് മുൻപ് മുറിവ് പറ്റിയവർ, ദീർഘകാലം സ്റ്റീറോയിഡ് തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നവർ എന്നിവരാണ് ഗ്ലോക്കോമ പരിശോധനയ്ക്ക് പ്രത്യേകം വിധേയരാകേണ്ടവർ. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് ഗ്ലോക്കോമയുടെ പ്രധാന അപകട ഘടകമാണ്. എന്നാൽ സാധാരണ പരിധിയിലുള്ള മർദ്ദത്തിലും ചിലർക്ക് ഗ്ലോക്കോമ ഉണ്ടാകാം. അതിനാൽ കണ്ണിന്റെ മർദ്ദം മാത്രം പരിശോധിച്ചാൽ ഗ്ലോക്കോമ കണ്ടെത്താനാകില്ല. മറ്റു ചില പ്രത്യേക പരിശോധനകളായ കാഴ്ചനാഡിയുടെ അവസ്ഥ, കാഴ്ചയുടെ പരിധി അഥവാ ഫീൽഡ്, ഗോണിയോസ്കോപ്പി, OCT മുതലായ പരിശോധനകൾ മുഖേന ഒരു നേത്രരോഗ വിദഗ്ധന്റെ സഹായത്താൽ ഗ്ലോക്കോമ കണ്ടെത്താം. രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് കണ്ണിൽ തുള്ളിമരുന്ന്, ലേസർ ചികിത്സ, ശസ്ത്രക്രിയ മുതലായ ചികിത്സകൾ ലഭ്യമാണ്. പ്രായമായവരിൽ വരുന്ന മറ്റൊരു പ്രധാന നേത്രരോഗമാണ് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ. കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയുടെ മധ്യഭാഗത്താണ് മാക്കുല എന്ന പ്രധാന ഭാഗം സ്ഥിതി ചെയ്യുന്നത്. പ്രായം കൂടുമ്പോൾ മാക്കുലയിൽ ചെറിയ മഞ്ഞ നിറത്തിലുള്ള നിക്ഷേപങ്ങൾ അഥവാ ഡ്രൂസൻ ഉണ്ടാകാം. ചിലരിൽ ഇത് പതുക്കെ പുരോഗമിച്ച് കാഴ്ചയെ ബാധിക്കാം. മാക്കുലയാണ് നമുക്ക് വായിക്കാനും മുഖങ്ങൾ തിരിച്ചറിയാനും ടെലിവിഷൻ കാണാനും സൂക്ഷ്മമായ കാര്യങ്ങൾ വ്യക്തമായി കാണാനും സഹായിക്കുന്നത്. അതിനാൽ മാക്കുലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ മധ്യകാഴ്ചയെ കാര്യമായി ബാധിക്കും. ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണ് കാണുന്നത്, ഡ്രൈ രൂപവും വെറ്റ് രൂപവും. ഡ്രൈ രൂപമാണ് കൂടുതലായി കാണപ്പെടുന്നത്. മാക്കുലയിലെ കോശങ്ങൾ ക്രമേണ ദുർബലമാകുന്നതാണ് പ്രധാന കാരണം. സാധാരണയായി കാഴ്ചയിലെ മാറ്റം പതുക്കെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ വെറ്റ് രൂപം കുറച്ച് പേരിലാണ് കാണപ്പെടുന്നതെങ്കിലും കാഴ്ച വളരെ വേഗത്തിൽ കുറയാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി ചികിത്സ ആവശ്യമായ രൂപമാണ്. മാക്കുലയുടെ അടിയിൽ നിന്ന് ചെറിയ രക്തക്കുഴലുകൾ വളരുകയും അവയിൽ നിന്ന് ദ്രാവകമോ രക്തമോ ചോർന്നൊലിക്കുകയും ചെയ്യാം. പെട്ടെന്ന് കാഴ്ച കുറയുക, നേരെയുള്ള വരികൾ വളഞ്ഞതായി കാണുക, വസ്തുക്കളുടെ വലിപ്പം വ്യത്യാസമുള്ളതായി തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. വെറ്റ് രൂപത്തിന് കണ്ണിനുള്ളിലേക്ക് നൽകുന്ന ആന്റിവെജഫ് ഇഞ്ചക്ഷനാണ് പ്രധാന ചികിത്സ. ഡ്രൈ രൂപത്തിന് രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച്
നിരീക്ഷണം.

0: ജീവിതശൈലി മാറ്റങ്ങൾ, വിറ്റാമിൻ മിനറൽ സപ്ലിമെന്റുകൾ എന്നിവ പരിഗണിക്കാം. പ്രായമായവരിൽ പ്രമേഹമുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രമേഹം കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയിലെ ചെറിയ രക്തക്കുഴലുകളെ ക്രമേണ തകരാറിലാക്കുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രായമായ പലരിലും പ്രമേഹത്തോടൊപ്പം രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, വൃക്കാരോഗങ്ങൾ എന്നിവയും ഉണ്ടാകാം. ഇവ നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ റെറ്റിനോപ്പതി വേഗത്തിൽ പുരോഗമിക്കാം. പ്രമേഹ രോഗികൾക്ക് ആദ്യഘട്ടത്തിൽ യാതൊരു ലക്ഷണവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥിരമായി റെറ്റിന പരിശോധന നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവും നിയന്ത്രണത്തിൽ നിർത്തുകയും മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുകയും വേണം. പെട്ടെന്ന് കാഴ്ച കുറയുകയോ ധാരാളം കറുത്ത പുള്ളികൾ പെട്ടെന്ന് കാണുകയോ ചെയ്താൽ അടിയന്തരമായി നേത്രരോഗ വിദഗ്ധനെ കാണേണ്ടതാണ്. പ്രായം കൂടുന്നതനുസരിച്ച് പലരിലും കാണപ്പെടുന്ന ഒരു സാധാരണ നേത്ര പ്രശ്നമാണ് കണ്ണിലെ വരൾച്ച. പ്രായം കൂടുമ്പോൾ കണ്ണുനീർ ഉൽപാദനം കുറയുക, കണ്ണിലെ എണ്ണഗ്രന്ഥികളായ മെയ്ബോബിയൻ ഗ്രന്ഥികളുടെ പ്രവർത്തനക്കുറവ്, കൺപോളകളിലെ മാറ്റങ്ങൾ, ചില മരുന്നുകളുടെ ദീർഘകാലത്തെ ഉപയോഗം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. കണ്ണിൽ ചൊറിച്ചിൽ, പൊടി കിടക്കുന്നത് പോലെയുള്ള തോന്നൽ, അമിതമായി വെള്ളം വരിക, കണ്ണിന് ക്ഷീണം, കാഴ്ചമങ്ങൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ശരിയായ രീതിയിൽ പരിശോധന ചെയ്ത ശേഷം ചികിത്സിക്കയാണ് വേണ്ടത്. സമയബന്ധിതമായ നേത്ര പരിശോധന, ശരിയായ ചികിത്സ, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയിലൂടെ വയോജനങ്ങളുടെ കാഴ്ച ദീർഘകാലം സംരക്ഷിക്കാൻ കഴിയും.
1: പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുർവേദ ദിനാചരണത്തിന്റെ ഈ അവസരത്തിൽ ആയുർവേദം ജീവിതചര്യയാക്കി ആരോഗ്യകരവും ആനന്ദകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാം. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
3: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
4: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള പിഎം വിശ്വകർമ്മ പദ്ധതി 3 പൂർത്തിയാക്കുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ യു എൻ സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ അതിവേഗം വികസിക്കുന്നതായും ഇത് നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയുടെ ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: ഭാരത് കീ ക്വാർട്ടർലി ജിഡിപി റിപ്പോർട്ട് ആയി ഔർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭീ ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹൈ ഔർ ഇസി ദർമ്യാൻ ജപ്പാൻ കീ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നേ ഭാരത് കീ സോവറിൻ റേറ്റിംഗ് മേ സുധാർ കിയാ ഹൈ അപ്ഗ്രേഡ് കിയാ ഹൈ ഓർ യേ ഭി തീൻ ദശക് കേ ബാദ് കരീബ് 35 സാൽ കേ ബാദ് ഹുവാ ഹൈ.
4: മൂന്ന് ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്നതാണ് സെമികോൺ ഇന്ത്യയുടെ ഇത്തവണത്തെ പ്രമേയം. സ്വച്ഛതഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ ഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നുമുതൽ തുടക്കം. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിച്ചു. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തെലങ്കാനയിലെത്തി. തെലങ്കാന ഗവർണർ ശിവ് പ്രതാപ് ശുക്ല ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. സെക്കന്ദരാബാദിൽ നടക്കുന്ന ഹൈദരാബാദ് വിമോചന ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. അമേരിക്കയിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ അൽ ഖ്വയ്ദയും പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരതാവളങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നും ഇന്ത്യ പരാമർശിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ സംസാരിക്കവേ യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഭീകരർക്കെതിരെ മാത്രമല്ല അവരെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്റ്റെംസെൽ ചികിത്സയുടെ നിയന്ത്രണം സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. നിലവിൽ അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ട രോഗാവസ്ഥകൾക്ക് മാത്രമേ സാധാരണ ക്ലിനിക്കൽ ചികിത്സയുടെ ഭാഗമായി സ്റ്റെംസെൽ ചികിത്സ അനുവദിക്കൂ എന്ന് മന്ത്രാലയം ആവർത്തിച്ചു. ഓട്ടിസം ചികിത്സയ്ക്കായി ഏതുതരം സ്റ്റെംസെൽ ഉപയോഗിക്കുന്നതും അംഗീകൃത ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ചകൾ നയിക്കും. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
6: 13,000 കോടി രൂപ ചെലവിൽ 2027-28 കാലയളവ് വരെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. സ്റ്റൈഫൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവ പദ്ധതിയിലൂടെ നൽകി വരുന്നു. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം വഴി ഇതുവരെ ഏകദേശം 24.5 ലക്ഷം വിശ്വകർമ്മജർക്ക് അടിസ്ഥാന നൈപുണ്യ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. വായ്പാ പദ്ധതിക്ക് കീഴിൽ 6 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും നൽകിയിട്ടുണ്ട്. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ

0: വിപുലമായ പരിപാടികൾ നടക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ന്യൂഡൽഹിയിലെ ആകാശവാണി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ന്യൂസ് എസ് സുബ്രഹ്മണ്യനും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യവ്യാപകമായി ഇന്നു മുതൽ അടുത്ത മാസം 2 ആചരിക്കുന്ന സ്വച്ഛതാഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രതിജ്ഞയെടുത്തത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ 2 ഭീകരരെ വധിച്ചു. രഹസ്യവിവരത്തെ തുടർന്ന് ജമ്മുകശ്മീർ പോലീസും CRPFും സംയുക്തമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരും. വൈകിയുള്ള ജനന മരണ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ കർശനമാക്കുന്ന വ്യവസ്ഥകളാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായൺ അറിയിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് കഴിഞ്ഞ മാസമാണ് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത്. ജനന മരണ രജിസ്ട്രേഷനിലെ കാലതാമസം ഒഴിവാക്കുകയും കൃത്യസമയത്ത് രജിസ്ട്രേഷൻ നടത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് നിയമത്തിന്റെ ലക്ഷ്യം. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ നിരവധി ലോക നേതാക്കൾക്ക് അസുഖം ബാധിച്ചു എന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് അദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതന ആശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1 നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള PM വിശ്വകർമ്മ പദ്ധതി 3 പൂർത്തിയാക്കുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ UN സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി ഒരു വട്ടം കൂടി. '1980 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, വില്ലനായും സ്വഭാവ നടനായും മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ക്യാപ്റ്റൻ രാജുവിന്റെയും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സത്താറിന്റെയും ഓർമ്മദിനമാണ് ഇന്ന്. ഒരുവട്ടം കൂടിയിലെ ആദ്യഗാനം ക്യാപ്റ്റൻ രാജു അഭിനയിച്ച ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

മൂർഖൻ എന്ന ചിത്രത്തിനു വേണ്ടി സത്താറും ശോഭനയും അഭിനയിച്ച ഒരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും ജാനകിയും. വരികൾ എഴുതിയത് ബി മാണിക്കും. ഈണം നൽകിയത് എ ടി ഉമാർ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഒരു വട്ടം കൂടിയിലെ അടുത്ത ഗാനം എസ് രമേശൻ നായർ വരികളെഴുതി എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്. ചിത്രം ധിം തരിയുടെ തോം.

0: ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
1: പ്രണാമം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് കൃഷ്ണചന്ദ്രനും എം ജി ശുകുമാറും ലതികയും. രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

തിമിക്ക് തകിട തിമിക്ക് തക്കിട തിക്കിട തക്കിട കിട തകഥ കുതി കുധാ കുതി കുതിമൃത കുതി കുതിമൃത്തു.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകിയ ഗാനം, വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയത്.

0: ചൊല്ലിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ബിജുനാരായണനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്.
1: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
2: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
1: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
1: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
0: ഒരുവിടംകുടിയിലെ അടുത്ത ഗാനം ശുഭയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയത്. ഗാനരചന PK ഗോപി, സംഗീതം ജോൺസൺ.

ഇനി കേൾക്കാം. ഓമനത്തിങ്കൾ എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതിയ ഗാനം. എം ബി ശ്രീനിവാസിന്റെ സംഗീതത്തിൽ പാടിയത് യേശുദാസ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗജകേസരി യോഗം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി ഗുരുശിഷ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഒരു വട്ടം കൂടിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കുയിലിനെ തേടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് ചുനക്കര രാമൻകുട്ടി, ഈണം നൽകിയത് ശ്യാം.

0: ഒരു വട്ടം കൂടി 1980 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ചില ഗാനങ്ങളാണ് കേട്ടത്. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi inaugurates Semicon India 2026 in New Delhi, says India's semiconductor ecosystem expanding rapidly and opening new opportunities for innovation, investment and growth. Union Minister Ashwini Vaishnav says government has set a target to support 200 startups and companies to design chips in India across spectrum of semiconductor requirements. BJP's month-long nationwide Seva Sankalp Abhiyan begins today to mark Prime Minister Narendra Modi's 25 years of public life and service. PM Vishwakarma scheme completes 3 years today. India slams Pakistan for providing permissive environment for terrorists responsible for September 11 attacks in the United States. And in men's cricket, India to take on Afghanistan in last match of T20 International Series in New Delhi this evening. Prime Minister Narendra Modi today inaugurated Semicon India 2026 at Yashobhoomi in New Delhi. The 3-day conference is focusing on advancing collaboration, investment, innovation and talent development in India. Speaking on the occasion, the Prime Minister said India's semiconductor ecosystem is expanding rapidly and it is opening new opportunities for innovation, investment and growth.
2: बीते एक दशक में भारत ने अपने ट्रांसमिशन नेटवर्क को भी एक्सपेंड किया है. साथियों, भारत में पावर इंफ्रास्ट्रक्चर का यह विस्तार हमारे सेमीकंडक्टर इकोसिस्टम के लिए भी एक बड़ी स्ट्रेंथ है. ഭാരത് ഹർ വോ കദം ഉഠാ രഹാ ഹൈ ജോ ഹമേ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി കാ ഏക് പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ ബനായ.
1: മിസ്റ്റർ മോദി സെഡ് ഓൺ വൺ സൈഡ് ഇന്ത്യസ് ഇക്കോണമി ഈസ് ഗ്രോയിങ് ആൻഡ് ഓൺ ദി അദർ സൈഡ് ഗ്ലോബൽ ട്രസ്റ്റ് ഇൻ ഇന്ത്യ ഈസ് ഓൾസോ ഗ്രോയിങ്. ഹി സെഡ് ഡിസ്പൈറ്റ് ദ ചാലഞ്ചിങ് ഗ്ലോബൽ എൻവയോൺമെന്റ് ഇന്ത്യ റെക്കോർഡഡ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 7.8%. The Prime Minister said at the same time Japan's credit rating agency also upgraded India's sovereign rating. Mr. Modi said every citizen of the country is working with a commitment to build a developed India.
2: Isi September mein hi Bharat ki quarterly GDP report aayi aur is

0: crashed during landing due to pilot error. The fact-check unit of Press Information Bureau, PIB, said the video is fake and being circulated by the Pakistani propaganda accounts. It said the footage in the claim is from a video game. The fact-check unit has urged people to report any suspicious content related to the central government at factcheck@pib.gov.in. Director General of News Services Division, Akashvani, Rajiv Kumar Jain, administered the Swachhata Pledge to officers and staff at the premises of Akashvani in New Delhi today. Additional Director General News, S. Subramanian, was also present on the occasion. The pledge was administered as part of the ongoing Swachhata Hi Seva 2026 campaign being observed across the country from today till the 2nd of next month. In men's cricket, India will play the final match of the three-match T20 international series against Afghanistan at the Arun Jaitley Stadium in Delhi today. The match will begin at 7:30 p.m. Indian Standard Time. At the stock markets, the Sensex was trading nearly flat while the Nifty was trading moderately higher during the afternoon session today. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi inaugurates SEMICON India 2026 in New Delhi, says India's semiconductor ecosystem expanding rapidly and opening new opportunities for innovation, investment and growth. Union Minister Ashwini Vaishnav says government has set a target to support 200 startups and companies to design chips in India across spectrum of semiconductor requirements. BJP's month-long nationwide Seva Sankalp Abhiyan begins today to mark Prime Minister Narendra Modi's 25 years of public life and service. PM Vishwakarma scheme completes 3 years today. India slams Pakistan for providing permissive environment for terrorists responsible for September 11 attacks in the United States. And with that, we end the midday news.
1: ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 20-ാം ഭാഗം. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, പി കെ രവി, മനോജ് പിള്ള, ശ്രീജിത് പാല. മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി.
2: നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്നെ കൊലപാതകയാക്കിയാണോ? അരുതേ, എന്റെ കുഞ്ഞ് പാവം, ഒന്നും അറിയാതെ അകത്ത് കിടന്ന് ഉറക്കുവാ. അവളുടെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം.
3: എന്താ മാഷെ ഇത്? ഇത്രയും പ്രായമുള്ള നിങ്ങൾ എന്റെ കാല് പിടിക്കാനോ? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യണ്ടേ? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേസ് ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല. അന്വേഷണം ഇനിയും തുടരും. തൽക്കാലം സംശയത്തിന്റെ നിഴൽ നിങ്ങളുടെ മേലാണ്. അതിപ്പോഴത്തെ സാഹചര്യം. നിങ്ങളല്ല കൊന്നതെങ്കിൽ അതും ഞാൻ തെളിയിക്കും. പേടിക്കണ്ട, ഇപ്പോൾ നിങ്ങളെ സംശയിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്. തൽക്കാലം നിങ്ങൾ മാത്രം ഞങ്ങളുടെ കൂടെ വരിക. മോളെ സ്റ്റേഷനിലേക്ക് വരുത്താതിരിക്കാൻ നമുക്ക് നോക്കാം.
2: എന്നെ എന്നെ ഈ രാത്രി തന്നെ കൊണ്ടുപോവുകയാണോ നിങ്ങൾ?
3: അതെ, മാഷ് വന്നേ പറ്റൂ. മോളെ നോക്കാൻ ആരെയെങ്കിലും ഏർപ്പാടാക്കൂ. വേണമെങ്കിൽ ഞാൻ ചെയ്യാം അത്. കോൺസ്റ്റബിൾ ഭാസ്കരൻ നായരുടെ വീട് ഇവിടെ അടുത്താണല്ലോ. പുള്ളിയുടെ ഭാര്യയെ മോളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. രാത്രി കൂട്ടിന് അവരുണ്ടാകും. ബാക്കി വേണ്ടത് നാളെ ചെയ്യാം. എന്തു പറയുന്നു?
2: വലിയ ഉപകാരം സാർ. ശരി, എനിക്ക് അരമണിക്കൂർ സമയം തരണം. മോളെ ഉണർത്തി കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, ആശ്വസിപ്പിക്കണം. പറ്റില്ല എന്ന് പറയരുത്. ദേവിയേ,

0: ശരി, ഞാൻ പുറത്തുണ്ടാവും. ആ സമയം കൊണ്ട് നായരുടെ കുടുംബത്തെ ഇങ്ങോട്ട് വരുത്തിക്കാം.
1: ശരി സാർ.
0: മഷേ, ഞാനൊരു ഉറപ്പു തരുന്നു, നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തൽക്കാലം എന്റെ സ്റ്റേഷന് പുറത്തു പോകില്ല. മാഷിന്റെ കൊച്ചുമോൾക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യാം. ഇതിൽ കൂടുതലൊന്നും തൽക്കാലം
1: മതി സാർ, മതി സാർ. ഇത് തന്നെ ധാരാളം. എന്നെ വെറുതെ വിടുന്നതിന് തുല്യമാണിത്. എനിക്ക് ഉറപ്പ് മതി. എനിക്ക് എന്റെ ജീവനാവൾ.
2: സാർ, എന്റെ ബലമായ സംശയം ഇത് നമ്പ്യാർ തന്നെ ചെയ്തു എന്നാണ്. അയാൾക്ക് അതിനുള്ള കാരണമുണ്ടായിരുന്നല്ലോ. സ്വന്തം മോളെ കൊന്നവൻ കൊച്ചുമോളെ രണ്ടു തവണ കൊല്ലാൻ ശ്രമിച്ചു. അതുമല്ല, സംഭവസ്ഥലത്ത് സംഭവ സമയത്ത് താൻ ഉണ്ടായിരുന്നു എന്ന് അയാൾ സമ്മതിക്കുന്നു. അത് പിന്നെ അയാൾക്ക് നിഷേധിക്കാനും പറ്റില്ല, സാക്ഷിയുണ്ടല്ലോ. മാത്രമല്ല, അയാൾ കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചു, കള്ളവും പറഞ്ഞു.
0: സാക്ഷി ആ പ്രകാശനെ മുഴുവനായങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ?
2: അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്?
0: ഇല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നമ്പ്യാർ ആണയിട്ട് പറയുന്നു.
2: അതെ,
0: അത് ഒരു നിമിഷത്തേക്ക് വിശ്വസിച്ചാൽ പ്രകാശൻ പറഞ്ഞത് മുഴുവൻ സത്യമാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഉദാഹരണത്തിന്, നമ്പ്യാർ പുഴക്കരയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപും അവിടെ എത്തിയതിന് ശേഷവും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞത് വാസ്തവമായിരിക്കാം. പക്ഷേ ഇതിനിടയ്ക്ക് അവൻ വണ്ടി വിളിക്കാൻ പോയി എന്ന് പറയുന്ന കഥ, ഇത് സത്യമാണോ എന്നറിയാൻ ഒരല്പം പ്രയാസമായിരിക്കും. അത് സംഭവിച്ചത് പ്രകാശൻ പറഞ്ഞ സമയത്ത് തന്നെ ആയിരുന്നോ എന്ന് എങ്ങനെ നിശ്ചയിക്കും? ഇനി അവൻ്റെ മൊഴി വിശ്വസിച്ചാൽ അവൻ വണ്ടി വിളിക്കാൻ പോയി തിരികെ വന്ന 15 മിനിറ്റിനുള്ളിലായിരിക്കണം സ്വാമി മരിച്ചത്. അതുകൊണ്ട് ആ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
2: സാറിന്റെ സംശയം എന്താണെന്ന് പറഞ്ഞില്ല.
0: അവന്റെ മൊഴി വിശ്വസിച്ചാൽ ആ 15 മിനിറ്റിനുള്ളിൽ തന്നെയാണ് സ്വാമി കൊല്ലപ്പെട്ടത് എന്നും വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ ന്യായമായി തോന്നേണ്ട സംശയം എന്താണ്?
2: സ്വാമിയെ കൊന്നത് നമ്പ്യാർ തന്നെയാണെന്ന്. ഇത് തന്നെയാണ് സാർ ഞാനും ആദ്യം.
0: ഒരു മിനിറ്റ് ജോണി, വണ്ടിക്കഥ കൊണ്ട് അവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണെങ്കിലോ? അതിനുവേണ്ടി ഇതവൻ പടച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ സമയം മാറ്റി പറഞ്ഞതോ ആണെങ്കിൽ?
2: അപ്പോൾ സാറിന്റെ സംശയം നമ്പ്യാരല്ല സ്വാമിയെ കൊന്ന എന്നാണോ?
0: എന്ന് ഉറപ്പിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെയും ആയിക്കൂടെ എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുക. നമ്പ്യാർ പറയുന്നത് പോലെ അയാൾ എത്തിയപ്പോഴേക്കും സ്വാമി മരിച്ചിരുന്നു. ശവം കത്തുകയായിരുന്നു എങ്കിൽ കൊന്നത് മറ്റാരെങ്കിലും ആയിക്കൂടെ?
2: മറ്റാരാണ് സർ?
0: നമ്പ്യാരെ കുറിച്ച് നമുക്ക് സംശയം തോന്നാനുള്ള ആദ്യത്തെ തെളിവ് എന്തായിരുന്നു?
2: അയാളുടെ കണ്ണട പുഴവക്കത്ത് നിന്ന് നമുക്ക് കിട്ടിയത്.
0: യെസ്, അതെങ്ങനെ അവിടെ എത്തി?
2: പ്രകാശന്റെ കയ്യിൽ നിന്നും
0: വീണു എന്ന് അവൻ പറയുന്നു.
2: അതെ,
0: അവൻ അറിയാതെ. ശരി, പിന്നെ നമ്മുടെ സംശയത്തിന് ആക്കം കൂട്ടിയത്
2: പ്രകാശന്റെ തന്നെ മൊഴി.
0: അതെ, അതിൽ കുറെയൊക്കെ സത്യമാണെന്ന് നമ്പ്യാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. അത്രയും അവൻ കണ്ടു എന്ന് ഉറപ്പിക്കാം. പക്ഷേ സ്വാമിയെ കൊന്നത് താനല്ല എന്ന് നമ്പ്യാർ പറയുന്നു.
2: അതെ,
0: ആണെന്ന് നമുക്ക് തോന്നാൻ പ്രധാന കാരണം പ്രകാശനാണ്. പക്ഷേ അവനും നേരിട്ട് പറയുന്നില്ല നമ്പ്യാരാണ് കൊന്നത് എന്ന്. ആയിരിക്കാമെന്ന് അവൻ സജസ്റ്റ് ചെയ്യുന്നു. ആ സാധ്യത അവൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ആ വണ്ടിക്കഥയിലൂടെ അത് വിശ്വസിച്ചാൽ നമ്പ്യാരെ സംശയിച്ചേ പറ്റൂ. ഇവിടെ അവൻ പ്രകാശൻ കളിക്കുകയല്ലേ എന്ന് എനിക്ക് സംശയം. കൊല്ലുന്നത് കണ്ടു എന്ന് നേരിട്ട് പറയാതെ നമ്മളിൽ ആ തോന്നൽ ഉളവാക്കുക. ഇനി കണ്ണടയുടെ കാര്യം, വീണുപോയി എന്നത് അവന്റെ പക്ഷം. വീഴ്ത്തിയതുമായിക്കൂടെ, മനഃപൂർവം
2: തീർച്ചയായും.
0: അതിലൂടെ നമ്പ്യാർക്കെതിരെ സംശയത്തിന്റെ ആദ്യത്തെ പടക്കത്തിന് തിരികൊളുത്തിയില്ലേ അവൻ? ഇതൊക്കെ ചേർത്ത് വായിച്ചു നോക്കിയാൽ
2: പ്രകാശനെയും സംശയിക്കാനുള്ള വകുപ്പ് കാണുന്നു എന്നല്ലേ?
0: യെസ്, ആ സമയത്ത് ആ പരിസരത്ത് താനും ഉണ്ടായിരുന്നു എന്ന് അവൻ തന്നെ പറയുന്നു. അത് അവന് പറ്റിയ ഒരു തെറ്റാണ്. പക്ഷേ അതവന് പറയാതിരിക്കാനും പറ്റില്ല. എല്ലാത്തിനും ദൃക്സാക്ഷിയായിരുന്നു താനെന്ന് സ്ഥാപിക്കാൻ അത് പറഞ്ഞേ പറ്റൂ. അവിടെ ആ സമയത്ത് അവൻ ഉറപ്പായി ഉണ്ടായിരുന്ന സ്ഥിതിക്ക് നമ്പ്യാരെ പോലെ തന്നെ അവനും കൊല ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ? ഉവ്വ്.

0: ഉണ്ടായിരുന്നു. ഇന്നലത്തെ തിരക്കിനിടയിൽ അവനെ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷെ ഒരു സഹായി എന്ന നിലയിൽ എല്ലായിടത്തും അവൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ കുറെ നേരം അവനെ ഒരിടത്ത് കണ്ടില്ലെങ്കിൽ ആരും നോട്ടീസ് ചെയ്യില്ല. അതുകൊണ്ട് അവസരം അവനും ഉണ്ടായിരുന്നു. അവൻ സ്വാമിയെ എന്തിനു കൊല്ലണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്പ്യാർ പറഞ്ഞ പഴയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില സംശയങ്ങൾ, സാധ്യതകൾ തെളിയുന്നു. അവന്റെ പ്രായം, മോട്ടീവ് എന്തു തന്നെയായാലും അവസരം, ഓപ്പർച്യൂണിറ്റി അവനുണ്ടായിരുന്നു. അവൻ അവകാശപ്പെടുന്നത് പോലെ അവൻ പുഴക്കരയിലെത്തിയത് നമ്പ്യാർക്ക് ശേഷമല്ലെങ്കിലോ? നേരത്തെ ചെന്ന് കൃത്യം ചെയ്തിട്ട് മടങ്ങി, എന്നിട്ട് നമ്പ്യാരെ പിന്തുടർന്ന് വീണ്ടും പോയി. അല്ലെങ്കിൽ
1: എന്താ സാർ?
0: യോണി, എന്റെ മനസ്സിലുള്ളത് ക്രമത്തിലൊന്ന് ഞാൻ പറഞ്ഞോട്ടെ?
1: ശരി സാർ.
0: പറയുകയല്ല, ശരിക്കും ഉറക്കെ ചിന്തിക്കുക. താൻ എല്ലാം ഒന്ന് കേൾക്ക.
1: ഉറപ്പായും സാർ.
0: നമ്പ്യാർ പൂജയെ തിരക്കി ഇറങ്ങുന്നതിന് മുൻപ് സ്വാമി അവളെയും കൊണ്ട് പുഴക്കരയിലേക്ക് പോകുന്നത് പ്രകാശൻ കണ്ടു. അവൻ അയാളെ പിന്തുടർന്നു. സ്വാമി പൂജയെ കത്തിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ട അവൻ ഓടിച്ചെന്ന് അയാളെ അടിച്ചു വീഴ്ത്തി. ഒരുപക്ഷേ കൊല്ലാൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അയാൾ മരിച്ചു എന്ന് കണ്ടപ്പോൾ അതൊരാത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ അവൻ അയാളുടെ ദേഹം കത്തിച്ചു. അതിനുശേഷം ബോധമില്ലാതെ കിടക്കുകയായിരുന്ന പൂജയെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവൻ തിരികെ അമ്പലപ്പറമ്പിലേക്ക് പോയി. അല്ലെങ്കിൽ അവൻ പുഴക്കരയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്പ്യാർ അവിടെ എത്തി. ഇല്ല, എങ്കിലവൻ നമ്പ്യാർ സ്വാമിയുടെ മുറിയിൽ കയറുന്നതൊന്നും കാണില്ലായിരുന്നു. ഇല്ല, അവൻ തിരികെ പോയി നമ്പ്യാർ എത്തുന്നതിന് മുമ്പ്. എന്നിട്ട് രണ്ടാമത് നമ്പ്യാരുടെ പുറകെ വീണ്ടും.
1: ശരിയാണ് സർ.
0: യെസ്, പോസിബിൾ. പുറമേ കാണുന്നത് പോലെ ഒരു വിഡ്ഢിയാണ് അവനെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. സ്വാമി ആത്മഹത്യ ചെയ്തതല്ല എന്ന് തെളിഞ്ഞാലോ എന്ന് അവന് തോന്നിയിട്ടുണ്ടാകണം. അതവനെ ഭയപ്പെടുത്തി. താൻ പിടിക്കപ്പെടുമോ? പക്ഷെ നമ്പ്യാരുടെ അവിടുത്തെ സാന്നിധ്യം അവനൊരു വഴി തുറന്നുകൊടുത്തു. സംശയം അയാളുടെ നേർക്ക് തിരിച്ചുവിടുക, അതിന് സഹായകമായ ഒന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്നു. നന്നാക്കാൻ അവനെ ഏൽപ്പിച്ച നമ്പ്യാരുടെ കണ്ണട. അവനത് ശ്രദ്ധിക്കപ്പെടാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചു. അവൻ ഉദ്ദേശിച്ചത് തന്നെ നടന്നു. കണ്ണട നമുക്ക് കിട്ടി. സംശയം നമ്പ്യാരുടെ നേർക്കായി. നമ്മൾ അവനെ തേടി ചെല്ലുമെന്ന് അവൻ ശരിയായി ഊഹിച്ചു. കണ്ണട അവനെ ഏൽപ്പിച്ച കാര്യം നമ്പ്യാർ നമ്മളോട് പറയുമ്പോൾ അങ്ങനെ നമുക്ക് അവൻ ആ മൊഴി തന്നു. അതോടെ നമ്പ്യാർക്കെതിരെയുള്ള സംശയത്തിന് ബലമേറുമെന്ന് അവൻ അറിയാമായിരുന്നു. കാര്യങ്ങൾ ഇതുവരെ അവൻ ഉദ്ദേശിച്ച ദിശയിൽ തന്നെ നീങ്ങുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവന്റെ മൊഴിയിൽ അവൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിരിക്കാം. നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ബാക്കി നുണയായിക്കൂടെ, വണ്ടിക്കഥ ഉൾപ്പെടെ. പിന്നെ നമ്പ്യാർ ആയിരിക്കാം കൊലയാളി എന്ന തോന്നൽ ഉളവാക്കാൻ ഒരു ശ്രമവും. മിടുക്കൻ അല്ലേ? അവന്റെ തലയ്ക്കകത്ത് പ്രകാശമുണ്ട്.
1: സാർ, തീർച്ചയായും ഇതൊരു സാധ്യത തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട്. സ്വാമി പൂജയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അയാളെ പേടിപ്പിച്ച് ഓടിക്കുകയോ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയോ ആളെ വിളിച്ച് കൂട്ടുകയോ ചെയ്യാതെ അയാളെ കൊല്ലേണ്ട കാര്യം എന്താണവന്? സാർ, ഇത്ര ബലത്തിൽ അതും പുറംതലയ്ക്ക് ഏൽപ്പിച്ച അടി കൊല്ലാൻ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അബദ്ധത്തിൽ സംഭവിച്ചതല്ലാതെ തലയിൽ ഇത്ര ശക്തിയോടെ അടിച്ചാൽ ആള് മരിച്ചു പോകുമെന്ന് സ്കൂളിൽ പഠിക്കുന്ന ഏത് കുട്ടിക്ക് പോലും അറിയാം. അപ്പോൾ ഇത് കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു അതിന്റെ ആവശ്യം. അത്രയ്ക്ക് വൈരാഗ്യം സ്വാമിയോടോ അടുപ്പം പൂജയോടോ അവനുണ്ടായിരുന്നോ?
0: ഞാനും അത് ആലോചിച്ചു. ആക്ച്വലി നമുക്ക് ഈ പ്രകാശനെ കുറിച്ച് എന്താണ് അറിയാവുന്നത്? ഒന്നുമില്ല. നമുക്കെന്നല്ല, ഇവിടെ ആർക്കും അറിയില്ല. ആ സ്വാമിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാ ഇതും. കുറെ നാൾ, 2 മാസം മുമ്പ് ഇവിടെ എത്തിയത്രേ നമ്പ്യാരുടെ പഴയ ശിഷ്യനാണെന്നും പറഞ്ഞ്. ഇത്രയും നാൾ അവൻ എവിടെയായിരുന്നു? അവൻ ആരായിരുന്നു?

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 20-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, ജോണി, ശ്രീജിത് പാല. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ. ഈ തുടർനാടകത്തിന്റെ 21-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ആകാശവാണി ഇപ്പോൾ ഉമംഗ് CAET സ്പോൺസർഡ് പരിപാടി.

ആകാശവാണി ഗാനോപഹാരം. ആദ്യ ഗാനം ലോഹം എന്ന ചിത്രത്തിനു വേണ്ടി മൈഥിലി പാടിയത് ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ.

അടുത്ത ഗാനം. മഴ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

മനസ്സിലൊരു മഞ്ഞുതുള്ളി ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം രചന സുരേഷ് രാമന്തളി, സംഗീതം ജെ.വി. ബോംബെ.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജ് ഈണം നൽകി രമ്യ നമ്പീശനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ബാച്ചിലർ പാർട്ടി. അടുത്ത ഗാനം മയൂഖം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്, രചന ഹരിഹരൻ, സംഗീതം രവി ബോംബെ.

ചിത്രം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

സിദ്ധാർത്ഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം ആവണിക്കുന്നിലെ കിന്നരിപ്പൂക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മെഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം എം കെ അർജുനൻ.

0: ആകാശവാണി
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
3: പ്രിയപ്പെട്ട എന്തു, നീയും ഞാനും ഒരുമിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും നീ പല പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോഴാകട്ടെ, നീ മുസ്സൂറിയിലാണ്, ഞാൻ അലഹബാദിലും. പഴയതുപോലെ നേർക്കുനേർ ഇരുന്ന് സംസാരിക്കാൻ നമുക്കാവില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ ചെറിയ കുറിപ്പുകൾ എഴുതി നിനക്കയക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് വലുതും ചെറുതുമായ അനേകം രാജ്യങ്ങളായി അത് വിഭജിക്കപ്പെട്ടതിനെ കുറിച്ച്.
2: ഒരച്ഛൻ മകൾക്ക് എഴുതി തുടങ്ങുകയാണ്. വിദ്യാർത്ഥിനിയായ 10 വയസ്സുകാരിക്ക് കാതങ്ങൾക്കപ്പുറമിരുന്നുകൊണ്ട് സ്നേഹനിധിയായ പിതാവ് വാത്സല്യവും വിജ്ഞാനവും ചാലിച്ചു ചേർത്ത് മഷിപ്പേന കൊണ്ട് മകൾക്ക് എഴുതി അയക്കുന്ന അമൂല്യമായ അക്ഷര സമ്മാനങ്ങളായിരുന്നു ആ കത്തുകൾ.
4: കത്തെഴുത്ത് പ്രധാന ആശയവിനിമയ മാർഗമായിരുന്നു അന്ന്. ടെലിഫോൺ അടക്കമുള്ള വിനിമയ ഉപകരണങ്ങളൊക്കെ എത്രയും ദുർലഭം. കടലാസിൽ കുനുകുനാ ഒഴുകി വരുന്ന അക്ഷരങ്ങളിലൂടെ ലോകത്തിൻ്റെ വാതായനങ്ങൾ മിടുക്കിയും സംശയാലുവുമായ മകൾക്കു മുന്നിൽ തുറന്നിടുകയാണ് ഈ പിതാവ്.
2: തന്റെ അസാന്നിധ്യത്തിലും മകളുടെ അറിവിന്റെ ചക്രവാളങ്ങൾ വികസിക്കണമെന്ന് കരുതിയ നെഹ്റു ജയിൽവാസകാലത്തും വിദേശവാസകാലത്തും മകൾക്ക് എഴുതിക്കൊണ്ടേയിരുന്നു. 1928 വേനൽക്കാലത്ത് അച്ഛൻ മകൾക്കയച്ച കത്തുകളാണ് അതേ പേരിൽ പ്രസിദ്ധമായ ചെറിയ പുസ്തകം. ലഘുവായ ഇടവേളകൾക്ക് ശേഷം കുറേക്കൂടി ഗൗരവത്തിൽ മകൾക്ക് നെഹ്റു തുടർന്നെഴുതി. ആ കത്തുകളാണ് വിശ്വചരിത്രാവലോകനം, ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി എന്ന പേരിൽ പിൽക്കാലത്ത് പുസ്തകമായത്.
4: നവംബർ മാസത്തിലാണ് അച്ഛൻ മകൾക്കയച്ച കത്തുകളുടെ ആദ്യ പ്രതി പ്രസിദ്ധീകരിക്കുന്നത്. അലഹബാദ് ലോ ജേണൽ പ്രസ് ആയിരുന്നു ആദ്യ പ്രസാധകർ. കത്തുകൾ പുസ്തകമായതിനെപ്പറ്റി ആദ്യ പതിപ്പിന്റെ മുഖവരിയിൽ നെഹ്റു പറയുന്നു,
3: "1928 വേനൽക്കാലത്താണ് എന്റെ മകൾ ഇന്ദിരയ്ക്കായി ഞാൻ ഈ കത്തുകൾ എഴുതിയത്. ആ കാലത്ത് അവൾ ഹിമാലയത്തിലെ മുസ്സൂറിയിലായിരുന്നു. ഞാൻ താഴെ സമതലത്തിലും 10 വയസ്സായ ഒരു പെൺകുട്ടിയുടെ പേരിൽ അവളെ മാത്രം ഉദ്ദേശിച്ചെഴുതിയ കത്തുകളായിരുന്നു അത്. പക്ഷേ എന്റെ ചില സുഹൃത്തുക്കൾ ഈ കത്തുകളിൽ കൂടുതലായി എന്തോ ഒരു മൂല്യം കണ്ടെത്തി. ഈ കത്തുകൾ കൂടുതൽ വായനക്കാരിലേക്ക് എത്തിക്കണമെന്ന് നിർദ്ദേശിച്ചത് അവരാണ്. എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ കത്തുകൾ വായിക്കുന്ന ഏതാനും കുട്ടികളെങ്കിലും നമ്മൾ അധിവസിക്കുന്ന ഈ ലോകത്തെ കുറേയേറെ രാജ്യങ്ങളടങ്ങുന്ന വലിയൊരു കുടുംബമായി കാണാൻ തുടങ്ങുമെന്ന്. അതുമാത്രമല്ല, കുറച്ചൊരു സങ്കോചത്തോടുകൂടിയാണെങ്കിലും ഞാൻ ആശിക്കുന്നുണ്ട് ഇതെഴുതുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ആനന്ദത്തിന്റെ ഒരു അംശമെങ്കിലും ഇത് വായിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുമെന്ന്."

0: നെഹ്റുവിന്റെ ആശ അസ്ഥാനത്തായില്ല. അച്ഛൻ മകൾക്കയച്ച കത്തുകൾ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ പ്രിയ പുസ്തകമായി വളരെ വേഗം മാറി. 1929 ഒന്നാം പതിപ്പിനെ തുടർന്ന് 1931 രണ്ടാം പതിപ്പും തുടർന്ന് വ്യത്യസ്ത ഭാഷകളിൽ ഇന്ത്യക്കകത്തും പുറത്തും അനേകം പതിപ്പുകളും പുറത്തുവന്നു. 1929 തന്നെ ഇന്ത്യയിലെ വിഖ്യാത സാഹിത്യകാരൻ മുൻഷി പ്രേംചന്ദ് പിതാക്കെ പത്ര പുത്രേക്കെ നാം എന്ന പേരിൽ ഈ കൃതി ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തി. വിവിധ ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലുമായി അനേകം പരിഭാഷകൾ പുറത്തുവന്നു. 1941 അമ്പാടി ഇക്കാവമ്മ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. മലയാളത്തിൽ പല കാലങ്ങളിലായി വേറെയും വിവർത്തനങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്.
1: എഴുത്തുകാരനായ നെഹ്റുവിന്റെ ജീവിത ദർശനവും ലോകവീക്ഷണവും സർഗാത്മക ചിന്തയും വിദ്യാഭ്യാസ വീക്ഷണവും ഒരുമിക്കുന്ന ഈ പുസ്തകം കുട്ടികൾക്ക് വേണ്ടിയാണ് പുസ്തകമാക്കിയതെങ്കിലും ഇത് കേവലം ഒരു ബാലസാഹിത്യകൃതിയല്ല. പുസ്തക വായനക്കാരായ ധാരാളം മുതിർന്ന ആളുകളുടെയും ഇഷ്ടരചനയാണ് ഈ കത്തുകളുടെ പുസ്തകം. വൈജ്ഞാനിക മൂല്യം കൊണ്ട് ഒരു മികച്ച റഫറൻസ് ഗ്രന്ഥത്തിന്റെ തലത്തിലാണ് ഇതിന്റെ സ്ഥാനം.
0: ഭൂമി ഉണ്ടായതെങ്ങനെ, ആദ്യജീവികൾ ഏതൊക്കെ, ആദിമ മനുഷ്യന്റെ ഉദ്ഭവവും ജീവിത രീതിയും വർഗങ്ങളും ഭാഷകളും നാഗരികത ഗോത്രജീവിതം മതങ്ങളുടെ ആവിർഭാവവും തൊഴിൽ വിഭജനവും കൃഷിയും സമൂഹ ജീവിതവും.
1: മഹാനഗരങ്ങൾ ലോകരാജ്യങ്ങൾ കടൽയാത്രയും കച്ചവടവും ഭാഷ അക്ഷരം അക്കം രാജാക്കന്മാർ ദേവാലയങ്ങൾ പുരോഹിതന്മാർ ഫോസിലുകളുടെ പ്രാധാന്യം ഇന്ത്യയിലേക്കുള്ള ആര്യന്മാരുടെ വരവ് പുരാണ ഇതിഹാസങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന 30 വിഷയങ്ങളാണ് പിതൃലിഖിതങ്ങളുടെ ഈ ചെറിയ പുസ്തകത്തിൽ അനുക്രമമായി വിവരിക്കുന്നത്.
0: ഭൂമിയുടെ സൃഷ്ടി മുതൽ ആരംഭിക്കുന്ന ഈ കഥകളിലൂടെ ലോകചരിത്രവും മനുഷ്യ സംസ്കാരത്തിന്റെ വഴിയടയാളങ്ങളും മനോഹരമായ ദൃശ്യവിന്യാസത്തിൽ ആവിഷ്കരിക്കുന്നു. പ്രകൃതിയുടെ പുസ്തകത്തെ പ്രിയദർശിനിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യത്തെ കത്ത് തുടങ്ങുന്നത്. ജീവനുള്ളതൊന്നും ഇല്ലാതിരുന്ന പ്രപഞ്ചത്തിന്റെ വിദൂര ഭൂതകാലത്തെ തുടർന്ന് മൃഗങ്ങൾ മാത്രം ജീവിച്ചിരുന്ന മറ്റൊരാദികാലം, പിന്നെ ചെറിയ മനുഷ്യനിൽ നിന്ന് വലിയ മനുഷ്യനിലേക്കുള്ള പരിണാമകാലം, ജീവന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഒന്നൊന്നായി ആദ്യ കത്തിൽ തന്നെ ഇതൾ വിടർത്തുകയാണ്. അജ്ഞാതമായ പ്രാചീന ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള വഴി ഈ പുസ്തകത്തിൽ നെഹ്റു വിവരിക്കുന്നുണ്ട്.
2: പാറകളും പർവ്വതങ്ങളും സമുദ്രങ്ങളും നക്ഷത്രജാലങ്ങളും പുഴകളും മരുഭൂമികളും അക്കാലത്ത് ജീവിച്ചിരുന്ന മൃഗങ്ങളുടെ ശരീര അവശിഷ്ടങ്ങളും ഫോസിലുകളും മറ്റു പല വസ്തുക്കളും ചേർന്ന് ഒരുക്കിയിട്ടുള്ളതാണ് ഭൂമിയുടെ പ്രാരംഭകാലത്തെക്കുറിച്ചുള്ള ചരിത്ര പുസ്തകം. ഭൂമിയുടെ ആദ്യകാല കഥകൾ മനസ്സിലാക്കാനുള്ള ശരിയായ മാർഗം മറ്റുള്ളവർ എഴുതിവെച്ചിട്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ വായിക്കുകയല്ല, മറിച്ച് പ്രകൃതിയുടെ തന്നെ മഹത്തായ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പാറകളും മലകളും മറ്റും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഭൂമിയുടെ പ്രാചീന ചരിത്രം മനസ്സിലാക്കാനുള്ള ശ്രമം നീ അധികം താമസിയാതെ തന്നെ തുടങ്ങുമെന്നാണ് എന്റെ പ്രതീക്ഷ.
1: വഴിയിൽ കാണുന്ന ഒരു കല്ലിനു പോലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നെഹ്റു മകളെ ബോധ്യപ്പെടുത്തുന്നു. നല്ല മിനുസമുള്ള ഇരുണ്ട ആ കുഞ്ഞിക്കല്ല് എങ്ങനെയാണ് ഉരുണ്ടത്? ഇത്രത്തോളം മിനുസവും തിളക്കവും അതിന് എങ്ങനെ കൈവന്നു? കാണാൻ നല്ല കണ്ണുകളും കേൾക്കാൻ നല്ല കാതുകളുമുള്ള ഇന്ദിരയ്ക്ക് കല്ലുതന്നെ അതിൻ്റെ സ്വന്തം കഥ പറഞ്ഞുകൊടുക്കുന്നു.
3: വളരെ വളരെ മുമ്പ് ഞാൻ ഒരു ചെറിയ പാറയായിരുന്നു. പരുപരുത്ത അറ്റങ്ങളും മൂർച്ചയുള്ള മൂലകളുമുള്ള വലിയൊരു കല്ല്. കുറെ അധികം കാലം ഞാൻ മലയോരത്ത് കിടന്നു. പിന്നെ പെയ്ത പെരുമഴയിൽ ഉരുണ്ടുരുണ്ട് താഴ്വാരത്തിൽ വന്നു വീണു. അവിടുന്ന് ഒരു കാട്ടരുവിയിലെത്തി. ആ ഒഴുക്ക് എന്നെ തള്ളി ഒരു വലിയ പുഴയിലെത്തിച്ചു. അങ്ങനെ എത്രയോ വർഷങ്ങളായി ഞാൻ ഉരുളുകയായിരുന്നു. പുഴയുടെ അടിത്തട്ടിൽ കിടന്ന് നിരന്തരം ഉരുളുന്നതിനിടയിൽ എന്റെ പരുപരുത്ത അറ്റങ്ങൾ മയപ്പെട്ട് മിനുസപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നിനക്കിഷ്ടപ്പെട്ട വെള്ളാരങ്കല്ലായി മാറി. കുറെ നാൾ കൂടി ഒഴുകിയിരുന്നെങ്കിൽ ഒരു മണൽത്തരിയോളം ചെറുതായി കടലോരത്ത് കളിച്ചു തിമിർക്കുമായിരുന്നു.
0: രസകരമായ ഈ കഥ പ്രകൃതിയുടെ പരിണാമ ചരിത്രത്തിന്റെ കൗതുകകരമായ ഒരു ഏടുകൂടിയാണ്. മൂന്നാമത്തെ കത്ത് മുതൽക്കാണ് ഭൂമിയുടെ ആരംഭകാലം മുതൽക്കുള്ള ഏറ്റവും വിസ്മയകരമായ കഥ നെഹ്റു പറഞ്ഞു തുടങ്ങുന്നത്.
2: ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുവെന്നും ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുവെന്നും നിനക്കറിയാമല്ലോ. ഭൂമിയടക്കം സൂര്യനെ വലം വയ്ക്കുന്ന എല്ലാറ്റിനെയും നമ്മൾ വിളിക്കുന്നത് സൂര്യന്റെ ഗ്രഹങ്ങൾ എന്നാണ്. എന്നാൽ ചന്ദ്രനെ വിളിക്കുന്നത് ഭൂമിയുടെ ഉപഗ്രഹം എന്നാണ്. കാരണം ചന്ദ്രൻ എപ്പോഴും ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നു. സൂര്യനും അതിന്റെ ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും കൂടി ചേർന്ന് ഒരു സന്തുഷ്ട കുടുംബം. അതിനെ നമ്മൾ സൗരയൂഥം എന്ന് പറയുന്നു.
1: സൗരയൂഥത്തിന്റെ ഭാഗമായ ഭൂമി ആദ്യം ചുട്ടുപൊള്ളുന്ന ഗോളമായിരുന്നെന്നും ആദ്യം അതിൽ ജീവന്റെ അംശം അസാധ്യമായിരുന്നെന്നും നെഹ്റു ഇന്ദിരയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഭൂമിയിൽ ജീവൻ ഇതളിട്ടുണർന്ന കഥ പറയുമ്പോൾ സസ്യങ്ങൾക്കും ജീവനുണ്ടെന്നുള്ള ശാസ്ത്ര സത്യത്തിലേക്കും മകളുടെ കൗതുകത്തെ അച്ഛൻ കൈപിടിച്ചാനയിക്കുന്നു.
2: ചിലർ പറയുന്നത് കല്ലുകളിലും പാറകളിലും പോലും ജീവന്റെ അംശമുണ്ടെന്നാണ്. അവ തനതായ വിധത്തിൽ വേദന അറിയുന്നുണ്ടത്രേ. പക്ഷേ അത് നമുക്ക് നേരിൽ കണ്ടറിയാനാകില്ല. നിനക്ക് ഓർമ്മയുണ്ടോ, ജനീവയിൽ വെച്ച് മാന്യനായ ഒരാൾ നമ്മെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സർ ജഗദീഷ് ബോസ് എന്നായിരുന്നു. സസ്യങ്ങൾക്കും ഗണ്യമായൊരളവിൽ ജീവനുണ്ടെന്ന് അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്.
1: ഫോസിലുകളുടെ പഠനം വഴി ജന്തുക്കളുടെ കാലപ്പഴക്കം കണ്ടെത്തുന്നതിനെക്കുറിച്ചും സമുദ്രജലത്തിൽ ജീവന്റെ ആദ്യ ചലനമുണ്ടായതിനെക്കുറിച്ചും ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാനാകാത്ത ജീവികൾക്ക് അതിജീവനം അസാധ്യമായതിനെക്കുറിച്ചും രസച്ചരട് പൊട്ടാതെ ചാച്ചാജി വിശദീകരിക്കുന്നു. മനുഷ്യന്റെ പരിണാമകഥ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്.
2: മനുഷ്യൻ ആരംഭദശയിൽ കേവലം ഒരു വാലില്ലാ കുരങ്ങൻ മാത്രമായിരുന്നു. തീർച്ചയായും അവൻ അവിടെ നിന്നില്ല, അല്ലെങ്കിൽ പ്രകൃതി അവനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയാം. കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കി. ഇന്ന് നോക്കൂ, മനുഷ്യന്റെ അഹന്തയ്ക്ക് ഒരു അവസാനമില്ല. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവി താനാണെന്ന് അവൻ അഹങ്കരിക്കുന്നു. മറ്റുള്ള മൃഗങ്ങളെക്കാളൊക്കെ ഉപരിയാണ് താൻ എന്ന ഭാവം. എന്നാലും കുരങ്ങന്മാരുടെയും വാലില്ലാ കുരങ്ങന്മാരുടെയും തൊട്ടടുത്ത ബന്ധുക്കളാണ് നമ്മൾ എന്നറിഞ്ഞിരിക്കുക നല്ലൊരു കാര്യമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്താണ് ആദ്യം മനുഷ്യവാസമുണ്ടായതെന്ന് പറയുവാനാവില്ല. ഏതാണ്ട് ഒരേ സമയത്ത് പല ഭാഗത്ത് മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകാം. താരതമ്യേന തണുപ്പ് കുറഞ്ഞ പ്രദേശങ്ങളിൽ മനുഷ്യവാസം തുടങ്ങിയിരിക്കാം. ഉറഞ്ഞുകിടന്ന മഞ്ഞ് ഉരുകി ഒലിച്ചപ്പോൾ അവിടെ വിശാലമായ മൈതാനങ്ങൾ രൂപപ്പെട്ടിരിക്കാം. കാലികളെയും കൊണ്ട് അലഞ്ഞു തിരിയുന്ന അന്നത്തെ മനുഷ്യരെ നൊമാഡുകൾ എന്നാണ് വിളിച്ചിരുന്നത്. വലിയ നദീതീരങ്ങളിൽ അവർ പാർപ്പുറപ്പിച്ചിട്ടുണ്ടാവാം. അവിടെ കൃഷിപ്പണി എളുപ്പമായി. ഇന്ത്യയിൽ മനുഷ്യർ സ്ഥിരതാമസമാക്കിയത് സിന്ധു, ഗംഗ തുടങ്ങിയ വലിയ നദികളുടെ കരയിലായിരിക്കാം. മെസൊപ്പൊട്ടോമിയയിൽ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദീതീരങ്ങളിൽ, ഈജിപ്തിൽ നൈൽ നദീതീരത്ത്.
1: ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മനുഷ്യവർഗം ദ്രാവിഡ ജനതയാണെന്നും അവർക്കിടയിലേക്ക് ആര്യന്മാരും മംഗോളിയരും കടന്നു വരികയായിരുന്നെന്നും ഇന്നും ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ ജനതയുടെ പിൻഗാമികളുണ്ടെന്നും വസ്തുതകൾ നിരത്തി നെഹ്റു വിശദീകരിക്കുന്നു.
0: ആര്യാധിനിവേശം ലോകവ്യാപകമായ ഒരു പ്രതിഭാസമായിരുന്നു. ആര്യഭാഷാ കുടുംബം ലോകം മുഴുവൻ അങ്ങനെ പ്രചാരത്തിലായെന്ന് ഭാഷയെക്കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പറയുന്നു. ഇന്ത്യക്കാർ എന്ന നിലയിൽ ജീവിതം സന്തോഷകരമാക്കാൻ എന്തു ചെയ്യാൻ കഴിയും എന്ന

0: ഒരു ചോദ്യം ഉന്നയിക്കുന്ന നെഹ്റു തന്നെ അതിന്റെ ഉത്തരവും കണ്ടെത്തുന്നു.
1: നമ്മുടെ ജീവിത രീതിയിലും ആചാരങ്ങളിലും നല്ലതായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ പോഷിപ്പിച്ച് കൊണ്ടുവരണം. ദുഷിച്ചതായി വല്ലതുമുണ്ടെങ്കിൽ അവ വലിച്ചെറിയുകയും വേണം. മറ്റ് രാജ്യങ്ങളിൽ നല്ലതായി എന്തെങ്കിലും കണ്ടാൽ തീർച്ചയായും സ്വീകരിക്കണം. നമ്മൾ ഇന്ത്യക്കാരാണ്, അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കണം. അതേസമയം വലിയൊരു ലോക കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളെന്ന് ഓർക്കുകയും വേണം. ലോകത്തെ മുഴുവൻ കൂടുതൽ സന്തോഷകരമായ ഒരിടമാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
2: സമഭാവനയുടെയും ജനാധിപത്യ ബോധത്തിന്റെയും അടിസ്ഥാന പാഠങ്ങളാണ് ഇത്തരം ഉപദേശങ്ങളിലൂടെ ഈ പിതാവ് മകൾ ഇന്ദിരയ്ക്ക് എപ്പോഴും പകർന്നുകൊടുത്തിരുന്നത്. ഗോത്രങ്ങൾ നിലവിൽ വന്നതോടെ ഓരോ ഗോത്രത്തിനും തലവന്മാരുണ്ടായി. ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹവും സർവസാധാരണമായിരുന്നു. പ്രകൃതി ശക്തികളെയും മറ്റും ഭയന്ന ഗോത്രമനുഷ്യൻ വിശ്വാസ ആചാരങ്ങളുടെ വഴി പിന്തുടർന്നതും ഭയത്തിൻ്റെ വഴിയിൽ കൂടി മതം കടന്നുവരുന്നതും അനുക്രമമായി കത്തുകളിൽ വിവരിക്കുന്നു.
0: കൃഷി പ്രചാരത്തിൽ വന്നതോടെ തൊഴിൽ വിഭജനവും വ്യാപകമായി. പുരുഷന്മാരും സ്ത്രീകളും വെവ്വേറെ തൊഴിലുകളിൽ ഏർപ്പെട്ടു. അധികം ലഭിക്കുന്നത് സമ്പാദിച്ചു വയ്ക്കുന്ന ശീലവും ഉള്ളവനും ഇല്ലാത്തവനും എന്ന ഭേദചിന്തയുമൊക്കെ ഇതിന്റെ തുടർച്ചയായിരുന്നു. ഗോത്രത്തലവന്മാരിൽ നിന്ന് രാജാക്കന്മാർ രൂപമെടുത്തതിനെപ്പറ്റി ഒരു കത്തിൽ നെഹ്റു എഴുതി.
1: പഴയകാലത്തെ ഗോത്രത്തലവന്മാരെപ്പറ്റി പറഞ്ഞ് നമ്മൾ കുറച്ചധികം സമയം ചെലവഴിച്ചു. എന്തായാലും അവരുടെ കഥ വേഗം അവസാനിപ്പിക്കാം. ഈ ഗോത്രത്തലവന്മാരാണ് കാലാന്തരത്തിൽ രാജാക്കന്മാരും മഹാരാജാക്കന്മാരുമായി തീർന്നതെന്ന് നീ ഊഹിച്ചിരിക്കുമല്ലോ. ഗോത്രത്തലവന്മാരെ പാട്രിയാർക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നത്. പാറ്റർ എന്ന വാക്കിൽ നിന്നാണ് അതുണ്ടായത്. പാറ്റർ എന്നാൽ ഫാദർ. ഗോത്രത്തലവൻ ഗോത്രത്തിന്റെ തലവൻ മാത്രമായിരുന്നില്ല, പിതാവും കൂടിയായിരുന്നു. കാലക്രമത്തിൽ ഗോത്രമുഖ്യന് സ്ഥാനം പരമ്പര അവകാശമായി. അച്ഛന്റെ കാലശേഷം മകൻ എന്ന സ്ഥിതി. ഗോത്രമുഖ്യൻ തന്നെ രാജാവായി വളർന്നു.
2: സംസ്കാര കേദാരങ്ങളായ പൂർവകാല നഗരങ്ങളെപ്പറ്റി ഒന്നിലേറെ കത്തുകളിൽ നെഹ്റു വാചാലനാകുന്നുണ്ട്. വലിയ വാസ്തുവിദ്യകളുടെ ഭാഗങ്ങൾ ചരിത്രം ഉത്ഖനനം ചെയ്ത നഗരാവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്.
0: മെസൊപ്പൊട്ടോമിയൻ നാഗരിക കാലത്തെ മഹാനഗരങ്ങളായ ബാബിലോൺ, അസൂർ, നിനവെ എന്നിവ ഇന്ന് പേരുകൾ മാത്രമായി. പ്രാചീന നഗരമായ സിറിയയിലെ ഡമാസ്കസ് ഇപ്പോഴും വലിയ ലോക നഗരമാണ്. ഡൽഹിക്കരികിലുണ്ടായിരുന്ന പഴയ ഇന്ദ്രപ്രസ്ഥം ഇന്നില്ല. ബനാറസ്, അലഹബാദ്, പാറ്റ്ന, കാൺപൂർ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളൊക്കെ നദീതീരങ്ങളിൽ വികസിച്ചു വന്നവയാണ്.
2: ഈജിപ്റ്റ്, ക്രീറ്റ് എന്നീ മഹാനഗരങ്ങളുടെ അവശേഷിപ്പുകൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മനുഷ്യൻ കണ്ട പുരോഗമന സ്വപ്നങ്ങളുടെ ബാക്കി പത്രങ്ങൾ ആരെയും രോമാഞ്ചകഞ്ചുകമണിയിക്കും. ഈജിപ്റ്റിലെ പിരമിഡുകൾ ആധുനിക ശാസ്ത്രത്തെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനിർമ്മിതികളാണ്. ഫറവോമാരുടെ മൃതശരീരങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾ മമ്മികളായി പിരമിഡുകൾക്കുള്ളിൽ അമർന്നുകിടക്കുന്നു. അതേകാലത്ത് തന്നെ ചൈനയിലും ഇന്ത്യയിലും നാഗരികത നാംവിട്ടു. നദീതീരത്ത് താമസിച്ചിരുന്ന ചൈനക്കാരായ മംഗോളിയർ നിത്യോപയോഗത്തിന് പാത്രങ്ങളും ജലനിർഗമന മാർഗങ്ങളും കണ്ടെത്തി. ആശയവിനിമയത്തിന് ഹൈറോഗ്ലിഫിക്സ് എന്ന ചിത്രലിപി ഉപയോഗിച്ചു. മറ്റു രാജ്യങ്ങളുമായി വ്യാപാരബന്ധം സ്ഥാപിച്ചു. ചൈനയിലെ ചെറു രാജ്യങ്ങൾ ചേർന്ന് ഒരു സാമ്രാജ്യമായി. ഈ സാമ്രാജ്യത്തിന്റെ വാഴ്ചക്കാലത്താണ് 1400 മൈൽ നീളവും 30 അടി ഉയരവും 25 അടി വീതിയുമുള്ള വന്മതിൽ എന്ന അത്ഭുത നിർമ്മിതി യാഥാർത്ഥ്യമായത്. ഇന്ത്യയിൽ അത്തരമൊരു മതിൽ പണിഞ്ഞാൽ അത് വടക്ക് ലാഹോറിൽ നിന്ന് തെക്ക് മദിരാശി വരെ നീളമുള്ളതാകുമെന്ന് അതിന്റെ ഭീമാകാരത്വത്തിൽ വിസ്മയിച്ച് ജവഹർലാൽ ഇന്ദിരയ്ക്കെഴുതി.

0: പഴയകാല സമുദ്ര വ്യാപാരത്തിന്റെ സവിശേഷതകളും ഭാഷ, അക്ഷരം, അക്കം, സുകുമാരകലകൾ, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളും തുടർന്നുള്ള എഴുത്തുകളിൽ നെഹ്റു പരാമർശിക്കുന്നു. പഴയകാല ചരിത്രം പഠിച്ചാൽ നമ്മൾ എത്രത്തോളം പുരോഗതി പ്രാപിച്ചു എന്നറിയാം. ഒപ്പം ചരിത്രമെന്നത് രാജാക്കന്മാരുടെയും പടനായകന്മാരുടെയും പ്രധാന വ്യക്തികളുടെയും മാത്രമല്ല, ഒരു നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് അറിവ് പകരുന്നതാകണമെന്ന ആശയമാണ് മകൾക്ക് പിതാവ് നൽകുന്ന പ്രധാന ചരിത്രബോധം.
1: തുടർച്ചയായ 25 കത്തുകൾക്ക് ശേഷം ജവാഹർലാൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നു. ഇതുവരെയും മകൾക്കയച്ച കത്തുകൾ എത്രത്തോളം ഫലവത്തായി എന്ന് പിതാവ് വിലയിരുത്തുന്നു. 26-ാമത്തെ കത്ത് അദ്ദേഹം ഇങ്ങനെ തുടങ്ങുന്നു:
2: മകളെ, എന്തു പാപ്പുവിന്റെ കത്തുകൾ വായിച്ച് നിനക്ക് വല്ലാത്ത മടുപ്പ് തോന്നുന്നുണ്ടോ? ഇനി ചെറിയൊരു വിശ്രമമാകാം എന്ന് തോന്നുന്നു. കുറെ നാളത്തേക്ക് പുതുതായി ഒന്നും ഞാൻ നിനക്ക് എഴുതാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ ഇതുവരെ എഴുതിയതിനെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കണമെന്നുണ്ട്. ഏതാനും കത്തുകളിലൂടെ കോടിക്കണക്കിന് കൊല്ലങ്ങളിലൂടെ നമ്മൾ അതിവേഗം കടന്നുപോയി. തുടങ്ങിയത് ഭൂമി സൂര്യനിൽ നിന്ന് തെറിച്ചുവീണ ഒരു തുണ്ടായിരുന്ന കാലത്ത് നിന്നാണ്. കാലങ്ങളോളം ഭൂമിയിൽ ജീവനുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കോടാനുകോടി കൊല്ലങ്ങളിലൂടെ വളരെ സാവധാനം ജീവൻ വികസിച്ചു വന്നു. പതുക്കെ നമ്മൾ നാഗരികത വളർന്നു എന്ന കാലഘട്ടത്തിലെത്തി. ഇനി നമുക്ക് സഞ്ചരിക്കാൻ കോടി കോടി വർഷങ്ങളുടെ വഴികളില്ല. 4,000-5,000 വർഷം മുമ്പുള്ള കാലം, അവിടം വരെ ഈ കത്തുകളിലൂടെ നമ്മൾ വന്നെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഈ 4,000 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ചരിത്രവും മനുഷ്യന്റെ പുരോഗതിയും യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നീ കുറെ കൂടി വലുതാകുമ്പോൾ ഈ ചരിത്രത്തെക്കുറിച്ച് വിശദമായി വായിച്ച് മനസ്സിലാക്കാം. സ്വന്തം പാപ്പു.
1: ആയിരത്തി 1973 പുറത്തിറങ്ങിയ പതിപ്പിന്റെ മുഖവരിയിൽ പിതാവിന്റെ കത്തുകൾ തന്നിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ഇന്ദിര എഴുതി:
3: എനിക്ക് 8-9 വയസ്സുള്ളപ്പോൾ എഴുതിയ ഈ കത്തുകൾ ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചും മനുഷ്യൻ തന്നെക്കുറിച്ച് ബോധവാനാകാൻ തുടങ്ങിയതിനെക്കുറിച്ചുമാണ്. അവ വായിച്ച് മാറ്റിവെക്കാനുള്ള കത്തുകളായിരുന്നില്ല. പുതിയൊരു വീക്ഷണം എനിക്ക് പകർന്നു നൽകി. ചുറ്റുമുള്ള മനുഷ്യരോടും അവരുടെ ജീവിതത്തോടും താൽപര്യം കാണിക്കാനും കരുതലുണ്ടാക്കാനും അവ എനിക്ക് പ്രേരണ നൽകി. പ്രകൃതിയെ ഒരു പുസ്തകത്തെ പോലെ സമീപിക്കാൻ അവ എന്നെ പഠിപ്പിച്ചു. കല്ലുകളും സസ്യങ്ങളും പ്രാണികളുടെ ജീവിതവും രാത്രിയിലെ നക്ഷത്രങ്ങളും പഠിച്ചുകൊണ്ട് ഞാൻ മണിക്കൂറുകൾ ചെലവഴിച്ചു.
1: മൗസിലും കീപാഡിലും വിരലുകൾ ചലിപ്പിച്ചും വാചികമായ നിർദ്ദേശങ്ങൾ കൊടുത്തും ലോകവിജ്ഞാനമെന്തും മുന്നിലെത്തിക്കാനാവുന്ന സാങ്കേതിക വിദ്യയുടെ നിർമ്മിത ബുദ്ധിക്കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അന്യഥ വിജ്ഞാനമാർഗങ്ങൾ കുറവായിരുന്ന ഒരു കാലത്ത് വിദ്യാസമ്പന്നനായ പിതാവ് തൻ്റെ മകളുടെ ജിജ്ഞാസയും കൗതുകവും ഉണർത്തി ലോകഗതിയുടെ വ്യത്യസ്ത ചിത്രങ്ങൾ അവൾക്കു മുന്നിൽ ലളിതമായ ഉദാഹരണങ്ങളിലൂടെയും യുക്തികളിലൂടെയും പറഞ്ഞുവെക്കുന്നതാണ് ഈ കത്തുകളുടെ ഉള്ളറിവ്.
0: ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കണ്ടെത്താനുമുള്ള ബാലമനസിന്റെ അസാമാന്യമായ നൈപുണികളെ വളർത്തി ശാസ്ത്രീയ ചിന്തകളെ കരിപ്പിടിപ്പിക്കുക എന്നതായിരുന്നു ശാസ്ത്രവീക്ഷണമുള്ള നെഹ്റുവിന്റെ ലക്ഷ്യം. തന്റെ മകളുടെ സ്വകാര്യ അനുഭവത്തിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് കൂടി ഈ കത്തുകൾ കടന്നു ചെല്ലണം എന്ന് നെഹ്റു അഭിലഷിച്ചതും ഈ വിഷയങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നതിനാലാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളുടെ ആയുസ് 1 നൂറ്റാണ്ടിലേക്ക് അടുക്കുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രാരംഭകാലം മുതൽ എല്ലാം അടുത്തു കാണിച്ചു തരുന്ന ഈ പുസ്തകം വായനാമുറിയിൽ അനിവാര്യമാണ്. കാരണം ഇത് അതിരില്ലാത്ത സ്നേഹത്തിന്റെ ശാശ്വത സ്മാരകമാണ്, ഇടതടവില്ലാത്ത അറിവിന്റെ അക്ഷയ ഖനിയാണ്.
4: മായാമുദ്രകൾ

0: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. ആഖ്യാനം കുരീപ്പുഴ സജീവ്, സുഷമ്മ അനിൽ. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞുപോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചെപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചെപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചെപ്പ്.

ആകാശവാണി ഇപ്പോൾ മഴവില്ലെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം വോ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും സാധന സർഗവും പാടിയത്.

0: തമിഴ് ചിത്രത്തിലെ ഗാനം. എസ് ജാനകിയും മനോയും സംഘവും പാടിയത് ചിത്രം സൂര്യൻ.
1: ലാലാക്ക് ഡോൾ ഡപ്പിമ കണ്ണേ കങ്കമ്മ.

കൃഷ്ണരാജും ദേവിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം കാതൽ കോട്ടൈ.

ആദി എന്ന കന്നഡ ചിത്രത്തിനു വേണ്ടി ഗുരുകിരണും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം ആശാ ഭോസ്ലെയും മുഹമ്മദ് റാബിയും പാടിയത് ചിത്രം യാദോൻ കി ഭാരത്.

0: മഴവില്ല് സമാപിച്ചു. ആകാശവാണി, സമയം 5 മണി.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ ശ്രീദേവി എം. ഛാത്രായം ഹേ തനിയ റാണ ഓർ നതാശ റാണ.
2: നമസ്തേ ജി.
3: നമസ്തേ ബച്ചോ, ആപ്നാ പരിചയ ദീജിയേ.
2: മേൻ താനിയ.
4: മേൻ നതാശ.
3: ആപ് ഹിന്ദി ഭാഷ ഓർ വ്യാകരണ കോ പസന്ദ് കർത്തേ ഹേ
2: ജി?
3: തോ ചലിയെ ബച്ചോ, ഹം ഭാഷ ഓർ വ്യാകരണ സേ സംബന്ധിത് കുച്ച് ബാതോ കി ചർച്ചാ കരേംഗേ
2: ജി.
3: അച്ഛാ ബച്ചോ, യേ ബതായിയേ ഭാഷ ക്യാ ഹേ?
2: അപ്നേ ഭാവോ ഓർ വിചാരോ കോ ദൂസരോ തക് പഹുഞ്ചാനേ കാ മാധ്യമ ഹേ ഭാഷ.
3: അപ്നേ ഭാവോ ഓർ വിചാരോ കോ ദൂസരോ തക് പഹുഞ്ചാനേ കാ മാധ്യമ ഹേ ഭാഷ. അതായത് നമ്മുടെ ഭാവങ്ങള് വിചാരങ്ങള് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു മീഡിയം ഉണ്ടല്ലേ നമുക്ക്. മനുഷ്യൻ എന്ന് പറയണത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ജീവിയാണ് അല്ലെ. ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മുടെ ആശയങ്ങളും ഭാവങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മനസ്സിലാക്കുന്നു. അപ്പൊ അതിനായിട്ട് നമുക്കൊരു മീഡിയം വേണം അല്ലെ. അപ്പൊ ആ മീഡിയമാണ് എന്ത്? ഭാഷ.
2: മനുഷ്യ സാമാജിക് പ്രാണി ഹേ, ഇസ്ലിയേ ഉസേ ആപസ് മേം ആദാൻ പ്രദാൻ കി സരൂരത് പട്ടി ഹേ.
3: മനുഷ്യ സാമാജിക പ്രാണി ഹേനാ. അപ്പോ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആശയവിനിമയത്തിന് ആവശ്യമുണ്ട് അല്ലെ. നമ്മൾ കാര്യങ്ങൾ പറയണം. നമ്മൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, ഓഫീസിൽ പോകുന്നു. അപ്പൊ നമുക്ക് പരസ്പരം സംസാരിക്കേണ്ടതായിട്ട് വരുന്നു അല്ലെ. അപ്പൊ ആ സംസാരിക്കേണ്ടി വരുന്നതിന് നമുക്ക് എന്ത് വേണം? ഭാഷ വേണം.
2: യോ ഭാഷ കേ മാധ്യമ സേ സംഭവ ഹോതേ ഹേ.
3: ഭാഷ കേ മാധ്യമ സേ സംഭവ ഹോതേ ഹേ. മനുഷ്യ സാമാജിക് പ്രാണി ഹേ. മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയാണ്. അപ്പൊ മനുഷ്യന് എന്ത് വേണം? സംസാരിക്കണം അല്ലെ. മറ്റ് ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാഷയുണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്, ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഭാഷയുണ്ട്. അങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇസ്പ്രകാർ മനുഷ്യക്ക് മൂസേ മിൽനേ വാലി ധ്വനിയോസേ ശബ്ദ യവാക്യ ബന്ധേ ഹേ. മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന ധ്വനികളാണ് അല്ലേ. എന്താ ധ്വനികൾ? മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന ധ്വനികളാണ് നമുക്ക് ശബ്ദം. ശബ്ദം എന്ന് പറഞ്ഞാല് വാക്കുകൾ. ഹിന്ദിയിലെ ശബ്ദം എന്ന് പറയുന്ന വേർഡിന് വാക്ക് എന്നാണ് അർത്ഥം മലയാളത്തിൽ അല്ലെ. മലയാളത്തിലെ ശബ്ദമായിട്ട് ബന്ധമൊന്നുമില്ല. ശബ്ദ എന്ന് പറഞ്ഞാൽ വാക്കാണ് അല്ലെ. അപ്പോ ശബ്ദ, വാക്ക്, പിന്നെ വാക്യ. വാക്യ എന്താ? സെന്റൻസ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ വാക്കുകളും അതുപോലെ വാക്കുകളിലൂടെ വാക്യങ്ങളുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നു. മീൻസ് ശബ്ദോ ഓർ വാക്യോ കാ സമൂഹി ഭാഷ ഹെ. യാ ഹെ ഭാഷ ഇൻ ശബ്ദോ ഓർ വാക്യോ കാ സമൂഹ. സമൂഹം വാക്കുകളുടെയും വാക്യങ്ങളുടെയും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് ഭാഷ. മാനവ് മുഖക്കെ നിയത സ്ഥാൻസേ നിശ്ചിത പ്രയത്നസേ കിസി ഭാവ് യാ വിചാർ കോ സംപ്രേഷിത് കർണേക്കിലെ നികലിനെ വലിയ ധ്വനിയോ കെ സമൂഹ കോ ഭാഷ കേത്ത. ഇനി ഭാഷയുടെ വേറൊരു വിശദീകരണം എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ മുഖത്ത് ഒരു നിയത സ്ഥാൻ. നിയത സ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഒരു പ്രത്യേക സ്ഥലം അല്ലെ. നമ്മൾ ഈ വായി കൂടെ മാത്രമല്ലേ നമുക്ക് മൂക്കി കൂടെ സംസാരിക്കാൻ പറ്റൂലല്ലോ, കണ്ണി കൂടെ സംസാരിക്കാൻ പറ്റൂലല്ലോ ഇല്ലേ. അപ്പോ നമ്മൾ എന്താ ചെയ്യണേ? നമുക്ക് നമ്മുടെ മുഖത്ത് വായില്, വായ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ഥലം നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. ഇതിനാണ് സംസാരിക്കാൻ വേണ്ടി അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ശരിയായ സ്ഥലത്തുനിന്ന് ഒരു നിശ്ചിത പ്രയത്നസേ അല്ലെ, നമ്മുടെ ഒരു എഫർട്ട് എടുത്ത് എന്ത് ചെയ്യുന്നു? ഭാവങ്ങളും വിചാരങ്ങളും സംപ്രേഷിത് കർണ എന്ന് പറഞ്ഞാല് നമ്മൾ പുറത്തേക്ക് വിടുക, അല്ലെങ്കിൽ നമ്മൾ ആശയവിനിമയം ചെയ്യുക. അങ്ങനെ വരുന്ന ധ്വനികളെയാണ്, കൊച്ചു കൊച്ചു ധ്വനികൾ ചേർന്നാണ് നമുക്ക് എന്താകുന്ന ഭാഷയായി മാറുന്നത്. ഭാഷ കെ ദോ ഭേദ ഹോതേ. രണ്ടായിട്ട് ഭാഷയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
2: കഥിത് ഭാഷ ഓർ ലിഖിത് ഭാഷ.
3: യെസ്, കഥിത് ഭാഷ ഓർ ലിഖിത് ഭാഷ. പറയുന്ന എല്ലാം നമ്മൾ എഴുതുന്നുണ്ടോ? എഴുതുന്ന എല്ലാം നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. പറയുന്ന എല്ലാം എഴുതാനും പറ്റത്തില്ല, എഴുതുന്ന എല്ലാം പറയാനും പറ്റില്ല. അപ്പൊ പറയേണ്ടത് പറയുന്നു, എഴുതേണ്ടത് എഴുതുന്നു. അതാണ് കഥിത് ഭാഷ, ലിഖിത് ഭാഷ. ഭാഷ ക മൂൽ രൂപ കഥിത് രൂപേ അല്ലേ. നമ്മൾ പറയുന്ന രൂപം, പറച്ചിൽ എന്ന് പറയുന്നതാണ് കഥിത് രൂപ. ലേഖൻ പദ്ധതിക്ക് ആവിഷ്കാർക്ക് ബാദ് ലിഖിത് ഭാഷ ക പ്രചലൻ ഹുവ. എഴുത്ത് കണ്ടുപിടിച്ച അല്ലെങ്കിൽ എഴുത്ത് പദ്ധതി വന്നതോടെ എന്ത് ചെയ്തു? ലിഖിത് ഭാഷ ക പ്രചാർ ഹുവ. എന്ത് വന്നു? ലിഖിത് ഭാഷ ക പ്രചാർ ഹുവ, ലിഖിത് ഭാഷ വന്നു. നിക്കട്ടവർത്തി ലോക്കോസിയ വിചാർ വിനിമയക്കിലെ കഥിത് ഭാഷയ ബോൾചാൽ കി ഭാഷ കാ പ്രയോഗ ഹോത്ത ഹെ. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ കഥിത് ഭാഷ എവിടെയാണ്

0: ഉപയോഗിക്കുന്നത്? നിക്കട് ഭർത്തി ലോകോസെ വിചാർ, നമ്മുടെ അടുത്ത് ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്തിരിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിക്കട് ഭർത്തി ലോകോസെ ആപസ്മേ ബാത്ചീത് കർണേക്കേലി. ഇപ്പൊ നിങ്ങളോട് എനിക്ക് ഇപ്പൊ എന്തെങ്കിലും പറയണമെങ്കിൽ എഴുതി തരണോ? വേണ്ട, നമ്മൾ എന്ത് ചെയ്യും? സംസാരിച്ചാൽ മതി, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് പറഞ്ഞത്, നിക്കട് ഭർത്തി ലോകോസെ വിചാർ വിനിമയക്കിലെ കഥിത് ഭാഷ യാ ബോൾചാൽ കി ഭാഷാ കി ജരൂരത് ഹോത്തി ഹൈ. ഇനി
1: ദൂർവർത്തി ലോകോം സേ വിചാർ വിനിമയ കേലിയെ ലിഖിത് ഭാഷാ കാ പ്രയോഗ് ഹോത്തേ ഹേ.
0: ദൂർവർത്തി ലോകോം സേ വിചാർ വിനിമയ കേലിയെ, ദൂരെയുള്ള ആൾക്കാർ, നമുക്കിപ്പം നിങ്ങളുടെ അങ്കിൾ അല്ലെങ്കിൽ അപ്പൂപ്പൻ ആരെങ്കിലും ദൂരെയാണ്. ആദ്യകാലത്ത് നമ്മൾ ലെറ്റർ ഒക്കെ എഴുതി, അന്ന് ഈ മൊബൈലും വാട്സപ്പ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തിരുന്നത്? എഴുതിയാണ് സംസാരിച്ചിരുന്നത്. അപ്പൊ അതാണ് ദൂർവർത്തി ലോകോ സെ വിചാർ വിനിമയക്കിലെ ലിഖിത് ഭാഷാക്കാ പ്രയോഗ അർത്ഥം. ദൂർവർത്തി ലോക, ദൂരെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് എന്ത് ചെയ്യും? നമ്മൾ എഴുതി സംസാരിക്കും. ലിഖിയ ബച്ചോ ബിസ്ക പ്രമുഖം ഹേ വ്യാകരൺ. വ്യാകരൺ എന്ന് വെച്ചാൽ ഗ്രാമർ.
1: ഗ്രാമർ,
0: ഗ്രാമർ. വ്യാകരണത്തിൽ കൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഭാഷ നന്നായി പഠിക്കാൻ പറ്റുള്ളൂ. ലിഖിയ ബച്ചോ ഇസ്ക പ്രമുഖം ഹേ വ്യാകരൺ. ഭാഷ പെഹലെ ബനി തി ഓർ വ്യാകരൺ ബാദ് മേ. ഭാഷ ആദ്യം ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് വ്യാകരണം ഉണ്ടായി. സമാജ് മേ ജബ് ഭാഷ ക വ്യാപക് പ്രചാർ ഹോനെ ലഗ തോ ഉസ്മേ രൂപാന്തർ ദിഖായി ദേനെ ലഗ. സമൂഹത്തില് ഭാഷയ്ക്ക് ഒരു വ്യാപകമായ പ്രചാർ വന്നപ്പോ, അല്ലെങ്കിൽ ഭാഷ വളരെയധികം എക്സ്പാൻഡ് ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? അതിനൊരു രൂപാന്തരം വരാൻ തുടങ്ങി. തബ് സമാജ് കോ യെ മെഹസൂസ് ഹുവാ കി ഭാഷ കോ വ്യവസ്ഥിത് കർണാ ഹേ. അപ്പൊ എന്ത് ചെയ്തു? ഭാഷയെ ഒന്ന് അടുക്കി വെക്കണം. നമ്മൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ഭാഷയാകത്തില്ല. ഓ ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ക്രമപ്പെടുത്തി. അപ്പൊ അതിനാണ് നമ്മൾ വ്യാകരണത്തിനെ ഉപയോഗിക്കുന്നത്. തബ് ഭാഷയ്ക്ക് വ്യവഹാർക്ക് വിഭിന്ന രൂപം കോ വിശ്ലേഷൻ കർക്കെ കുച്ച് സാമാന്യ നിയം നിർദ്ധാരിത. അപ്പൊ ഭാഷ നമുക്ക് പറയാനായിട്ട് നമ്മൾ കുറച്ച് നിയമങ്ങൾ സൃഷ്ടിച്ചു അല്ലേ. ഭാഷ വ്യവഹാർക്ക് വിഭിന്ന രൂപം കയ്യിലെ, വ്യവഹാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട്, മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒന്ന് അടുക്കും ചിട്ടയായിട്ട് ഒരു നിയമത്തിൽ കൊണ്ടുവന്ന് ബന്ധിച്ചു. ഇനി എന്താ വ്യാകരണന്റെ ആധാരം? ഈ നിയമങ്ങളാണ്. അതായത് ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഈ നിയമങ്ങളാണ് എന്ത്? വ്യാകരൺ കെ ആധാർ. എന്താണ്
1: വ്യാകരണ കെ ആധാർ?
0: അപ്പൊ ചെലിയ ബച്ചോ ദേഖ്തെ ഹേ വ്യാകരൺ ക്യാ ഹേ. ഹിന്ദി വ്യാകരണം എന്താണ്?
1: വ്യാകരണ ഉസ് വിധാ കോ കഹത്തെ ഹേ ജോ ഹമേം ശുദ്ധ ഭാഷ ബോൽന ഓർ ലിഖ്ന സിഖാതി ഹേ.
0: വ്യാകരണ ഉസ് വിധാ കോ കഹത്തെ ഹേ അല്ലെ. വ്യാകരണ ഉസ് വിധാ കോ, വിധാ എന്ന് പറഞ്ഞാല് ആ രീതിയെ, ശീലിച്ചു വരുന്ന വഴി, അതാണ് വിധാ എന്ന് പറയുന്നത്. അപ്പൊ വ്യാകരണ ഉസ് വിധാ കോ കഹത്തെ ഹേ ജോ ഹമേ ശുദ്ധ ഭാഷ ബോൽന ലിഖ്ന സിഖാതി ഹേ. നമുക്ക് കറക്റ്റ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. എങ്ങനെയെങ്കിലും പറയാതെ ഉൾപ്രദേശങ്ങളിലൊക്കെ നമുക്ക് എന്തുണ്ട്, ചില ഭാഷകൾ നമ്മൾ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതാറില്ല. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പൊ പുസ്തകങ്ങളിലുള്ള ഭാഷ അല്ലെങ്കിൽ അച്ചടി ഭാഷ എന്നൊക്കെ പറയുന്നതും ചില സ്ഥലങ്ങളിലുള്ളിലേക്ക് സംസാരിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പൊ എന്ന് പറയും പോലെ നമ്മൾ ഗ്രാമറില് ബേസ് ചെയ്ത് ഗ്രാമർ, അതായത് വ്യാകരണം, വ്യാകരണ കെ നിയമോ സെ ബന്ധ് ഹോക്കർ ഹം ജോ ഭാഷ ബോൽനെ യാ ലിഖ്നെ ഹേ വോ തോ മാനക് ഭാഷ ഹേ. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഭാഷ അല്ലെങ്കിൽ ബോൽനെ ലിഖ്നെ കെ ലിയെ ശുദ്ധ ഭാഷ എന്ന് നമുക്ക് പറയാം. വ്യാകരണ മേ കിസി ഭി ഭാഷ കെ വർണ്ണ ശബ്ദ വാക്യ ആദി കെ ശുദ്ധ രൂപോ ശുദ്ധ പ്രയോഗവും കാ നിരൂപൺ ഹോത്താ ഹേ. വ്യാകരണില് ഗ്രാമറിൽ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഭാഷ എടുത്താൽ അതിന്റെ വർണ്ണ, വർണ്ണ അറിയാലോ, വർണ്ണ അക്ഷരങ്ങൾ ലെറ്റേഴ്സ്, പിന്നെ ശബ്ദ വാക്കുകൾ വേർഡ്സ് അല്ലെ, പിന്നെ വാക്യ. നമ്മൾ ആദ്യം അക്ഷരങ്ങളിൽ തുടങ്ങി, അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ വാക്കുണ്ടാക്കി, വാക്കുകൊണ്ട് നമ്മൾ
1: സെന്റൻസ്.
0: അപ്പൊ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കുന്നത്. അതിന് ശുദ്ധ നിരൂപൺ, ശുദ്ധ പ്രയോഗവും കാ നിരൂപൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, ലെറ്റേഴ്സ് വാക്ക് അങ്ങനെ. ഭാഷക്ക് ശുദ്ധത ഓർ വ്യവസ്ഥക്കോ ബനായ രഖ്നേക്കിലെ വ്യാകരണ കെ നിയമ അനിവാര്യ ഹെ. തോ ബച്ചോ ഭാഷ കോ ഹം ജിസ് ഹദ് തക് ജിത്നേ തക് ഹം ശുദ്ധ ബോൽന ചാഹേംഗേ തോ ക്യാ ഹോനാ ചാഹിയേ ആപ്കോ ഏ വ്യാകരൺ കെ നിയമോ സെ ഹം ബദ്ധ ഹോനാ ചാഹിയേ. അപ്പൊ വ്യാകരണന്റെ നിയമങ്ങൾ, ഗ്രാമറിന്റെ നിയമങ്ങളിൽ നമ്മൾ ബദ്ധരായിരുന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് മാനക്കായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ഭാഷ, അതിനിത് അനിവാര്യമാണ്. എന്ത് അനിവാര്യമാണ്? ഗ്രാമർ പഠിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഭാഷ പരിവർത്തനശീല ഹോത്തി ഹെ. ഭാഷ ക്യാ ഹോത്തി ഹെ?
1: പരിവർത്തനശീല ഹോത്തി.
0: ഭാഷ പരിവർത്തനശീല ഹോത്തി ഹെ. മാറ്റമുള്ളതാണ് ഭാഷ അല്ലെ. ലാംഗ്വേജ് എന്ന് പറയുന്നത് ദിവസം പ്രതി അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ലഗാതാർ പ്രയോഗ് കർത്തേ കർത്തേ ഭാഷ ഖിസ്നെ ലക്തി ഹെ. ലഗാതാർ പ്രയോഗ് കർണേസെ. ലഗാതാർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഭാഷ പ്രയോഗിക്കുമ്പോ എന്ത് ചെയ്യും? അത് ഖിസ്നെ ലക്തി ഹെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വഴങ്ങുന്നതാവും. ഖിസ്ന എന്ന് പറഞ്ഞാൽ ശരിക്കും വഴിക്ക് പോകുക, ഉരഞ്ഞു പോകുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. പക്ഷെ ഇവിടെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ തന്നെ നിങ്ങൾ എന്നും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അത് നന്നായിട്ട് വഴങ്ങുന്നത് അല്ലേ. അപ്പൊ എന്ന് പറയുന്ന പോലെ ഭാഷ നമുക്ക് അങ്ങനെ വഴങ്ങിക്കിട്ടും. ഉസ്കെ വർണ്ണോ ശബ്ദോസെ വാക്യമേ രൂപാന്തർ ഹോത്തി. അതിന്റെ വർണ്ണ് അല്ലേ, വർണ്ണോ ശബ്ദോ സെ

0: रूपांतर होता है। ഭാഷാ കെ ഈസ് പരിവർത്തനക്ക് കാരണം വ്യാകരൺ ഭി ബദൽത്ത ഹൈ. അപ്പൊ ഭാഷയുടെ പരിവർത്തനം വരുമ്പോ എന്ത് ചെയ്യും, വ്യാകരൺ ഗ്രാമറിലും വ്യത്യാസം വരുന്നു അല്ലേ. ഭാഷക ചരം അവയവോ, ഭാഷയുടെ അങ്ങറ്റത്തെ അവയവം എന്ന് പറയുന്നത് വാക്യാണ്, സെന്റൻസ് ആണ്. സെന്റൻസ് നമ്മൾ പറയുമ്പോഴാണ് അതിന്റെ രൂപം, അതിന്റെ ഫുൾ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നത്. മാതൃഭാഷ ഭി വാക്യോ സെ ശുരു കർത്തേ. അപ്പൊ മാതൃഭാഷയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാക്യം നമുക്ക് സെന്റൻസ് പറയുമ്പോഴാണ് അതിന്റെ കംപ്ലീഷൻ കിട്ടുന്നത്. ബാദ്മേ ഇൻ വാക്യോ കാ വിശ്ലേഷൻ കർക്കെ പദ് ശബ്ദ ഉപസർഗ് പ്രത്യേ ആദിക്കോ അലഗ് അലഗ് പഹച്ചാൻ ലേത്തെ ഹെ. പിന്നെ വാക്യ സെന്റൻസ് വന്നു കഴിയുമ്പോൾ വിശ്ലേഷൻ കർണ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യുക എന്ന് പറയും, പരിശോധിക്കുക എന്ന് പറയുന്ന മീനിങ്. സെന്റൻസ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോ അതില് എന്ത് ചെയ്യും, പദ് പദ് ശബ്ദ ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്ക്, ഉപസർഗ് പ്രത്യ ഉപസർഗ് പ്രത്യ എന്ന് പറഞ്ഞാല് നമ്മള് പ്രിഫിക്സും സഫിക്സും ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ, അത് തന്നെയാണ് ഉപസർഗ് പ്രത്യ. അപ്പൊ അതെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ജോ ആപ് ഹം ഹിന്ദി ഭാഷ ഓർ വ്യാകരൺ കാ വിസ്താർ സെ ചർച്ച കരേംഗേ. അക്ഷരോ കോ ഹം ഹിന്ദി മേ വർണ്ണ കേ, അക്ഷരോ കോ ഹിന്ദി മേ വർണ്ണ കേ. ഹിന്ദി അക്ഷരങ്ങളെ നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് വർണ്ണ. വർണ്ണോങ്കെ സമൂഹക്കോ വർണ്ണമാല കേത്തെ ഹെ. വർണ്ണോങ്കെ സമൂഹ് അതായത് അക്ഷരങ്ങളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയണെ, വർണ്ണമാല എന്ന് പറയുന്നത്.
1: ഹിന്ദി വർണ്ണം ദോ പ്രകാർ ഹെ സ്വർ ഓർ വ്യഞ്ജൻ.
0: ഹിന്ദി വർണ്ണ ദോ പ്രകാർ കെ ഹെ, രണ്ട് തരം അക്ഷരങ്ങളാണുള്ളത്, സ്വർ വ്യഞ്ജൻ. സ്വർ കെ ഗ്യാര വർണ്ണ ഓർ വ്യഞ്ജൻ കെ തേന്തീസ് വർണ്ണ. സ്വർ എത്രയുണ്ട്, പതിനൊന്ന്, വ്യഞ്ജന്റെ തേന്തീസ് 33. അങ്ങനെ ഇസ് പ്രകാർ കുൽ മിലാക്കർ 44 വർണ്ണ ഹെ. അങ്ങനെ നമ്മൾ ടോട്ടൽ ആക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, 44 അക്ഷരങ്ങൾ മുളയിട്ടുണ്ട്. ഇനി വർണ്ണോങ്കെ മേൽസെ ഹം ശബ്ദ ബനാത്തെ ഹെ, വർണ്ണോങ്കെ മേൽസെ ശബ്ദ ബനാത്തെ ഹെ. കമൽ ക മ ല എന്ന് അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിനെ വാക്കാക്കുമ്പോ എന്താവും,
1: കമൽ
0: കമൽ.
1: സടക്
0: സ ഡ ക എന്ന് നമ്മൾ മൂന്ന് അക്ഷരം എഴുതി കഴിഞ്ഞാൽ അതിനെ എന്താക്കാൻ പറ്റും, സടക് എന്ന്
1: പറയാൻ പറ്റും,
0: വേർഡ് ആക്കാൻ പറ്റും, അത് റോഡ് എന്നർത്ഥം അല്ലേ. മെഹൽ, ഇതുപോലെ ഇങ്ങനെ അക്ഷരങ്ങൾ ചേർത്ത് ചേർത്ത് അതിനെ വാക്കാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, മെഹൽ എന്ന് പാലസ് അല്ലേ, മെഹലിന്റെ അർത്ഥമാണ് പാലസ്. ശബ്ദോങ്കി മേൽസെ വാക്യ ബന്തേ, വാക്കുകൾ ചേർത്ത് സെന്റൻസ് ആക്കും. സെന്റൻസ്
1: രാം അച്ഛാ ലട്കാ ഹെ,
0: രാം അച്ഛാ ലട്കാ ഹെ ഒരു സെന്റൻസ് ആയില്ലേ, എന്തൊക്കെ വാക്കുണ്ട്, രാം
1: രാം അച്ഛാ ലട്കാ ഹെ
0: ലട്കാ ഹെ, ഇത്രയും വാക്ക് ചേരുമ്പോഴാണ് എന്താവുന്നത്,
1: സെന്റൻസ്
0: സെന്റൻസ് ആവുന്നത്. അപ്പൊ രാം അച്ഛാ ലട്കാ ഹെ. അടുത്ത
1: ഗായ് ഖാസ് ഖാതി ഹെ,
0: ഗായ് ഖാസ് ഖാതി ഹെ, ഗായ് പശു പുല്ല് തിന്നുന്നു.
1: മുർഗി അണ്ട ദേത്തി ഹെ,
0: മുർഗി അണ്ട ദേത്തി ഹെ. ഹിന്ദി നമ്മുടെ എഴുതുന്ന ലിപി ഉണ്ടല്ലോ, അതിന്റെ പേരാണ് ദേവനാഗരി ലിപി. ദേവനാഗരി ലിപിയില് ഹ്രസ്വ എയും ഹ്രസ്വ ഓയും ഇല്ല. തുതിക്കേ പച്ചോ ദേവനാഗരി ലിപി മേ ഹ്രസ്വ എ ഓർ ഹ്രസ്വ ഓ കാ വിധാൻ നിഹി ഹെ. തു വാക്യക്കെ കിത്നേ ഭാഗ ഹെ, വാക്യക്കെ തീൻ ഭാഗ ഹെ.
1: കർത്ത കർമ്മ ക്രിയ,
0: കർത്ത കർമ്മ ക്രിയ. ഒരു സെന്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്, കർത്ത കർമ്മ ക്രിയ.
1: പ്രവർത്തിക്കോ സുജിത് കർണേ വാല ശബ്ദ ക്രിയ ഹെ.
0: അപ്പൊ ക്രിയ എന്ന് പറയുന്നത് നിങ്ങൾ ആക്ച്വലി പഠിച്ചിട്ടുണ്ട്, എന്താണ് ക്രിയ, വെർബ് അല്ലേ. അപ്പൊ വെർബ് എന്ന് പറയുമ്പോ എന്താ വെർബിന്റെ നമ്മൾ ഡെഫിനേഷൻ പഠിക്കുന്ന, ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ ഡൂയിങ് വേർഡ്സ് അല്ലേ. പ്രവൃത്തി കർണേ വാല കർത്താ ഹെ, പ്രവൃത്തി ചെയ്യുന്ന ആളാണ് കർത്താവ് അല്ലേ. പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ത്, ക്രിയ. പ്രവൃത്തി ക ആധാർ കർമ്മ, പ്രവൃത്തിയുടെ ആ ഒരു ബേസ് എന്ന് പറയണത് കർമ്മ. രാം ആം ഖാതാ ഹെ എന്നൊരു സെന്റൻസ് വന്നാൽ നിങ്ങൾ അതിനെ കർത്താ കർമ്മ ക്രിയ മാറ്റി പറയാവോ,
1: രാം കർത്ത ആം കർമ്മ ഖാതാ ക്രിയ.
0: ഇനി അടുത്തൊരു സെന്റൻസ് തരാം, സീത ഗേന്ദ് ഖേൽത്തി ഹേ,
1: സീത കർത്ത ഗേന്ദ് കർമ്മ ഖേൽത്തി ഹേ ക്രിയ.
0: തോ ബച്ചോ ആജ് കി കക്ഷ യഹി സമാപ്ത്, ഹം മിലേംഗേ അഗ്ലി കക്ഷ മേ.
1: ധന്യവാദ് ജി.
0: ധന്യവാദ്.
2: अभी तक आप सुन रहे थे हिंदी पाठ. अध्यापिका थे श्रीदेवी एम, छात्रा एम थे तनिया राणा और नताशा राणा. इसी के साथ आज का हिंदी पाठ यही समाप्त होता है. नमस्कार.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ആകാശവാണി
6: തുടിത്താളം. തുടിത്താളത്തിൽ ഇന്ന് മദളകിളി അവതരിപ്പിക്കുന്നത് ഏവൂർ മധുസൂദനൻ നായരും സംഘവും.

ഏവൂർ മധുസൂദനൻ നായരും സംഘവും അവതരിപ്പിച്ച മദ്ദളക്കേളിയാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കലാമണ്ഡലം അച്യുത വാര്യർ, ഹരിപ്പാട് മുരളി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ശ്രീജ സേതുരാമൻ അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ഭാഗവത പ്രിയേ നാരായണ പ്രിയേ നാമാക്ഷരങ്ങളിൽ മേവുമമ്മേ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീജ സേതുരാമൻ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. അക്വാപോണിക്സ്, അറിയേണ്ടതല്ല.

ഡോക്ടർ അൻസാർ സി പി യുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി, ഇതിൽ യുവസാഹിതി. 8:00 സ്പെഷ്യൽ പ്രോഗ്രാം ഓൺ ഏഷ്യൻ ഗെയിംസ് 2026 ചിയർ ഫോർ ഭാരത് ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, മനുഷ്യ ശരീരം അത്ഭുതങ്ങളുടെ കൂടാരം, കലാജോൺ നടത്തുന്ന പ്രഭാഷണം. 9:30 നാടകം, 7-ാമത്തെ ആത്മകഥ, നാടകരചന കെ ടി ബാബുരാജ്, സംവിധാനം കെ പി ശരത്ചന്ദ്രൻ, അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:10 മുതൽ FM Gold ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി എം ഗോവിന്ദൻ എഴുതിയ മൗലികം എന്ന കവിത ആലാപനം നന്ദ ഹരികുമാർ. 6:15 ഉദയഗീതം സ്വലാഹ് റഹ്മാൻ, നിസാർ അസ്ന എന്നിവർ പാടിയത്. 6:30 പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 144. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. 11:00 റേഡിയോ ഗ്രാമരംഗം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ, ഷാഹാ പൂവച്ചൽ അവതരിപ്പിച്ചത്. 12:20 ലക്ഷ്മി RS പാടിയ ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര, ആയുർവേദത്തിലൂടെയുള്ള ജീവിതശൈലീ മാറ്റവും ആരോഗ്യ സംരക്ഷണവും, ഡോക്ടർ ആനന്ദ് എജ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 21-ാം ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 നഗരപുരാണം. 5:45 ഖുറാൻ പാരായണം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സുകന്യാ സമൃദ്ധി യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജയശ്രീ എസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 ഏഷ്യൻ ഗെയിംസ് 2026 കർട്ടൻ റേസർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ശ്രേഷ്ഠ പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാമൊരു കഥ. 10:00 ലയവിന്യാസം. പാലക്കാട് R രഘുവിൻ്റെ മൃദംഗവാദനം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM Gold ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
1: കയർ ഉദ്യമി യോജന എന്നത് വ്യവസായ മന്ത്രാലയത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന 1,000,000 രൂപ വരെ ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കൂടാതെ ഒരു ഘട്ടം പ്രവർത്തന മൂലധനവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. പ്രവർത്തന മൂലധനം പദ്ധതി ചെലവിൻ്റെ 25% കവിയാൻ പാടില്ല. പ്രവർത്തന മൂലധനം സബ്സിഡിക്കായി പരിഗണിക്കുകയില്ല. കയർ ഉദ്യമി യോജനയുടെ പ്രയോജനങ്ങൾ. 1. കയറുദ്യമി യോജന രാജ്യത്തിനകത്ത് ചെറുകിട കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2. 1,000,000 വരെയുള്ള പദ്ധതികൾക്കാണ് സഹായം ലഭിക്കുക. 5% മാത്രമാണ് സംരംഭകൻ വഹിക്കേണ്ടത്. 3. ആകെ പദ്ധതി ചെലവിന്റെ 40% സബ്സിഡിയായി ലഭിക്കും. എന്നാൽ പ്രവർത്തന മൂലധനം സബ്സിഡിയിൽ ഉൾപ്പെടില്ല. 4. പദ്ധതിയുടെ 55% വായ്പയായി ലഭിക്കുന്നു. ഇത് ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. 5. തിരിച്ചടവിനുള്ള കാലാവധി 7 വർഷം വരെ ആണ്. കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ 2nd ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ള എല്ലാ വാണിജ്യ ബാങ്കുകളും. 2. എല്ലാ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും. 3. SC/ST OBC ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുകൾ വഴിയും ധനസഹായം ലഭിക്കും. MSME ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിലെ അംഗവായ്പാ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളും കയറുദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളാണ്. കയറുദ്യമി യോജന പ്രകാരം നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഈടായി സമർപ്പിക്കേണ്ടതില്ല എന്ന സവിശേഷതയും ഉണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുവാനുള്ള ഫോറം ഇനി പറയുന്ന സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്: കയർ ബോർഡ് ഓഫീസ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ പ്രോജക്ട് ഓഫീസ്, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കയർ ബോർഡ് അംഗീകാരമുള്ള നോഡൽ ഓഫീസുകൾ. ഇതുകൂടാതെ കയർ ബോർഡ് വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഔദ്യോഗിക പോർട്ടലിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപേക്ഷകർ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ലോഗിൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ വിശദാംശങ്ങളും രേഖകളും സമർപ്പിക്കുക. ആവശ്യമുള്ള രേഖകൾ ഇവയൊക്കെയാണ്: 1. സ്കീം സഹായത്തിനായുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോം. 2. യൂണിറ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ ഉടമസ്ഥാവകാശ രേഖയുടെ പകർപ്പ്. 3. കയർ വ്യവസായ പരിചയത്തിന്റെ തെളിവ്. 4. കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിന്റെ തെളിവ്. 5. ഇൻവോയ്സ് സഹിതം വാങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ. 6. ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്ന വ്യാവസായിക സ്ഥാപന സർട്ടിഫിക്കറ്റ്. 7. ചാർട്ടേഡ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ വർക്ക്ഷെഡ് നിർമ്മാണത്തിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും. 8. നിർദ്ദിഷ്ട പ്രോജക്റ്റിന്റെ പ്രോജക്ട് പ്രൊഫൈൽ. 9. SC/ST വിഭാഗക്കാരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്. 10. മറ്റേതെങ്കിലും പിന്തുണയ്ക്കുന്ന രേഖകൾ ആവശ്യമെങ്കിൽ അവ. ഗുണഭോക്താവ് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ: യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. കയർ ബോർഡിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ യൂണിറ്റ് അവിടെ നിന്ന് മാറ്റാതിരിക്കുക. കയർ ബോർഡ് അനുവദിക്കുന്ന ഗ്രാന്റ് തുകയിൽ കുറയാത്ത തുകയ്ക്ക് ഇൻഷുർ ചെയ്യുക. യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കയർ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായി യൂണിറ്റ് ഏതു സമയത്തും ലഭ്യമാക്കുക. കുറഞ്ഞത് 5 വർഷമെങ്കിലും യൂണിറ്റ് പ്രവർത്തിപ്പിക്കുക. യൂണിറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയർ ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കാലാകാലങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. ഈ വ്യവസ്ഥകൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെട്ടാൽ കയർ ബോർഡ് തീരുമാനിക്കുന്ന നിരക്കിൽ മുഴുവൻ സഹായവും പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ ഗുണഭോക്താവിന് ബാധ്യതയുണ്ട്. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകും.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: This is Akashwani. The news read by Nishit Kumar. Prime Minister Narendra Modi today said India is emerging as a reliable destination for global

0: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
1: റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് സൗജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന PM റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവർക്ക് പരിശീലനം നൽകി. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന നമ്മുടെ നാട്ടിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും മരണനിരക്ക് പരമാവധി കുറയ്ക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കുന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാവും. ഏത് റോഡിൽ വെച്ചും അപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കുന്നതാണ് PM റാഹത്ത് പദ്ധതി. പണമില്ല എന്നതിന്റെ പേരിൽ റോഡ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്കും അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ സംസാരിച്ച അസിസ്റ്റന്റ് കലക്ടർ S സ്വാതി പറഞ്ഞു. കഴിഞ്ഞ February 13 കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി കഴിഞ്ഞു. അപകടത്തിൽപ്പെട്ട വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ വഴിയാണ് ചികിത്സാ ചെലവ് കണ്ടെത്തുക. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയോ വാഹനം ഇടിച്ച് കടന്നുകളയുകയോ ചെയ്യുന്ന കേസുകളിൽ ജില്ലാ കലക്ടറുടെ പ്രത്യേക ഫണ്ടിൽ നിന്നാണ് പണം നൽകുക. ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അപേക്ഷ നൽകിയാൽ 10 ദിവസം കൊണ്ട് ആശുപത്രികൾക്ക് പണം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ജില്ലാതല പട്ടയമേള നാളെ രാവിലെ കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന പട്ടയമേളയിൽ 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. പട്ടയ വിതരണത്തിനായി 15 കൌണ്ടറുകൾ ഉദ്ഘാടന വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരള കരകൗശല വികസന കോർപ്പറേഷന്റെ കൈരളി കണ്ണൂർ ഷോറൂമിൽ ഈ മാസം 30 വരെ 6 കണ്ണാടിയുടെ പ്രദർശനവും വിപണനവും ആരംഭിച്ചു. ലോകപ്രശസ്തമായ 6 കണ്ണാടികളുടെ വൈവിധ്യമാർന്ന ശ്രേണി 10% വിലക്കുറവിലാണ് മേളയിലൂടെ ലഭ്യമാക്കുന്നത്. സാധാരണ ഗ്ലാസ് കണ്ണാടികളിൽ നിന്ന് വ്യത്യസ്തമായി ചെമ്പും വെളുത്തീയവും ചേർന്ന പ്രത്യേക ലോഹസങ്കരം കൊണ്ടാണ് കണ്ണാടിയുടെ നിർമ്മാണം. കൃഷിക്കാരുടെ ആത്മാഭിമാനവും കാർഷിക മേഖലയുടെ കരുത്തും വീണ്ടെടുക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് കൃഷി മണ്ണ് സംരക്ഷണ വകുപ്പ് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. പേരാവൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആത്മ കർഷക അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അന്നം തരുന്ന കർഷകരെ പറ്റി ചിന്തിക്കാറില്ല. വിയർപ്പിന്റെ ചൂരും മണ്ണിന്റെ ഗന്ധവുമുള്ള കർഷകരുടെ അധ്വാനത്തെ പറ്റി ഓർക്കാൻ പോലും നമുക്ക് സമയമില്ല. കാർഷിക വൃത്തി 2-ആണെന്ന ചിന്ത എല്ലായിടത്തും കടന്നു വന്നിട്ടുണ്ട്. മനുഷ്യജീവൻ നിലനിർത്താൻ ഏറ്റവും അനിവാര്യമായ ജോലിയും ഉത്തരവാദിത്ത പ്രവർത്തനവുമാണ് കൃഷി. മാന്യതയും അഭിമാനവുമുള്ള പ്രവർത്തനമാണ് അതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കർഷകരെ മാറ്റി നിർത്തി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വരുമാനം സൃഷ്ടിക്കുന്ന വകുപ്പാക്കി ഫിഷറീസ് വകുപ്പിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി V.അബ്ദുൽ ഗഫൂർ പറഞ്ഞു. തലശ്ശേരി സബ് കളക്ടർ ഓഫീസ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ വകുപ്പുതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന വരുമാനത്തിന്റെ 1.76% മാത്രമാണ് ഫിഷറീസ് വകുപ്പിന്റെ സംഭാവന. അത് 5% ഉയർത്തുകയാണ് ലക്ഷ്യം. മത്സ്യമേഖലയിലെ വിവിധ ഏജൻസികൾ നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ സ്ഥിതിവിവര കണക്കുകൾ, ഏജൻസികളുടെയും വകുപ്പിന്റെയും പക്കലുള്ള ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പോഷണ മൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി V.അബ്ദുൽ ഗഫൂർ പറഞ്ഞു. നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ് ദേശസേവ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സ്കൂൾ Group 1 Games ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ സമാപിച്ചു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം, തലശ്ശേരി സായി കേന്ദ്രം, കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ബാസ്കറ്റ്ബോൾ കോർട്ട് എന്നിവിടങ്ങളിലായി ജിംനാസ്റ്റിക്സ്, തൈക്കോണ്ടോ, ഗുസ്തി, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളാണ് നടന്നത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഡ്വക്കേറ്റ് TO മോഹൻ MLA ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
0: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി K.O. ശശിധരൻ.

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,000-ലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രിണാ മോദിനാ നവദില്ല്യാം സെമിക്കോൺ ഇന്ത്യ 2020 ഇതി കാര്യക്രമസ്യ ഉദ്ഘാടനം അകാരി. സെമികണ്ടക്ടർ ക്ഷേത്രേ ചിപ് പ്രാരൂപണായ 200 നവോദ്യമാനാം പോഷണം വിധീയത ഇതി കേന്ദ്രീയമന്ത്രി അശ്വിനി വൈഷ്ണവഃ പ്രാവോചത്. മോദിനഃ 25 ലോകസേവാവ്രത പൂർത്തി അവസരെ ഭാജപേതി ദലസ്യ മാസാത്മകം രാഷ്ട്രവ്യാപി സേവാ സങ്കല്പാഭിയാനം അദ്യ പ്രഭൃതി സമാലബ്ധം. പിഎം വിശ്വകർമ്മ യോജനയാഃ അദ്യ വർഷത്രയാത്മകം ആനുപൂർവിക കാര്യകാലം പൂർണതാംഗതം. ഭാരതേന പാകിസ്ഥാനെ ആതങ്കി സംരക്ഷണം വിഗോപിതം. അപ്പി ച ക്രീഡാ വാർത്താസു. ക്രിക്കറ്റ് സ്പർദ്ധാമാലികായാം അദ്യ സായം ഭാരതം അഫ്ഗാനിസ്ഥാന ദലേന സഹ യോത്സ്യതേ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്ല്യാഃ യശോഭൂമി പരിസരെ 2020 സെമിക്കോൺ ഇന്ത്യ ഇത്യാഖ്യസ്യ ത്രിദിവസീയ സമ്മേളനസ്യ ഉദ്ഘാടനം അകരോത്. ത്രിദിവസീയം സമ്മേളനമിദം ഭാരതേ സഹകാരസ്യ നിവേശസ്യ നവാചാരസ്യ പ്രതിഭാവികാസസ്യ ച സംവർദ്ധനായ കേന്ദ്രിതമസ്തി. അത്രാവസരെ ഭാഷമാണഃ പ്രധാനമന്ത്രി പ്രാവോചത് യത് ഭാരതസ്യ അർദ്ധചാലക പാരിസ്ഥിതികീ തന്ത്രം തീവ്രഗത്യാ പ്രസരതി യച്ച നവാചാരായ നിവേശായ വികാസായ ച നൂതനാൻ അവസരാൻ ഉദ്ഘാടയതി.
2: ബീതേ ഏക ദശക് മേ ഭാരത് നേ അപ്നേ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് കോ ഭീ എക്സ്പാൻഡ് കിയാ ഹൈ. സാഥിയോ ഭാരത് മേ പവർ ഇൻഫ്രാസ്ട്രക്ചർ കാ യേ വിസ്താർ हमारे सेमीकंडक्टर इकोसिस्टम के लिए भी एक बड़ी स्ट्रेंथ है. भारत हर वो कदम उठा रहा है जो हमें सेमीकंडक्टर इंडस्ट्री का एक प्रीफर्ड डेस्टिनेशन बनाए.
1: श्री मोदी न्यरूपयत यत एकत्र भारतस्य अर्थव्यवस्था संवर्धते अपरत्र च भारतमालक्ष्य वैश्विक विश्वासो अपि दृढ़ी भवति. तेन प्रतिपादितं യത് സമഹ്വാന് പൂർണായാം വൈശ്വിക പരിസ്ഥിതൌ അപി ഭാരതേന 7.8 പ്രതിശന്മിതഃ വൃദ്ധിമാനാങ്കഃ പഞ്ജീകൃതഃ. അസ്മിന്നേവ കാലേ ജാപാന ദേശസ്യ ഋണമൂല്യാങ്കന സംസ്ഥയാ ഭാരതസ്യ സാർവഭൗമ ഋണ ശ്രേണീ സമുന്നയിത. പ്രധാനമന്ത്രി പ്രാവോചത് യത് ദേശസ്യ പ്രത്യേകം അപി നാഗരികഃ വികസിത ഭാരതസ്യ നിർമ്മാണായ സങ്കല്പബദ്ധതയാ കാര്യം കരോതി.
2: भारत की क्वार्टरली जीडीपी रिपोर्ट आई और इस चैलेंजिंग पीरियड में भी भारत ने 7.8% ग्रोथ हासिल करके दिखाई है. और इसी दरमियान जापान की क्रेडिट रेटिंग एजेंसी ने भारत की सॉवरेन रेटिंग में सुधार किया है, अपग्रेड किया है. और ये भी 3 दशक के बाद, करीब 35 साल के बाद हुआ है.
1: അവസരെ അസ്മിൻ കേന്ദ്രീയ ഇലക്ട്രോണിക് സൂചനാ പ്രൌദ്യോഗികീ മന്ത്രി അശ്വിനി വൈഷ്ണവ അവോചത് യത് ക്ഷേത്രേ അസ്മിൻ ആധാരശില സ്ഥാപിത അസ്തി അഗ്രേ ച സെമിക്കോൺ 2.0 ഇതി യോജനായാഃ മാധ്യമേന ഉദ്യോഗ നിർമ്മാണം ഭവിഷ്യതി. യാ ഷട്സു പ്രമുഖ സ്തംഭേഷു ആധാരിത അസ്തി. ഏതേഷു സ്തംഭേഷു അർദ്ധചാലക അഭികൽപന യന്ത്രാണി സ്മൃതിഘടകാഃ സിലിക്കോൺ തത്വം മിശ്രിത താർക്കിക നിർമ്മാണ ഘടകാഃ അനുസന്ധാന വികാസശ്ച അന്തർഭവന്തി. മന്ത്രിണാ വിജ്ഞാപിതം യത് സർവകാരേണ ഭാരതേ അർദ്ധചാലക ആവശ്യകതാനാം സമ്പൂർണ ക്ഷേത്രേ ചിപ് അഭികൽപനായൈ ന്യൂനാതിന്യൂനം 200 നൂതന ഉദ്യമാന് സംസ്ഥാശ്ച സമുപകർത്തും ലക്ഷ്യം നിർധാരിതം. അത്രാവധേയം യത് ഭാരതസ്യ അഭികൽപനാ സാമർഥ്യം വിശ്വവിശ്രുതമസ്തി അതഃ സെമിക്കോൺ 2.0 ഇതി യോജനായാഃ അന്തർഗതം അർദ്ധചാലക അഭികൽപന സംസ്ഥാനാം സംവർദ്ധനമേവ പ്രമുഖം ലക്ഷ്യം ഭവിഷ്യതി. രാഷ്ട്രപതി ദ്രൗപദി മുർമുഹു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇത്യതാവദ്യ പ്രധാനമന്ത്രിണെ നരേന്ദ്രമോദിനെ തസ്യ ജന്മദിവസെ ഹാർദിക്യഃ ശുഭാശംസാഃ പ്രാകടയതാം. സാമാജിക സഞ്ചാരപട്ടലെ സന്ദേശം പ്രേഷയന്തി രാഷ്ട്രപതി മുർമുഹു വിഗതേഷു പഞ്ചവിംശതി വർഷേഷു ശ്രീമോദിനഃ അനുകരണീയാം ലോകസേവാം രാഷ്ട്രനിർമ്മാണായ ച തസ്യ അഭൂതപൂർവം യോഗദാനം പ്രാശംസയത്.

0: ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വികസിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: മൊഹാലി, സൂററ്റ് എന്നിവിടങ്ങളിൽ 2 സെമി കണ്ടക്ടർ വാണിജ്യ ഉൽപ്പാദന പ്ലാന്റുകളിൽ പ്രവർത്തനം ആരംഭിച്ചതായും ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അനുമതി നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിക്ക് $13.5 ബില്യൺ നീക്കിവച്ചതായി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി, ജപ്പാനിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ സോവറൻ റേറ്റിംഗ് ഉയർത്തിയതായും വ്യക്തമാക്കി.
2: ഭാരത് കി ക്വാർട്ടർലി GDP റിപ്പോർട്ട് ആയി ഓർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭി ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹൈ.
1: 3 ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛതാഹി സേവ 2026 പ്രചാരണം തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ സ്വച്ഛതാ പ്രതിജ്ഞ എടുത്തു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ കേരളത്തിന് തടസ്സമാകുന്നത് സ്ഥലലഭ്യതയാണെന്ന് മനസ്സിലാക്കി അസറ്റ് മാപ്പിംഗ് രജിസ്ട്രി തയ്യാറാക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കാണ് ധനസഹായം. ഇത്തരം കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് വഴി പ്രതിമാസം 5,000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതുതായി 5 ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സർക്കാർ സർവീസുകളിൽ ന്യൂനപക്ഷ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇടവ, താനൂർ, ഗുരുവായൂർ, വെള്ളമുണ്ട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ അടുത്തയാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സായന്തനം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. തിരുവനന്തപുരത്ത് നടന്ന 2026-27 സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാതല പട്ടയമേള നാളെ നടക്കും. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന

0: ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന ഇന്ന് നടക്കും. ഈ മാസം 27 മത്സരം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് 4 തടവും 30.84 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ 2003 ജനുവരി മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചിയിൽ നിന്ന് ആന്റോയെ വയനാട്ടിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇനി ഏകാധ്യാപക വിദ്യാലയങ്ങളില്ല. നിലവിലെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30 മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനോടനുബന്ധിച്ച് നടക്കുന്ന വനിതാ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണൻ നിർവഹിക്കും. സ്റ്റാർട്ടപ്പ് സാക്ഷരതാ ക്യാമ്പയിന്റെ ആദ്യ പതിപ്പും കോൺക്ലേവിന്റെ ഭാഗമായി ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. കേരളത്തിലെ സസ്യജീവജാലങ്ങളെ കോർത്തിണക്കുന്ന ലോഗോ നിർമ്മിച്ചത് പ്രമുഖ മലയാളി ഡിസൈനറായ അഭിലാഷ് ചാക്കോയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ അവബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മാധ്യമശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 നഷ്ടത്തിൽ 74,314, നിഫ്റ്റി 53 ഉയർന്ന് 23,270 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയായി. 14,010 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. പുതിയ പരിഷ്കാരങ്ങളിലൂടെ KSRTCയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. മൂലധന ചെലവ് കുറച്ചും സർവീസുകൾ കൂട്ടിയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിയും KSRTCയെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗതമന്ത്രി അറിയിച്ചു. വയനാട്ടിൽ ഭൂമി പദ്ധതിയുടെ ഭാഗമായി December 19-20 ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളുമായി ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനമാണ് ഭൂമി പദ്ധതി. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, CSR രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുക്കും. പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിന് ഇൻകെലിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കൈതപ്രത്തിന്റെ വരികൾക്ക് രമേശ് നാരായൺ ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ചിത്രം തത്വമസി.

സന്ധ്യാഗീതത്തിലെ അടുത്ത ഗാനം റോമൻസ് എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും വിജയ് യേശുദാസും പാടിയതാണ്. രചന രാജീവ് ആലിംഗൽ, സംഗീതം എം ജയചന്ദ്രൻ.

0: സന്ധ്യാഗീതം സമാപിച്ചു.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: ആകാശവാണി.

0: വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിത്തിന്റെ മൂല്യം തിരിച്ചറിയണമെങ്കിൽ അത് വളക്കൂറുള്ള മണ്ണിൽ തന്നെ വീഴണം. പാറപ്പുറത്ത് വീണാൽ അത് നശിച്ചു പോകും. അതുപോലെ നിങ്ങളുടെ കഴിവിനെയും നന്മയെയും അംഗീകരിക്കുന്ന മനുഷ്യരുടെ കൂടെ മാത്രം നിൽക്കുക. ഈയൊരു നല്ല ചിന്തയോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇനി പരിപാടിയിൽ അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം. ഡോക്ടർ അൻസർ സീപ്പി നടത്തുന്ന പ്രഭാഷണം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിപാടി തുടങ്ങും മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, എന്താണ് റബ്ബറിലെ ക്രൗൺ ബഡ്ഡിംഗ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: മണ്ണും സ്ഥലവും വെള്ളവും പരിമിതമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിൽ പുതിയ സാധ്യതകൾ തേടേണ്ടത് അനിവാര്യമാണ്. മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും ഒരുമിച്ച് ചെയ്യാൻ കഴിയുമോ? മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്നതിനൊപ്പം മത്സ്യങ്ങളെയും വളർത്തിയെടുക്കാൻ സാധിക്കുമോ? ഇതിന് ഉത്തരം നൽകുന്ന ഒരു നൂതന കൃഷിരീതിയാണ് അക്വാപോണിക്സ്. വീട്ടുമുറ്റത്തോ ടെറസിലോ ചെറിയൊരു യൂണിറ്റായി തുടങ്ങാൻ കഴിയുന്ന ഈ കൃഷിരീതി ഇന്ന് യുവാക്കളുടെയും നഗര കർഷകരുടെയും ഏറെ ശ്രദ്ധ നേടുകയാണ്. അപ്പോൾ എന്താണ് അക്വാപോണിക്സ്? എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്? എന്തൊക്കെ വിളകൾ വളർത്താം? എത്രമാത്രം ചെലവ് വരും? അക്വാപോണിക്സ് വരുമാനം കണ്ടെത്താൻ കഴിയുമോ? ഇത്തരം കാര്യങ്ങൾ നമുക്കിനി വിശദമായി അറിയാം. അക്വാപോണിക്സ് അറിയേണ്ടതല്ല, ഇതേക്കുറിച്ച് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അൻസാർ സി പി സംസാരിക്കുന്നു.
4: അക്വാപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഈ അക്വോ ആൻഡ് പോനോസ് എന്നുള്ള ഒരു രണ്ട് വാക്ക് എന്നാണ്. അതായത് അക്വാകൾച്ചറും അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറി കൃഷിയും ഒന്നിച്ച് നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു രീതി, അതാണ് ഈ അക്വാപോണിക്സ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത മത്സ്യകൃഷി പ്ലസ് പച്ചക്കറി കൃഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു റീസർക്കുലേറ്ററി സിസ്റ്റമാണ്. അതായത് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റത്തിന് ഒരു ഉദാഹരണം കൂടിയാണ് അക്വാപോണിക്സ് എന്ന സിസ്റ്റം. കൂടാതെ നമുക്കതൊരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗിനും കൂടി പറയാം. അതായത് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ മത്സ്യങ്ങളുടെ വിസർജ്യത്തിൽ നിന്നും ഉണ്ടായി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സസ്യത്തിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് കിട്ടുന്ന നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം വീണ്ടും മത്സ്യകൃഷി ചെയ്യുന്ന ടാങ്കിലേക്ക് വീഴുന്ന ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അക്വാപോണിക്സ് കൃഷി രീതിയിലൂടെ ചെയ്തു വരുന്നത്. പ്രധാനമായിട്ടും ഇത് വാട്ടർ എത്രത്തോളം നമുക്ക് യൂസേജ് ചെയ്യാം, വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുവാനുള്ള ഒരു രീതിയായിട്ടാണ് അക്വാപോണിക്സിനെ കാണുന്നത്. അതായത് പല വിവിധ രൂപത്തിലും നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. ചിലതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്സ്യകൃഷി അല്ലെങ്കിൽ മറ്റു പച്ചക്കറി കൃഷിയാണെങ്കിലും ഒരു നേരം നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുക, പിന്നെ അടുത്ത നേരം വീണ്ടും വെള്ളമൊഴിച്ച് കൊടുക്കുക, അങ്ങനെ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് അത്. മത്സ്യകൃഷിയിലാണെങ്കിലും നമ്മൾ വെള്ളം ഒരു ടാങ്കിൽ വെള്ളം നിറക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കേടാവുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൽ അടിയിലുള്ള വെള്ളം വലിച്ചു കളഞ്ഞ് മാറ്റി കളയുന്ന ഒരു സിസ്റ്റം, അതാണ് അതിൽ വരുന്നത്. സാധാരണ ട്രഡീഷനിൽ വരുന്നത് എർത്തേൺ ബോണ്ടുകളിലാണെങ്കിൽ പ്രധാനമായിട്ടും ആ മത്സ്യകൃഷി നടത്തുന്ന ആ വെള്ളം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ എയറേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് കൃഷി ചെയ്യുന്ന രീതിയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അക്വോപോണിക്സിൽ ഈ പറഞ്ഞമാതിരി ഒരു സമ്മേഴ്സിബിൾ മോട്ടർ ഉണ്ടാവും. ആ സമ്മേഴ്സിബിൾ മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ മത്സ്യക്കുളങ്ങളിലെ ടാങ്കിലെ വെള്ളം നമ്മൾ പച്ചക്കറി ബെഡിലേക്ക് പമ്പ് ചെയ്യാണ്. ആ പച്ചക്കറി ബെഡിലേക്ക് പമ്പ് ചെയ്തതിന് ശേഷം ആ പച്ചക്കറി ബെഡുകളിൽ പച്ചക്കറികൾ നിറച്ചിരിക്കും. ആ പച്ചക്കറി ബെഡുകളിൽ ആ നിറച്ച പച്ചക്കറി തൈകളുടെ വേരുകളിൽ ഇതിലുള്ള അടങ്ങിയ അമോണിയയുടെ കണ്ടന്റ്, അതുപോലെ മത്സ്യങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള അമോണിയ പോലെയുള്ള അതിലുള്ള കണ്ടന്റ് എല്ലാം മാറ്റി തിരിച്ച് നല്ല രീതിയിലുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളം തിരിച്ചു വീഴുന്ന രൂപത്തിലാണ് അക്വോപോണിക്സ് എന്ന് പറഞ്ഞ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ തന്നെ വെള്ളത്തിന്റെ ഉപയോഗം കുറക്കുക, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്യുക. കൺട്രോൾഡ് കണ്ടീഷനാണ് ഇവിടെ, അതായത് ഒരു നമ്മൾ തന്നെ മാനുവലി ചെയ്യുന്ന രീതിയല്ലാണ്ട് നമ്മൾ ഈ സമ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച്, ചില ആൾക്കാർ ടൈമർ വെക്കും, ചില ആളുകൾ ഫുൾ ടൈം ഈ സമ്മേഴ്സിബിൾ പമ്പിലൂടെ ഓണാക്കി വെള്ളം ഫിൽട്ടർ ബെഡിലോട്ട് വരികയും അത് പിന്നീട് മത്സ്യത്താങ്കിലേക്ക് വരുന്നതും ചെയ്യുന്ന രൂപത്തിലേക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യും. ചിലത് ടൈമർ വെച്ച് ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്യും, പിന്നെ 1/2 മണിക്കൂർ ഓഫ് ആവും. അങ്ങനെയും ചെയ്യുന്ന കൃഷി രീതിയാണ് ഈ പറഞ്ഞ അക്വോപോണിക്സ്. പല രീതിയിലുള്ള അക്വോപോണിക്സ് മെത്തേഡുകളുണ്ട്. അതായത് ചിലത് നമുക്ക് ഒരു ടാങ്ക് എടുക്കുകയും ആ ടാങ്കിൻ്റെ താഴേൽ മത്സ്യകൃഷിയുടെ ടാങ്ക്, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പച്ചക്കറി ബെഡ്, അപ്പോൾ ടാങ്കിൽ നിന്ന് നേരെ പച്ചക്കറി ബെഡിലോട്ട് പമ്പ് ചെയ്ത് വെള്ളം കയറ്റുന്ന ഒരു രൂപത്തിലുള്ള സിമ്പിളായിട്ടുള്ള സിസ്റ്റം, അത് നേരെ ഫിൽട്ടർ ചെയ്ത് വീണ്ടും വരുന്ന ഒരു രൂപത്തിലുള്ളത്. പിന്നെ ന്യൂട്രിയൻ്റ് ഫിലിം ടെക്നിക് എന്നെല്ലാം പറഞ്ഞിട്ട് ചെറിയ നാരോ ചാനൽ കൂടിയെല്ലാം നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്നുള്ള വെള്ളം PVC പോലുള്ള പൈപ്പിൽ ചെറിയ പോട്ടുകളിൽ ചെടികൾ വെക്കുകയും ആ പോട്ടുകളിൽ ചെടി ഇങ്ങനെ നിൽക്കുകയും അതിലൂടെ വെള്ളം നമ്മൾ മോട്ടർ വഴി പമ്പ് ചെയ്ത് തിരിച്ച് നമ്മളെ കുളത്തിലേക്ക് വരുന്ന മറ്റൊരു രീതിയാണ് ന്യൂട്രിയൻ്റ് ഫിലിം ടെക്നിക്ക് പോലുള്ള. പിന്നെ ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതുണ്ട്. ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു ടാങ്കിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന തെർമോകോൾ വാസ് പോലുള്ള വസ്തുക്കൾ വെക്കുകയും അതിൻ്റെ അകത്ത് നമ്മളൊരു പോട്ട് വെച്ച് ആ പോട്ട് വെച്ച് അതിൽ ചെടി ചെയ്യുന്ന കൃഷി രീതിയാണ് ഈ പറഞ്ഞ ഡീപ്പ് വാട്ടർ കൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് വെർട്ടിക്കൽ ഫാമിംഗ് ആയിട്ട് അക്വോപോണിക്സ് ചെയ്യാം. അതായത് നമ്മളിപ്പം വെള്ളം പാരലാണ് ഒരു ഇതിൻ്റെ മുകളിൽ അക്വോ കൾച്ചർ ഫിഷിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ നമ്മൾ വെജിറ്റബിൾ ബെഡാണ് അത് നേരെ പാരലാണെങ്കിൽ ഇത് വെർട്ടിക്കലായിട്ട് തട്ടുതട്ടായിട്ട് ക്രോപ്പ് ചെയ്യുകയാണ്. ആ ക്രോപ്പിൽ കൂടെ നമ്മൾ വെള്ളം പാസേജ് ചെയ്തിട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ അക്വോപോണിക്സ് രീതിയും ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. ഇതെല്ലാം കൂടാതെ ഹൈബ്രിഡ് അക്വോപോണിക്സ് രീതികളുണ്ട്. അതായത് NFT, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ന്യൂട്രിയം ഫിലിം ടെക്നിക്സും അതുപോലെ തന്നെ മറ്റു മെത്തേഡുകളെല്ലാം കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഹൈബ്രിഡ് മെത്തേഡുകളും നിലവിൽ നമുക്ക് അക്വോപോണിക്സ് കൃഷി രീതികളിൽ അവലംബിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും അക്വോപോണിക്സ് കൃഷി രീതിയിൽ ചെയ്യുന്ന സമയത്ത് നോർമലി ഈ പദ്ധതികളെല്ലാം സർക്കാരിൻ്റെ മറ്റും ഏജൻസികളിലൂടെ വന്ന സമയത്ത് നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു സെന്റിൽ നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 3 സെന്റിൽ പച്ചക്കറി കൃഷി ചെയ്യണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പച്ചക്കറികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫി വെജിറ്റബിളാണ് കൂടുതലായിട്ട് വളരുന്നതായിട്ട് കണ്ടത്. ലെറ്റ്യൂസ്, അതുപോലെ തന്നെ മിൻ്റ്, മല്ലിയില, അതുപോലെ പുതിനയുടെ ഇല, അങ്ങനെയുള്ള കൂടുതലും കൂടുതൽ ചെയ്യാം. ചീര ചെയ്യാറുണ്ട്, വെണ്ട ചെയ്യാറുണ്ട്, ബാക്കിയെല്ലാം ചെയ്യാം. പ്രധാനമായിട്ടും ഇതിൽ ഉപയോഗിക്കുന്നത് ലീഫി വെജിറ്റബിൾസാണ്. ഈ ലീഫി വെജിറ്റബിൾസ് കൂടാതെ പച്ചക്കറികളിൽ നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏകദേശം എല്ലാ പച്ചക്കറികളും, ഉദാഹരണത്തിന് തക്കാളി, വഴുതന, പച്ചമുളക്, വെണ്ട, ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. 1-2 കർഷകർ അവരുടെ കൃഷിയിടത്തിൽ ആരോ റൂട്ട്, അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞളെല്ലാം കൃഷി ചെയ്തതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അക്വോപോണിക് കൃഷി രീതിയിലൂടെ കൃഷി ചെയ്യാം. ഇതിൽ നമ്മൾ പലവിധ മീഡിയ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. മുമ്പെല്ലായിരുന്നു കൂടുതലായിട്ടും നമ്മൾ മെറ്റലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മെറ്റൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വലിയ മെറ്റലും 3/4 ഇഞ്ചിനേക്കാൾ കൂടുതൽ വലുപ്പമുള്ള മെറ്റലുകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് കാണുന്നത്. ചില സമയങ്ങളിൽ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ മത്സ്യ ടാങ്കിൽ നിന്നുള്ള വേസ്റ്റ് കൂടിയിട്ട് ചില സ്ഥലങ്ങളിലെങ്കിലും ഇത് ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് ഹോൾ വരുന്ന രീതിയിൽ, ഗ്യാപ്പ് വരുന്ന രൂപത്തിൽ, സർഫസ് ഏരിയ കിട്ടുന്ന രൂപത്തിൽ വലിയ കല്ലുകളല്ല, ഭയങ്കര വലിയ അല്ല, 2.5 ഇഞ്ച് മെറ്റലിലാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കൃഷി രീതികളും പോലെ തന്നെയാണോ ഇതിലുള്ള കൃഷി രീതിയും. പക്ഷേ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിലുള്ള എണ്ണം, നമുക്കൊരു സെൻറ്റിൽ 40,000 ലിറ്റർ വെള്ളമുള്ള ടാങ്കിലാണെങ്കിൽ അതിൽ

നമുക്ക് ഇതിൽ കൃഷി ചെയ്യാവുന്ന മത്സ്യങ്ങളുടെ എണ്ണം മറ്റു സാധാരണ ട്രഡീഷണൽ കുളത്തിലെല്ലാം കൃഷി ചെയ്യുന്ന മത്സ്യത്തിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഇതിൽ നമുക്കൊരു ഒരു സെന്റ് കുളത്തിലെ ഒരു 40,000 ലിറ്റർ എല്ലാം വെള്ളം കൊള്ളുന്ന ടാങ്കിലേക്ക് നമുക്ക് എയറേഷനും മറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 800 മുതൽ 1200 വരെ മത്സ്യങ്ങൾ, പ്രധാനമായിട്ട് നമ്മളതിൽ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിലാപ്പിയ കൃഷി ചെയ്യാം, വരാൽ കൃഷി ചെയ്യാം, അനാബസ് കൃഷി ചെയ്യാം, വാള കൃഷി ചെയ്യാം. ഇതൊക്കെയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതലായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഈ കാർപ്പ് മത്സ്യങ്ങൾ അതുപോലെ തന്നെ കരിമീൻ പോലുള്ള മത്സ്യങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും, പക്ഷെ വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ചെറിയ വളർച്ച കുറവും കാര്യങ്ങളൊക്കെ പൊതുവേ ഉള്ളതാണ്. പടുതാത്തിലെല്ലാം ഈ കാർപ്പ് മത്സ്യങ്ങൾ അത്രത്തോളം ചെറിയ സിസ്റ്റത്തിലെല്ലാവുന്ന സമയത്ത് അത്രത്തോളം വളർച്ച തന്നെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ വാട്ടർ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം, റെഗുലറായിട്ട് ചെക്ക് ചെയ്ത് പോകണം. അതിൽ ടെമ്പറേച്ചർ നമുക്ക് പൊതുവെ എല്ലാം അതിൻ്റെ പോലെ 26 മുതൽ 30 ഡിഗ്രി സെൽഷ്യസും ഡിസോൾവ് ഓക്സിജൻ്റെ അളവ് 4 മുതൽ 6 PPM, pH വന്നിട്ട് 7 to 8, ആൽക്കലൈനിറ്റി ഏകദേശം 120 മുതൽ 150 PPM, അമോണിയ ലെസ് ദാൻ 0.05 PPM, നൈട്രേറ്റ് ലെസ് ദാൻ 5 PPM, നൈട്രൈറ്റ് 0.05 PPM ലെവലിലാണ് നമ്മളിതിൻ്റെ വാട്ടർ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ കോമ്പണൻറ്റ് എന്നതിനെ കുറിച്ചെല്ലാം പറയുകയാണെങ്കിൽ കോമണായിട്ട് നമുക്കറിയാം പ്രധാനമായിട്ടും വേണ്ടത് ഫിഷ് ടാങ്ക് വേണം. അതേപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ മറ്റേ രണ്ടാമത്തെ കോമ്പണൻ്റായ ഫിൽട്ടർ മീഡിയയായ വെജിറ്റബിൾ അല്ലെങ്കിൽ ഗ്രോ ബെഡ് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പമ്പ് ചെയ്യാനുള്ള വാട്ടർ പമ്പ് സബ്മെർസിബിളാണോ അല്ലെങ്കിൽ വാട്ടർ പമ്പ് ആവശ്യമാണ്. പിന്നെ മെക്കാനിക്കൽ ഫിൽട്ടർ, ഇത് നമ്മൾ ഈ ഫിൽട്ടർ അതായത് മത്സ്യ കുളങ്ങളിലെ ടാങ്കിൽ നിന്നും ഡയറക്റ്റായിട്ട് നേരെ ബെഡിലോട്ടല്ല അടിക്കുന്നത്, അതിൻ്റെ മുമ്പേ ഒരു മെക്കാനിക്കൽ ഫിൽട്ടറൊക്കെ വെച്ച് അതിൽ മാക്സിമം വേസ്റ്റ് സോളിഡ് വേസ്റ്റ് എല്ലാം അവിടെ തന്നെ ഫിൽട്ടർ ചെയ്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഫിൽട്ടർ ബെഡിലോട്ട് പോകുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. പിന്നെ അതിന് തന്നെ ഔട്ട് ഫ്ലോ പൈപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഔട്ട്ലെറ്റ് വാൾവ്, അതായത് നമുക്ക് ഏതെങ്കിലും സമയത്ത് പെട്ടെന്ന് വെള്ളത്തിൻ്റെ അളവ് കുറക്കാനും മറ്റും നമ്മൾ ഔട്ട്ലെറ്റ് വാൾവ്. പിന്നെ ഇലക്ട്രിസിറ്റി അതൊരു വലിയ ഘടകമാണ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ബാക്കിയുള്ള മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയിലല്ല, കുറച്ചും കൂടി കൂടുതൽ കൃഷി നമ്പർ മത്സ്യങ്ങളുടെ എണ്ണം കൃഷിയിലൂടെ നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ അധിക സമയത്ത് നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മളുടെ മത്സ്യങ്ങൾ വിളവെടുക്കാൻ പാകത്തിലാവുന്ന സമയത്തായിരിക്കാം ചില സന്ദർഭങ്ങളിൽ കറണ്ടിൻ്റെ പോക്ക്. ആ സമയത്ത് ആൾട്ടർനേറ്റ് നമുക്ക് എയറേഷൻ എല്ലാം നിൽക്കും. അപ്പോൾ എയറേഷൻ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എയറേറ്റർ എല്ലാം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ബാക്കപ്പ് ആയിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് പ്രധാനമായിട്ടും അക്വാപോണിക്സ് കൃഷി രീതിയിൽ നമ്മൾ കൂടുതൽ എണ്ണ ഇടുന്നതുകൊണ്ടാണ്. അപ്പോൾ വളരെ കുറഞ്ഞ എണ്ണം ഇട്ടിട്ട് സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ഒരു കർഷകൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 250 അല്ലാണെങ്കിലും കുറേ നേരം കറണ്ടൊന്നും ഇല്ലെങ്കിലും അവർ പിടിച്ചു നിന്നോളും. സബ്മെർസിബിൾ ബെഡ് മോട്ടർ നല്ലതായി പ്രവർത്തിക്കുന്നതിലാണ് പിടിച്ചു നിന്നോളും, അല്ലെങ്കിൽ ഒരു ചെറിയ എയറേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ മത്സ്യകൃഷിയിൽ വരും. അക്വാപോണിക്സ് കൃഷിയിൽ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങൾ ഏതൊക്കെ എന്ന് പറഞ്ഞു, പ്രധാനമായിട്ടും പറഞ്ഞ മത്സ്യങ്ങളാണ് കൃഷി ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ മത്സ്യങ്ങളിൽ ഇപ്പോൾ തിലാപ്പിയാണ്. തിലാപ്പിയ നമുക്ക് 5 മുതൽ 6 മാസം വരെ അതിൻ്റെ ഉള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യാം. വരാലാണെങ്കിൽ 8 മുതൽ 12 മാസത്തിനുള്ളിലെല്ലാം ഹാർവെസ്റ്റ് ചെയ്യാം. ചില ആളുകൾ നേരത്തെ എല്ലാം ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നിക്ഷേപിക്കുന്ന കുഞ്ഞുങ്ങളുടെ വലുപ്പം ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് പൊതുവെ ഒരു 500 ഗ്രാം എല്ലാം കുറച്ച് വലിയ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ 500 ഗ്രാം മതിയെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒരു 6 മാസം 7 മാസം കൂടുമ്പം തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ആവറേജ് ആണ്. ഒരിക്കലും ഒരു മത്സ്യകൃഷിയിൽ 600 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാം 500 ഗ്രാം വരുന്നുള്ള ഒരു സംഗതിയല്ല. അതിലൊരു ആവറേജ് ചില മത്സ്യങ്ങൾക്കുള്ള വളർച്ച കുറവായിരിക്കും. അക്വാപോണിക്സ് കൃഷി രീതിയിൽ നമ്മൾ അത്യാവശ്യം വ്യാവസായിക രീതിയിലെല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലാണ് അതിൻ്റെ മോട്ടർ അതിൻ്റെ കാര്യങ്ങളൊക്കെ. പൊതുവേ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ ഇതും പുറത്തും മറ്റും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോളി ഹൗസ് പോലെ ഗ്രീൻ ഹൗസ് പോലെ അല്ലെ ഷീറ്റിട്ടിട്ടാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. ഇതിന് പുറത്തുള്ള ഇൻട്രപ്ഷനെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ വെള്ളം മഴ പെയ്തിട്ട് നേരിട്ട് വീഴുന്നതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ റെയിൻ ഷെൽട്ടറെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ അക്വാപോണിക്സ് കൃഷി രീതിയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഈ ബെഡ് ഉണ്ടാക്കുന്നതിനെല്ലാം കൂടുതലായിട്ടുള്ള കുറച്ച് പ്രൊഡക്ഷൻ

0: യന്ത്രം പിന്നെ വർക്ക് വരും, ഫിൽട്ടർ യൂണിറ്റ് വരും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ഉപയോഗം വളരെയധികം കുറക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ അത് മാത്രമല്ല, പച്ചക്കറികൾ നമ്മളെ ആവശ്യത്തിനും അത്യാവശ്യം നമുക്ക് പുറത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം നമ്മളുടെ ഈ അക്വാപോണിക്സ് കൃഷി ഇടത്തിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. സാലഡ്, കുക്കുംബറെല്ലാം അതുപോലെ തന്നെ അങ്ങനെയുള്ള കൂടുതലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പച്ചക്കറിയിൽ നിന്നുള്ള അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ലഭ്യമാക്കുവാൻ സാധിക്കുന്നതാണ്.
1: പാരിസ്ഥിതികമായ നിരവധി ആശങ്കകളും ജൈവ ഭക്ഷണത്തിന്റെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അക്വാപോണിക്സ് ഒരു ബദൽ കാർഷിക രീതിയായി കർഷകർ ഉപയോഗിച്ചു വരുന്നു. കളനാശിനിയോ കീടനാശിനിയോ ഉപയോഗിക്കാത്തതിനാൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യദായകമായ പച്ചക്കറികളും മത്സ്യവും അക്വാപോണിക്സ് കൃഷിയിലൂടെ ലഭ്യമാകുന്നു എന്നതും ഈ കൃഷിയുടെ പ്രത്യേകതയാണ്. അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം. നമ്മളോട് ഇതുവരെ സംസാരിച്ചത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അൻസാർ സി പി ആണ്. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9846203645.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 72,400 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,000 രൂപ മുതൽ 6,300 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: നെൽപ്പാടങ്ങളിൽ ഓല ചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓല ചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ജപ്പോനിക്കൻ കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ട കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 സെന്റ് സ്ഥലത്തിന് ഒരു കഷ്ണമെന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലൊറാൻഡ്രാനിലിപ്രോൾ 10 L വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 g 1 L വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 g സ്യൂഡോമോണസും ചേർത്ത് തളിച്ചു കൊടുക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂടാനും തെങ്ങൊന്നിന് 500 g വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 m താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള

0: തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് ഒരു പാക്കറ്റിൽ 5 ഗ്രാം വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് അരയടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിന് ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, എന്താണ് റബ്ബറിലെ ക്രൗൺ ബഡ്ഡിങ്? ഉത്തരം, ഉയർന്ന ഉൽപാദനശേഷിയുള്ള ബഡ് തൈകളിൽ 2.5 മുതൽ 3 വരെ മീറ്റർ ഉയരത്തിൽ ഇലരോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു റബ്ബറിനം ബഡ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണ് ക്രൗൺ ബഡ്ഡിങ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
4: കിസാൻ വാണി.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം

ജാം, സ്ക്വാഷ്, ആർടിഎസ്, പിക്കിൾ, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, FSSAI മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 23, 24 തീയതികളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 22 വൈകുന്നേരം 3 മണിക്ക് മുൻപ് 0493629784 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 18, 19 തീയതികളിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-276-3473 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,300 രൂപ, ആലപ്പുഴ 25,400 രൂപ, ചെങ്ങന്നൂർ 27,000 രൂപ, കോട്ടയം 28,700 രൂപ, പാല 28,300 രൂപ, എറണാകുളം 25,900 രൂപ, കൊച്ചിറെഡി 25,400 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,200 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000 രൂപ, അടൂർ 23,000 രൂപ, കായംകുളം 22,500 രൂപ, പുളിങ്കുന്ന് 26,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000 രൂപ, കോട്ടയം 29,000 രൂപ, എറണാകുളം 31,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,300 രൂപ, കട്ടപ്പന 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 66,500 രൂപ, അടൂർ 70,000 രൂപ, പാല 68,500 രൂപ, കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,400 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,100 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 26,000 രൂപ, കോട്ടയം 26,200 രൂപ, പാല 24,500 രൂപ. കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇനി 7:25 വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറുന്നതായും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി മേക് ശബ്ദ ഇസ്തമാൽ ഹോത്താ ഹൈ ടേപ്പ് ഔട്ട് യെ വോ ദിൻ ഹോത്താ ഹൈ ജബ് യീ ഡിസൈൻ പൂരാ ഹോനേ കേ ബാദ് പ്രൊഡക്ഷൻ കേ ലിയേ ചലി ജാതി ലേക്കിൻ ടേപ്പ് ഔട്ട് കേ ബാദ് കാം രുക്താ നഹീ ഹൈ ഉസീ ദിൻ അഗലേ വർജൻ പർ കാം ശുരൂ ഹോ ജാതാ ഹൈ ഔർ ഭാരത് ഭീ യഹീ കർ രഹാ ഹൈ. ഹമാരെ പെഹലേ ഫേസ് കാ സൈസ് ലഗ്ഭഗ് 8 ബില്യൺ ഡോളർസ് കാ താ ജബ്കി സെക്കൻഡ് ഫേസ് കാ 13.5 ബില്യൺ ഡോളർസ് തക് കാ ഹംനെ തയ് കിയാ ഹൈ.
1: സെമിക്കോൺ 2.0 വഴി സെമി കണ്ടക്ടർ വ്യവസായത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3 ദിവസം നീളുന്ന മേളയിൽ 600-ൽ പ്രദർശകരും 40-ൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സന്ദർശിക്കുന്ന ഭൂട്ടാൻ പൌരന്മാർക്കായുള്ള UPI ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങളുടെ 2ാം ഘട്ടം ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഭൂട്ടാൻ വിദ്യാർത്ഥികൾക്കുള്ള നെഹ്റു വാങ്ചുക് സ്കോളർഷിപ്പ് പദ്ധതി ദീർഘിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രവും സന്ദർശനത്തിന്റെ ഭാഗമായി കൈമാറി. ഇന്ത്യയിൽ നിർമ്മിച്ച 54 ഇലക്ട്രിക് വാഹനങ്ങളും കേന്ദ്രമന്ത്രി ഭൂട്ടാൻ പ്രധാനമന്ത്രിക്ക് കൈമാറി. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത ഭാരതത്തിനായി വികസിത ഗ്രാമങ്ങൾ എന്ന ലക്ഷ്യത്തോടെ വേണം പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട ദേശീയ ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ. അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി നൽകിവരുന്ന അതുല്യമായ രാഷ്ട്രസേവനത്തെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള ലോക നേതാക്കൾ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ പ്രത്യേക പൂജകൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കം. പ്രധാനമന്ത്രിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ വാട്ട്നഗറിൽ നടന്ന പരിപാടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് പ്രഥമ പ്രാധാന്യം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുജീവിതമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. 2047-ഓടെ വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അദ്ദേഹത്തെപ്പോലെ നിസ്വാർത്ഥ മനോഭാവമുള്ള നേതാക്കളെ രാജ്യത്തിന് ആവശ്യമുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
3: ഹംനെ ജോ കൽപന രക്കീ ഹൈ 2047 മേ പൂർണ വികസിത് ഭാരത് കീ വോ കൽപന കീ പൂർത്തി കേ ലിയേ അനേക ഐസേ യുവാ ചാഹിയേ, അനേക ഐസേ കിശോർ ചാഹിയേ, അനേക ഐസേ ബാലക് ചാഹിയേ ജോ ആനേ വാലീ 3 പീഢി തക് നരേന്ദ്ര മോദി കേ റാസ്തേ പർ അപ്നേ ജീവൻ കോ ആഗേ ബഡാകർ ഭാരത് പ്രഥം കേ മന്ത്ര കോ സഫലതാ കേ സാത്ത് കരേ.
1: കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിച്ചു. രാജ്യമെമ്പാടും രക്തദാന ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിൻ 2026 രാജ്യത്ത് തുടക്കമായി. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ സ്വച്ഛതാ ഹി സേവ പ്രചാരണം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ DRM ദിവ്യകാന്ത് ചന്ദ്രാക്കർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 സ്വച്ഛ ഭാരത് ദിനാഘോഷത്തോടെ പ്രചാരണം സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആറാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ത്രിഭാഷാ നയം 2027 അധ്യയന വർഷത്തിലേക്ക് മാറ്റിവെക്കുന്ന കാര്യം പരിഗണിക്കാൻ CBSEയോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അകറ്റുകയാണ് ലക്ഷ്യമെന്നും എന്നാൽ നിലവിൽ 3 ഭാഷകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അനുമതി നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാനും വിപുലീകരിക്കാനും സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് തുടക്കം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള തപാൽ വാൻ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: തിരുവനന്തപുരത്തിനും കണ്ണൂരിനും മധ്യയുള്ള സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്യുന്ന പാർസലുകൾ തൊട്ട് അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് തപാൽ വകുപ്പ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നും ഓരോ തപാൽ വാനുകൾ എല്ലാ ദിവസവും രാത്രി പാർസലുകളുമായി യാത്ര തിരിക്കും. ഈ വാനുകൾ രാവിലെ തന്നെ എത്തുന്നതിനാൽ പോസ്റ്റ്മാന് അടുത്ത ദിവസം രാവിലെ തന്നെ വിതരണം നടത്താനാകുമെന്ന് ചീഫ് PMG അമിതാഭ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു. 30 കിലോഗ്രാം വരെയുള്ള പാർസലുകളായിരിക്കും ഇപ്പോൾ സ്വീകരിക്കുക.
1: വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും പൂർണ്ണമായും സൌജന്യമായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സുഹൃത്തുക്കൾക്ക് പണം അയക്കുന്നതിനും കടകളിൽ പണം നൽകുന്നതിനും QR കോഡ് സ്കാൻ ചെയ്യുന്നതിനും യാതൊരുവിധ നിരക്കുകളും ഈടാക്കില്ല. UPI QR കോഡുകൾ വഴി പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ഇടപാടുകളുള്ള വ്യാപാരികൾക്ക് തുടർന്നും 0 ചാർജ് ബാധകമായിരിക്കും. RuPay ഡെബിറ്റ് കാർഡുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ UPI ഇടപാടുകളും യാതൊരു നിരക്കുമില്ലാതെ സൌജന്യമായി തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. വ്യക്തികളും വ്യാപാരികളും തമ്മിലുള്ള ഏകദേശം 96% UPI ഇടപാടുകളെയും പുതിയ മാറ്റം ബാധിക്കില്ല. എന്നാൽ റെയിൽവേ, ഇന്ധനം തുടങ്ങിയ അവശ്യ മേഖലകളിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഓരോ ട്രാൻസാക്ഷനും 5 രൂപ നിരക്കിൽ ഫ്ളാറ്റ് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ബാധകമായ 0.4% MDR വ്യാപാരികൾ തന്നെ വഹിക്കേണ്ടതാണ്. ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതി 29,700 കോടി രൂപയായി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇത് 25,600 കോടി രൂപയായിരുന്നു. 16.1% വർധനയാണിതെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടിയ ഇന്ത്യ ഇതിനകം തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 53 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനം പൈലറ്റിന്റെ പിഴവ് കാരണം ലാൻഡിംഗിനിടെ തകർന്നു വീണു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. ദൃശ്യങ്ങൾ ഒരു വീഡിയോ ഗെയിമിൽ നിന്നുള്ളതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾക്കും പാലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും US പ്രവേശനം നിഷേധിക്കുന്ന വിസ നിയന്ത്രണങ്ങൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നീട്ടി. മുൻകാല കരാറുകൾ ലംഘിച്ചതായി കാണിച്ചാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 19 പേർക്ക് പരിക്ക്. ഒഡേസയിൽ ടാൻസാനിയൻ ചരക്ക് കപ്പലിന്മേൽ റഷ്യൻ ഡ്രോൺ പതിച്ച് ക്യാപ്റ്റൻ കൊല്ലപ്പെടുകയും 3 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് G-Ramji പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി.
6: യുവവാണി.

എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. സവിശേഷമായൊരു വിഷയമാണ് ഇന്ന് യുവവാണിയിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ചില സൗന്ദര്യ പ്രശ്നങ്ങൾ. സൗന്ദര്യം മാത്രമല്ല കേട്ടോ, പൊതുവിൽ നമ്മുടെ ആരോഗ്യവുമായും ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ചു കാര്യങ്ങൾ

0: സുന്ദരമായി നമ്മുടെ ശരീരത്തെയും മുഖത്തെയൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തലമുടി തൊട്ട് സ്കിൻ വരെയുള്ള എല്ലാ ഘടകങ്ങളും ആവശ്യമായ കാര്യവുമാണ്. നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനെ ചെറുപ്പക്കാർക്കിടയിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും ഈ യുവതലമുറയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് മുടിയുടെ കാര്യത്തിലാണെങ്കിലും ചർമ്മത്തിന്റെ കാര്യത്തിലാണെങ്കിലും. കാരണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളുത്തിരിക്കുന്ന ചർമ്മം അല്ല ആരോഗ്യകരമായിട്ടുള്ളത്.
0: അതെ,
1: മനുഷ്യരെപ്പോഴും പോകുന്നത് ഈ ഒരു അപകർഷതാബോധം, അതിനെ ചൂഷണം ചെയ്യപ്പെടുന്നതാണ് ഇന്നത്തെ വാണിജ്യപരമായിട്ടുള്ള ഏറ്റവും വലിയൊരു തട്ടിപ്പ് എന്ന് പറയുന്നത്. കാര്യം നിങ്ങളുടെ തൊലി കറുത്തിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയും, നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികളെ അത് ബാധിക്കും എന്നും മിഥ്യയായ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് ആദ്യം നമ്മൾ മാറ്റിയെടുക്കണം. അതായത് ഒരു രീതിയിലുള്ള ഒരു ചൂഷണം ചെയ്യപ്പെടലിന് നമ്മൾ വിധേയരാവാൻ പാടില്ല. പിന്നെ ഈ പ്രശ്നങ്ങളിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം മുടികൊഴിച്ചിലാണ്. അത് ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം, അതായത് മുടികൊഴിച്ചിൽ ഒരുപാട് ആയതിന് ശേഷമാണ് പലരും ഒരു ഡോക്ടറുടെ അടുത്ത് വരുന്നത്. കാരണം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് പലതരത്തിലുള്ള ക്രീം, ഓയില് അല്ലെങ്കിൽ ഗുളികകൾ, പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ഇപ്പം ഹോമിയോ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും, ഇതൊക്കെ ഡോക്ടറെടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പം പൊതുവേ ഒരു പേഷ്യന്റ് പറയുന്നത്, എനിക്കിപ്പോ ഒരു മൂന്ന് മാസമായിട്ട് മുടി കൊഴിച്ചിലുണ്ട്, എന്റെ കഴിഞ്ഞ വർഷത്തെ മുടി ഇങ്ങനെയല്ലായിരുന്നു, ഇത്രയും കട്ടി ഉണ്ടായിരുന്നു, ഇപ്പം ബാത്റൂമിൽ മുടിയാണ്, കിച്ചണിൽ മുടിയാണ്. ഇതൊന്നും ഒന്നോ രണ്ടോ ദിവസത്തെ ഹിസ്റ്ററി അല്ല ഇവർക്ക് പറയാനുള്ളത്. ഒരു മൂന്ന് നാല് മാസത്തെ ഒരു പ്രോപ്പർ ഹിസ്റ്ററി കാണും. പക്ഷേ ഈ ഒരു മൂന്നാല് മാസത്തിനിടയ്ക്ക് ഒരു തവണ പോലും ഒരു പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ എടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം എന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മുടി കൊഴിച്ചിൽ മാറ്റിത്തരാം, നല്ല കട്ടിയുള്ള മുടി ആവും, നിങ്ങൾ ഈ എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി അതിന്റെ പുറകെ ആയിരിക്കും പോകുന്നത്.
0: ഒത്തിരി പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നു.
1: തീർച്ചയായിട്ടും ഇത് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം ഈ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ ഈ മുടിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ, തലയോട്ടിയുടെ പുറത്താണ് ഈ മുടി വളരുന്നത്. അപ്പൊ അതിന് കറക്റ്റായിട്ട് വളരണമെന്നുണ്ടെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലും ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
0: തീർച്ചയായിട്ടും
1: നമ്മൾ ബേസിക്കലി പറയും പ്രമേഹം, രക്തസമ്മർദ്ദം, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണെന്ന് പറയും. ഇതിനൊക്കെക്കാൾ കൂടുതൽ ഒരു 99% നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഡെയിലി അതിന് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചർമ്മം.
0: അതെ,
1: പ്രത്യേകിച്ച് ഈ മുടികൊഴിച്ചിൽ. അതായത് ഒരാൾ ആദ്യം വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡിയുടെ അളവ് സാധാരണ ഒരു മനുഷ്യന് ഒരു 40 മുതൽ 100 വരെയാണ് വേണ്ടത്. കേരളത്തിൽ ഒരു 75% ആളുകൾക്ക് ഇതൊരു 20 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കുറവായിരിക്കും. അത് ഒരു 5 ഓ 10 ഓ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും മുടികൊഴിച്ചിലിന്റെ ഒരു മേജർ റീസൺ അതാണ്. അപ്പൊ അതിന്റെ സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളത് ആദ്യത്തെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ചിലപ്പോൾ അത് മാത്രം മതിയായിരിക്കും, പക്ഷെ ഇത് നമ്മൾ നോക്കില്ല. മറ്റൊരു കാരണമാണ് അനീമിയ, അതായത് വിളർച്ച എന്ന് പറയും. അപ്പൊ നമ്മൾ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നതാണ് ഈ ഇരുമ്പിന്റെ അംശം, ഫെറിറ്റിൻ, അയൺ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് കുറഞ്ഞാൽ പോലും മുടികൊഴിച്ചിലുണ്ടാവും. അപ്പൊ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല. പിന്നെ ഒരു കാരണമാണ് തൈറോയിഡ്. അപ്പൊ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ തൈറോയിഡ് ഉണ്ടെങ്കിലും നമുക്ക് തൈറോയിഡിന്റെ ഒരു ഹോർമോൺ സന്തുലിതാവസ്ഥ മാറിക്കഴിഞ്ഞാലും മുടികൊഴിച്ചിൽ ധാരാളമായിട്ട് ഉണ്ടാവും. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ വൈറ്റമിൻ ഡി നോക്കി, നോർമലാണ്. തൈറോയിഡ് നോക്കി, നോർമലാണ്. നമ്മൾ അയണം ഹീമോഗ്ലോബിനും നോക്കി, നോർമലാണ്. ആവശ്യത്തിനുള്ള ഭക്ഷണം, പച്ചക്കറികൾ, ഇലക്കറികൾ എല്ലാം കഴിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ മുടികൊഴിച്ചിലുണ്ട്. ഏറ്റവും വലിയൊരു കാരണം സ്ട്രെസ്സാണ്. അതായത് ടെൻഷൻ കാരണം നമുക്ക് മുടികൊഴിച്ചിൽ വരുന്നു. ഒന്ന് രണ്ട് മാസം മുടികൊഴിച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അയ്യോ മുടിയെല്ലാം കൊഴിഞ്ഞു പോയെന്നൊരു ടെൻഷനായി, അത് കാരണം വീണ്ടും ഈ മുടികൊഴിച്ചിൽ കൂടും. അപ്പൊ ഒരിക്കലും ഇത് കൺട്രോൾ ആവുന്നില്ല. അപ്പൊ നോർമലായിട്ടുള്ള ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം, അതിപ്പോ ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പൊ ഈ സ്ലീപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ എന്തായാലും ഉണ്ടാവും. ഈ ഒരു എല്ലാ ഫാക്ടേഴ്സും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ബേസിക് ആയിട്ട് ഏതൊരാൾക്കും ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയില്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെല്ലാം. ഈ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ഇതെല്ലാം ചെയ്താലും നമുക്ക് മുടികൊഴിച്ചിലുണ്ടാവും. അപ്പോഴാണ് നമ്മളൊരു ഡിസീസിന്റെ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് താരൻ. ഈ താരൻ എന്ന് പറയുന്നത് പലരും വിചാരിക്കും മുടിയിൽ വരുന്ന ഒരു പ്രശ്നമാണെന്ന്. ഒരിക്കലും അല്ല, അത് നമ്മുടെ തലയോട്ടിൽ, സ്കാൽപ്പിൽ വരുന്നതാണ്. അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റൂ, അല്ല താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല. അതായത് ഈ താരൻ കൂടാനും കുറയാനും വരുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണത്തിന്റെ ഇതിൽ തന്നെ ഈ താരൻ കൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ അധികം എണ്ണ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ നോർമലി അവിടെ നിന്ന് ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ താരൻ കൂടെ ഉള്ളവരാണെങ്കിൽ ഡെയിലി വെളിച്ചെണ്ണ തേച്ച് കുളിക്കുക, അത് എന്നും അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് കൂടുതൽ എണ്ണ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, വീണ്ടും വീണ്ടും താരൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് മുടികൊഴിച്ചിലിന്റെ ഒരു മെയിൻ കാരണമാണ്. അത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഈ താരൻ ഉണ്ടാക്കുന്നത്.
0: അത് എന്തുകൊണ്ടായിരിക്കാം അത് ഒരു പക്ഷേ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്?
1: ഈ താരൻ പല കാരണങ്ങൾ കൊണ്ട് വരാം. പണ്ട് ഒരു 10-30 വർഷം മുമ്പ് വരെ കൂടെ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒന്നോ രണ്ടോ പേർക്ക് താരൻ കാണുള്ളൂ, വിരളമായ ഒരു കാര്യമായിരുന്നു. ഇന്ന് പക്ഷെ ഒരു 10 പേരെ എടുത്താൽ ഒരു 6 പേർക്കും കാണും. നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ആണ് അതിന്റെ മെയിൻ റീസൺ. പ്രോപ്പർ ആയിട്ട് നമ്മൾ കെയർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഡെയിലി 2 തവണ തല കഴുകിക്കഴിഞ്ഞാൽ താരൻ പോകുമെന്നുള്ളത്, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൂടുതൽ നമ്മൾ ഡെയിലി ഈ വെള്ളം ഉപയോഗിച്ച് തല കഴുകുമ്പോഴാണ് ഈ പ്രശ്നം കൂടുന്നത്. കാര്യം കൂടുതൽ ഓയിൽ അവിടെ

0: പ്രൊഡ്യൂസ് ചെയ്യും. അത്യാവശ്യം വേണ്ടത് നമ്മുടെ സ്കാൽപ്പിൽ ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ഡെയിലി വെള്ളം ഒഴിച്ചത് കഴുകി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. ഡെയിലി വെളിച്ചെണ്ണ ഒഴിച്ച് തല കഴുകി കഴിഞ്ഞാൽ അത് കൂടും. പിന്നെ ഈ എണ്ണ പലഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, ചോക്ലേറ്റ് കൂടുതൽ കഴിക്കുക, ചിക്കൻ കൂടുതൽ കഴിക്കുക, ഇതിനെല്ലാം ഇതുമായിട്ട് കറക്റ്റ് ബന്ധമുണ്ട്. ഇതേപോലെ തന്നെ വേറൊരു സ്കിൻ കണ്ടീഷൻ അലോപേഷ്യ ഏരിയ ആയിട്ടെന്ന് പറയും. അതായത് ഈ വട്ടത്തിൽ പാച്ചസ് ആയിട്ട് മുടി ഇങ്ങനെ പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും. അതൊക്കെ ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ, അതായത് നമ്മുടെ ശരീരത്തിന് നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാൽ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡി ഉണ്ടാക്കും. ഈ ആന്റിബോഡി തന്നെ നമുക്കെതിരെ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും അതൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് കൺസൾട്ടേഷൻ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ പോലും നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയി ഓൺലൈൻ വഴി കാണുന്ന ക്രീം മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപകാരത്തിനേക്കാൾ കൂടുതൽ ദോഷത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുടികൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് പുരുഷന്മാരിലും സ്ത്രീകളിലും കാണും. സ്ത്രീകളിൽ കുറെ കൂടെ ഡെഫിനറ്റ് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവും, ഒരുപക്ഷെ ഏജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരും. അതായത് ഇപ്പം പ്രഗ്നൻസി ആ ഒരു സമയത്ത് വരാം. ഈ പ്രഗ്നൻസി എന്ന് പറയുന്നതിന്റെ ഒരു സ്ട്രെസ്ഫുൾ പീരീഡ് ആണ്, അല്ലെങ്കിൽ ഒരു സർജറി കഴിയുന്നു. അപ്പം നമ്മുടെ ബോഡി തന്നെ അതിന്റെ ഒരു സ്ട്രെസ് എടുക്കുകയാണ്. ഇപ്പൊ ഒരുപാട് പേർക്കറിയാം കോവിഡ് വന്നു, കോവിഡിന് ശേഷം പോസ്റ്റ് കോവിഡ് ആയിട്ട് ഹെയർ ഫോൾ കൂടുതലാണ് കുറെ പേഷ്യൻസ് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു റെസ്റ്റിംഗ് സ്റ്റേറ്റ്, അതായത് ഈ കോവിഡ് കഴിയുന്നതോടുകൂടി ഒരു 6 മാസത്തേക്ക് പിന്നെ നമുക്ക് മുടി വളരത്തില്ല, ഒരു ടിലോജൻ എഫ്ലൂവിയം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അത് ഇതുപോലെ സ്ട്രെസ്ഫുൾ പീരീഡിലാണ് കൂടുതൽ വരുന്നത്. അത് നമ്മൾ ഒരിക്കലും കൂടുതൽ വറി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ആ ഒരു പീരീഡ് കഴിയുമ്പോൾ വീണ്ടും മുടി വളരും. നമുക്ക് ഡെയിലി 100 മുതൽ 150 മുടി വരെ നഷ്ടപ്പെടുന്നുണ്ട്, നോർമലി തന്നെ. അതിൽ കൂടുതൽ അതിനെ തിരിച്ച് വളരുകയും ചെയ്യും. അതിൽ കൂടുതൽ വളരാതിരിക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴാണ് ഈ മുടി കൊഴിച്ചിലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ടിലോജൻ എഫ്ലൂവിയം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ തിരിച്ചു വരുന്ന മുടി കുറച്ച് നാളത്തേക്ക് ഒരു റെസ്റ്റിംഗ് ഫേസിലായിരിക്കും, തിരിച്ചു വരത്തില്ല. പക്ഷെ ഒരു 3 മുതൽ 6 മാസം കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും നോർമലായിട്ട് വരും. പിന്നെ PCOD ഹോർമോണൽ ചേഞ്ചസ് വരിക, ഇതൊക്കെ കൊണ്ടായിരിക്കും കൂടുതലും സ്ത്രീകളിലും ഈ ഒരു മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
1: നമ്മൾ അത് കൂടാതെ മുടി കൊഴിച്ചിലിനെ ഇപ്പൊ കഷണ്ടി പോലുള്ള അത് പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടായിക്കോട്ടെ,
0: തീർച്ചയായിട്ടും ഒരു 5 മുതൽ 10% വരെ പാരമ്പര്യമായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവും. അച്ഛനോ അമ്മയ്ക്കോ വീട്ടിലെ അപ്പനോ മുടി കൊഴിച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഷണ്ടി ആണെന്നുണ്ടെങ്കിൽ, ഗ്രാജുവലി നമ്മളും ആ ലെവലിലേക്ക് എത്തും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മുമ്പൊക്കെ ഇത് 40 വയസ്സിലോ 45 വയസ്സിലോ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് 15 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
1: അതെ.
0: അപ്പൊ ഇത് നമ്മൾ ഒരു 7 സ്റ്റേജസ് ആയിട്ടാണ് ഹെയർ ഫോൾ പറയുന്നത് തന്നെ. ചിലർക്ക് ആദ്യം നെറ്റ് കയറി തുടങ്ങും, ചിലർക്ക് നടുക്ക് ഭാഗത്തുനിന്ന് ഉച്ചയിന്നായിരിക്കും മുടി പോയി തുടങ്ങുന്നത്. അപ്പൊ ഇതിന് ഈ സാധാരണഗതിയിൽ പെട്ടെന്ന് ഒരു മുടി കൊഴിച്ചിൽ ഒരു എന്തെങ്കിലും അസുഖത്തിനായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നോക്കി നമ്മൾ പ്രോപ്പർ ഹിസ്റ്ററി എടുക്കണം. ഡെങ്കിപ്പനിയോ കോവിഡോ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പ്രഗ്നൻസിയോ, പിന്നെ മെഡിക്കേഷൻസ് കാരണം വരാം. അതായത് ഈ ഗർഭനിരോധനത്തിന് വേണ്ടി സ്ത്രീകൾ ഗുളിക കഴിക്കും, അല്ലെങ്കിൽ അപസ്മാരത്തിന് വേണ്ടിയുള്ള ഗുളികൾ കഴിക്കും. ഇതിന്റെ ഒക്കെ ഒരു സൈഡ് എഫക്ട് ആയിട്ട് മുടി കൊഴിച്ചിൽ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, ചില പേഷ്യൻസിൽ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ട ഒരു കാര്യം. അതായത് പ്രോപ്പർ ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിക്കണം.
1: അതാണ് ശാസ്ത്രീയമായ രീതി.
0: ശാസ്ത്രീയമായ രീതി. പിന്നെ ഇപ്പൊ ഒരു നൂതനമായ രീതിയിൽ കുറച്ചധികം മുടി കൊഴിച്ചിൽ ഉണ്ടായി, നല്ല രീതിയിൽ ഉള്ളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ PRP എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ഇപ്പൊ വന്നിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. അത് നമ്മുടെ ഈ ഹെയർ ഫിക്സിങ്ങിനും ഹെയർ ട്രാൻസ്പ്ലാന്റിനും ഒക്കെ മുമ്പുള്ളതാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നമ്മൾ ഏറ്റവും അവസാനം നോക്കേണ്ട ഒരു കാര്യമാണ്. PRP എന്ന് പറഞ്ഞാൽ പൊതുവെ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. കാര്യം ആർക്കാണോ ഇത് ചെയ്യേണ്ടത്, അപ്പോൾ ആ പേഷ്യന്റിന്റെ തന്നെ ശരീരത്തിൽ ബ്ലഡ് എടുത്തിട്ട് നമ്മളൊരു സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യും. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റും ഒക്കെ മാറി കിട്ടാൻ വേണ്ടി. എന്നിട്ട് അതിൽ നിന്ന് ഈ പ്ലേറ്റ്ലെറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തന്നെ തലയോട്ടിലോട്ട് ഇഞ്ചക്ട് ചെയ്യും. അങ്ങനെ ഒരു മിനിമം ഒരു മാസത്തിൽ 1-2 തവണ ചെയ്യും. അങ്ങനെ ഒരു 4-5 സിറ്റിംഗ് കഴിയുമ്പം ഒരു 70-75% ആളുകൾ റിസൾട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അതായത് ഈ പ്ലേറ്റ്ലെറ്റ് നോർമലി കുറവുള്ളവർ, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവർ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്കിൻ കണ്ടീഷൻ ഇൻഫെക്ഷൻസ് ഉള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല.
1: ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രീമച്ചുവർ ആയിട്ട് നര ഗ്രേയിങ് ഉണ്ടാകുന്നതിനെ കുറിച്ച്.
0: അതെ.
1: എന്തായിരിക്കും അതിന്റെ ഒരു കാരണം പ്രതിവിധിയും?
0: ഈ അകാല നര, അതാണ് പ്രീമച്ചുവർ ഗ്രേയിങ് എന്ന് പറയുന്നത്.
1: അതെ.
0: അതിന് ഒരു ശക്തമായ ഒരു കാരണ പാരമ്പര്യമാണ്. ഇതിൽ ഒരു മിഥ്യാധാരണയുണ്ട്, 100% നമുക്ക് അകാലം നര മാറ്റാൻ പറ്റും, ഈ നരച്ച മുടി തിരിച്ച് കറുത്ത കളറിലാക്കി എടുക്കാൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതൊരിക്കലും സാധ്യമല്ല. ചിലപ്പോൾ 1-2 പേര് അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കാം, ഞാൻ ഈ എണ്ണ ഉപയോഗിച്ചു, ഞാൻ ഈ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ എന്റെ മുടി 100% പഴയതുപോലെ ആയി. അതവരെ ഭാഗ്യം, അങ്ങനെ പറയാനേ പറ്റൂ. അല്ലാതെ നമ്മളടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിലും നിങ്ങളുടെ കണ്ടീഷൻ കംപ്ലീറ്റ് മാറ്റി പഴയപോലെ ആക്കിത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു പാരമ്പര്യം വലിയൊരു ഫാക്ടറാണ്. ഇപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അകാലം നര വരും. പക്ഷെ നമ്മുടെ അച്ഛന് ചിലപ്പോൾ നര വന്നിട്ടുണ്ടാവുക 40 വയസ്സിലോ 45 വയസ്സിലോ ആയിരിക്കും. ഒരു 20 കൊല്ലം മുമ്പ് അകാലം നര എന്ന് പറയുന്നത് 30 വയസ്സിന് ശേഷം ആണ്. ഇപ്പം പക്ഷേ 10 വയസ്സ് മുതലേ തന്നെ ഇത് കാണുന്നുണ്ട്. ഇതും ഒരു പരിധി വരെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യങ്ങളാണ്. മെയിൻ ആയിട്ട് അകാലം നര കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ അനീമിയ, വിളർച്ച. അതിൽ തന്നെ പലതരത്തിലുള്ള അനീമിയകളുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് വരുന്ന വിളർച്ചയുണ്ട്, വൈറ്റമിൻസിന്റെ കുറവ് കാരണം വരുന്നുണ്ട്. അതിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി എന്ന് പറയും, അതിന്റെ കുറവ് കാരണം വരുന്നത് അകാലം നരയ്ക്ക് വലിയൊരു ഫാക്ടറാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ. പിന്നെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും തൈറോയിഡോ ഡയബറ്റീസോ അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അതായത് നരയില്ല പക്ഷെ അവർക്കൊക്കെ ഈ ഒരു അസുഖത്തിന്റെ ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ പോലും അടുത്ത ജനറേഷനിലെ

0: കാലം വരാം. പക്ഷെ ഇപ്പൊ അത് വരുന്നത് ഒരു 10-15 വർഷം മുന്നോട്ടാണ്. മുമ്പ് 35 വയസ്സിലായിരുന്നെങ്കിൽ ഇപ്പോൾ 20 വയസ്സിലും അല്ലെങ്കിൽ 15 വയസ്സിലും നേരെ കണ്ടു തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലോപേഷ്യ ഏരിയേറ്റ പോലുള്ള അസുഖങ്ങളിൽ വരാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇത് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് സൈക്കിൾ ഇല്ല എന്നുള്ളതാണ്. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ എന്നും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലർ രാവിലെ ഉറങ്ങുന്നവരായിരിക്കും. ഈ ഒരു സൈക്കിള് വ്യത്യാസം വരുന്നതും അകാല നിരക്ക് വലിയൊരു കാരണമാണ്. പിന്നെ പലരും മനസ്സിലാക്കാത്തൊരു കാരണം സ്മോക്കിംഗ്. ഈ പുകവലിയും ഈ അകാല നിരക്ക് കാരണമാവുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു ലിങ്ക് ഇതിന് വരുന്നുണ്ട്. അപ്പൊ ഇതിനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഭക്ഷണം നേരെയാക്കുക, സ്ലീപ്പ് നോർമലാക്കുക, ഇതൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ഡിലേ ചെയ്യാൻ പറ്റും. അല്ലാതെ 100% റിവേഴ്സിബിൾ ആയിട്ട് വരുന്ന ഒരു പ്രോസസ് അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്.
1: ഓക്കെ, പക്ഷേ ഈ നരയുടെ ഒരു എപ്പോഴും നമ്മൾ ആദ്യത്തെ ഒരു വഴി എന്ന് വെച്ചാൽ മുടി കറുപ്പിക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ അങ്ങനെ കറുപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പോ ചെറുപ്പക്കാരുടെ ഇടയിൽ തന്നെയുള്ള ട്രെൻഡാണ് മുടിക്ക് പലവിധ കളറുകൾ കൊടുക്കുക എന്നുള്ളത്.
0: തീർച്ചയായും
1: കെമിക്കൽ പ്രോസസ് ആണ്. എന്താണ് അതിന്റെ ഒരു ശാസ്ത്രീയത?
0: ഈ മുടി കളർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊരു കോസ്മെറ്റിക് ആയിട്ടൊരു രീതിയാണ്. അതായത് സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്.
1: അതെ,
0: ഈ മുടി കറുപ്പിക്കുന്നതാണെങ്കിലും വേറെ കളർ ചെയ്യുന്നതാണെങ്കിലും ഹെന്ന ചെയ്യുന്നതാണെങ്കിലും എല്ലാം സൗന്ദര്യ സങ്കല്പമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാരണമാണ്. അതായത് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടാനില്ല. ദോഷമുണ്ടോ എന്ന് വെച്ചാൽ 100% ദോഷങ്ങളും ഉണ്ട്. വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് വരും. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കളർ ഉണ്ടല്ലോ, ഈ കളറിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്സ് അതാണ് ദോഷം ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മൾ ഉപയോഗിക്കുന്ന കളർ എത്ര നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും അത് നമ്മുടെ സ്കിന്നിന് അലർജിക്ക് ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ഇതിന്റെ ഒരു മെയിൻ കണ്ടന്റ് അമോണിയ എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ അമോണിയ എന്ന് പറഞ്ഞത് നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ മുടിക്ക് കട്ടി നൽകുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഈ പ്രോട്ടീൻ സ്ട്രക്ചർ തന്നെ വളരെ നേർത്തതായി പോകും. ആദ്യം മുടികൊഴിച്ചിൽ ഉണ്ടാവില്ല, ഓരോ സ്റ്റേജസ് ആയിട്ടാണ് വരിക. ഈ മുടിയുടെ കട്ടി കുറയും, പിന്നെ ഈ റൂട്ടിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും, പിന്നെ മുടി ചീകുമ്പോഴത്തേക്കും ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ട് പോകും. അങ്ങനെ അത് ഗ്രാജുവലി ഒരു മുടികൊഴിച്ചിലേക്ക് മാറും. ഇത് ഒരുപാട് പേർക്ക് അറിയാം. ഇപ്പം ഈ അമോണിയ കാരണമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അമോണിയ ഇല്ലാതെ അമോണിയ ഫ്രീ ആക്കി ഒരുപാട് ടൊളുവീൻ പോലുള്ള വേറെ കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഹെയർ ഡൈസ് കൂടുതൽ വരുന്നുണ്ട്. ഞങ്ങൾ 100% നാച്ചുറൽ ആണ്, കെമിക്കൽ ആഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ പോലും ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ്, അതായത് ഇതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ സ്കിന്നിനോട് അലർജി ഉണ്ടോ നമുക്കറിയില്ല. പിന്നീട് മുടിയിലാണ് നമ്മൾ ഡൈ ചെയ്യുന്നത്, കളർ ചെയ്യുന്നതെങ്കിൽ പോലും 1%, 2% ഒക്കെ ഈ സ്കാൽപ്പിലും കൂടെ വരും. സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർമ്മമാണ്. പിന്നെ പ്രത്യേകിച്ച് ഡൈ ചെയ്യുന്നവരുടെ അടുത്ത് ഈ ബ്യൂട്ടി പാർലറിലാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും പറയും നിങ്ങൾ 2 ടവൽ യൂസ് ചെയ്യുക. അതായത് തല തോർത്തുന്ന അതുകൊണ്ട് നിങ്ങളുടെ മുഖം തോർത്തരുത്. കാര്യം ഇതിന്റെ ഒരു പാർട്ടിക്കിൾസ് എന്തെങ്കിലും മുഖത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ അലർജിക് റിയാക്ഷൻ വരും. അത് ഈ സ്കിൻ പിഗ്മെന്റേഷനും കൂടെ കാരണമാവും. അതായത് നമ്മൾ തല നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നത് അവസാനം മുഖം കൂടെ വൃത്തികേടാവും. പിന്നെ ഈ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് ഹെയർ ഡൈസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാനും, എല്ലാവർക്കും അല്ല, ഒരു 5-10% അതിന് ഒരു ഡയറക്റ്റ് ലിങ്ക് കാണുന്നുണ്ട്.
1: സാധ്യതയാണ്.
0: അപ്പൊ ഇനി വർഷങ്ങൾ കൂടുന്തോറും ഈ സാധ്യത കൂടിക്കൂടി വരുത്തതേ ഉള്ളൂ.
1: തീർച്ചയായിട്ടും ചിലർന്ന് വെച്ചാൽ ഇത്തരം കെമിക്കലുകൾ ഉപയോഗിക്കാതെ ഇപ്പൊ ഹെന്ന അല്ലെങ്കിൽ നീല അമേരിക്ക പോലെയുള്ള നാച്ചുറൽ പ്രോഡക്റ്റ് അല്ലേ, അതൊന്നും കുഴപ്പമുണ്ടാക്കത്തില്ലല്ലോ എന്നൊക്കെ പറയും.
0: ഈ പണ്ടത്തെ ജനറേഷനൊക്കെ നമ്മൾക്ക് പറമ്പിൽ നിൽക്കുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോഴാണ് കളറിങ് വരുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് ഈ നീലയമരി ഉപയോഗിക്കുന്നതുകൊണ്ട് തീർത്തും കറുത്ത മുടി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് അത് എത്രത്തോളം ശാശ്വതമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ 1-2 ആഴ്ച റിസൾട്ട് ഉണ്ടാവും. ചിലപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ ഹീമോഗ്ലോബിന്റെ കുറവുണ്ടോ ആയിരിക്കും ഈ പ്രശ്നം. അപ്പൊ ഇത് തേക്കുന്നതിന്റെ ഒരു ഇമ്മീഡിയറ്റ് എഫക്ട് ആയിട്ട് ചിലപ്പോൾ 1-2 ആഴ്ച നല്ല റിസൾട്ട് കാണും, അല്ലെങ്കിൽ എന്നും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. 100% നമുക്ക് നിങ്ങളെ കറുത്ത മുടിയായി, ഇനി ഇങ്ങനെ ഇരിക്കുള്ളൂ എന്ന് ഒരിക്കലും നമുക്കൊരു ഉറപ്പ് തരാൻ പറ്റത്തില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി ഈ കെമിക്കൽസും ഇത്രയും അമോണിയ ചേർന്ന കണ്ടന്റ്സ് ഉപയോഗിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ഈ നീലയമരി ഹെന്നയും പോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്.
1: അതെ, നമ്മൾ മുടിയെ കുറിച്ച് പറഞ്ഞു. മുടിയിൽ നമ്മൾ സ്കിന്നിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെ വെളുക്കാം, ഒരുപാട് ക്രീമുകൾ മാർക്കറ്റ് ഇറങ്ങുന്നു, പല ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ വരുന്നു, അതിന്റെ ഒരു രീതികൾ അല്ലെങ്കിൽ എത്രത്തോളം അത് ഗുണകരമാണ്?
0: അതായത് സൗന്ദര്യ സങ്കല്പം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് കൂടുതലും വെളുത്തിരിക്കുന്നതാണ് നല്ല ചർമ്മം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമുള്ള ചർമ്മത്തിലേക്ക് നീങ്ങുക, അല്ലാതെ വെളുത്തിരിക്കുന്ന ചർമ്മത്തിലേക്കല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ കറക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സ്കിൻ കൂടുതൽ ടാൻ വേണം അവർക്ക്. കാര്യം ഈ നമുക്ക് മെലാനിൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ സ്കിന്നിന് കളർ കൊടുക്കുന്നത്. ഈ മെലാനിൻ പിഗ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ മെലാനിൻ പിഗ്മെന്റ് എന്ന് വെച്ചാൽ അവർക്കൊക്കെ അത് കുറവാണ്. അപ്പൊ അവരിത് കൂടുതൽ കിട്ടാൻ വേണ്ടി വെയിലത്ത് പോയി കിടക്കും. വിദേശ രാജ്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ മെലാനിൻ കൂടുതൽ ഉണ്ടെങ്കിൽ സ്കിൻ ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ നാട്ടില് സ്കിൻ ക്യാൻസർ വളരെ റെയറാണ്. മെലനോസൈറ്റ് എന്ന് പറഞ്ഞ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെന്റ് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കിൻ ക്യാൻസർ വരാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. പക്ഷെ ഇതിന്റെ ഒന്നും നല്ല വശങ്ങൾ മനസ്സിലാക്കാതെ ഈ മെലാനിൻ കുറച്ച് എങ്ങനെ കൂടുതൽ വെളുക്കാം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇൻസെക്യൂരിറ്റി മാറണം.
1: തീർച്ചയായിട്ടും.
0: അതായത് എന്റെ ചർമ്മം നല്ലതായിരിക്കണം, ഞാൻ കുറച്ച് ഫെയർ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇന്ന ആളിനെ പോലെ വെളുത്ത് വരണം, വെളുത്താലേ നല്ല ചർമ്മം ആവുകയുള്ളൂ, എന്നാലേ എന്റെ കോൺഫിഡൻസ് കൂടുകയുള്ളൂ, നാലുപേരെന്നെ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആദ്യം നമ്മുടെ

0: മനസ്സിന് മാറണം. പിന്നെ
1: അതെ,
0: നോർമലി ഒരു ആരോഗ്യമുള്ള ചർമ്മമാണ് ഫെയർ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഡാർക്ക് ആവാറുണ്ട്. ഏറ്റവും വലിയ കാരണം നമ്മൾ കോസ്റ്റൽ റീജിയനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്.
1: അതെ,
0: അന്തരീക്ഷത്തിലെ ചൂട് വളരെ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ സൂര്യാഘാതം ഏറ്റുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കിൻ ഡാർക്കനിങ് ഉണ്ടാവും, ഒരു ഇരുണ്ട ചർമ്മത്തിലേക്ക് നമ്മൾ പോവും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു മോയ്സ്ചറൈസർ. ഈ ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് വെള്ളമാണ്.
1: തീർച്ചയായും
0: ചിലപ്പം നിങ്ങളുടെ ഒരു സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല എനിക്ക്,
1: അതെ,
0: ഓയിലി സ്കിൻ ഉള്ളവർ കൂടുതൽ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓയിലി ആയിട്ട് മാറും, അപ്പോൾ കൂടുതൽ മുഖക്കുരു വരും, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. നമ്മൾ ചോദിക്കും എന്താ ഡ്രൈ സ്കിൻ ഉള്ളവർ മാത്രം മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതിയോ? അപ്പോൾ ഈ ഓയിലി സ്കിൻ ഉള്ളവർക്ക് കൂടുതലും നമ്മളൊരു ക്രീം പോലത്തെ മോയ്സ്ചറൈസേഴ്സ് അല്ലാതെ ഒരു ലോഷൻ പോലെയോ വളരെ മൈൽഡായിട്ടുള്ളത് യൂസ് ചെയ്യണം. അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും നല്ല കാരണമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡയറക്റ്റ് ലിങ്ക് ചിലപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വെള്ളം കുടിക്കാതിരുന്ന എങ്ങനെ നിങ്ങൾ തൊലി കറുത്തു പോകുന്ന ചോദിക്കും ആളുകൾ, പക്ഷെ അതിനൊരു ലിങ്ക് ഉണ്ട്. അതേപോലെ സൺസ്ക്രീൻ ഉപയോഗിക്കുക. അത് പലരും വിചാരിക്കുന്നത് ഈ ഏത് നേരവും വെയിലത്ത് നിൽക്കുന്നവർ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ ഇപ്പം ആളുകൾക്ക് അത് പിന്നെ മാറി മാറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു യുവതലമുറ ഇന്ന് കൂടുതലും സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്ന കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവർക്കതിന് പ്രോപ്പർ യൂസേജ് അറിയില്ല. അതായത് ഡെയിലി ഒരു നേരം ഉപയോഗിച്ചാൽ മതിയോ? പോരാ, ഒരിക്കലും അല്ല. അത് ഈ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയും, അതൊരു 30+ ആണ് നമ്മുടെ കേരളത്തിലെ ഒരു ക്ലൈമറ്റിന് അല്ലെങ്കിൽ ഇന്ത്യൻസിന് കൂടുതലും നമ്മൾ പറയുന്ന അത്രയും വേണ്ടി വരും. അപ്പം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല സൺസ്ക്രീൻ ആണെങ്കിലും മിനിമം 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറിനപ്പുറം അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. അതും നമ്മളെ മുഖത്ത് മാത്രമല്ല, മുഖത്ത്, കഴുത്തില്, കയ്യില്, നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ഏരിയാസിലെല്ലാം ഉപയോഗിക്കുക. അത് നമ്മൾ കറക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, അതൊരു പ്രൊട്ടക്ഷനാണ്. പിന്നെ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് സൂര്യന്റെ ഇത് മാത്രമല്ല, നമ്മുടെ ട്യൂബ് ലൈറ്റ്, ഈ ലാപ്ടോപ്പിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ്, ഇതെല്ലാം ഹാംഫുൾ റേഡിയേഷനാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. ഡെയിലി ഒരു 4-5 മണിക്കൂർ ഗ്യാപ്പിൽ ഉപയോഗിച്ചിരിക്കണം. പ്രത്യേകിച്ച് വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അധികം ചൂട് കാണില്ല. ഇത് നമ്മളൊരു സൗന്ദര്യ സംരക്ഷണം എന്നുള്ളതിന് പുറമെ ഒരു ആരോഗ്യ സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു ദൈനംദിനമായിട്ട് റൂട്ടീനായിട്ട് ചെയ്യേണ്ടതാണ് ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും. അല്ലാതെ ഒരിക്കലും അതൊരു കോസ്മെറ്റോളജി എന്നൊരു ഇതിലേക്ക് അത് കൊണ്ടുപോകരുത്. അപ്പോൾ അത് സ്കിൻ ഡാർക്കണിങ്ങിന് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് അതിന്റെ അലർജിക് റിയാക്ഷൻസ് മുഖത്ത് വരുന്നതോടുകൂടി ഒരുപാട് പിഗ്മെന്റേഷൻസ് വരും. പിന്നെ വണ്ണം, ഒബിസിറ്റി എന്ന് പറയുന്നത് മേജർ ഫാക്ടറാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഉറക്കം, ഇതെല്ലാം നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുവരുന്നോണ്ടിരുന്ന കാര്യം കരിമംഗല്യം എന്ന് പറയും, മെലാസ്മ. അത് മുമ്പൊക്കെ ഒരു ഈ ആർത്തവം നിൽക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ ഹോർമോൺസിൽ കുറെ ചേഞ്ചസ് വരും. അപ്പോൾ ഈ നടുവേദന, ജോയിന്റ് പെയിൻ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനോട് ചേർന്ന് ഈ കരിമംഗല്യം വരും. അതായത് മുഖത്ത്, പ്രത്യേകിച്ച് കവിളില്, നെറ്റിയില്, താടിയുടെ ഭാഗത്തൊക്കെ കറുത്ത കറുത്ത പാടുകളായിട്ട് വരും. അത് നാച്ചുറലി ഒരു 2 മുതൽ 6 വർഷം വരെയൊക്കെ നിൽക്കും. പക്ഷെ ഒരിക്കലും നമുക്ക് അത്ര ഒരു ക്ഷമയൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ ഇതൊരു 30-35 വയസ്സായവർക്കും കാണുന്നുണ്ട്, പുരുഷന്മാർക്കും കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കൂടുതലും സ്ത്രീകൾക്ക് ഈ ഒരു ടൈം ആകുമ്പോൾ ഇത് വരും. അപ്പൊ അതിന് അവർ പ്രോപ്പറായിട്ട് ടൈം കൊടുക്കുക. ആദ്യം ഇത് മെലാസ്മ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ കറുത്ത പാടുകൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരാഴ്ചക്കുള്ളിലെ കാണുമ്പോൾ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ തന്നെ ഈ ഓൺലൈനിൽ കാണുന്ന ക്രീമൊന്നും മേടിച്ച് തേക്കാതെ, കാര്യം നോർമലി നമുക്ക് പെട്ടെന്ന് വെളുക്കാം എന്ന് പറഞ്ഞ് തരുന്ന ക്രീമിനൊക്കെ ഒരു കണ്ടന്റ് സ്റ്റിറോയിഡ് ആണ്. ഈ സ്റ്റിറോയിഡ് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന മെഡിസിനിലും സ്റ്റിറോയിഡിന്റെ കണ്ടന്റ് ഉണ്ട്, വളരെ കുറവ്. അല്ലെങ്കിൽ അത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്റ്റിറോയിഡ്സ്, ഹൈഡ്രോക്വിനോൺസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു റിസൾട്ട് പെട്ടെന്നുണ്ടാവും, അത് 100% ഗ്യാരണ്ടി. പക്ഷേ പിന്നീട് ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലൈഫ് ലോങ് അത് ഉപയോഗിക്കാതെ വരുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് വരും. സ്കിൻ അലർജി ആവുക, ചൊറിച്ചിൽ വരിക. ഒരിക്കലും നമ്മൾ ഈ കരിമംഗല്യം പോലുള്ള കാര്യങ്ങൾ ഹോം റെമഡി ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. എപ്പോഴും ഒരു ഡോക്ടറിന്റെ എക്സ്പെർട്ട് അഡ്വൈസ് തേടണം.
1: ഇന്നത്തെ ഒരു ഫാഷൻ ട്രെൻഡ് ആയിട്ട് മാറുന്ന സംഭവമാണ് ടാറ്റൂയിങ്, പച്ച കുത്തുക എന്ന് പറയുന്നത്. ഇതൊരു ആരോഗ്യകരമായ സംഗതിയാണോ?
0: ബേസിക്കലി ടാറ്റൂയിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചർമ്മത്തിന്റെ അടിയിലേക്ക് ഒരു മഷി, ഒരു പിഗ്മെന്റ് ഇഞ്ചക്ട് ചെയ്യുക, ഒരു പ്രൊസീജിയറാണ് ഈ പച്ചകുത്തൽ എന്ന് പറയുന്നത്. ഒരുപാട് രീതികളുണ്ട്. അതായത് ഇത് മെഡിക്കൽ അല്ലെങ്കിൽ കോസ്മെറ്റോളജിക്കലി ഉള്ള ടാറ്റൂയിങ് ഉണ്ട്, ഡെക്കറേറ്റീവ് ടാറ്റൂസും ഉണ്ട്. ഈ മെഡിക്കലി നമ്മൾ പറയാൻ കാര്യം, ഇപ്പം ഒരു വെള്ളപ്പാട് വന്നു, അത് മായ്ക്കാൻ വേണ്ടി നമ്മളൊരു ടാറ്റൂ ചെയ്യുന്നു, അതൊരു സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഡെക്കറേറ്റീവ് ടാറ്റൂയിങ് ഉണ്ട്, അതാണ് 90% ആളുകൾ ഇന്ന് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇപ്പം മെഡിക്കൽ ടാറ്റൂയിങ് ആണെങ്കിലും കോസ്മെറ്റോളജിക്കലി ചെയ്യുന്ന ടാറ്റൂയിങ് ആണെങ്കിലും ഡെക്കറേറ്റീവ് ടാറ്റു ആണെങ്കിലും ഇതിനൊക്കെ നമ്മൾ എടുക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ കോമൺ ആണ്. അത് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിന്റെ പല പ്രശ്നങ്ങളും പിന്നീട് വരുന്നത്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇത് ആരാണ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ചെയ്യുന്നത്. മിനിമം ഒരു 3-5 വർഷം വരെയെങ്കിലും ടാറ്റൂയിങ് ചെയ്ത് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു കാരണവശാലും ടാറ്റൂയിങ് ചെയ്യാൻ പോകരുത്. അത് ഡോക്ടേഴ്സ് ആണെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന സൂചി, മഷി, ഗ്ലൗസ്, ഇതെല്ലാം അണുവിമുക്തമായിരിക്കണം. പലർക്കും ടാറ്റൂയിങ് ചെയ്യാൻ അറിയായിരിക്കും, ഇതൊരു 6 മാസത്തെ കോഴ്സ് കേട്ട് ഓൺലൈനിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവര് ഈ പ്രിക്കോഷൻസ് ഒന്നും എടുക്കില്ല. ഒരു വർഷം കൊണ്ട് ഇരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ടാറ്റൂയിങ് ചെയ്യാൻ അറിയാവുന്ന ആളെന്ന് പറഞ്ഞിട്ട് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും ചെയ്യാതെ പോയി ടാറ്റൂയിങ് ചെയ്യാൻ

0: പാടില്ല.
1: അപ്പോൾ ചർമ്മവുമായും സൗന്ദര്യവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ തലമുറയോട് എങ്ങനെയാണ് ശരിക്കും സൗന്ദര്യത്തെക്കാളേറെ ആരോഗ്യകരമായ ചർമ്മവും തലമുടിയും ഒക്കെ സൂക്ഷിക്കേണ്ടത് എന്ന് താങ്കൾക്ക് പറഞ്ഞു കൊടുക്കാമോ?
0: തീർച്ചയായിട്ടും. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് നോർമൽ ആയിരിക്കണം. നമ്മൾ ആദ്യം നമ്മുടെ ഡയറ്റ് നോർമലാക്കുക, നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ നോർമലാക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക, പിന്നെ ബേസിക് ആയിട്ടുള്ള ഹൈജീൻ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു മേഖലയിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടൊരു കെയർ കൊടുക്കുക. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനിൽ ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളും കൂടെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് കൂടുതൽ ദോഷത്തിലേക്ക് ചെല്ലും. പിന്നെ ഒരിക്കലും ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക. ചെറിയ കാര്യങ്ങൾ ചെറുതായിട്ട് കാണാനും, അതായത് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുന്നത് നല്ല ചർമ്മം എന്ന് പറയുന്ന ഒരിക്കലും വെളുത്ത നിറത്തിലുള്ള ചർമ്മം അല്ല. നമുക്ക് സ്കിന്നിനൊരു ഗ്ലോ വേണം, മുടി നല്ല രീതിയിൽ വളരണമെന്ന് പറയുന്നത് അതൊരിക്കലും നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറരുത്. ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നമ്മൾ കോൺഫിഡൻസ് വരേണ്ടത്. ഈ ഒരു ഇൻസെക്യൂരിറ്റിയെ ചൂഷണം ചെയ്യുന്നതാണ് ഇന്ന് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ചതികളിലൊന്നും പോയി പെടാതിരിക്കുക.
1: തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ ഇത്രയും ചുരുക്കിയ സമയത്തിനകത്ത് പറഞ്ഞു തന്നതിൽ വളരെ നന്ദി.
0: നമസ്കാരം.
2: ചില സൗന്ദര്യ പ്രശ്നങ്ങൾ ഡോക്ടർ ആർ മുഹമ്മദ് അർമാനുമായി സന്ദീപ് സുരീഷ് നടത്തിയ അഭിമുഖമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ച് കേൾക്കാം.
2: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സ് വരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷാ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടികച്ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ

0: കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
1: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495946321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറുന്നതായും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ 2ാം ഘട്ടം ഈ മാസം 28 ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 2ാം ഘട്ടത്തിൽ പദ്ധതി ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ജനകീയമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മേൽമുറി, അരിമംഗലം, കാളംതുരുത്തി, അരിമണൽ, തരികുളം, ആലൂർ, കുറത്തിക്കുടി, കാലാങ്കി ഏകാധ്യാപക വിദ്യാലയങ്ങളെയാണ് LP സ്കൂളുകളായി ഉയർത്തുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 2 മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിക്കും. കോവിഡ് ബാധിച്ച്

0: ഡിജിറ്റൽ ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും തടയാൻ നിയമപരമായ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജെ സി ഡാനിയൽ ഫിലിം സിറ്റി ലോകോത്തര നിലവാരത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ നിർദ്ദേശം. സിനിമയുടെ നിർമ്മാണം മുതൽ പ്രിവ്യൂ വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഒരിടത്ത് പൂർത്തിയാക്കാവുന്ന സമഗ്ര ഫിലിം നിർമ്മാണ കേന്ദ്രമായാണ് ഫിലിം സിറ്റി രൂപകൽപ്പന ചെയ്യുക. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ. അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി നൽകിവരുന്ന അതുല്യമായ രാഷ്ട്രസേവനത്തെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ പ്രത്യേക പൂജകൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ റിമാൻഡ് ചെയ്ത് സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ആൺകുട്ടികൾക്കും ലിംഗനിർണയം നടത്താത്ത കുട്ടികൾക്കും അവരുടെ ഇഷ്ടപ്രകാരം തലമുടി വളർത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഇതിന്റെ പേരിൽ സ്കൂൾ അധികൃതർ കുട്ടികളെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനോ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാനോ പാടില്ലെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. ലബോറട്ടറി പ്രവർത്തനങ്ങൾ, കായിക മത്സരങ്ങൾ, പ്രാക്ടിക്കൽ ക്ലാസുകൾ എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ സുരക്ഷ മുൻനിർത്തി നിർബന്ധമായും മുടി ഒതുക്കി വയ്ക്കേണ്ടതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വെസലിന്റെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്നു. ആദ്യ സ്റ്റീൽ പ്ലേറ്റിന്റെ കട്ടിംഗ് റിയർ അഡ്മിറൽ കപിൽ മേത്ത നിർവഹിച്ചു. നാവികസേനയ്ക്കായി 6 നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വെസലുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള കരാറിൽ 2023 മാർച്ചിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഒപ്പുവച്ചത്. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. സംസ്ഥാനത്തിനും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബേസിൽ സി ജെ രചനയും സംഗീതവും നിർവഹിച്ച് ഹരീഷ് ശിവരാമകൃഷ്ണനും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനം, ചിത്രം 'ചോല'.

0: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് മനുഷ്യ ശരീരം അത്ഭുതങ്ങളുടെ കൂടാരം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ.
2: മനുഷ്യൻ സ്വന്തം ബുദ്ധി കൊണ്ട് നിർമ്മിത ബുദ്ധിയും റോക്കറ്റുകളും സൂപ്പർ കമ്പ്യൂട്ടറുകളും നിർമ്മിച്ച് അഭിമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.

0: എന്നാൽ ഈ ശാസ്ത്രസാങ്കേതിക വിദ്യകൾക്കെല്ലാം കാരണമായ മനുഷ്യൻ ചുമന്നു നടക്കുന്ന സ്വന്തം ശരീരത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിലെ ഏറ്റവും അത്ഭുതകരമായ യന്ത്രമേതാണെന്ന് ചോദിച്ചാൽ ആധുനിക ശാസ്ത്രം വിരൽ ചൂണ്ടുന്നത് മനുഷ്യ ശരീരത്തിലേക്കാണ്. കോടാനുകോടി കോശങ്ങളും സങ്കീർണമായ ആന്തരിക വ്യവസ്ഥകളും ചേർന്ന് ഒരു മൈക്രോസെക്കൻഡ് പോലും തെറ്റാതെ ഒത്തു പ്രവർത്തിക്കുന്ന ഒരു മഹാവിസ്മയമാണ് മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം അത്ഭുതങ്ങളുടെ ഒരു കൂടാരമാണ്. പ്രകൃതിയുടെ ഏറ്റവും സങ്കീർണവും മനോഹരവും മാസ്റ്റർ പീസുമായ മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരം കോശങ്ങളുടെ ജൈവ നഗരമാണ്. ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37.2 ട്രില്യൺ അഥവാ 37 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ഇവ ഓരോന്നും നഗരത്തിലെ ഫാക്ടറികളെപ്പോലെ പരസ്പരം ആശയവിനിമയം നടത്തി ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് അവിശ്രമം പണിയെടുക്കുന്ന സ്വതന്ത്ര ജൈവ ഘടകങ്ങളാണ്. ഓരോ കോശത്തിനകത്തുമുള്ള മൈറ്റോകോൺഡ്രിയകൾ സെല്ലുലാർ ഊർജ കറൻസിയായ ATP ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു സെക്കൻഡിൽ നമ്മുടെ ശരീരം 20 മുതൽ 30 ലക്ഷം വരെ ചുവന്ന രക്താണുക്കളെ പുതുതായി നിർമ്മിക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും കോടിക്കണക്കിന് കോശങ്ങൾ സ്വയം നവീകരിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു വിസ്മയകരമായ അറിവല്ലേ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിസ്മയകരമായ അവയവം തലച്ചോറാണ്. 86 ബില്യൺ അഥവാ 8,600 കോടി ന്യൂറോണുകളും അവ തമ്മിലുള്ള 1 ട്രില്യൺ കണക്കിന് സിനാപ്റ്റിക് കണക്ഷനുകളും ചേരുമ്പോൾ മനുഷ്യ മസ്തിഷ്കം ലോകത്തിലെ ഏറ്റവും ശക്തമായ ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ പോലും വെല്ലുന്ന സംവിധാനമായി മാറുന്നു. തലച്ചോറിന്റെ നിർമ്മാണ ഘടകമായ ന്യൂറോണിന്റെ ഭാഗമായ ആക്സോണിന് ചുറ്റുമുള്ള കൊഴുപ്പുകൊണ്ടുള്ള ആവരണമായ മൈലിൻ ഷീത്ത് നാഡീ സന്ദേശങ്ങളുടെ വേഗത 100 മടങ്ങിലധികം വർദ്ധിപ്പിക്കുന്നു. ഇത് ഏതൊരു സൂപ്പർ ഫാസ്റ്റ് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കും പോലെ സെക്കൻഡിൽ 100 മീറ്ററിലധികം വേഗതയിൽ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടറായ ഏകദേശം 1.4 കിലോഗ്രാം മാത്രം ഭാരമുള്ള മനുഷ്യ മസ്തിഷ്കം സെക്കൻഡിൽ ഏകദേശം 400 കിലോമീറ്റർ വേഗതയിലാണ് നാഡീവ്യവസ്ഥയിലൂടെ വിവരങ്ങൾ തലച്ചോറിലെത്തിക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും പുതിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും പുതിയ നാഡീബന്ധങ്ങൾ സൃഷ്ടിക്കാനും സ്വയം പുനഃക്രമീകരണം നടത്താനും തലച്ചോറിനു കഴിയും. തലച്ചോറിന്റെ ഈ കഴിവിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് ശാസ്ത്രം വിളിക്കുക. ഡിജിറ്റൽ അളവുകോലിൽ കണക്കാക്കിയാൽ ഏകദേശം 2.5 പെറ്റാബൈറ്റ് അഥവാ 25 ലക്ഷം ജിഗാബൈറ്റ് ഡേറ്റ സൂക്ഷിക്കാനുള്ള ശേഷി തലച്ചോറിനുണ്ട്. ശരീരത്തിലെ ആകെ ഭാരത്തിന്റെ 2% മാത്രമുള്ള തലച്ചോറാണ് ശരീരത്തിലെ ആകെ ഊർജത്തിന്റെയും ഓക്സിജന്റെയും 20% ഉപയോഗിക്കുന്നത് എന്നത് അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. നാം ജനിക്കുന്നതിന് മുൻപ് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തുടിക്കുന്ന ഹൃദയം മരണം വരെ 1 നിമിഷം പോലും അവധിയെടുക്കാതെ പ്രവർത്തിക്കുന്ന ജൈവ പമ്പാണ്. പ്രതിദിനം 1 ലക്ഷത്തിലധികം തവണ സ്പന്ദിച്ച് ഏകദേശം 7,500 ലിറ്റർ രക്തം ഹൃദയം പമ്പ് ചെയ്യുന്നു. ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിലേക്ക് ജീവവായുവും പോഷകങ്ങളും എത്തിക്കുന്ന പൈപ്പ് ലൈൻ ശൃംഖലയാണ് രക്തചംക്രമണ വ്യവസ്ഥ അഥവാ സർക്കുലേറ്ററി സിസ്റ്റം. ഒരു മുതിർന്ന മനുഷ്യന്റെ ശരീരത്തിലെ മുഴുവൻ രക്തക്കുഴലുകളും നീളത്തിൽ വച്ചാൽ ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ വരും. അതായത് ഭൂമിയെ 2.5 തവണ വലം വയ്ക്കാനുള്ള നീളം. നമ്മുടെ ശരീരം ഒരു മനുഷ്യൻ മാത്രമല്ല, അതൊരു വലിയ ആവാസ വ്യവസ്ഥയാണ്. മനുഷ്യ ശരീരത്തിൽ സ്വന്തം കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയകളും സൂക്ഷ്മാണുക്കളുമുണ്ട്. പ്രത്യേകിച്ചും ദഹനവ്യവസ്ഥയിലെ ഗട്ട് മൈക്രോബയോം. ഇത് ദഹനത്തെ മാത്രമല്ല നമ്മുടെ മാനസികാവസ്ഥയെയും പ്രതിരോധശേഷിയെയും വരെ സ്വാധീനിക്കുന്നു. ഇത് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നും അറിയപ്പെടുന്നു. ബാഹ്യ വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും എതിരെ പോരാടാൻ ടി കോശങ്ങളും ബി കോശങ്ങളും ആന്റിബോഡികളും ചേർന്ന ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ആധുനിക സൈന്യത്തെ പോലെ 24 മണിക്കൂറും കാവൽ നിൽക്കുന്നു. ജീവന്റെ മഹാഗ്രന്ഥശാലയാണ് DNA. ഇതാണ് ജീവന്റെ പ്രോഗ്രാമിംഗ് കോഡ്. ശരീരത്തിലെ ഓരോ കോശത്തിലും ഒളിഞ്ഞിരിക്കുന്ന ജനിതക രേഖയായ DNA വിവരങ്ങളുടെ അത്ഭുത കലവറയാണ്. ചിമ്പാൻസികളുമായി 98.8% ജനിതക സാമ്യം ഉണ്ടെങ്കിലും കേവലം 0.1% DNA വ്യത്യാസമാണ് ഭൂമിയിലെ 800 കോടി മനുഷ്യരെയും പരസ്പരം വ്യത്യസ്തരാക്കുന്നത്. വെറും 4 അടിസ്ഥാന നൈട്രജൻ ബേസ് തന്മാത്രകളായ അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവ കൊണ്ടാണ് പ്രകൃതി ഓരോ മനുഷ്യന്റെയും സവിശേഷമായ സ്വഭാവങ്ങളും രൂപവും കോഡ് ചെയ്ത് വച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലെയും DNA ഇഴകൾ നിവർത്തി വരിവരിയായി വച്ചാൽ സൂര്യനിലേക്കും തിരിച്ചുമുള്ള ദൂരത്തിന്റെ ഇരട്ടിയിലധികം നീളമുണ്ടാകും എന്നത് അത്ഭുതകരമാണ്. ഏകദേശം 1 കോടിയിലധികം വ്യത്യസ്ത വർണ്ണഭേദങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഹൈ റെസല്യൂഷൻ ക്യാമറയാണ് നമ്മുടെ കണ്ണുകൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക ഗ്രന്ഥിയായ കരൾ 500-ലധികം സുപ്രധാന രാസപ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. ഇതിന് സ്വയം പുനരുജ്ജീവന ശേഷിയുമുണ്ട്. മനുഷ്യ ശരീരത്തിലെ ശ്വാസകോശത്തിലെ വായുവറകൾ പരത്തിയിട്ടാൽ 1 ടെന്നീസ് കോർട്ടിന്റെ അത്രയും വിസ്തീർണം വരും. ശരീരത്തിലെ ഓക്സിജൻ എക്സ്ചേഞ്ച് ഹബ്ബായ ശ്വസന വ്യവസ്ഥ പ്രതിദിനം 20,000 തവണ ശ്വാസോച്ഛ്വാസം നടത്തിയാണ് ശരീരത്തിന്റെ ഊർജ അടിത്തറ നിലനിർത്തുന്നത്. 206 അസ്ഥികൾ ചേർന്നതാണ് മുതിർന്ന മനുഷ്യന്റെ അസ്ഥികൂടം. സ്റ്റീലിനേക്കാൾ കരുത്തുള്ളതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥിയായ തുടയെല്ല്. ഇതിന് അതേ ഭാരത്തിലുള്ള കോൺക്രീറ്റിനേക്കാളും സ്റ്റീലിനേക്കാളും മർദ്ദം താങ്ങാൻ ശേഷിയുണ്ട്. സ്റ്റീൽ ബ്ലേഡ് പോലും അലിയിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നാം കഴിക്കുന്ന ഭക്ഷണത്തെ ശരീരത്തിന് ഉപയോഗപ്രദമായ തന്മാത്രകളാക്കി മാറ്റുന്ന 9 മീറ്റർ നീളമുള്ള ദഹന വ്യവസ്ഥ ഒരു ബയോകെമിക്കൽ ലാബായി പ്രവർത്തിക്കുന്നു. ഓരോ മിനിറ്റിലും 30,000 മുതൽ 40,000 വരെ മൃതചർമ്മ കോശങ്ങൾ തൊക്കിൽ നിന്നും കൊഴിഞ്ഞുപോകുന്നു. ഓരോ മാസവും നമുക്ക് പുതിയൊരു തൊലിപ്പുറം ലഭിക്കുന്നു എന്നത് എത്ര അത്ഭുതകരമായ വസ്തുതയാണ്. ശരീര താപനില ക്രമീകരിക്കുന്ന എയർ കണ്ടീഷണറായും വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റായും നമ്മുടെ തൊക്ക് പ്രവർത്തിക്കുന്നു. 600-ലധികം പേശികൾ ഒത്തു പ്രവർത്തിച്ച് സംസാരിക്കാനും നടക്കാനും കണ്ണുചിമ്മാനും മാത്രമല്ല, ഹൃദയമിടിപ്പ് ക്രമീകരിക്കാനും ശ്വാസോച്ഛ്വാസം ചെയ്യാനും ദഹനവും വിസർജനവും ക്രമീകരിക്കാനും പേശികളുടെ സങ്കോച വികാസങ്ങൾ മനുഷ്യ ശരീരത്തെ സഹായിക്കുന്നു. ശരീരത്തിലെ വിഷാംശങ്ങളുടെയും അനാവശ്യ ഘടകങ്ങളെയും പുറന്തള്ളുന്ന ശുദ്ധീകരണശാലയായ സൂക്ഷ്മ ഫിൽട്രേഷൻ യൂണിറ്റാണ് വിസർജന വ്യവസ്ഥ. ഓരോ വൃക്കയിലുമുള്ള 10 ലക്ഷത്തോളം നെഫ്രോണുകൾ ചേർന്ന് ഒരു ദിവസം ഏകദേശം 180 ലിറ്റർ രക്തം അരിച്ച് ശുദ്ധീകരിച്ച് ജലലവണ സന്തുലിതാവസ്ഥ കൃത്യമായി നിലനിർത്തുന്നു. വളർച്ച, ഉറക്കം, വിശപ്പ്, ദാഹം, വികാരം, ഉപാപചയം എന്നിവയെല്ലാം രക്തത്തിലൂടെ ഒഴുകുന്ന രാസസന്ദേശവാഹകരായ ഹോർമോണുകൾ നിയന്ത്രിക്കുന്നു. രക്തത്തിലേക്ക് ഓക്സിജൻ പകരുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന ശ്വസന പ്രക്രിയ കേവലം 1 മില്ലിസെക്കൻഡിൽ താഴെ സമയത്തിനുള്ളിലാണ് നടക്കുന്നത്. നാം ശ്വാസമെടുക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ചിന്തിക്കുമ്പോഴും ഉള്ളിൽ നടക്കുന്ന കോടിക്കണക്കിന് രാസപ്രവർത്തനങ്ങളുടെ ഏകോപനങ്ങളുടെ ആകെ തുകയാണ് ജീവൻ. ബാഹ്യ സാങ്കേതിക വിദ്യകളിൽ വിസ്മയം കൊള്ളുന്ന മനുഷ്യൻ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം, അവൻ ചുമന്നു നടക്കുന്ന ഈ ജൈവ ശരീരം തന്നെയാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് എന്നതാണ്. സാങ്കേതിക വിദ്യകൾ എത്ര പുരോഗമിച്ചാലും മനുഷ്യ ശരീരത്തോളം പൂർണതയുള്ള, സ്വയം സുഖപ്പെടുത്താൻ ശേഷിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള മറ്റൊരു വിസ്മയം ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതി നമുക്ക് തന്ന ഏറ്റവും വലിയ വരദാനമായ ഈ ശരീരത്തെ ആരോഗ്യത്തോടെയും കരുതലോടും കൂടി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.
1: മനുഷ്യ ശരീരം അത്ഭുതങ്ങളുടെ കൂടാരം. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ.
2: സപ്തസഹോദരിമാർ.
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തു കൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് 11 അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കാറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി നാടകം ഏഴാമത്തെ ആത്മകഥ. രചന കെ ടി ബാബുരാജ്. പങ്കെടുക്കുന്നവർ സന്തോഷ് കീഴാറ്റൂർ, പി മൈത്രി, ബാലമുരളി ചിറക്കൽ, ഷജിൽകുമാർ ചെക്കിക്കുളം, ധനരാജ് മാമ്പ, മാസ്റ്റർ ആദിതേജ് കുണ്ടംകുഴി.

0: ഏഴാമത്തെ ആത്മകഥ.
1: അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കേട്ടെഴുത്തിനെ കുറിച്ചാണ്. നോക്കൂ, ഞാനൊരു കേട്ടെഴുത്തുകാരനാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പറയുമ്പോൾ ഞാനത് സശ്രദ്ധം കേൾക്കും. എന്നിട്ട് എൻ്റെ ഭാഷയിൽ ഞാനത് ഇത്തിരി പൊട്ടിപ്പും തൊമ്മലും ചേർത്ത് എഴുതും. കഥ പോലെ, കവിത പോലെ, നോവൽ പോലെ, ജീവിതമെഴുത്തും ഒരു സാഹിത്യ രൂപമാണ് ചങ്ങാതി. കേട്ടെഴുത്തിൻ്റെ ഒരു രഹസ്യം പറയാം. സത്യത്തിൽ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ എഴുതി കൊടുക്കുന്ന ആത്മകഥയാണത്. നല്ല കാശ് കിട്ടുന്ന പണി. കാശ് മുടക്കി ഒരാൾക്ക് പ്രശസ്തനാവാനുള്ള വഴി എന്ന് വേണമെങ്കിലും പറയാം. അതായത് ഒരാൾക്ക് സ്വയം ചരിത്ര പുരുഷനും മഹാനുമൊക്കെ ആവാനുള്ള ഒരു എളുപ്പ പണിയാണെന്ന് കൂട്ടിക്കോ. പക്ഷേ കാശാണ് മുഖ്യം. പണമെറിഞ്ഞ് പണമെറിഞ്ഞ് പ്രശസ്തനാവുന്ന ഒരു കളി. ഒരാളുടെ ജീവിതം കേട്ടെഴുതാൻ പുറപ്പെടുമ്പോൾ കേൾക്കുന്നതിനും എഴുതുന്നതിനും മുമ്പേ തലങ്ങും വിലങ്ങും കോണോട് കോണും നമ്മൾ അയാളെ വായിച്ചിരിക്കണം. കിണർ കുഴിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ വട്ടത്തിൽ വട്ടത്തിൽ, ആഴത്തിലാഴത്തിൽ അയാളിലേക്ക് നീങ്ങിറങ്ങണം. ഒരാളുടെ ഉള്ളിൽ നിന്ന് നാം തോണ്ടിയെടുത്ത് പുറത്തേക്കിടുന്ന പാറയും മണ്ണും ചെളിയും മാത്രമായിരിക്കില്ല അയാൾ. ഒളിച്ചിരിക്കുന്ന ഗന്ധകവും വിഷവായുവും ഉണ്ടാകും. എല്ലാറ്റിനുമടിയിലെ തെളിനീരിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്.
2: അയ്യാ, നിങ്ങൾ ആരോട് പേശരുത്. ചായ തണുത്തുപോയാച്ചേ.
1: ഞാൻ സംസാരിക്കുന്നത്. എടേ ബാലു, ഞാൻ ഒരാളോടല്ല. നീ നോക്കിയേ എന്റെ മുന്നിൽ എത്ര പേരാണ് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നത്. എടാ എടാ, ഇങ്ങോട്ട് നോക്കടേ. നീ കാണുന്നില്ലേ?
2: ഞാനൊന്നുമേ കാണുന്നില്ല സാർ.
1: നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. നീ ചിന്ന പയ്യൻ. ആ ചായ അവിടെ വെച്ച് പോ.
2: എന്നെ പറ്റി ഒരു കഥ എഴുതാമെന്ന് ചൊല്ലിട്ട് സാർ ഇതുവരെ എഴുതിയില്ല. എനിക്കൊരുപാട് കഥകൾ ഇരിക്കു സാർ, തെറിയുമാ? എന്നോട് അപ്പ അമ്മ അവരും ഒരുപാട് കഥകളുള്ളവർ സാർ.
1: ഓഹോ,
2: എന്റെ ഊര് കഥകളുടെ പേര് മൂറി സാർ. എന്റെ കഥ കേട്ട് എഴുതു സാർ, പ്ലീസ് സാർ.
1: ഇങ്ങോട്ട് പറ, നിനക്ക് കാശ് തരാൻ പറ്റൂടെ? പറ്റുമോ? കാശ് കിട്ടിയാലേ ഞാൻ എഴുതി കൊടുക്കൂ. അത് ദൈവം തമ്പുരാനായാലും. പിന്നെ ഉച്ചക്ക് ശാപ്പാടിന് വെണ്ടക്ക കൊണ്ടാട്ടം ഉണ്ടാക്കണം. ഉപ്പിലിട്ട മാങ്ങ കാണും. അതുകൊണ്ട് നല്ല മാങ്ങാ പച്ചടി. മീന് വല്ലതും കിട്ടിയോടാ?
2: മീന് പോയി പിടിക്കണം സാർ.
1: ആര്? ഞാനോ?
2: ആമാ സാർ.
1: നിന്നെ ഞാൻ കണ്ടില്ലേ? ചെക്കന്റെ ഒരു നെഗളിപ്പ്. തല ചായ്ക്കാൻ ഒരിടം ചോദിച്ചു വന്നപ്പോ കൊടുത്തതാണ്. ഇച്ചിരി സ്വാതന്ത്ര്യം അധികം കൊടുത്തു. പിന്നെ അവനായിട്ട് ഇത്തിരി ചായ ഇടുകയോ കഞ്ഞി വെക്കുകയോ ചമ്മന്തി അരക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. വെറുതെ ഇരുന്ന പിത്തം പിടിക്കുന്നു ഓൻ തന്നെ പറഞ്ഞിട്ട്. എനിക്ക് തിന്നില്ലേലും കുടിച്ചില്ലേലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞു കൊണ്ടിരിക്കണം. അതുകൊണ്ടാ എന്നാ ഒരു പെണ്ണ് കെട്ടിക്കൂടെയെന്ന് ചോദിക്കൂ. പെണ്ണ് കെട്ടിയാ പിന്നെ അവള് മാത്രല്ലേ സംസാരിക്കൂ.
2: അരേ സാർ, ഇങ്ങനെ തനിച്ചു പേശിക്കൊണ്ടിരുന്നാൽ പൈറ്റക്കാരന് നിജമാ സൊല്ലുമേ.
1: ഓ, ഞാനത് സഹിച്ചു. ഒരു മലയാളം പാട്ട് പാടടെ പ്ലീസ്.
2: നയ്യാ പൈസയുള്ള കയ്യിലെറും നയ്യാ പൈസയുള്ള നഞ്ചു വാങ്ങി തിന്നാ പോലും നയ്യാ പൈസയുള്ള.
1: അപ്പോ പറഞ്ഞു തുടങ്ങിയത് ഞാനൊരു കേട്ടെഴുത്തുകാരനായതിനു ശേഷം എന്റെ ഏഴാമത്തെ അസൈൻമെന്റ് ആണിത്. കഴിഞ്ഞ ആറ് ആത്മകഥകളും കുറച്ചൊന്നുമല്ല എന്നെ സമ്പന്നനാക്കിയത്. രണ്ടെണ്ണത്തിന് ഏറ്റവും നല്ല ആത്മകഥയ്ക്കുള്ള അക്കാദമി അവാർഡ് പോലും ലഭിച്ചു. പിന്നെ ആ വിദേശ വ്യവസായിയുടെ ജീവചരിത്രത്തിന് ഇന്ത്യൻ തുക 25 ലക്ഷം വരുന്ന അവാർഡാണ് കിട്ടിയത്. അതിപ്പോ ആരോ തിരക്കിട്ട സിനിമയോ ടെലിഫിലിമോ എന്തോ ആക്കാൻ പോവാണത്രേ. പണം മുടക്കുന്നതും അദ്ദേഹമാണെന്നൊരു കേൾവിയുണ്ട്. ഓ, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല.

എഴുതിക്കഴിഞ്ഞ് പ്രൂഫ് തിരുത്തി വായിച്ച് കേൾപ്പിച്ച് ഒരു സോഫ്റ്റ് കോപ്പി ഏൽപ്പിക്കുന്നത് വരെയുള്ളൂ നമ്മുടെ ജോലി. പോകാൻ നേരം എഗ്രിമെന്റ് പ്രകാരമുള്ള ബാക്കി തുകയും വാങ്ങി കൈ കൊടുത്തു പിരിയാം. പക്ഷേ എന്താന്നൊരു പക്ഷേ എന്നല്ലേ, കഷ്ടപ്പെട്ട് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ എഴുതി കൊടുത്തൊരു കൃതിക്ക് പുരസ്കാരങ്ങളും വലിയ വലിയ അംഗീകാരങ്ങളും ഒക്കെ കിട്ടുമ്പോൾ എന്തോ ഉള്ളിലൊരു വല്ലായ്മ. നമ്മുടെ കുഞ്ഞിനെ മറ്റാർക്കോ പോറ്റാൻ കൊടുക്കുന്നത് പോലെ. പാടില്ലാത്തതാണ്, എന്നാലും വാടകയ്ക്കൊരു ഗർഭപാത്രം വാങ്ങുന്നത് പോലെ ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മകതയെ വാടകയ്ക്കെടുക്കുക. എന്താല്ലേ, പിന്നെ ഞാൻ ആ വിദേശ വ്യവസായിക്ക് വേണ്ടി എഴുതി കൊടുത്ത ആത്മകഥയുണ്ടല്ലോ, അതിന് വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ പേരിൽ നഗരത്തിലെ സ്റ്റാർ ഹോട്ടലിൽ വലിയൊരു പാർട്ടി നടന്നിരുന്നു, എന്നെയും ക്ഷണിച്ചിരുന്നു.

0: നോക്ക്, ഒരു ഒഴിച്ചു കൊടുപ്പുകാരനെ ഇത്ര അഹങ്കാരം പാടില്ല. ഓക്കെ, നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കും, ക്ഷമിച്ചിരിക്കും. ഞാൻ എവിടെ പോയിരിക്കാം? അവിടെ എനിക്ക് വേണ്ടത് നിങ്ങൾ അവിടെ സർവ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ?
1: അയ്യോ സാർ, അങ്ങോട്ട് പോവല്ലേ? രാമകൃഷ്ണ സാറ് ആ ടി വി കാർക്ക് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക.
0: ഓ, അതെയോ? നടക്കട്ടെ, നടക്കട്ടെ.
2: മലയാളം നേരാമ്പണ്ണം എഴുതാനും വായിക്കാനും അറിയാത്ത ഈ രാമകൃഷ്ണൻ എങ്ങനെയാണോ പുസ്തകം എഴുതുന്നത്?
3: അതെന്താ, എഴുതാനും വായിക്കാനും ഒരാൾക്ക് പഠിച്ചൂടെ?
2: രാമകൃഷ്ണനോ എടോ, 10-ാം ക്ലാസ് പരീക്ഷയിൽ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് നോക്കി എഴുതി അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. അവനിപ്പോ ലോക പ്രശസ്ത വ്യവസായി, എഴുത്തുകാര.
3: നീ എനക്ക് അസൂയ, നിന്റെ അസൂയക്കും നിന്റെ കഷണ്ടിക്കും മരുന്നില്ലടോ.
2: ഓ വേണ്ടായേ, എനിക്കുറപ്പാ അവനീ ആത്മകഥ വേറാരോ എഴുതി കൊടുത്തതാ.
3: അപ്പോ അവന് കിട്ടി ഇത്രയും അവാർഡുകളോ?
2: കാശുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അവാർഡിനാണോ പഞ്ഞം? നീ ഒന്നുകൂടെ ഒഴിക്കേ.
0: എക്സ്ക്യൂസ് മീ, ചങ്ങാതിമാരെ, ദേഷ്യം തോന്നില്ല, ഒരു കാര്യം പറയട്ടെ.
3: നിങ്ങൾ ആരാ? എന്താ?
0: ഒരുവന്റെ ഓസ്റ്റല് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവനെ തന്നെ കുറ്റം പറയും.
4: ഹലോ, ഹലോ സാർ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്, എന്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ.
0: നുരയുന്ന ചില്ലുപാത്രങ്ങൾ, നേർത്ത നനവുള്ള രാത്രി, നേർത്ത സംഗീതം, വർണ്ണ വിളക്കുകളുടെ പുഞ്ചിരി, കാന്താരസ്ഥലി പോലുമിന്നിവനുഹാ, സ്വർഗമാണോ മനേ.

0: ഫോൺ എടുങ്ക സാർ.
1: ഫോണോ? എവിടെ എവിടെ എന്റെ ഫോൺ?
0: ഇന്താ ഇന്താ പൊടി സാർ, എവളവ് നേരമായി അതഴുതിട്ടേ ഇർക്ക്.
1: ഹലോ, ആരാ?
2: മിസ്റ്റർ ആനന്ദബോസ്?
1: യെസ്, അതെ, ആനന്ദബോസ് റൈറ്റർ. നിങ്ങളാരാ?
2: എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണമല്ലോ.
1: മേഡം ആരാണെന്ന് പറഞ്ഞില്ല, അതിനുശേഷം ഡെയിലി സംസാരിക്കുന്നതല്ലേ ഭംഗി.
2: എനിക്കൊരു ആത്മകഥ വേണം.
1: ആത്മകഥയോ?
2: അല്ല, ഒരാത്മകഥ എഴുതി തരണം. സമ്മതാണെങ്കിൽ പറയാ, എന്റെ മാനേജർ നിങ്ങളെ വന്ന് കാണും.
1: അതിനെന്താ മേഡം, പൈസ കിട്ടിയാൽ ആത്മകഥയോ ജീവചരിത്രമോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കും.
2: പണമൊക്കെ കിട്ടും, ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ അധികം.
1: ശരി മേഡം. മേഡം ആരാണെന്ന് പറഞ്ഞില്ല.
2: നാളെ കാലത്ത് എന്റെ മാനേജർ നിങ്ങളെ വന്ന് കാണും, അഗ്രിമെന്റ് സൈൻ ചെയ്യും, അഡ്വാൻസും തരും.
1: മേഡത്തിന്റെ പേര്? പെണ്ണും പിള്ള വെച്ച് കളഞ്ഞല്ലോ. പണച്ചാക്കാണെന്ന് തോന്നുന്നു. എന്തൊരു ഹുങ്ക്, മര്യാദയും വളരെ കുറവ്. ആർക്കാവോ ആത്മകഥ, അവർക്ക് തന്നെയാവുമോ അതോ? എന്തായാലും ഡിമാൻഡുകൾ ഇത്തിരി കടുപ്പിക്കണം. വരട്ടെ.
0: അയ്യാ, ആര് വിളിച്ചേ?
1: അതെ, അതൊരു പെണ്ണും പിള്ള.
0: നിങ്ങൾ അവരുടെ കഥ എഴുതുമോ?
1: തീരുമാനിച്ചിട്ടൊന്നുമില്ല.
0: അതിനേ അണ്ണ പെണ്ണുങ്ങളുടെ കഥ എഴുതിയിട്ടുണ്ടാ.
1: ഏഴാമത്തെ ആത്മകഥയുടെ കേട്ടെഴുത്തിന് ഒരാൾ വിളിച്ചപ്പോഴേ തീരുമാനിച്ചതായിരുന്നു. ഇത്തവണ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കണം. സർഗാത്മകത വിറ്റ പണമാക്കുന്ന ഒരു എഴുത്തുകാരനാണെങ്കിലും സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമുള്ളവൻ കൂടിയാണ് ഞാൻ. നന്നായി കഥ എഴുതാനും നോവൽ എഴുതാനും കഴിവുണ്ടായിരുന്നു. ഈ പത്രാധിപന്മാരോ പ്രസാധകരോ അവാർഡ് കമ്മിറ്റികളോ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ലെന്ന് വന്നപ്പോഴാണ് കളമാറ്റി ചവിട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോ നല്ല സാഹിത്യം കൊണ്ടൊന്നും രക്ഷയില്ലെന്നേ. പല പല കച്ചവടക്കാരുടെയും ഗ്രൂപ്പുകളുടെയും കയ്യിലാണത്. യഥാർത്ഥ സർഗാത്മകത കൊണ്ടൊന്നും ഒരുവന് പിടിച്ചു നിൽക്കാനാവില്ല. ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ എന്നെ വേണ്ടുവിധം പരിഗണിക്കാത്ത ഇവന്മാർക്കൊക്കെ ഒരു പണി കൊടുക്കാമെന്ന് കുറെ

0: കാലം വിചാരിച്ച് നടന്നത്. അത്തരമൊരു പ്രതികാര മനോഭാവത്തിൽ നിന്നാണ് കേട്ടെഴുത്ത് എന്ന ആശയത്തിൽ ഞാൻ എത്തിച്ചേർന്നത്. കാശുള്ള പലവന്മാർക്കും എഴുത്തും വായനയും സാഹിത്യമൊന്നുമില്ലെന്നേ, എന്ത് ചെലവാക്കിയിട്ടാണേലും അവർക്ക് പ്രശസ്തി വേണം. ഇത്തവണ ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണിൻ്റെ ആത്മകഥ ഞാൻ ആദ്യമായി എഴുതാൻ പോവുകയാണ്. ഒരു സ്ത്രീയുടെ ആന്തരിക ലോകം എനിക്കത്ര പരിചയമുള്ളതൊന്നുമല്ല, എങ്കിലും ഒരു ശ്രമം. ഞാൻ എഴുതുന്ന ഏഴാമത് ആത്മകഥ.
1: അണ്ണാ, വെളിയിൽ ആരോ ഒരു ബെൻസുകാരൻ വന്നിരിക്കേ. ഒരാളെ കയ്യില് ബാഗും തൂക്കി ഇങ്ങ വരുന്നുണ്ട്. ബെൻസുകാരനൊക്കെ ഉങ്ങളെ കാണാൻ ഈ കുടുസ് മുറിയിൽ ആരണ്ണാ?
0: എടാ ബാലുവേ, നീ നോക്കിക്കോടാ, ഇനി ഈ ബോസിനെ കാണാൻ ആളുകൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും.
1: നിജമാ? വാ.
0: ആ നിജം. ഏയ് വേണ്ട, നീ തുറക്കണ്ട, ഞാൻ തുറന്നോളാം. നീ അകത്ത് പോടാ. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രം ചായ കൊണ്ടുവന്നാൽ മതി. മനസ്സിലായല്ലോ? പോ പോ പോ പോ പോ പോ.
2: ഗുഡ് മോർണിംഗ്.
0: വെരി വെരി ഗുഡ് മോർണിംഗ്
2: സർ. ഞാൻ ജയപാലൻ നായർ, മാഡത്തിന്റെ മാനേജർ. മാഡം കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിരുന്നല്ലോ.
0: ഓ വിളിച്ചിരുന്നു.
2: ഓ, ആ ഫാനൊന്നും ഇട്ടിരുന്നെങ്കിൽ എന്തൊരു ചൂട്.
0: അതിനെന്താ
2: സർ, ഇരിക്കാലോ?
0: സോറി, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇരിക്കൂ, ചായയോ കാപ്പിയോ അതോ?
2: ഓ വേണ്ട, താങ്ക്സ്.
0: സത്യം പറയാലോ, നിങ്ങളുടെ മേഡ ആരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. അവരുടെ ആവശ്യവും വ്യക്തമായില്ല. താങ്കൾ വന്ന കാര്യം പറയും, കൃത്യമായും വ്യക്തമായും പറയണം.
2: അത് മാഡത്തിന് അവരുടെ ജീവിതകഥ എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്. അവർക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടേ. മാഡം നല്ല വായനയൊക്കെയുള്ള കൂട്ടത്തിലാണ്. മലയാളം അതത്ര വഴങ്ങാത്തത് കൊണ്ടാണ് അവർ മറ്റൊരാളെ തേടുന്നത്. മലയാളത്തിൽ എഴുതി കൊടുത്താൽ അത് ഇംഗ്ലീഷിലാക്കി കൊടുക്കാനൊക്കെ നേരത്തെ ആളുകൾ റെഡിയാണ്, പബ്ലിഷറും റെഡിയാണ്.
0: ഓഹോ.
2: ആ, നിങ്ങൾ കഥ എഴുതി കൊടുത്ത ഒരാളുടെ മാനേജറാണ് രഹസ്യമായി നിങ്ങളെക്കുറിച്ച് മാഡത്തോട് പറഞ്ഞിട്ടുള്ളത്. അയാളെ തന്നെയാണ് നിങ്ങളുടെ നമ്പറ്. അല്ല, ഒരു കഥ എഴുതി കൊടുക്കാൻ എന്തൊക്കെയാണ് നിങ്ങളുടെ കണ്ടീഷൻസ്? എത്രയാ നിങ്ങളുടെ റേറ്റ്? മറ്റു വ്യവസ്ഥകൾ വല്ലതും? അല്ല, നിങ്ങളെന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ ചോദിച്ച രീതി ശരിയാവാത്തത് കൊണ്ടാണോ? എങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങളൊക്കെ ബിസിനസ്സുകാരല്ലേ. കലയും സാഹിത്യമൊന്നും മാത്രവുമല്ല, ആദ്യമായാണ് ഞാനൊരു സാഹിത്യകാരനെ ഇത്രയും അടുത്ത് കാണുന്നത് തന്നെ.
0: അതൊന്നുമല്ല സർ, അതൊന്നുമല്ല. നിങ്ങളിങ്ങനെ ഈ മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോയൊരാൾ വിലവേശുന്നതുപോലെ സംസാരിക്കുന്നത് കണ്ട് അറിയാതെ ചിരിച്ചു പോയതാ. അതൊന്നും കാര്യമാക്കണ്ട, സാരമില്ല, പോട്ടെ.
2: സർ, ഞാൻ ചോദിച്ച രീതി തെറ്റായി പോയെന്നാണോ? എങ്കിൽ സോറി, എനിക്കിതൊന്നും പരിചയമില്ലായിട്ടാണ്. ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് മോശമായ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ മാഡം.
0: ഏ, അതൊന്നും സാരമില്ലെന്നേ. പിന്നെ നിങ്ങളുടെ ഭാഷയിൽ ഇത് ഒരു ബിസിനസ്സാണ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏത് ബിസിനസ്സായാലും തുടങ്ങുമ്പോൾ അതിന് ചില രീതികളൊക്കെ ഉണ്ടല്ലോ. അതായത് തുടങ്ങാൻ പോകുന്നതിനെക്കുറിച്ച് സാമാന്യമായൊരറിവ്, ആരാരോട് ബിസിനസ്സിൽ ഏർപ്പെടുന്നു, എന്ത്, എപ്പോൾ, എങ്ങനെ എന്നൊക്കെ.
2: ശരിയാണ്, വളരെ ശരിയാണ്. നിങ്ങളിത് എഴുതി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും മാഡം നിങ്ങളോട് സംസാരിക്കും. ആദ്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് അറിയേണ്ടത്.
0: ഇതൊരു പറമ്പ് കിടക്കുന്ന പണിയല്ല സർ, ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. തോന്നുമ്പോൾ തോന്നുന്ന സമയത്ത് ചെയ്യാവുന്ന ഒന്നല്ല. ധ്യാനവും മനനവും പഠനവും ഒക്കെ വേണം. ആദ്യം ആളാരെന്നറിയണം, പിന്നെ അവരുടെ കഥ കേൾക്കണം, എനിക്ക് സാധിക്കുന്നതാണോ എന്ന് ബോധ്യപ്പെടണം, സംഭവങ്ങളെ ചിട്ടയോടെ അടുക്കി ഒതുക്കി വെക്കണം. സ്ഥലം, കാലം, സന്ദർഭം, പേരുകൾ, ബന്ധം, ഇവയോരോന്നും. പിന്നെ ആവശ്യമായ ചിത്രങ്ങൾ, അത് പിന്നെ പ്രസിദ്ധീകരണ സമയത്ത് കിട്ടിയാലും മതി.
2: ഓ,
0: ഇവയൊക്കെ ശേഖരിക്കണം. കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗങ്ങൾ, അതായത് വിവാദത്തിനും സംഘർഷത്തിനും ഇടയുള്ള സന്ദർഭങ്ങൾ, പിന്നെ കോടതി കയറേണ്ടുന്ന വിഷയങ്ങൾ പോലും കണ്ടേക്കാം. അതിനുള്ള കൗണ്ടർ പോയിന്റുകൾ പോലും നമ്മുടെ കഥയിൽ ഉണ്ടാവണം.
2: ഒരു മിനിറ്റ്. യെസ് യെസ് മാഡം. അതെ മാഡം. ഇല്ല മാഡം. ശരി ശരി ശരി മാഡം, പറയാം മാഡം. അതെ മാഡമാണ്. മാഡം കാറിലിരിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് അവിടം വരെ ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു.
0: ഓ, അപ്പോ മാഡം കാറിലുണ്ടായിരുന്നു അല്ലേ? ശരി ശരി, മാഡത്തോട് സംസാരിച്ചു കളയാം. അല്ല, മാഡത്തിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് ചെന്ന് കാണുകയും ആവാം. എന്തായാലും നിങ്ങളുടെ മാഡത്തിന്റെ മുഖദർശനം സാധിക്കുമല്ലോ. എങ്കിൽ പോകാം അല്ലേ? വാ.
2: ഓ, ആ മാഡം, ഡോറിന്റെ ഗ്ലാസ് ഒന്ന്.
0: ലെബനൻ സുന്ദരി പോലിരിക്കുന്ന ഇവരാര്? മാസ്ക് വെച്ചിരിക്കുന്നതിനാൽ മുഖം പൂർണ്ണവുമല്ല. ഇതൊരു കഥയോ തിരക്കഥയോ അല്ല, ഒരു പൂർണ്ണ സിനിമ തന്നെ.
3: ഗുഡ് മോർണിംഗ് മിസ്റ്റർ ആനന്ദ ബോസ്.
0: ഗുഡ് മോർണിംഗ് മാഡം.
3: അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ പേര്? അതോ പെണ്ണേമാണോ?
0: മാഡം പറഞ്ഞതിൽ രണ്ടുമുണ്ട്. ആനന്ദ് രാജു എന്നാണ് റിയൽ നെയിം, ആനന്ദ് ബോസ് തൂലിക നാമവും.
3: ഓ,
0: മാഡത്തെ എവിടെയോ കണ്ട നല്ല പരിചയം. പക്ഷേ മുഖത്തെ മറക്കുന്ന മാസ്ക്, അത് ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.
3: ഓ, അതിനെന്താ? ഈ മാസ്ക് ഞാനങ്ങ് മാറ്റിയേക്കാം, പോരെ.
0: മാഡം, നിങ്ങൾ, അയ്യോ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലോ.
3: ഞാൻ അപർണ വൈശാഖി. നിങ്ങൾക്ക് അറിയാതിരിക്കാൻ സാധ്യതയില്ല, അത്രമേൽ ഈ സമൂഹവും മാധ്യമവും ഒക്കെ കൊണ്ടാടിയിട്ടുള്ള ഒരാളെ. ആ, അത് പോട്ടെ, വിഷയത്തിലേക്ക് വരാം. എനിക്കൊരു ആത്മകഥ വേണം, നല്ല എരിവും പുളിയും മസാലയൊക്കെ ആയിട്ട്. പറ്റുമോ? നിങ്ങൾക്കത് സാധിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഉറപ്പ് തരണം, ഇപ്പം തന്നെ. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സമ്മതമാണെങ്കിൽ നാളെ കാലത്ത് 10 മണിക്ക്. സ്ഥലം എൻ്റെ മാനേജർ പറഞ്ഞുതരും. ഒരു മാസം കൊണ്ട് മുഴുവൻ വർക്കും തീർക്കണം. തുകയുടെ കാര്യം നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഒരു പ്രത്യേക കാര്യം, റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് ഒന്നും ഉപയോഗിക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ കുറിച്ചെടുക്കാം. ഇത് മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചതാണെന്നതിന് ഒരു തെളിവും പാടില്ല.
0: മാഡം, നിങ്ങളെപ്പോലെ ഒരാളുടെ ആത്മകഥ എന്ന് പറയുമ്പോൾ ഇവിടെ ഭൂകമ്പം തന്നെ നടക്കുമല്ലോ. ഒരുപക്ഷെ മന്ത്രിസഭ വരെ വീണെന്നും വരും. ഞാൻ വല്ലാത്തൊരു ത്രില്ലിലാണ് മാഡം. ഉറപ്പായും ഞാനത് എഴുതും. അതിന്റെ മാസ്റ്റർ പീസ് വർക്കായിരിക്കുകയും ചെയ്യും.
3: ശരി, എന്നാ നാളെ കാണാം. നിങ്ങളെ കൂട്ടാൻ രാവിലെ ഒരു വണ്ടി വരും. നിങ്ങൾ ഒരുങ്ങി നിന്നോളൂ. ബൈ
0: ബൈ ബൈ.

0: അണ്ണ കാലയിലെ പ്രൈസ് അടിച്ചാച്ചി ഇല്ലയാ? യാരാന്ന് ലേഡി? പാത്താ നല്ല ഫിലിം സ്റ്റാർ പോലെ വേറുക്ക്.
1: സിനിമാ നടിയല്ലടാ, അതുക്കും അതുക്കും അതുക്കും മേല്. ഇത് പ്രണയത്തിൻ വിഷദംശനമേറ്റ വിശുദ്ധ രാത്രി, വനമുല്ലതൻ മാദകഗന്ധം കാറ്റിലലിയും രാത്രി, കരിയിലകളിൽ മഞ്ഞുതിരവേ, കടുംതുടിതൻ ചടുലതാളത്തിലുറഞ്ഞ് നിഴലും നിലാവും നൃത്തമാടുന്ന രാത്രി, ഉന്മാദികൾ ഉറങ്ങാതിരിക്കുന്ന രാത്രി.
0: ഉന്മാദികളാ? അതാരണ്ണ?
1: പൈത്യക്കാരൻ, പ്രാന്തൻ.
0: ഇതാരുടെ പാട്ടെന്ന? ഇതുവരെ കേട്ടതില്ലേ.
1: എടാ കഴുതേ, പാട്ടല്ലടേ കവിത. പാട്ട് വേറെ കവിത വേറെ, മനസ്സിലായോ? ഇത് ഈ ഞാൻ ഇപ്പൊ ഇവിടെ നിലാവിലലിഞ്ഞ് ഹൃദയം തൊട്ടെഴുതിയ വരികൾ. നിനക്ക് വല്ലതും മനസ്സിലായോടേ?
0: ആ, ഒരു പൈത്യക്കാരൻ വേറൊരു പൈത്യക്കാരനെ പറ്റി എഴുതിയതെന്ന് മനസ്സിലായി.
1: ഡേ, നീ ആരെ കുറിച്ചാണ് ഒട്ടും ബഹുമാനില്ലാതെ ഇങ്ങനെ പറയുന്നത്? ഏ, നാളെ ഞാൻ പെരിയ കാശുകാരൻ റാസാവു മാതിരി, നീ എൻ അടിമയി പൊരിഞ്ചതാ.
0: പുറിഞ്ചത്, നല്ല പുറിഞ്ചത്. ഇപ്പവേ ഞാൻ അടിമയിതാൻ.
1: ഡേ ബാലു, ഡേ അങ്ങനെ പറയരുത്. നീ എനിക്ക് ചിന്ന തമ്പി മാതിരി, നിനക്ക് ഞാൻ അണ്ണൻ. എപ്പോഴും അങ്ങനെയായിരിക്കും.
0: അണ്ണാ പോതു, എനിക്ക് തൂക്കം വരരുത്.
1: ഡേ ബാലു, ബാലു പോവാതെ പോവാതെ. എടാ ഞാൻ ആരോട് സംസാരിക്കും? എനിക്ക് കള്ളു കുടിക്കുമ്പോൾ ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞും കൊണ്ടിരിക്കണം, എന്നാലേ ഒരു രസമുള്ളൂ. എടാ അവരൊന്ന് വിളിച്ചാലോ.
0: ആരണ്ണാ?
1: ആ മാദക തെടമ്പിനെ. എടാ എന്നെ കാണാൻ വന്നില്ലേ, ആ അപർണ വൈശാഖി.
0: ഓ,
1: നാളെ ഞാൻ അവരുടെ ആത്മകഥ എഴുതാൻ പോവുകയാ. അപർണ വൈശാഖി എന്നൊന്നും ഞാൻ വിളിക്കില്ല, ചുരുക്കി ചുരുക്കി ഞാൻ അവരെ അപ്പു എന്ന് വിളിക്കും. എങ്ങനെയുണ്ടടാ? മുല്ലപ്പൂ മണക്കുന്ന ഈ പാതിരാവിൽ ഞാൻ അവരൊന്ന് വിളിക്കട്ടെടാ.
0: ഞാൻ ആ ഫോൺ നേരത്തെ ഓഫാക്കി വെച്ചു സാർ. കള്ളു കുടിച്ച് രാത്രി ആരെയും ഫോൺ ചെയ്യാ കൂടാതെ, പ്രത്യേകിച്ച് പെൺകളെ.
1: നീ എന്റെ കെയർ ടേക്കറോ?
0: കെയർ ടേക്കർ എന്ന് വെച്ചാൽ എന്നാ അർത്ഥോ?
1: സംരക്ഷകൻ. എന്താ, നീ എന്റെ അപ്പനാവൻ ഭാഗമുണ്ടോ? നീ പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ.
0: മതി, ഇന്ന് കുടിച്ചത് പോതു, എനക്ക് തൂക്കം വരരുത്.
1: ഓ, എന്നാ നീ പോയി തൂങ്ക്, തൂങ്കടാ. ഞാൻ ഈ നിരാവത്ത് അവരെ തന്നെ സ്വപ്നം കണ്ട് കുറേ നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. അപർണ വൈശാഖി. അപ്പു. ഇത് പ്രണയത്തിൻ വിഷദംശനമേറ്റ വിശുദ്ധ രാത്രി, വനമുല്ലതൻ മാദകഗന്ധം കാറ്റിലലയും രാത്രി, കരിയിലകളിൽ മഞ്ഞുതിരവേ, കടുംതുടിതൻ ചടുലതാളത്തിലുറഞ്ഞ് നിഴലും നിലാവും നൃത്തമാടുന്ന രാത്രി, ഉന്മാദികൾ ഉറങ്ങാതിരിക്കുന്ന രാത്രി.
2: ആ, തുറന്നു വന്നോളൂ, കുറ്റിയിട്ടിട്ടില്ല.
3: ഗുഡ് മോർണിംഗ് സർ, ഞാൻ ജയപാലൻ നായർ, മാഡത്തിന്റെ മാനേജർ.
2: ഓ,
3: പോകാൻ വണ്ടി റെഡിയാണ്.
2: പോകാലോ, അതിനു മുമ്പ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങിക്കോട്ടെ. ഞാനല്പം സുന്ദരനാവുന്നതിൽ വിരോധമില്ലല്ലോ.
3: എന്ത് വിരോധം?
2: പിന്നെ
3: ഓ,
2: ഒന്ന് രണ്ട് പുസ്തകങ്ങളും കൂടി എടുക്കാം.
3: ഓ,
2: ഒന്ന് വിദേശ വ്യവസായിയുടെ ആത്മകഥ തന്നെയാവട്ടെ, അതിന്റെ ഇംഗ്ലീഷ് കോപ്പിയും എടുക്കാം.
3: ഓ,
2: വേറെയും ഒന്ന് രണ്ടെണ്ണം മാഡം വായിച്ചു നോക്കട്ടെ. കഥ പറഞ്ഞു തരേണ്ട ഒരു രീതി അവർക്ക് പിടികിട്ടും. എന്റെ എഴുത്തു രീതിയും മനസ്സിലായിക്കോളും.
3: ഓ,
2: കരയിപ്പിക്കേണ്ടടുത്ത് കരയിപ്പിക്കാനും, ചിരിപ്പിക്കേണ്ടടുത്ത് ചിരിപ്പിക്കാനും, രസിപ്പിക്കേണ്ടടുത്ത് രസിപ്പിക്കുവാനുമുള്ള എന്റെ സർഗശേഷിയെ കുറിച്ച് അവർക്ക് ബോധ്യം ഉണ്ടാവട്ടെ.
3: അല്ലെ? അതെ, അങ്ങനെയാവാം, അങ്ങനെയാവാം.
2: എന്നാ പുറപ്പെടുകയല്ലേ.
3: ഓ, ഓ, അല്ല, വീടിന്റെ വാതിലടക്കുന്നില്ല.
2: അതെ, താനേ അടഞ്ഞോളൂ. പിന്നെ ഗോവണി ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് രണ്ട് പലകകൾ ഇളകിയിട്ടുണ്ട്.
3: ഓ,
2: സൂക്ഷിച്ചു സൂക്ഷിച്ചു. ഓക്കെ.

0: അപർണ വൈശാഖി. പലവട്ടം കണ്ട തുണ്ടുപടത്തിൽ ഉറക്കം കെടുത്തുന്ന മതാലസ നായിക മാത്രമാണോ അവർ? അവർ ഒരാത്മകഥ എഴുതുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടിത്തെറിച്ചു പോകുന്ന ഒരു നിരയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? രാഷ്ട്രീയ പ്രമുഖർ, ബിസിനസ് ടൈക്കൂൺസ്, സിനിമാ നടന്മാർ, പൗരപ്രമുഖർ. ഈ സർപ്പസുന്ദരിയുടെ ഓരോ വാക്കിനും ഓരോ നിഴലനക്കത്തിനും കോടികളുടെ മൂല്യമാണുള്ളത്. ജനങ്ങളും മാധ്യമങ്ങളും വീർപ്പടക്കി ചെവിവട്ടം പിടിച്ചിരിക്കുകയാണ്. നോക്കിക്കോ, ഇത് വെച്ച് ഞാൻ ഒരു കലക്ക് കലക്കും.
1: എന്താ സാറേ, എന്താ പറ്റിയത്?
0: എന്തേ?
1: അല്ല സാർ ഇങ്ങനെ ഉറക്കെ ചിരിച്ചത്?
0: ഞാൻ ചിരിച്ചോ? ഓ, ചിരിച്ചു കാണും, ചിലപ്പോ കരഞ്ഞെന്നും ഇരിക്കും. അത് നിങ്ങളെ കാര്യാക്കണ്ട, എഴുത്തുകാരനല്ലേ. അയാൾ ഒരു ഭാവനാജീവിയാണ്, സ്വപ്ന സഞ്ചാരി. ചിലപ്പോ അയാൾ ചിരിക്കും, കരയും, ആക്രോശിച്ചെന്നും വരും. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. അല്ല, ഇതുവരെ നമ്മൾ എത്തിയില്ലേ?
1: ദാ സാറേ, ഇപ്പോഴും
0: അല്ല. ഓയ് നരജ സാർ, ഇതെന്തിനാണ് ഇത്ര തോക്കും പിടിച്ച് ഈ പാറാവുകൾ? ഇവിടെ വല്ല യുദ്ധമോ മറ്റോ നടക്കുന്നുണ്ടോ?
1: അതൊക്കെ മാഡത്തിന്റെ സെക്യൂരിറ്റിക്കുള്ളതാ. രഹസ്യ പോലീസുകാർ വേറെയും കാണും, അറിയില്ലേ? മാഡത്തിന്റെ ഓരോ ചലനവും വീക്ഷിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ഒരുപാട് കണ്ണുകളുണ്ട്.
0: അപ്പോ നിങ്ങളുടെ മാഡം അത്രയും വലിയ വി ഐ പി ആണ് എന്നർത്ഥം.
1: വി ഐ പി. അപ്പൊ സാറേ ഇറങ്ങാം.
0: ആയിക്കോട്ടെ.

0: അല്ല, ഇവിടെ ആരാ ഡാൻസ് പഠിക്കുന്നത്?
1: നമ്മുടെ മാഡം തന്നെ. ഓ, 11 മണിവരെയാണ് പ്രാക്ടീസ്, ഇപ്പൊ കഴിയും. അതുവരെ നിങ്ങൾ ആ ലൈബ്രറിയിൽ ഇരുന്നു.
0: എന്തൊരു വലിയ ലൈബ്രറിയാ, എത്രയെത്ര പുസ്തകങ്ങളാ. ഈ പുസ്തകങ്ങളൊക്കെ ഇവർ വായിക്കുമോ? ഒരുപക്ഷെ അലങ്കാരത്തിന് വെച്ചതാവാം. പുസ്തകം പോലും ഒരു അലങ്കാര വസ്തുവായ കാലമല്ലേ. ഇതേതാ പുസ്തകം? സ്പേസ് വിത്തിൻ ദ ഹെർട്ട്, ഹൃദയത്തിനുള്ളിലെ ഇടം, ഒബ്രി മേനോന്റെ ആത്മകഥ. അപ്പോ മേഡം നല്ല വായനക്കാരിയാണെന്ന് ഉറപ്പായി. ആട്ടക്കാരിയാണ്, അഭിനയമുണ്ട്. അപ്പോ പല തലത്തിൽ പല കോണുകളിൽ നിന്ന് തുറക്കേണ്ട ഒരു ജീവിതമാണെന്ന് ചുരുക്കം. വരട്ടെ, നോക്കാം. ഗുഡ് മോർണിംഗ് മാഡം.
2: ഗുഡ് മോർണിംഗ്. നിങ്ങൾ എത്തിയിട്ട് അധിക നേരമായിട്ടില്ലല്ലോ.
0: ഇല്ല,
2: ഞാനല്പം ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. ഇരിക്കൂ.
0: താങ്ക് യു, താങ്ക് യു.
2: നമുക്കൊരു ചായ ആയാലോ?
0: ഓഫ് കോഴ്സ്.
2: ജയപാലൻ നായർ?
3: യെസ് മാഡം.
0: മാഡം നല്ലൊരു വായനക്കാരിയാണല്ലേ. എത്ര പുസ്തകങ്ങളാ ലൈബ്രറി?
2: ഓ, വായിക്കും, പക്ഷേ മലയാളം ബുദ്ധിമുട്ടാണ് കേട്ടോ. എഴുതാൻ പ്രത്യേകിച്ചു.
0: ഓ,
2: ഇംഗ്ലീഷും ഹിന്ദിയാണ് പ്രിയം. ആ, ജയപാലൻ നായർ, ചായ എന്റെ മുറിയിലേക്ക് കൊണ്ടുവരാൻ പറയൂ. പിന്നെ ഉച്ചവരെ മറ്റ് വിസിറ്റേഴ്സ് ഒന്നും വേണ്ട കേട്ടോ.
3: ഓക്കേ.
2: മിസ്റ്റർ ആനന്ദ ബോസ് എന്റെ കൂടെ വരൂ.
0: ഓ, സത്യം പറയാലോ, ഇവർ ഇങ്ങനെ അടിമുടി ഗൗണും ഇട്ട് മൂടിപ്പൊതിഞ്ഞു വരും എന്നല്ല ഞാൻ കരുതിയത്. വളരെ സെക്സിയായി വന്ന് ഒരു ഡ്രിങ്ക് ഷെയർ ചെയ്യാൻ എന്നെ ക്ഷണിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. ആ മദ്യലഹരിയിൽ അവരുടെ കളർഫുള്ളായ ജീവിതകഥ അങ്ങനെ അങ്ങനെ പറഞ്ഞു തരും. അലേലും, അതങ്ങനെയാണ്. നമ്മുടെ ഭാവനകളെ തകർത്തെറിഞ്ഞ് അതിഭാവനകൾ അവിടെ കയറി വരും. ഇതിപ്പോ ഡ്രിങ്ക്സിന് പകരം ചായ കുടിക്കാൻ അവർ ക്ഷണിച്ചിരിക്കുന്നേ. ചായയെങ്കിൽ ചായ.
2: എന്താണ് അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ, ഈ ചായ എടുക്കൂ. നിങ്ങളുമായി ഒരു മാനസിക ഐക്യം ഉണ്ടാക്കിയെടുത്ത മാത്രമേ എനിക്കെന്റെ കഥ പറയാൻ പറ്റൂ കേട്ടോ. ആദ്യം നമുക്ക് ചായ കുടിക്കാം. അതിനിടയിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയൂ.
0: എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല മാഡം. സത്യം പറഞ്ഞാൽ പറഞ്ഞും കേട്ടും പറഞ്ഞ നിങ്ങൾ മാത്രമല്ല നിങ്ങളെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ പറഞ്ഞല്ലോ, മാഡത്തിന്റെ കഥ കേൾക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്.
2: ഓ, താങ്ക്സ്.
0: പ്രതിഫലം എനിക്കൊരു വിഷയമല്ല കേട്ടോ. മാഡം, ഇതേതാ ഗവർണറോടൊപ്പമുള്ള ചിത്രം? ഇതേതോ ബിരുദദാന ചടങ്ങിൻ്റെതാണെന്ന് തോന്നല്ലോ.
2: യെസ് യെസ്, എനിക്ക് 3 ഡോക്ടറേറ്റുകൾ ഉണ്ട് കേട്ടോ.
0: ഓ,
2: സയൻസാണ് എൻ്റെ ഇഷ്ട വിഷയം, പ്രത്യേകിച്ച് ഫിസിക്സ്. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ കൂടിയാണ്. എനർജി കൺസംപ്ഷനിലായിരുന്നു എൻ്റെ റിസേർച്ചൊക്കെ. മലയാളത്തിൽ എന്താ അതിന് പറയാ? ഊർജ
0: ഉപഭോഗം.
2: അതെ.
0: ഇത് മാഡല്ലേ?
2: അദർ എനർജി സോഴ്സ് എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണം കഴിഞ്ഞ് ഗവർണറോടൊപ്പം എടുത്ത ഫോട്ടോ ആണത്. മറ്റേത് മിനിസ്റ്റർ ഒത്തിട്ട്. ഊർജ പ്രതിസന്ധിയിൽ നിന്നും ഈ ലോകത്തെ രക്ഷപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയതാ. പെട്ടുപോയി. ഒപ്പം നിൽക്കാന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചവരൊക്കെ വെടിപ്പായി തന്നെ എന്നെ പറ്റിച്ചു. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ഞാനും വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടതാണ്, പക്ഷെ വീണുപോയി. വീഴ്ത്തിയതാണെന്ന് പറയുന്നതായിരിക്കും ശരി. വലിയ വലിയ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴാ നമ്മൾ വീഴാനുള്ള സാധ്യത കൂടുതൽ. അത് ഇടയ്ക്കെപ്പോഴോ മറന്നുപോയി. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള പരിമിതി ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ലെന്ന്. പക്ഷേ രൂപമാറ്റം നടത്താം. ഞാനിപ്പോ രൂപമാറ്റം വന്ന ഒരു ഊർജമാണ്, ട്രാൻസ്ഫോംഡ് എനർജി.
0: നല്ല ആശയം, രൂപമാറ്റം വന്ന ഊർജം. ഗുഡ് ഐഡിയ. ഇത് പൊളിക്കും.
2: വൺ മിനിറ്റ്. ഹലോ ഹലോ

0: മിസ്റ്റർ ആനന്ദ ബോസ്.
1: അല്ല, എവിടെ നിങ്ങളുടെ മേഡം? എത്ര നേരമായി ഞാൻ ഇരിപ്പ് തുടങ്ങിയിട്ട്. എനിക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ടോ? അല്ലേ തന്നെ, ഇത്തിരി നേരം പോലും ആരോടും മിണ്ടിയും പറയും ചെയ്യാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ മേഡത്തെ വിളിക്കൂ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കെ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാം.
0: സോറി സാർ, അത് പിന്നെ മാഡം ഫോണിൽ കാര്യമായി ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് നാളെ വരാൻ പറഞ്ഞിരിക്കുന്നു.
1: ഓ, അങ്ങനെയാണോ?
0: അല്ല, ഉച്ചഭക്ഷണം കഴിഞ്ഞ് പോയാൽ മതിയെങ്കിൽ.
1: വണ്ടി റെഡിയാണോ? വണ്ടി റെഡിയാണോ?
0: വണ്ടി ഇപ്പോഴെത്തും.
1: നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ?
0: ജയപാലൻ നായർ.
1: കേട്ടല്ലോ മിസ്റ്റർ ജയപാലൻ നായർ, പ്രതിഫല കാര്യത്തിലെ ഈ ആനന്ദ ബോസ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അന്നേരം മേഡത്തോട് ഞാനൊരു ഡെക്കറേഷൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ, പ്രതിഫലമൊക്കെ കൃത്യമായിരിക്കണം.
0: പിന്നെ ഇവിടേക്കാണ് വന്നതെന്ന് തൽക്കാലം പുറത്താരും അറിയരുത്. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങളും ബാധ്യസ്ഥനാണ്. അത് ഓർമ്മ വേണമോ?
1: ഓ,

0: അണ്ണാ, എന്നാച്ചേ? കഥ എഴുതാൻ പോയിട്ടെന്താ അണ്ണാ? അല്ല, എന്തു പറ്റി അണ്ണേ? ഞാൻ സ്ട്രോങ് ആയിട്ട് ടീ പോടട്ടുമാ.
1: എടാ ബാലു,
0: ഓ,
1: നീ എന്റെ അടുത്ത് വന്നിരിക്കെ. ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പാടങ്ങൾ വിരിയുന്ന കഥ പറ. അമ്മയോടും അപ്പയോടും തങ്കച്ചിയോടും ഒപ്പം ജമന്തിപ്പൂ നുള്ളാൻ പോയ കഥ പറ, ഞാൻ കേക്കട്ടെ.
0: ഏൻ കഥയാ? നിജമാ? സൊല്ലട്ടുമാ?
1: സൊല്ലേ, സൊല്ലടാ.
0: ഗുണ്ടൽപേട്ടിലെ എനിക്ക് എന്നോട് മാമാ വീട് ഇർക്ക്. ആവണി മാസത്തില് അവരുടെ പാടത്തിൽ നിറയെ വില കാണും. സൂര്യകാന്തി, ജമന്തി, ചെണ്ടുമല്ലി ഒക്കെ പൂത്ത് പാടം മുഴുവൻ നല്ല കളറായിരിക്കും. എന്റെ തങ്കച്ചി പേരു ജമന്തിതാൻ, കുറുമ്പി പൊണ്ണ്. ചെണ്ടുമല്ലി പാടത്തിലൂടെ പൂക്കളൊക്കെ പറിച്ചെറിഞ്ഞ് ചീറിച്ച് ഒച്ച വെച്ച് അവൾ അങ്ങനെ ഓടും. പിന്നാലെ ഞാനും ഓടും. ഒരു നാൾ പൂക്കൾ പാടത്തിലൂടെ ഓടുമ്പോള് തങ്കച്ചിയെ കാണാതായി. അമ്മ, അപ്പ, മറ്റ് പണിക്കാരൊക്കെ ജമന്തിയെ തേടി പാഞ്ഞു. എല്ലായിടവും പരതി നടന്നു. കൊഞ്ച നേരം കഴിഞ്ഞ് പൂപ്പാടത്തിന്റെ ഒരു വരമ്പത്തുനിന്ന് അവളെ കിട്ടി. ചവിട്ടി അരച്ച ഒരു ചെണ്ടുമല്ലി പോലെ അവളവിടെ സത്ത് കിടക്കണേ.

0: കാശോ അധികാരം ഒന്നും ഇല്ലാത്തവൻ, വിലകെട്ട ഒരു ജന്തു തന്നെ. അവനെ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും തട്ടിക്കളിക്കാം. അടിക്കളിക്കടാ കുഞ്ഞുരാമ, ചാടിക്കളിക്കടാ കുഞ്ഞുരാമ. ഞാനേ ഒരു കുഞ്ഞുരാമം കളിക്ക് പുറപ്പെടുകയാണ്. കാശിനു വേണ്ടി മാത്രം കളിക്കുന്നൊരു കളി. മാനം കെട്ടും പണം നേടിയാൽ പോയ മാനം പണം കൊണ്ടു തരുമെന്ന് കേട്ടിട്ടില്ലേ?
1: അപ്പോ ഞാനെവിടെയാ പറഞ്ഞു നിർത്തിയത്?
0: മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം
1: നിർത്താതെ

0: കനത്ത മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു രാത്രി ആരുമറിയാതെ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു.
1: എന്ത്? മാഡം എന്താണ് പറയുന്നത്? പ്രസവിച്ചെന്നോ?
0: സത്യം. എന്തൊക്കെയോ വൈകല്യങ്ങളോടെ ജനിച്ചു വീണ ഒരു കുഞ്ഞിന്റെ അമ്മയായി ഞാനന്ന്.
1: ഓ മൈ ഗോഡ്, അവിശ്വസനീയം.
0: ഹോസ്പിറ്റലിൽ കുഞ്ഞിന്റെ അച്ഛന്റെ പേരെഴുതാനുള്ള കോളത്തിൽ ഞാൻ എക്സ് എന്ന് മാത്രം ചേർത്തു.
1: അതെന്തിനി?
0: അതിലെഴുതാൻ എനിക്ക് ഏതെങ്കിലും ഒരു പേര് മാത്രം പോരായിരുന്നു. ആ പേര് ആരുടേതാണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അതായിരുന്നു സത്യം. അത് തന്നെയായിരുന്നു സത്യം.
1: ഹൊറിബിൾ.
0: ആശുപത്രിയിലെ രഹസ്യമുറിയിൽ എന്നോട് പറ്റിച്ചേർന്ന് കിടന്ന ആ കുഞ്ഞ് വികൃതമായി കരയുമ്പോൾ അതിന്റെ ജീവിതത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണെന്ന് എനിക്ക് തോന്നി. എന്റെ ചെയ്തികൾക്ക് ദൈവം എനിക്കായി മാറ്റിവെച്ച വലിയ ശിക്ഷയായിരുന്നു ആ കുഞ്ഞ്.
1: ആ കുഞ്ഞ്
0: ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു.
1: കുഞ്ഞിന്റെ അച്ഛൻ?
0: അത് സസ്പെൻസ് ആണ്.
1: എന്നുവെച്ചാൽ?
0: അച്ഛന്മാർ അന്വേഷിച്ചു വരട്ടെ. അതിനാണ് ഈ നാടകം. കഥയെഴുത്ത്, ആത്മകഥയെഴുത്ത്.
1: എനിക്കിതൊക്കെ വളരെ ദുരൂഹമായി തോന്നുന്നു.
0: ആ ദുരൂഹതയെ പൊടിപ്പും തൊങ്ങലും വെച്ച് പകർത്തി എഴുതാനാണ് ഞാൻ നിങ്ങളെ വാടക കിടത്തിരിക്കുന്നത്.
1: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഡം.
0: മനസ്സിലായിക്കോളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. പിന്നെ ഈ ആത്മകഥയുടെ ആദ്യത്തെ അധ്യായം എനിക്ക് നാളെ കിട്ടണം. ഇന്ന് ഈ ദിവസം ഇവിടെ ഇരുന്ന് നിങ്ങൾ അത് എഴുതൂ.
1: ഇവിടെ വെച്ചോ?
0: അതെ. മിസ്റ്റർ ആനന്ദ ബോസ്, ഒരു കാര്യം കൂടി പറയാം. നാളെ വൈകുന്നേരം ഞാനൊരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ എന്റെ ആത്മകഥ വരാൻ പോകുന്ന വിവരം അനൗൺസ് ചെയ്യും. എന്നിട്ട് ആദ്യ അധ്യായം പ്രസിദ്ധപ്പെടുത്തും. കൊടും കാടിന്റെ ഒരു മൂലയ്ക്ക് ഞാനങ്ങനെ തീയിടും. അതൊരു കാട്ടു തീയായി പടരാൻ ഞാൻ കാത്തിരിക്കും.
2: അവരുടെ ഇന്നലത്തെ ആ പത്രസമ്മേളനം അത് പൊളിച്ചു.
3: ആരുടെ? നമ്മുടെ അപർണ മേടത്തിന്റെയോ?
2: പിന്നല്ലാതെ. പ്രസ് ക്ലബിന്റെ പരിസരം മുഴുവൻ പോലീസുകാരെ കൊണ്ടും മാധ്യമക്കാരുടെ വണ്ടികൾ കൊണ്ടും നിറഞ്ഞിരുന്നു എന്നാ കേട്ടത്. ഇന്നത്തെ സർവ പത്രത്തിലും ചാനലിലും മെയിൻ ന്യൂസ് ആ.
3: എക്സ്ക്ലൂസീവ് അല്ലേ? മാധ്യമ പട വെറുതെ ഇരിക്കുമോ?
2: അവരുടെ ആത്മകഥയുടെ ഒന്നാമത്തെ അധ്യായം വായിച്ചോ താൻ?
3: ആ, അത് ഫോണിലുണ്ട്. രണ്ടടിച്ചൊന്ന് ഫിറ്റായതിനു ശേഷം വേണം അത് വായിക്കാൻ.
2: ഞാനത് കിട്ടിയപ്പോഴേ വായിച്ചു. എന്തൊരു എഴുത്ത്, എന്തൊരു ഭാഷ! പുസ്തകം ഇറക്കുന്നവൻ തീർച്ചയായും കൂടി ചേർന്നാവും, ആ തുറപ്പ്.
3: അത്ര ഗംഭീരാണോ? ആർക്കൊക്കെയോ ഉള്ള ഭീഷണിയാണ് ഈ ആത്മകഥ എന്ന് കേൾക്കുന്നുണ്ടല്ലോ. പല വമ്പന്മാരുടെയും പേരുകൾ പറഞ്ഞു തുടങ്ങിയിട്ടത്രേ. ചിലരുടെയൊക്കെ മുട്ടിടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും കേൾക്കുന്നു.
2: മുട്ടല്ല, അവരുടെ സർവ്വതും ഇറക്കും. അത്തരം എഴുത്തിൽ എഴുതിയിരിക്കുന്നത്
3: നമ്മുടെ രാമകൃഷ്ണന്റെ എഴുത്തിനേക്കാൾ ഗംഭീരാണെന്നാണോ നീ പറയുന്നത്?
2: പിന്നല്ലാതെ. ഇത് അവര് തന്നെ എഴുതുകയാണോ എന്നാ ഇപ്പോഴത്തെ എന്റെ ഒരു സംശയം. ആ രാമകൃഷ്ണന്റെ എഴുത്തിന്റെ ഒരു ശൈലി ഇതിനുണ്ട്. ഇത് രണ്ടും ഒരാള് തന്നെ എഴുതിക്കൊടുത്തതാണോ എന്നാണ് എന്റെ ഇപ്പോഴത്തെ ശങ്ക.
3: നിന്റെ ഒടുക്കത്തൊരു സംശയമാണ്. ആര് എന്ത് ചെയ്താലും സംശയം സംശയം.
2: ഒരു സംശയം കൂടിയുണ്ട്. നമ്മുടെ രാമകൃഷ്ണന് അവരുമായി എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഒരുപക്ഷെ അവരുടെ കുഞ്ഞിന്റെ തന്തമാരുടെ ലിസ്റ്റിൽ നമ്മുടെ രാമകൃഷ്ണന്റെ പേരും ഉണ്ടായിക്കൂടുന്നില്ല.
4: ഓന്റെ ഒരു വിദേശ വ്യവസായവും പൊങ്ങച്ചോ അഹങ്കാരവും.

0: എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്?
1: ചുമ്മാ, ഞാൻ നിനക്കൊരു പുഴ കാണിച്ചു തരാം.
0: പുഴയോ? എതുക്ക്?
1: വെറുതെ. പുഴക്കരയിലെ ഒരു പള്ളിയുണ്ട്.
0: ഹായ്, നിറയെ തണ്ണീർക്ക്, നല്ല തെളിഞ്ഞ തണ്ണി, കണ്ണാടി പോലെ ഇരിക്കരുത്. ഊരിലാണേൽ പുഴയിൽ നിന്നും തണ്ണി കോരി കൃഷിക്കൊഴിച്ചേനെ. ഈ പുഴയുടെ പേരെന്തണ്ണാ?
1: കണ്ണീർ പുഴ. ലോകത്തിലെ സങ്കടമുള്ള മനുഷ്യരുടെ കണ്ണീരെല്ലാം ചേർന്ന് പുഴയായി ഒഴുകി എന്നാണ് സങ്കല്പം.

0: ചിലരതിനെ സങ്കടപ്പുഴ എന്നും വിളിക്കാറുണ്ട്. വാ, കുറച്ചു നേരം നമുക്കിവിടെ ഇരിക്കാം. നീ എന്താടാ ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പറയടാ.
1: എന്റെ അപ്പ, അമ്മ, തങ്കച്ചി, അവരുടെ കണ്ണീരു ഈ പുഴയിൽ ഉണ്ടാകുമോ? അണ്ണാ
0: ഉണ്ടാകുമോ? ഏയ്,
1: ജമന്തി പോയാച്ചി. അപ്പൻ്റെയോ അമ്മയുടെ കണ്ണീര് കാണാൻ വയ്യാതെ ഞാൻ ഓടിയതാ. എനിക്കിപ്പോ അവരെ ഓർമ്മ വരുന്നെന്നാ.
0: നീ വിഷമിക്കാതെ വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. വാടാ, വാ.
1: അണ്ണാ, എന്താ ഈ പള്ളിയുടെ മതിലിൽ എഴുതി വെച്ചിരിക്കുന്നത്?
0: അതൊരു സുവിശേഷമാണ്. എല്ലാം നേടുന്നതിനിടയിൽ ഒരുവന് തന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യനെ എന്തിനു കൊണ്ടു? നിനക്ക് വല്ലതും മനസ്സിലായോ?
1: ഇല്ല. അണൻ ഇന്ന് കഥ എഴുതാൻ പോണ്ടേ? കഥ എഴുതിയിട്ട് നല്ല കാശ് കിട്ടുന്നുണ്ടോ അണ്ണാ?
0: കാശ് കിട്ടുന്നുണ്ട്.
2: എന്തായി നിങ്ങളുടെ എഴുത്ത്?
0: മാഡം പറഞ്ഞിടത്തോളം ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞു. 12 അധ്യായങ്ങൾ.
2: നിങ്ങൾ ഇരിക്കോ.
0: താങ്ക് യു.
2: ജയപാലൻ നായർ, അതിക്ക് കൊണ്ടുവരൂ.
3: യെസ് മാഡം. ഇതാ, ഒപ്പിട്ടിട്ടില്ല.
2: ആ പേനയൊന്ന് തരൂ.
0: മാഡം ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ.
2: അതെ, ഞാൻ അല്പ സന്തോഷത്തിൽ തന്നെയാണ്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സ്മൂത്തായി നടക്കുന്നു, അതുകൊണ്ടാണ് ഈ സന്തോഷം. ഒരു കാര്യം ഇനി തുറന്നു പറയാം. കുറെ നാളുകളായി ഞാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു.
0: റിയലി?
2: എനിക്ക് കുറച്ചധികം പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ വഴിയാണ് ഈ ആത്മകഥ.
0: ഓഹോ.
2: ആത്മകഥയുടെ ആദ്യ അധ്യായം പുറത്തു വന്നതോടെ അതിൽ പേരുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രമാണിമാരുടെ നിരന്തരമായ വിളികളായിരുന്നു. ഒരുതരം നിലവിളി. ഓഫറുകൾ ലക്ഷങ്ങളായും കോടികളായും ഒഴുകിയെത്തി. എന്നെ ചതിച്ച ഓരോരുത്തനോടും ഞാൻ കൃത്യമായി വിലപേശി. എനിക്ക് പണം വേണമായിരുന്നു. നിങ്ങൾക്കറിയോ, സിവിലായും ക്രിമിനലായും 47 കേസുകളാണ് എന്റെ പേരിൽ. ധനാപഹരണം, ചീറ്റിംഗ്, ലൈംഗികാതിക്രമം, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതിൽ നിന്നൊക്കെ ഊരിപ്പോവാൻ എനിക്ക് പണം കിട്ടിയേ മതിയാവുമായിരുന്നുള്ളൂ. ഞാൻ ടാർഗറ്റ് ചെയ്തതിൽ കവിഞ്ഞിപ്പോ എനിക്ക് പണം കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ എന്നെ സഹായിച്ചു. പ്രിയ സുഹൃത്തെ, എനിക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്. നിങ്ങളുടെ എഴുത്തിനോട് നന്ദിയുണ്ട്. താങ്ക്സ് എ ലോട്ട്.
0: പിന്നെ ഈ ആത്മകഥ ഒരു ബെസ്റ്റ് സെല്ലർ ആയിരിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷയും വിശ്വാസവും. ഒരുപാട് പതിപ്പുകൾ ഉണ്ടാവും. ഒരു സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാലും മാഡം അത്ഭുതപ്പെടുന്നു വേണ്ട.
2: ഓ, എനിക്ക് നിങ്ങളുടെ അവാർഡൊന്നും വേണ്ട. അതിലൂടെയുള്ള പ്രശസ്തിയും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് വേണ്ടത്ര പ്രശസ്തി ഉണ്ടല്ലോ.
0: അല്ല, മാഡം ഇപ്പൊ എന്നെ വിളിപ്പിച്ചത്?
2: അത് പറയാം. ജയപാലൻ നായർ, ആ ചെക്ക് അദ്ദേഹത്തിന് കൊടുക്കൂ.
3: ശരി മാഡം.
2: എഗ്രിമെന്റ് പ്രകാരമുള്ള തുകയേക്കാൾ കുറച്ചധികമുണ്ട്. അത് എന്റെ ഒരു സന്തോഷത്തിന്.
0: എനിക്കൊന്നും മനസ്സിലായില്ല മാഡം.
2: അപ്പോ കഥയെഴുത്ത്, ആത്മകഥയെഴുത്ത് നമ്മൾ ഇവിടെ നിർത്തുന്നു.
0: മാഡം,
2: ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വീണ്ടും വിളിക്കാം.
0: അപ്പോ ഞാൻ ഇതുവരെ എഴുതിയത്
2: അതങ്ങ് കത്തിച്ചു കളഞ്ഞേക്ക്.
4: മാഡം, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുട്ടോ?
3: സർ, എവിടെയാക്കണമെന്ന് പറഞ്ഞ കാറിൽ
4: വേണ്ടോ? ഞാൻ നടന്നു പോയിക്കോളാം.

അന്ന് ആ വൈകുന്നേരം കണ്ണീർപ്പുഴയുടെ കരയിലൂടെ ഞാൻ കുറേ നേരം നടന്നു. കുറേ നേരം പുഴക്കരയിലിരുന്നു. കാൽ വെള്ളത്തിലേക്ക് നീട്ടിയിട്ടപ്പോൾ പരൽമീനുകൾ പാഞ്ഞു വന്ന് എൻ്റെ കാലുകൾ ഉമ്മവെച്ചു. ചിലത് എന്നെ കിളിയാക്കി. തോൾസഞ്ചിയിൽ നിന്നും ആത്മകഥ എഴുതിയ നോട്ട് പുസ്തകമെടുത്ത്

അതിൻ്റെ താളുകൾ ഒന്നൊന്നായി പറിച്ചെടുത്ത് കളിവഞ്ചുകൾ ഉണ്ടാക്കി ഞാൻ ആ കണ്ണീർ പുഴയിലൊഴുക്കി. കോളങ്ങളിൽ ചാഞ്ഞു ചെരിഞ്ഞു മുങ്ങിയും നിവർന്നു ഒരാത്മകത ഒഴുകിപ്പോകുന്നത് കാണാൻ എന്ത് രസം. ഇനി ശേഷിക്കുന്നത് മേഡ ഒപ്പിട്ട് തന്ന സംഖ്യ എത്രയാണെന്നറിയാത്ത ആ ചെക്കാണ്. അതും കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ ഒരു കീർത്തനം വന്ന് എന്നെ തൊട്ടു. ഞാൻ ആ ചെക്ക് രണ്ടായി മടക്കി, പിന്നെയും മടക്കി, അതിനെയും ഒരു കളിവഞ്ചയാക്കി വെള്ളത്തിൽ വിട്ടു. പള്ളിമതിലെ ചുമരെടുത്ത് അപ്പോൾ കുറേക്കൂടി വലുതും തെളിവുമുള്ളതായി എന്നിൽ മുഴങ്ങാൻ തുടങ്ങി. എല്ലാം നേടുന്നതിനിടയിൽ ഒരാൾക്ക് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യനെ എന്തിനു.

ഏഴാമത്തെ ആത്മകഥ നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ആനന്ദ ബോസ്, സന്തോഷ് കീഴാറ്റൂർ, അപർണ വൈശാഖി, പി മൈത്രി, ബാലു, മാസ്റ്റർ ആദിതേജ് കുണ്ടംകുഴി, മാനേജർ ജയപാലൻ നായർ, ബാലമുരളി ചിറക്കൽ, മദ്യശാലയിലെ അപരിചിതർ, ഒന്നാമൻ ഷജിൽ കുമാർ ചെക്കിക്കുളം, രണ്ടാമൻ ധനരാജ് മാമ്പ. സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം കെ വി നിഷ, വിനീതാസുമം. നാടകരചന കെ ടി ബാബുരാജ്. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

മേഘം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ശ്രീവത്സൻ ജെ മേനോൻ ഈണം പകർന്ന് അമൽ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ലാപ്ടോപ്പ്.